ലോകം നിന്നോട് ചോദിക്കും നീ ആരാണ് എന്ന്. നിനക്കറിയില്ലെങ്കിൽ ലോകം നിനക്ക് പറഞ്ഞു തരും നീ ആരാണ് എന്നുള്ളത്. സ്വയം ഞാൻ ആരാണ് എന്നറിയുക എന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ അറിവ്. ആ തിരിച്ചറിവില്ലായ്മയാണ് ദുഃഖങ്ങൾക്ക് കാരണം. ആ അറിവ് ലഭിക്കുന്നത് വിദ്യാഭ്യാസത്തിലൂടെ, ചിന്തയിലൂടെ, അനുഭവങ്ങളിലൂടെ, കാഴ്ചയിലൂടെ, കേൾവിയിലൂടെ, മാതാപിതാക്കളിലൂടെ. ഇങ്ങനെ ഞാൻ ആരാണ് എന്ന് നാം തിരിച്ചറിയുന്നു. വിദ്യാഭ്യാസം ഉദ്യോഗലബ്ധിക്കായി മാത്രം ലക്ഷ്യമിടുമ്പോൾ ഞാൻ ആരാണെന്നത് ഔദ്യോഗികം മാത്രമേ ആകുന്നുള്ളൂ. ഞാൻ എന്ന വ്യക്തിയുടെ ഗുണങ്ങളും ന്യൂനതകളും കഴിവും തിരിച്ചറിയുമ്പോൾ നമ്മെ തിരിച്ചറിഞ്ഞു തുടങ്ങുന്നു. ഈ തിരിച്ചറിവ് സ്വന്തം പാത ഏതെന്ന് തീരുമാനിക്കാനും കഴിയുന്നു. എൻ്റെ പാത ഞാൻ അറിഞ്ഞില്ലെങ്കിൽ ലോകം നിശ്ചയിക്കുന്ന പാതയിലൂടെ സഞ്ചരിക്കേണ്ടി വരും. ദ വേൾഡ് വിൽ ആസ്ക് യു ഹൂ യു ആർ ആൻഡ് ഇഫ് യു ഡോണ്ട് നോ ദെൻ ദ വേൾഡ് വിൽ ടെൽ യു ഹൂ യു ആർ. ചിന്തിക്കാം.

0: ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ഇപ്പോൾ കേട്ടത്. ഏവർക്കും മലബാർ ഡയറിയിലേക്ക് സ്വാഗതം.
1: മലബാർ ഡയറി.

0: ഒഴിവാക്കിയപ്പിനു ശേഷം കവിധാരയിൽ വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ ഉജ്ജയിനിയിലെ രാപ്പകലുകൾ എന്ന കവിത ആലപിക്കുന്നു ജ്യോതി. തുടർന്ന് ചരിത്രപഥം വചനാമൃതം. 6:25 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ. പാലോന്നം നാരായണൻ നമ്പൂതിരി സംസാരിച്ചതിന്റെ 1-ാം ഭാഗം. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന മട്ടന്നൂർ നഗരസഭാതല പ്രവേശനോത്സവത്തിന്റെ ശബ്ദലേഖനം. 8:00 സ്മൃതിഗീതങ്ങൾ. 9:00 ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 9:15 ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:00 വായനശാല. 12:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 12:40 അറിയിപ്പുകൾ. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 1:00 റേഡിയോ മലബാർ വാട്സ്ആപ്പ് സന്ദേശ ഗാനങ്ങൾ. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ. 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ. 5:45 ആർദ്രഗീതങ്ങൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7:00 ഹരിതസമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിനേരം. 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 നാട്ടിലെ പാട്ട്. 10:00 ഗാനതരംഗം. തുടർന്ന് ആർദ്രഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
1: കാവ്യധാര.
0: നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ കവിത ഉജ്ജയിനിയിലെ രാപ്പകലുകൾ, ആലപിക്കുന്നത് ജ്യോതി.

ആവൽ മൂത്തുമതിർക്കുന്നു. ഓള പൊട്ടി ഇളം കൈത വാസനിക്കുന്നു. മാളവത്തെ മഴ പെയ്തുതിമിർക്കുന്നു.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജ്യോതി ആലപിച്ച ഉജ്ജയിനിയിലെ രാപ്പകലുകൾ എന്ന വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ കവിത. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
1: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം, വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
2: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ
0: ഇന്ന് ജൂൺ 2. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ജൂൺ 2 വർഷത്തിലെ 153-ാം ദിനമാണ്. ജൂൺ 2 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1896 മാർക്കോണി റേഡിയോ കണ്ടുപിടുത്തത്തിന്റെ പേറ്റന്റ് സമ്പാദിച്ചു. 1953 ബ്രിട്ടനിലെ എലിസബത്ത് രാജ്ഞിയുടെ കിരീടധാരണം. ആത്മനിഷ്ഠയും ഭാവതീവ്രതയും വിഷയമാക്കിയ കഥകൾ എഴുതിയ കഥാകാരി രാജലക്ഷ്മി. സംഗീത സംവിധായകനും ഗായകനും ഗാനരചയിതാവുമായ ഇളയരാജ. കൊച്ചി രാജ്യത്തിലെ വലിയ തമ്പുരാൻ എന്നറിയപ്പെട്ടിരുന്ന രാമവർമ്മ കൊച്ചനിയൻ തമ്പുരാൻ. മലയാള കവിയായിരുന്ന വിഷ്ണുനാരായണൻ നമ്പൂതിരി തുടങ്ങിയവരുടെ ജന്മദിനവും. കോവലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്ന കണ്ടാണശ്ശേരി വട്ടോമ്പറമ്പിൽ വേലപ്പൻ അയ്യപ്പന്റെ ചരമദിനവും ജൂൺ 2
2: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ

0: വചനാമൃതം. ആയിരം തിരികൾക്ക് വെളിച്ചം പകർന്നു കൊടുക്കുന്നത് കൊണ്ട് ഒരു മെഴുകുതിരിയുടെ ആയുസ്സും കുറയുന്നില്ല. പങ്കുവയ്ക്കപ്പെടുന്ന സന്തോഷവും അതുപോലെ തന്നെയാണ്. ഗൗതമബുദ്ധൻ.
1: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.
2: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
3: നമസ്കാരം. ഇന്ന് June 2, ഇടവം 19, ചൊവ്വാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. ഹോട്ടലുകൾ ഉൾപ്പെടെ ചെറുകിട ബിസിനസ്സുകാരെ കൂടുതൽ പ്രതിസന്ധിയിലാക്കി വാണിജ്യ LPG വില വീണ്ടും കുതിക്കുന്നു. ജനുവരിയിൽ 1691.50 രൂപ വാണിജ്യ സിലിണ്ടറിന് 42 രൂപ കൂടി വർദ്ധിപ്പിച്ചതോടെ ഡൽഹിയിൽ 3113.50 രൂപ. നാലു മാസത്തിനിടെ കൂട്ടിയത് 1422 രൂപ. 3131 രൂപയാണ് കൊച്ചിയിലെ പുതുക്കിയ വില. ആഗോള വിപണിയിൽ എണ്ണവില കുറഞ്ഞതിനെ തുടർന്ന് അന്താരാഷ്ട്ര വിമാന സർവീസുകൾക്കുള്ള ഇന്ധനവില 27% കുറച്ചു. അതേസമയം ആഭ്യന്തര വിമാന സർവീസുകൾക്കുള്ള ഇന്ധനവിലയിൽ മാറ്റമില്ല. സമാധാന ശ്രമങ്ങൾ പുരോഗമിക്കുന്നതിനിടെ ആക്രമണ പ്രത്യാക്രമണങ്ങളുമായി US ഇറാനും. ഇറാന്റെ റഡാർ ഡ്രോൺ നിയന്ത്രണ കേന്ദ്രങ്ങളിലും US ബോംബാക്രമണം നടത്തി. അന്താരാഷ്ട്ര സമുദ്രാതിർത്തിയിലൂടെ പറന്ന തങ്ങളുടെ MQ-1 റിപ്പർ ഡ്രോൺ ഇറാൻ വെടിവച്ചിട്ടതിനുള്ള മറുപടിയാണ് ആക്രമണമെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. സ്വയം പ്രതിരോധിക്കാനുള്ള നടപടിയെന്നും ആക്രമണത്തെ വിശേഷിപ്പിച്ചു. തിരിച്ചടിയായി കുവൈത്തിലെ US സേനാ താവളം ലക്ഷ്യമിട്ട് ഇറാനും മിസൈലുകൾ അയച്ചു. അവയെ കുവൈത്തി പ്രതിരോധ സേന നിർവീര്യമാക്കി. April 7 മുതൽ നിലനിൽക്കുന്ന വെടിനിർത്തൽ 60 ദിവസത്തേക്ക് കൂടി നീട്ടാൻ ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് സംഭവവികാസം. ഇറാനിലെ ഗരൂക് നഗരത്തിലും ഗേഷം ദ്വീപിലും US ആക്രമണം നടത്തി. ഇറാൻ കരാർ ആഗ്രഹിക്കുന്നുണ്ടെന്നും അമേരിക്കയ്ക്ക് അനുഗുണമായ കരാർ ഉണ്ടാകുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. കൂടുതൽ കർശന വ്യവസ്ഥകളടങ്ങിയ സമാധാന പദ്ധതി ട്രംപ് ഇറാന് കൈമാറിയെന്ന് പാശ്ചാത്യ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ രാജിവെച്ചെന്ന തരത്തിൽ പാശ്ചാത്യ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന വാർത്തകൾ പൂർണ്ണമായും വ്യാജമാണെന്ന് ഇറാൻ സർക്കാർ വ്യക്തമാക്കി. പ്രസിഡന്റ് ഭരണഘടനാപരമായ ചുമതലകളിൽ പൂർണ്ണ ശ്രദ്ധാലുവാണെന്നും രാജ്യം നേരിടുന്ന വെല്ലുവിളികളെ ഒത്തൊരുമയോടെ നേരിടുമെന്നും ഔദ്യോഗിക പ്രസ്താവനയിൽ പറഞ്ഞു. ബാഹ്യമായ സമ്മർദ്ദങ്ങൾക്കിടയിലും ഇറാന്റെ ഭരണ സംവിധാനം ശക്തമായി മുന്നോട്ടു പോവുകയാണെന്നും അറിയിച്ചു. 12-ാം ക്ലാസ് പരീക്ഷയുടെ ഓൺസ്ക്രീൻ മാർക്കിംഗ് സേവനത്തിനായി കരാറെടുത്ത സ്വകാര്യ കമ്പനിയായ കോംപ്റ്റ് എജുടെക്കിന് CBSE പിഴ ചുമത്തിയേക്കും. കരാർ വ്യവസ്ഥകൾ പ്രകാരം വീഴ്ചകളുണ്ടായാൽ പിഴ ചുമത്താനാകും. OSM രീതിയിലെ മൂല്യനിർണയത്തെക്കുറിച്ച് വ്യാപക പരാതികളാണ് ഉയർന്നത്. ഉത്തരക്കടലാസുകൾ മാറിയതടക്കം ഗുരുതര ആരോപണങ്ങൾക്കു പുറമെ സാങ്കേതിക വീഴ്ചകളും വിമർശനത്തിന് വഴിവെച്ചു. സാമൂഹിക മാധ്യമങ്ങളിൽ തരംഗമായി മാറിയ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ പ്രത്യക്ഷ സമരത്തിന് നേതൃത്വം നൽകാൻ ഇന്ത്യയിലേക്ക് തിരിച്ചുവരുന്നു. നിലവിൽ അമേരിക്കയിലെ ബോസ്റ്റണിൽ വിദ്യാർത്ഥിയായ അഭിജിത്ത് ശനിയാഴ്ച ഡൽഹിയിലെത്തുമെന്ന് സാമൂഹിക മാധ്യമത്തിൽ പ്രഖ്യാപിച്ചു. പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട വീഴ്ചകളിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധത്തിന് അഭിജിത്ത് വീഡിയോ സന്ദേശത്തിൽ ആഹ്വാനം ചെയ്തു. കേരളത്തിന്റെ സാധ്യതകൾ മുൻനിർത്തി വികസന പദ്ധതികൾ പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്ത് 10,000

സർക്കാരിന്റെ കാലത്ത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കിയ നല്ല പദ്ധതികൾ തുടരുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. ഖാദർ കമ്മീഷൻ റിപ്പോർട്ടിൽ ഉൾപ്പെടെ പെട്ടെന്നൊരു അഴിച്ചുപണി ഉദ്ദേശിക്കുന്നില്ല. എതിർപ്പുള്ളവയിൽ അക്കാദമിക് വിദഗ്ധരുമായി ചർച്ച നടത്തി ആവശ്യമായ മാറ്റങ്ങൾ വരുത്തും. സ്ത്രീകളെയും കുട്ടികളെയും ലൈംഗിക വ്യാപാരത്തിന് ഇരയാക്കുന്നത് തടയാൻ ശക്തമായ മാർഗനിർദ്ദേശങ്ങളുമായി സുപ്രീംകോടതി. സ്വമേധയാ ലൈംഗിക തൊഴിൽ ചെയ്യുന്നവരെ അനാവശ്യമായി അറസ്റ്റ് ചെയ്യുന്നത് കോടതി വിലക്കി. ഇക്കാര്യത്തിൽ പോലീസിന്റെ അധികാര ദുർവിനിയോഗം തടയാനുള്ള ശുപാർശ നിയമകമ്മീഷൻ തയ്യാറാക്കണമെന്നും ജസ്റ്റിസുമാരായ പി വി പർദിവാല, ആർ മഹാദേവൻ എന്നിവരുടെ ബെഞ്ച് ഉത്തരവിൽ പറഞ്ഞു. ഇന്ത്യയിലെ ലോകകപ്പ് ഫുട്ബോൾ സംപ്രേഷണാവകാശം സ്വന്തമാക്കി സി എന്റർടൈൻമെന്റ്. സിയുടെ യുണൈറ്റഡ് 8 ചാനലിലായിരിക്കും തത്സമയ സംപ്രേഷണം. C5 OTT പ്ലാറ്റ്ഫോമിലും തത്സമയ സ്ട്രീമിംഗ് ഉണ്ടാകും. മണ്ഡല പുനർനിർണയ ബില്ലും ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് പദ്ധതിയും കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ നീക്കം. ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്താനുള്ള ബിൽ 2029 പൊതു തെരഞ്ഞെടുപ്പിന് മുൻപ് കൊണ്ടുവരാനാണ് നീക്കം. ഘട്ടംഘട്ടമായി കൊണ്ടുവരാനുള്ള സാധ്യതയും പരിശോധിക്കുന്നുണ്ട്. കൂടുതൽ പ്രാദേശിക പാർട്ടികളുടെ പിന്തുണ ഉറപ്പാക്കി പുതിയ ബിൽ അവതരിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി തമിഴ്നാട്ടിലെ DMK ഉൾപ്പെടെയുള്ള പാർട്ടികളുമായി BJP നേതൃത്വം ചർച്ചയാരംഭിച്ചു. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. രാവിലെ 9 ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കും. UDFൽ നിന്ന് അരൂർ MLA ഷാനിമോൾ ഉസ്മാനും LDFനായി പട്ടാമ്പി MLA മുഹമ്മദ് മുഹസിനും മത്സരിക്കും. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് കമ്പനിക്ക് ഇല്ലാത്ത സേവനത്തിന് പ്രതിഫലം നൽകിയെന്ന കേസിൽ ED അന്വേഷണം തുടരാൻ അനുമതി നൽകിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ CMRL നൽകിയ അപ്പീലിൽ വെള്ളിയാഴ്ച ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് പുറപ്പെടുവിക്കും. അപ്പീലിൽ വിശദമായ വാദം കേട്ട ജസ്റ്റിസ് വിരാജ വിജയരാഘവനും ജസ്റ്റിസ് KV ജയകുമാറും അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് വെള്ളിയാഴ്ച വരെ കേസിൽ ഹർജിക്കാർക്കെതിരെ തുടർ നടപടി ഉണ്ടാകരുതെന്നും നിർദ്ദേശിച്ചു. കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വിവാദത്തിലായ പെട്രോൾ പമ്പിന്റെ അനുമതിക്ക് സമർപ്പിച്ച രേഖകളിലെ പങ്കാളിത്ത കരാർ രേഖ കാണാതായതായി സൂചന. 2024 March 30 തളിപ്പറമ്പ് തഹസിൽദാർ അന്നത്തെ കലക്ടർക്ക് നൽകിയ റിപ്പോർട്ടിൽ പങ്കാളിത്ത കരാർ ഉള്ളടക്കം ചെയ്തിട്ടുണ്ടെന്ന് കാണിച്ചിട്ടുണ്ട്. എന്നാൽ അത്തരമൊരു കരാർ ലഭ്യമല്ലെന്ന വിവരമാണ് നവീൻ ബാബുവിന്റെ മരണം വിവാദമായപ്പോൾ കലക്ടറേറ്റിൽ നിന്ന് ലഭിച്ചത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ഡ്രൈവർക്ക് പോലീസ് മർദ്ദനമേറ്റതായി പരാതി. പിണറായി വിജയനെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ച് മടങ്ങാനൊരുങ്ങുമ്പോഴാണ് AKG സെന്ററിലെ ഡ്രൈവർ അനൂപ് PK മർദ്ദനമേറ്റത്. സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി. ശനിയാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പിണറായി വിജയൻ അനുവദിച്ച മൊബൈൽ നമ്പർ പിൻവലിച്ച് പൊതുഭരണവകുപ്പ്. 10 വർഷമായി ഉപയോഗിച്ചിരുന്ന നമ്പറാണ് തിങ്കളാഴ്ച പിൻവലിച്ചത്. മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ ശേഷവും അദ്ദേഹം ഇതേ ഫോൺ നമ്പർ ഉപയോഗിച്ചു വരികയായിരുന്നു. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ഉപയോഗത്തിനായി മറ്റൊരു നമ്പർ ലഭിക്കും. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടറെ പാമ്പ് കടിച്ചു. ശിശുരോഗ വിഭാഗം PG ഡോക്ടറായ ശ്രേയക്കാണ് തിങ്കളാഴ്ച രാവിലെ 11 മണിയോടെ പാമ്പ് കടിയേറ്റത്. പാർക്കിംഗ് ഗ്രൗണ്ടിൽ കാർ പാർക്ക് ചെയ്ത ശേഷം ആശുപത്രിയിലേക്ക് നടന്നു വരുമ്പോഴായിരുന്നു കടിയേറ്റത്. 2nd ലോകമഹായുദ്ധകാലത്ത് പ്രയോഗിച്ചതെന്ന് സംശയിക്കുന്ന പീരങ്കി ഷെൽ പൊട്ടിത്തെറിച്ച് ഇന്തോനേഷ്യൻ മത്സ്യബന്ധന ഗ്രാമത്തിൽ 5 പേർ മരിച്ചു. 20 പേർക്ക് പരിക്കേറ്റു. 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സാമൂഹിക മാധ്യമം നിരോധിച്ച് മലേഷ്യ. തിങ്കളാഴ്ച മുതലാണ് രാജ്യത്ത് നിയമം പ്രാബല്യത്തിൽ വന്നത്. ഓൺലൈൻ ചതിക്കുഴികളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കാനും അവരുടെ മാനസികാരോഗ്യം ഭദ്രമാക്കാനും ലക്ഷ്യമിട്ടാണ് നീക്കം. മുഖ്യമന്ത്രിയായിരിക്കെ പിണറായി വിജയനെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വിമാനത്തിൽ ആക്രമിക്കാൻ ശ്രമിച്ച കേസിൽ പോലീസ് റിപ്പോർട്ട് അംഗീകരിച്ച് കോടതി. സിവിൽ ഏവിയേഷൻ വകുപ്പ് ചുമത്താൻ കേന്ദ്രം അനുമതി നൽകിയില്ലെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരുന്നു. കാടുപിടിച്ചു കിടക്കുന്ന വെളിമ്പറമ്പുകളെക്കുറിച്ച് പരാതി ലഭിച്ചാൽ ഉടമയെ കണ്ടെത്താൻ കാത്തുനിൽക്കാതെ തദ്ദേശ സ്ഥാപനങ്ങൾ അവ വെട്ടിത്തെളിക്കണമെന്ന് ഹൈക്കോടതി. ഇതിന് ചെലവായ തുക സ്ഥലത്തിന്റെ ഉടമയിൽ നിന്ന് ഈടാക്കണമെന്നും ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ഉത്തരവിട്ടു. കാടുപിടിച്ചു കിടക്കുന്ന ഭൂമി വൃത്തിയാക്കി ഇഴജന്തുക്കളുടെ ശല്യം ഇല്ലാതാക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ചുമതലയുണ്ട്. ഇക്കാര്യത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കാഴ്ചക്കാരായി നിൽക്കാനാകില്ലെന്നും കോടതി പറഞ്ഞു. അക്കരക്കുട്ടിയൂരിലെ മണിത്തറയിൽ താൽക്കാലിക ശ്രീകോവിൽ നിർമ്മാണം പുരോഗമിക്കുന്നു. ബ്രാഹ്മണസ്ഥാനികരുടെ നേതൃത്വത്തിൽ ഓടാമുള, ഞെട്ടിപ്പനയോല എന്നിവ ഉപയോഗിച്ചാണ് ശ്രീകോവിൽ നിർമ്മിക്കുന്നത്. വെള്ളിയാഴ്ച നടക്കുന്ന തിരുവോണം ആരാധനയ്ക്ക് മുൻപായി നിർമ്മാണം പൂർത്തിയാക്കും. 7 ഇളനീർവെപ്പ്, 8 ഇളനീരാട്ടവും അഷ്ടമി ആരാധനയും നടക്കും. അക്കരക്കുട്ടിയൂരിലേക്ക് വിവിധ ദേശങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് ആളുകളാണ് തിങ്കളാഴ്ച ദർശനത്തിനെത്തിയത്. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1st വർഷ പ്രവേശനത്തിന് ഓൺലൈനായി നാളെ വരെ അപേക്ഷിക്കാം. പുതിയ അധ്യയന വർഷം UP വിഭാഗത്തിൽ 3 ഹൈസ്കൂളിൽ 7 ശനിയാഴ്ചകൾ അധിക പ്രവൃത്തി ദിനമായിരിക്കും.

0: യു പി വിഭാഗത്തിന് ജൂൺ 27, സെപ്റ്റംബർ 26, ഒക്ടോബർ 24 എന്നിങ്ങനെയും ഹൈസ്കൂളിൽ ജൂൺ 27, സെപ്റ്റംബർ 5, സെപ്റ്റംബർ 26, ഒക്ടോബർ 3, ഒക്ടോബർ 24, 2027 ജനുവരി 30, 2027 മാർച്ച് 27 എന്നീ ശനിയാഴ്ചകളുമാണ് പ്രവൃത്തി ദിനങ്ങളാവുക. എൽ പി വിഭാഗത്തിന് ശനിയാഴ്ച ക്ലാസ്സുകളില്ല. പുതിയ അധ്യയന വർഷത്തെ കലണ്ടർ സ്കൂൾ പ്രവേശനോത്സവത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രകാശിപ്പിച്ചു. കാലവർഷം കേരളത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള അനുകൂല സാഹചര്യമൊരുങ്ങിയതോടെ നാളെ മുതൽ മഴ കൂടുതൽ ശക്തമാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു. നാളെ ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മഞ്ഞ അലർട്ടും പ്രഖ്യാപിച്ചു. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് ഡബിൾസിൽ ഇന്ത്യയുടെ ശ്രീരാം ബാലാജിയും ബ്രസീലിന്റെ മാഴ്സലോ ഡിമോളിനറും ചേർന്ന സഖ്യം ക്വാർട്ടറിൽ. സാഫ് വനിതാ കപ്പ് ഫുട്ബോളിൽ സെമിയിൽ ഇന്ത്യ നാളെ ഭൂട്ടാനെ നേരിടും. ബംഗ്ലാദേശിനെ 3-0 തോൽപ്പിച്ചാണ് മുന്നേറ്റം. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ, ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ. ഒരൊറ്റ ചോദ്യം: നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
2: ഉരുവച്ചാൽ എഡ്യൂവിഷൻ അക്കാദമി 2026-27 വർഷത്തെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം തുടരുന്നു. 7, 8, 9, 10 ഇംഗ്ലീഷ് ആൻഡ് മലയാളം മീഡിയം ബാച്ചുകൾ, ഇംഗ്ലീഷ്, മാത്സ്, സയൻസ്, സോഷ്യൽ സ്റ്റഡീസ്, ഹിന്ദി എന്നീ വിഷയങ്ങളിൽ വിദഗ്ധ പരിശീലനം, മികച്ച അധ്യാപകർ. എഡ്യൂവിഷൻ അക്കാദമി, ശിവപുരം റോഡ്, ഉരുവച്ചാൽ. അഡ്മിഷന് ബന്ധപ്പെടുക 9447205630, 7592942817, 8547922020.
1: ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേ ഒരു നാമം: കെ കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ കെ ഡെന്റൽ കെയറിന്റെ രണ്ടാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്ത പരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതും മായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു, ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. കെ കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.
2: ഇടറാത്ത ശബ്ദത്തിൽ നിറവാർന്ന സത്യവുമായി ഇത് റേഡിയോ മലബാർ 89.6 FM.
1: ഗാനം: ശിവം ശിവകരം ശാന്തം. വരികൾ: ഷാജി കരിയിൽ. സംഗീതം, ആലാപനം: ജോബി ജേക്കബ്.

0: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക, കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240. നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാപ്പിണ്ണാക്ക്.

0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കൊക്കോനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780. ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
0: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.
2: ഇത് റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ.
3: പ്രധാന വാർത്തകൾ. നൂറ്റാണ്ടുകൾ പഴക്കമേറിയ സാംസ്കാരികവും നാഗരികവും ആത്മീയവുമായ ബന്ധമാണ് ഇന്ത്യയും മ്യാൻമറും തമ്മിലെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. 16th കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന്. സംസ്ഥാനത്തെ വികസന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ലഹരിക്കെതിരെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോഹണ്ടിന് ഇന്ന് തുടക്കമാകും. പ്ലസ് വൺ VHSC പ്രവേശനത്തിന് നാളെ വരെ അപേക്ഷകൾ സ്വീകരിക്കും. വാർത്തകൾ വിശദമായി. നൂറ്റാണ്ടുകൾ പഴക്കമേറിയ സാംസ്കാരികവും നാഗരികവും ആത്മീയവുമായ ബന്ധമാണ് ഇന്ത്യയും മ്യാൻമറും തമ്മിൽ പങ്കിടുന്നതെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞു. മ്യാൻമറിന്റെ പുതിയ പ്രസിഡന്റായി ചുമതലയേറ്റ യുമിൻ ഓങ് ഹ്ലൈങ്ങിന് രാഷ്ട്രപതി ഭവനിൽ നൽകിയ സ്വീകരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന ഒരേ ഒരു ആസിയാൻ രാജ്യമായതിനാൽ തെക്കുകിഴക്കൻ ഏഷ്യയിലേക്ക് ഇന്ത്യയുടെ പ്രവേശന കവാടമാണ് മ്യാൻമറെന്ന് രാഷ്ട്രപതി വ്യക്തമാക്കി. ഇരു രാജ്യങ്ങളും തമ്മിലെ ഉഭയകക്ഷി പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്താൻ പുതിയ ഗവൺമെന്റുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നുവെന്നും രാഷ്ട്രപതി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മ്യാൻമാർ പ്രസിഡന്റുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, സാമ്പത്തിക ബന്ധങ്ങൾ, രാജ്യരക്ഷ, അതിർത്തി സുരക്ഷ, വികസന സഹായം, സാംസ്കാരിക വിനിമയങ്ങൾ, പ്രാദേശിക സാഹചര്യം എന്നീ ഉഭയകക്ഷി വിഷയങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്തു. വ്യാപാരം, നിക്ഷേപം, വികസന സഹകരണം, ആരോഗ്യം, വിദ്യാഭ്യാസം, ഊർജം തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ അടുത്ത് സഹകരിക്കുന്നതിൽ രണ്ടു രാജ്യങ്ങളും താൽപര്യം പ്രകടിപ്പിച്ചതായി ഇരുവരുടെയും ചർച്ചകൾക്ക് ശേഷം വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി അറിയിച്ചു. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ CEPA പ്രാബല്യത്തിൽ വന്നതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ അറിയിച്ചു. CEPA വെറുമൊരു വ്യാപാര കരാർ അല്ലെന്നും നാഗരിക വിശ്വാസത്തിന്റെ പ്രസ്താവനയാണെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. കരാർ പ്രാബല്യത്തിൽ വന്നതോടെ ഇന്ത്യയിലെ MSME കാർഷിക ഉൽപ്പന്നങ്ങൾ, മെഡിക്കൽ ഉപകരണങ്ങൾ, സമുദ്രോൽപ്പന്നങ്ങൾ തുടങ്ങി വിവിധ മേഖലകളിലെ കയറ്റുമതികൾക്ക് ഒമാൻ വിപണിയിൽ മുൻഗണന ലഭിക്കുമെന്നും ഗോയൽ പറഞ്ഞു. ഇസ്രായേൽ, ചിലി, കാനഡ എന്നിവയുൾപ്പെടെ നിരവധി രാജ്യങ്ങളുമായി ഇന്ത്യ കരാർ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നുണ്ടെന്നും പീയൂഷ് ഗോയൽ അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിൽ ഇന്ധനം, ഭക്ഷ്യധാന്യങ്ങൾ, മറ്റ് അവശ്യവസ്തുക്കൾ എന്നിവയുടെ തടസ്സമില്ലാത്ത വിതരണം ഉറപ്പാക്കാൻ മതിയായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായി കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. റെക്കോർഡ് കാർഷിക ഉൽപ്പാദനവും അവശ്യവസ്തുക്കളുടെ മതിയായ സ്റ്റോക്കും ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിൽ മികച്ച സ്ഥാനത്ത് തുടരാൻ രാജ്യത്തെ സഹായിക്കുന്നതായി ഉപഭോക്തൃകാര്യ വകുപ്പിലെ അഡീഷണൽ സെക്രട്ടറി അനുപം മിശ്ര ന്യൂഡൽഹിയിൽ വ്യക്തമാക്കി. 13th ബ്രിക്സ് നഗരവൽക്കരണ ഫോറം ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ഈ മാസം 11-12 തീയതികളിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി മനോഹർലാൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2026 ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ പദവിക്ക് കീഴിലെ പ്രധാന മന്ത്രിതല പരിപാടിയാണ് ഇത്. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പും ഇന്നാണ്. സിപിഐയിലെ മുഹമ്മദ് മുഹസിൻ എൽഡിഎഫിന് വേണ്ടി പത്രിക നൽകിയതോടെയാണ് തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. യുഡിഎഫിൽ നിന്ന് കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാനാണ് സ്ഥാനാർത്ഥി. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കേണ്ടതാണ് ബിജെപി തീരുമാനം. ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുമേൽ നന്ദിപ്രമേയ ചർച്ചകൾ സഭയിൽ വ്യാഴാഴ്ച വരെ തുടരും. സംസ്ഥാനത്തെ വികസന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. സെക്രട്ടേറിയറ്റിൽ വകുപ്പ് സെക്രട്ടറിമാരുടെ ഉന്നതതല യോഗത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. സെക്രട്ടേറിയറ്റിലെ പൊതുവായ പ്രശ്നങ്ങളും വിവിധ വകുപ്പുകളിലെ പ്രശ്നങ്ങളും മുഖ്യമന്ത്രി അവലോകനം ചെയ്തു. ഫയൽ നീക്കങ്ങൾ കാര്യക്ഷമമാക്കാനും നടപടി സ്വീകരിക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. ലഹരിക്കെതിരെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന് ഇന്ന് തുടക്കമാകും. സംസ്ഥാനതല പരിപാടി വൈകിട്ട് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ലഹരി മാഫിയകൾക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുക, പൊതുജന പങ്കാളിത്തത്തോടെ ജനകീയ പ്രതിരോധം തീർക്കുക എന്നിവയാണ് കേരള പോലീസ് ഓപ്പറേഷൻ തൂഫാനിലൂടെ ലക്ഷ്യമിടുന്നത്. ഡെസ്ക് റിപ്പോർട്ട്.
4: രാസലഹരിയുടെ അതിവേഗ വ്യാപനത്തെ പ്രതിരോധിക്കാൻ ഡിജിറ്റൽ യുഗത്തിന് അനുയോജ്യമായ രീതിയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ലഹരി മാഫിയകൾക്ക് നിയമത്തിന്റെ കർക്കശമായ മുന്നറിയിപ്പ് നൽകുന്നതിനൊപ്പം സാധാരണക്കാർക്ക് പൂർണ്ണ സുരക്ഷിതത്വബോധം ഉറപ്പാക്കാനും പദ്ധതി ലക്ഷ്യമിടുന്നു. കുറ്റവാളികളെ നിയമത്തിന് മുന്നിലെത്തിക്കാൻ ആധുനിക അന്വേഷണ രീതികൾ ഉപയോഗിച്ച് ദക്ഷിണേന്ത്യയിലെ വിവിധ ആഭ്യന്തര വകുപ്പുകളുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. ലഹരി മരുന്ന് വ്യാപനം വേരോടെ അറുക്കാനും ഇവയുടെ ഉപയോഗത്തെക്കുറിച്ച് അതിവേഗം വിവരം ലഭ്യമാക്കാനും ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിക്കും. ലഹരി വിപണനത്തെക്കുറിച്ച് വിവരങ്ങൾ രഹസ്യമായി കൈമാറാൻ ആപ്പുകളും വാട്സാപ്പ് ചാറ്റ് ബോട്ടുകളും അടങ്ങുന്ന വിപുലമായ ഡിജിറ്റൽ നിരീക്ഷണ സംവിധാനമാണ് സജ്ജമാക്കുക. സ്കൂൾ തലത്തിൽ പ്രത്യേക കരിക്കുലം നടപ്പിലാക്കിയും ലഹരി മാഫിയയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയും ലഹരിക്കെതിരായ പോരാട്ടത്തെ ജനകീയ മുന്നേറ്റമാക്കി മാറ്റാൻ പദ്ധതി ലക്ഷ്യമിടുന്നു.
3: യുവജനങ്ങൾക്കിടയിലെ സാംസ്കാരിക കൈമാറ്റവും ദേശീയ ഐക്യവും ശക്തിപ്പെടുത്തുന്നതിൽ യുവസംഘം പോലെ പദ്ധതികൾ പ്രധാനമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞു. കോഴിക്കോട് IIMൽ ജമ്മുകശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിലെ യുവസംഘം പ്രതിനിധികളുമായി സംവദിക്കുകയായിരുന്നു ഗവർണർ. ഇന്ത്യ ഒരുമിക്കുമ്പോഴാണ് ഇന്ത്യ മുന്നേറുന്നത്, അതാണ് ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്ന ആശയത്തിന്റെ ആത്മാവെന്നും ഗവർണർ പറഞ്ഞു. സ്വയം പര്യാപ്തത, പരിസ്ഥിതി സാംസ്കാരിക അവബോധം എന്നിവ വളർത്തിയെടുക്കാൻ അദ്ദേഹം യുവാക്കളെ ആഹ്വാനം ചെയ്തു. നീറ്റ് UG പുനഃപരീക്ഷ നിലവിലെ പേന പേപ്പർ ഫോർമാറ്റിന് പകരം കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി നിരസിച്ചു. ജസ്റ്റിസുമാരായ PS നരസിംഹ, അരവിന്ദ് കുമാർ എന്നിവർ അടങ്ങിയ ബെഞ്ച് കേസ് July 27 വാദം കേൾക്കുന്നതിന് മാറ്റി. മനുഷ്യബുദ്ധിയെ നന്മയിലേക്ക് നയിക്കാൻ ഉതകുന്നതായിരിക്കണം വിദ്യാഭ്യാസമെന്ന് മന്ത്രി സണ്ണി ജോസഫ് കാസർകോട്ട് പറഞ്ഞു. കൈക്കോട്ട് കടവ PMSI പൂക്കോയത്തങ്ങൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാതല പ്രവേശനോത്സവം ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പഠിക്കാൻ മാത്രമല്ല സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാൻ കഴിയുന്ന ഇടം കൂടിയാണ് വിദ്യാലയങ്ങളെന്ന് മന്ത്രി എം ഷംസുദ്ദീൻ ഓൺലൈൻ സന്ദേശത്തിൽ പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. +1 VHSE പ്രവേശനത്തിന് നാളെ വരെ അപേക്ഷകൾ സ്വീകരിക്കും. +1 ഇന്നലെ വൈകിട്ട് വരെ 419,518 അപേക്ഷകളാണ് ലഭിച്ചത്. VHSEക്ക് 40,199 അപേക്ഷകളും ലഭിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് പലയിടങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് 55 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് സ്മിതി എം പള്ളുരുത്തി.
5: തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള 10 ജില്ലകളിലും ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിക്കും എന്ന സൂചനയോടെ മഞ്ഞ ജാഗ്രതയാണ്. സംസ്ഥാനമൊട്ടാകെ നാളെ മഴ കൂടുതൽ ശക്തമാകും. വെള്ളിയാഴ്ച വരെ എല്ലാ ജില്ലകളിലും മഴ തുടരാനാണ് സാധ്യത. നാളെ ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ അതിശക്തമായ ഒറ്റപ്പെട്ട മഴ സൂചിപ്പിക്കുന്ന ഓറഞ്ച് ജാഗ്രതയുണ്ട്. മറ്റെല്ലാ ജില്ലകളിലും ബുധനാഴ്ച മഞ്ഞ ജാഗ്രതയും ഉണ്ട്. വ്യാഴാഴ്ച തൃശൂർ മുതൽ തെക്കോട്ടുള്ള എല്ലാ ജില്ലകളിലും ഓറഞ്ച് ജാഗ്രതയായിരിക്കും.
3: കാലവർഷം നേരിടാൻ കോഴിക്കോട് ജില്ല സജ്ജമാണെന്ന് ജില്ലയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി എ പി അനിൽകുമാർ പറഞ്ഞു. ജില്ലയിലെ മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രവർത്തനങ്ങൾ ഏറ്റവും താഴെത്തട്ട് മുതൽ തുടങ്ങണമെന്നും അടിയന്തര സാഹചര്യം നേരിടാൻ വില്ലേജ് താലൂക്ക് തലം മുതൽ ജില്ലാതലം വരെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. കാലവർഷത്തിന് മുന്നോടിയായി പത്തനംതിട്ട ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അടിസ്ഥാന സൗകര്യം ഉറപ്പാക്കുമെന്ന് മന്ത്രി പി സി വിശ്വനാഥ് അറിയിച്ചു. കാലവർഷ മുന്നൊരുക്കവുമായി ബന്ധപ്പെട്ട് കലക്ടറേറ്റിൽ ചേർന്ന വകുപ്പുകളുടെ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. 2025 ഉള്ളൂർ അവാർഡിന് പി പി ശ്രീധരനുണ്ണിയുടെ യക്ഷികളുടെ പരിണാമം എന്ന കൃതി അർഹമായി. പ്രൊഫസർ വി മധുസൂദൻ നായർ, ഡോക്ടർ ജോയ് വാഴയിൽ, സുഭാഷ് ചന്ദ്രൻ എന്നിവരടങ്ങിയ പുരസ്കാര നിർണയ സമിതിയാണ് അവാർഡ് ജേതാവിനെ തെരഞ്ഞെടുത്തത്. 25,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്ന അവാർഡ് ശനിയാഴ്ച മന്ത്രി സി പി ജോൺ തിരുവനന്തപുരത്ത് സമ്മാനിക്കും. ഏഷ്യയിലെ ഏറ്റവും വലിയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരവും ഇന്ത്യയിലെ ഏറ്റവും വലിയ സാഹസിക കായിക മേളകളിലൊന്നുമായ മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ 12-ാം പതിപ്പ് വിപുലമായി നടത്താൻ സംഘാടക സമിതി യോഗം തീരുമാനിച്ചു. ജൂലൈ 30, 31, ഓഗസ്റ്റ് 1, 2 തീയതികളിലാണ് കോഴിക്കോട് ചാലിപ്പുഴ, ഇരുവഞ്ഞിപ്പുഴ എന്നിവിടങ്ങളിൽ റിവർ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. നൂറ്റാണ്ടുകൾ പഴക്കമേറിയ സാംസ്കാരികവും നാഗരികവും ആത്മീയവുമായ ബന്ധമാണ് ഇന്ത്യയും മ്യാൻമറും തമ്മിലെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. 16-ാം കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന്. സംസ്ഥാനത്തെ വികസന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ലഹരിക്കെതിരെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന് ഇന്ന് തുടക്കമാകും. +1 VHSC പ്രവേശനത്തിന് നാളെ വരെ അപേക്ഷകൾ സ്വീകരിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
6: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താ ശ്രൂയന്താം പ്രവാചക പുനീത ത്രിപാഠി. അഥ വാർത്താ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മ്യാൻമാര ദേശസ്യ രാഷ്ട്രപതി യു മിൻ ആങ് ലൈങ് ഇത്യശശ്ച ഹ്യഃ നവദില്യാം ദ്വിപക്ഷീയോപവേശനം കൃതവന്തൌ. ഉഭയോഃ മധ്യേ ഐതിഹാസിക സഭ്യതാഗത സംബന്ധാൻ ഇതോപി സുദൃഢീകർത്തും വാർത്ത അഭവത്. സംവാദേ മ്യാൻമാര ഭാരതദേശയോഃ മിഥഃ സുരക്ഷാം സമ്പർക്കം ച സമേത്യ ദേശദ്വയോഃ സംബന്ധാനാം സമേപി പക്ഷാഃ ചർച്ചിതാഃ. ഉപവേശനസ്യാനന്തരം വിദേശ സചിവഃ വിക്രമ മിസ്രി അവോചത് യത് ദേശദ്വയേന വിദേശ വ്യവഹാര വികാസ ശിക്ഷാ സ്വാസ്ഥ്യാദി വിഷയേഷു കാര്യാചരണായ സഹമത്യം പ്രകടിതം.
7: दोनों पक्षों ने अपने सुरक्षा हितों के प्रतिकूल गतिविधियों के लिए क्षेत्र के दुरुपयोग को रोकने के महत्व पर बल दिया. कुल मिलाकर राष्ट्रपति की इस यात्रा ने दोनों पक्षों के दीर्घकालिक साझेदारी को और गहरा करने तथा क्षेत्र में पारस्परिक लाभ, विकास और समृद्धि के लिए मिलकर काम करने की साझा प्रतिबद्धता की एक बार फिर पुष्टि की है.
8: ग्रोथ एंड प्रॉस्पेरिटी इन द रीजन.
6: രാഷ്ട്രപതിഃ ദ്രൗപദി മുർമുഃ അവദത് യത് ഭാരതസ്യ നേബർഹുഡ് ഫസ്റ്റ്, ഏക്ട് ഈസ്റ്റ്, മഹാസാഗരാദി നീതിഷു മ്യാൻമാരദേശഃ മഹത്വപൂർണഃ സഹഭാഗി അസ്തി. ഹ്യഃ രാഷ്ട്രപതിഭവനെ മ്യാൻമാരദേശസ്യ രാഷ്ട്രപത്യുഃ യു മിൻ ആങ് ലൈങ് വര്യസ്യ സ്വാഗതം കുർവന്തി രാഷ്ട്രപതിഃ മുർമുഃ അവദത് യത് ഉഭയോഃ ദേശയോഃ മധ്യേ പുരാതനാഃ സംബന്ധാഃ സന്തി. രാഷ്ട്രപതിഃ അവദത് യത് മ്യാൻമാരദേശഃ ഭാരതസ്യ ദക്ഷിണപൂർവ ഏഷ്യാദേശസ്യ പ്രവേശദ്വാരഃ അസ്തി, അപി ച ഏകമാത്രഃ ആസിയാനദേശഃ അസ്തി യസ്യ ഭൂസീമാ ഭാരതേന സഹ സംലഗ്നാസ്തി. ഭാരത ഒമാന വ്യാപകാർത്ഥിക സഹഭാഗിതാ സന്ധിഃ CEPA ഇതി ഹ്യഃ ക്രിയാൻവിതഃ അഭവത്. വാണിജ്യ ഉദ്യോഗ മന്ത്രി പീയൂഷ ഗോയലഃ അവോചത് യത് അയം സന്ധിഃ ദേശദ്വയോഃ ആർത്ഥിക രണനീതിക സംബന്ധാൻ ദൃഢയിഷ്യതി. വാർത്താഹരാൻ സംബോധയൻ ശ്രീ ഗോയലഃ അവോചത് യത് അയം സന്ധിഃ നൂതനാപണം ഉദ്ഘാടയിഷ്യതി. അനേന നിര്യാതേ വൃദ്ധിഃ ഭവിഷ്യതി, നിവേശഃ അപി വൃദ്ധിം യാസ്യതി. വ്യാപകാർത്ഥിക സഹഭാഗിതാ സന്ധേഃ അന്തർഗതം ഭാരതീയ നിര്യാതകേഭ്യഃ ഒമാനെ ഉത്പാദ സമൂഹേഷു വിപണൌ 80% ശുൽകമുക്ത കാര്യാനുമതിഃ ഭവിഷ്യതി. ശ്രീ ഗോയലേന ഉക്തം യത് അനേന ആജീവിക സംവർദ്ധനായ വിദ്യാർത്ഥിഭ്യഃ, ശ്രമികേഭ്യഃ, മഹിളാഭ്യഃ, കൃഷകേഭ്യഃ, മത്സ്യജീവിഭ്യഃ, സൂക്ഷ്മ ലഘുമധ്യമോദ്യമേഭ്യഃ ച മഹത്വപൂർണരൂപേണ ലാഭോ ഭവിഷ്യതി.
9: I am confident that this comprehensive agreement.
10: हमें विश्वास है कि व्यापक समझौता ओमान के साथ हमारे संबंधों को नई गति प्रदान करेगा. पहले दिन से ही भारत को ओमान की 98% उत्पाद श्रेणियों में शुल्क मुक्त पहुंच प्राप्त होगी और इससे भारत के ओमान को होने वाले 99% से अधिक निर्यात को लाभ मिलेगा. व्यापक आर्थिक साझेदारी समझौता CEPA हमारे साझा भविष्य की रूपरेखा है.
9: Of our shared future.
6: भारत ऑस्ट्रेलिया देशयोः रक्षामन्त्रिणोः द्वितीय संवादोपवेशनम् ह्यः नवदिल्ल्याम् अभवत्। रक्षामन्त्री राजनाथ सिंहः अथ च ऑस्ट्रेलिया देशस्य उपप्रधानमन्त्री रक्षामन्त्रिश्च रिचर्ड माल्सः उपवेशनस्य अध्यक्षतां कृतवन्तौ। श्रीसिंहेन प्रोक्तं यत् उपवेशनावधौ भारत ऑस्ट्रेलिया देशयोर्मध्ये सुरक्षा सम्बन्धः सुदृढः अभवत्। श्रीमाल्स अवादीत् यत् ऑस्ट्रेलिया भारत देशौ रक्षा सहभागितां सुदृढः अकुरुताम्। देशद्वयं सामुद्रिक क्षेत्रे मिलित्वा कार्यं करिष्यतः। वार्तायां द्विपक्षीय रक्षा सहयोग विषये प्रगतिः समीक्षिता, यया सहभागितायाः नूतन मार्गस्य अन्वेषणं भविष्यति। भाजपेति दलस्य राष्ट्रियाध्यक्षः नितिन नवीनः ह्यः नवदिल्ल्यां दलस्य वरिष्ठैः पदाधिकारिभिः कार्यकर्तृभिः च सह उपवेशनं कृतवान्। प्रसारमाध्यमैः सह वार्तालापं कुर्वन् दलस्य सांसदः प्रवक्ता च डॉक्टर संवितपात्रवर्यः नरेन्द्रमोदी प्रशासनस्य द्वादश वर्षाणां सेवायाः विषये, संघटनात्मक विस्तारस्य विषये तथा च समाजस्य विभिन्नेषु वर्गेषु दलस्य प्रसारस्य विषये विवरणानि विनिमयीकृतवान् इति वार्ताः।

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ ജനസമക്ഷം ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക്. AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആതുര ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: ഏവർക്കും AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്വാഗതം. ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ. ചന്ദ്രകലാ മോഹൻറാവു കൾച്ചറൽ ഫോറം SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ കൊങ്കണി മാതൃഭാഷയായിട്ടുള്ള വിദ്യാർത്ഥികളിൽ നിന്ന് ഉന്നത പഠന സ്കോളർഷിപ്പിനുള്ള അപേക്ഷ ക്ഷണിച്ചു. നിശ്ചിത ഫോർമാറ്റിലുള്ള അപേക്ഷകൾ ഈ മാസം 15-നകം ലഭിക്കണം. ഫോൺ നമ്പർ 9895494435. പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന ഡയറക്ടറേറ്റിന്റെ പരിസ്ഥിതി പോഷണി റിസർച്ച് ഫെല്ലോഷിപ്പ് പ്രോഗ്രാമിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 30-ാം തീയതിക്കകമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്ക് 04712-326-2644 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്ന 18-നും 40-നും ഇടയിൽ പ്രായമുള്ളവർക്കായി സാമൂഹ്യനീതി വകുപ്പ് വഴി നടപ്പാക്കുന്ന പ്രചോദനം പദ്ധതി പ്രകാരം തൊഴിൽ പരിശീലനങ്ങളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പരിശീലനം പൂർണ്ണമായും സൗജന്യമായിരിക്കും. പുരുഷ പരിശീലനാർത്ഥികൾക്ക് ഹോസ്റ്റൽ സൗകര്യം ലഭ്യമാണ്. ഈ മാസം 6-ാം തീയതിക്കകം 906135827 എന്ന ഫോൺ നമ്പറിലൂടെ രജിസ്റ്റർ ചെയ്യണം. ഇമെയിൽ admin.kannur.vr@tunnel.org.in. ഇപ്പോൾ കേട്ടത് തദ്ദേശീയ അറിയിപ്പുകൾ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി തൊഴിലറിയിപ്പുകൾ. തിരുവങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ മലയാളം ഇംഗ്ലീഷ് അധ്യാപകരുടെ താൽക്കാലിക ഒഴിവ്. അഭിമുഖം നാളെ പകൽ 10 മണിക്ക്. കരുവഞ്ചാൽ ഒടുവള്ളിത്തട്ട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടറുടെ താൽക്കാലിക ഒഴിവ്. അഭിമുഖം ഈ മാസം 5-ാം തീയതി പകൽ 10:30 കണ്ണൂർ കലക്ട്രേറ്റിൽ. തൊഴിലറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ അടുത്തതായി നാട്ടുവിശേഷം. കൊട്ടിയൂർ വൈശാഖോത്സവത്തോടനുബന്ധിച്ച് ഈ മാസം 5-ാം തീയതി തിരുവോണം ആരാധന നടക്കും. തളാപ്പ് സുന്ദരേശ്വര ക്ഷേത്രത്തിലെ ഇളനീരാട്ട ഉത്സവം ഈ മാസം 7-8 തീയതികളിൽ നടക്കും. ആറളം ഫാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ HST ഇംഗ്ലീഷ്, HST മലയാളം, UPST എന്നീ വിഭാഗങ്ങളിൽ ഒഴിവുണ്ട്. അഭിമുഖം നാളെ പകൽ സ്കൂൾ ഓഫീസിൽ. പടിയൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ മലയാളം, ഫിസിക്കൽ സയൻസ്, ഇംഗ്ലീഷ് വിഷയങ്ങളിൽ അധ്യാപക ഒഴിവ്. അഭിമുഖം നാളെ പകൽ 11 മണിക്ക് സ്കൂൾ ഓഫീസിൽ. കണ്ണൂർ മുനിസിപ്പൽ ഹൈസ്കൂൾ 1971-73 SSLC ബാച്ച് സംഗമം ഈ മാസം 7-ാം തീയതി നടക്കും. കണ്ണൂർ താലൂക്ക് വികസന സമിതിയുടെ ജൂൺ മാസത്തെ യോഗം ഈ മാസം 6-ാം തീയതി രാവിലെ 11 മണിക്ക് താലൂക്ക് കോൺഫറൻസ് ഹാളിൽ ചേരും. 18-ാമത് വേങ്ങാട് ഉറൂസെ ഉപ്പാവെ ഈ മാസം 5-ാം തീയതി ആരംഭിക്കും. ഇപ്പോൾ കേട്ടത് നാട്ടുവിശേഷം.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആതുര ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
4: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
5: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
4: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
5: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
4: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 04972-762-400.
6: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
7: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
6: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
7: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
6: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
7: കോക്കനട്ട്.
6: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
7: ഫോൺ 9188951780.
8: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
9: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
8: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
9: യെസ്
8: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
9: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
8: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
9: 9447-371-836,
8: 8078-502-836.
10: ശ്രോതാക്കൾ അഭിനയിച്ച് അനശ്വരമാക്കിയ അസുരഗോത്രം നാടകത്തിന്റെ അവസാന ഭാഗം ഈ ആഴ്ച തീരുകയാണ്. ഈ നാടകത്തെക്കുറിച്ചുള്ള വിലയിരുത്തലുകൾ, രചന, സംവിധാനം, അഭിനയം, ശബ്ദമിശ്രണം, സാങ്കേതിക വിഭാഗം, ഇതേക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ, അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ശബ്ദ സന്ദേശമായോ ടെക്സ്റ്റ് മെസ്സേജായോ അയച്ചു തരിക. ഈ രണ്ടു ഭാഗങ്ങൾക്ക് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടി പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. അയക്കേണ്ട നമ്പർ ഇതാണ്: 9037-00-8960.
11: ശബ്ദ വൈവിധ്യങ്ങളുടെ കലവറിയുമായി റേഡിയോ മലബാർ 89.6 FM.

0: വെട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ആശംസകളോടെ ശ്രീ കൊട്ടിയൂർ ദേവസ്വം.
2: കൊട്ടിയൂർ ശങ്കര കൈതൊഴാമീശ്വര.
1: പശ്ചിമഘട്ടത്തിന്റെ ഹരിത പശ്ചാത്തലത്തിൽ പ്രകൃതി മനോഹാരിതയുടെ തീർത്ഥഘട്ടം ശ്രീ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം. കൈലാസശൈലാധിനാഥന്റെ അനുഗ്രഹവർഷവുമായി ഒഴുകിയെത്തുന്ന ബാവലിപ്പുഴയെ പ്രദക്ഷിണ വഴിയാക്കുന്ന യാഗഭൂമി. കാടും മലയും മഴയും പുഴയും സംഗമിക്കുന്ന അപൂർവ തീർത്ഥാടനം കൊട്ടിയൂർ വൈശാഖോത്സവം. ദക്ഷയാഗഭൂമിയുടെ പരിശുദ്ധി കാത്തുരക്ഷിച്ചുകൊണ്ട് ഭക്തജനങ്ങൾക്ക് തീർത്ഥാടന സായൂജ്യം പകർന്നു നൽകുവാൻ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ശ്രീ കൊട്ടിയൂർ ദേവസ്വം. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിനെത്തിച്ചേരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും കൊട്ടിയൂർ ദേവസ്വത്തിൻ്റെ ഹൃദ്യമായ ഉത്സവാശംസകൾ.

0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്തത്ത ഭഞ്ജക.
2: ഇപ്പോൾ സംസാരിക്കുന്നു ശ്രീ പാലോന്നം നാരായണൻ നമ്പൂതിരി.
1: ഭഞ്ജക നിന്ദയ ദാക്ഷിണ്യ പൂർണമീ യജ്ഞഭൂമി.
3: ഇവിടെ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്ന ഏഴ് കുടുംബങ്ങളിൽ ഒരു കുടുംബം ഞങ്ങളുടേതാണ്. ഏഴ് പേരാണ് ഉള്ളത്. കോഴിക്കോട്ടി, നന്ദിയാർവള്ളി, പടിഞ്ഞിറ്റ, പാലോന്നം, ഉഷക്കാമ്പ്രം, പന്തീരഴിക്കാമ്പ്രം, പനയൂര്, ഇങ്ങനെ ഏഴ് കുടുംബക്കാർ. അവർക്ക് മാത്രമേ അവിടെ ആ മണിത്തറയിൽ കയറാനുള്ള അധികാരമുള്ളൂ. വേറെ നമ്പൂതിരിമാരുണ്ട്, പക്ഷേ അവർക്കൊക്കെ താഴെയാണ് ജോലി. അപ്പോൾ ഞങ്ങളുടെ ഇല്ലത്തിൻ്റെ പേരാണ് പറയുക, അങ്ങനെയാണ് അറിയപ്പെടുക ഇവിടെ. മറ്റുള്ള നമ്പൂതിരിമാരുടേത് അവരുടെ ജോലിയുടെ പേരാണ് പറയുക. ഉദാഹരണത്തിന്, ഒരു വലിയ ഘടം പാത്രം എടുത്തു വയ്ക്കാൻ ഒരാളുണ്ട്. അതായത് നെയ്യമൃതുകാർ കൊണ്ടുവരുന്ന നെയ്ക്കിണ്ടി വാങ്ങി വെക്കാൻ ഒരു നമ്പൂതിരിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് തൃക്കടാരി എന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ വലിയ ഘടം എടുത്തു വെക്കുന്ന ആൾ എന്നുള്ള അർത്ഥത്തിൽ. അതുപോലെ നിവേദ്യ സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ആൾ ആ ഭണ്ഡാരറയുടെ മുകളിൽ മച്ചിൻ്റെ മുകളിലാണ് ഇരിക്കുക. അതുകൊണ്ട് അയാളുടെ പേര് മച്ചൻ എന്നാണ്. അതും നമ്പൂതിരിയാണ്. പിന്നെ ഞങ്ങളൊക്കെ ഈ ഡ്യൂട്ടിക്ക് പോകാറാവുമ്പോൾ ഏതാണ്ടൊരു 15-20 മിനിറ്റ് മുമ്പ് വന്നിട്ട് പറയും ഒരാൾ. അതൊരു വാര്യരാണ്. അയാൾ രാത്രിയാണെങ്കിൽ കുത്തുവളക്കൊക്കെ എടുത്തിട്ടാണ് വന്നിട്ട് പറയുക, നീരാട്ടുള്ളി കേഴുന്നള്ളാറായി എന്ന് പറയും. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടിക്ക് പോകണം. ആ വന്ന് പറയുന്ന ആളുടെ പേര് തേടൻ വാര്യർ എന്നാണ്. അടിയന്തരം തേടുന്ന ആൾ, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇങ്ങനെ ഞങ്ങളുടെ ഏഴ് പേരുടെ ഒഴികെ ബാക്കിയെല്ലാവരുടെയും അവരുടെ ജോലിയായിട്ട് ബന്ധപ്പെട്ട പേരുകളിലാണ് അറിയപ്പെടുക. പിന്നെ ഇവിടെ 64 സ്ഥാനികരുണ്ട്. അതിൽ ഏഴ് നമ്പൂതിരിമാർ മണിത്തറയിൽ കയറുന്നവർ, അല്ലാത്ത കുറച്ച് നമ്പൂതിരിമാരുണ്ട്. പിന്നെ നമ്പീശൻ, വാര്യർ, ഷാരടി തുടങ്ങി കുറിച്യൻ വരെ. ഒറ്റപ്പിലാൻ എന്ന സ്ഥാനികനാണ് കുറിച്യൻ. ഇപ്പോൾ എല്ലാ ജാതിക്കാരും ഉണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ അടിയന്തരക്കാരനായിട്ട് ഒരു മുസ്ലിമുണ്ട്. അത് പലപ്പോഴും പലരും അറിഞ്ഞിട്ടുണ്ടാവില്ല. ഈ പുഴയിൽ നിന്ന് വെള്ളം കെട്ടി അങ്ങോട്ട് തിരിച്ചു വിടുന്നത് പാണപ്രവൻ എന്ന ഒരു കുടുംബക്കാരനായ മുസ്ലിം ആണ്. അദ്ദേഹത്തിന് അവകാശമുണ്ട്. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് വരാറില്ല എന്ന് തോന്നുന്നു. എന്തായാലും ഇന്ന് വന്നിട്ടുണ്ട്. നീരെഴുന്നള്ളത്തുനിന്നുള്ള ചടങ്ങ്, അക്കര ആദ്യമായിട്ട് കടന്ന് പോകുന്നത് പടിഞ്ഞിറ്റ നമ്പൂതിരി. അവിടെ ചെന്നിട്ട് അഭിഷേകം ചെയ്യുന്ന ചടങ്ങാണ് ഇന്നത്തേത്. അത് കഴിഞ്ഞു ഇന്ന് രാത്രി ആയില്യാർ കാവിൽ പൂജയുണ്ട്. ആ കാവിൽ രണ്ട് ദിവസമേ പൂജയുള്ളൂ. നീരെഴുന്നള്ളത്ത് ദിവസം ആണ് ആയില്യാർ കാവിൽ പൂജ. ഒന്ന് പ്രക്കൂടൻ ദിവസമാണ്. അത് കുറച്ച് മുമ്പ് കഴിഞ്ഞു വിശാഖം ആയിട്ട്. അപ്പോൾ ഇവിടെ വൈശാഖ മഹോത്സവം എന്നാണ് ഉത്സവത്തിന് പറയുക. എന്തുകൊണ്ടാണ് വൈശാഖ മാസം അല്ല, വിശാഖ നക്ഷത്രത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. വിശാഖ നക്ഷത്രം ഇടവമാസത്തിൽ കർക്കിടകം രാശിക്ക് തട്ടുന്ന ദിവസം ഭണ്ഡാരെഴുന്നള്ളത്ത്, അങ്ങനെയാണ് കണക്കാക്കുക. അത് ജ്യോത്സ്യം ഗണിച്ച് കണക്കാക്കിയിട്ട് ആണ് പറയുക. അതിൻ്റെ തലേ ദിവസം നെയ്യാട്ടം, ഇങ്ങനെയാണ്. അപ്പോൾ ഈ വിശാഖ നക്ഷത്രം കർക്കിടകൻ രാശിക്ക് തട്ടുന്ന ദിവസം കണക്കാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ദിവസം കണക്കാക്കും. അങ്ങനെയാണ് ഈ ദിവസങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. മെയ് 28 വ്യാഴം നെയ്യാട്ടം, 29 ഭണ്ഡാരെഴുന്നള്ളത്ത്. അപ്പോൾ ഭണ്ഡാരെഴുന്നള്ളത്തിൻ്റെ തലേ ദിവസമാണ് നെയ്യാട്ടം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ 29 ഭണ്ഡാരെഴുന്നള്ളത്ത്. പിന്നെ ആരാധനകളാണ് വിശേഷ ദിവസങ്ങളായിട്ട്. തിരുവോണം ആരാധന, രേവതി ആരാധന, രോഹിണി ആരാധന, ഇങ്ങനെ മൂന്ന് നാളുകളും. അഷ്ടമി ആരാധന, അത് തിഥി നാളല്ല. അങ്ങനെ നാല് ആരാധനകളുണ്ട്. അത് വിശേഷ ദിവസങ്ങളാണ്.

0: നെയ്യാട്ടം കഴിഞ്ഞാൽ അടുത്ത അഭിഷേകം ഇളനീരാട്ടം. അത് ഏതാണ്ട് തെക്ക് വളരെ തെക്ക് താനൂര് വരെയുള്ള ഭാഗത്ത് നിന്ന് ഇളനീർ കൊണ്ടുവരും. ഇവിടെ ഈഴവ സമുദായത്തിൽപ്പെട്ടവരാണ് ഇളനീർ കൊണ്ടുവരിക. നെയ്യ് കൊണ്ടുവരുന്നത് നമ്പ്യാർ കുറുപ്പ് വിഭാഗങ്ങളിൽപ്പെട്ടവരാണ്. എല്ലാ ജാതിക്കാരും ഉണ്ട്. പിന്നെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് അടിയന്തര യോഗമാണ്. അതായത് ഇവിടെ എന്തെങ്കിലും ഒരു കാര്യം പുതുതായിട്ട് തുടങ്ങണമെങ്കിലോ അല്ലെങ്കിൽ പഴയതിന് മാറ്റം വരുത്തണമെങ്കിലോ എന്തെങ്കിലും സംശയം തീർക്കണമെങ്കിൽ അതിനെ എല്ലാവരും കൂടി ചേർന്നിട്ട് ചർച്ച ചെയ്ത് തീരുമാനിക്കും. തീരുമാനിച്ചാൽ ഇന്നതാണ് ഇന്നത്തെ തീരുമാനം എന്ന് ഇവിടുത്തെ ഊരാളന്മാർ സമുദായത്തോട് പറയും. സമുദായം എന്ന് പറയുന്നത് പെരുമാളുടെ പ്രതിനിധിയായിട്ടുള്ള ആളാണ്. പെരുമാൾക്ക് സംസാരിക്കാൻ കഴിയില്ലല്ലോ, അപ്പോൾ സംസാരിക്കാൻ ഒരാൾ വേണ്ടേ, പറയണ്ടേ, പറയാനൊരാൾ വേണം. അതിനുള്ള അധികാരിയാണ്, ഈ അടിയന്തര യോഗത്തിൻ്റെ അധ്യക്ഷനാണ് സമുദായം. ഒരു നമ്പൂതിരിയാണ്, അദ്ദേഹം നിയമിക്കപ്പെടുന്ന ആളാണ്. മുമ്പ് പാരമ്പര്യമായിട്ടുണ്ടായിരുന്നു, അവരിപ്പോഴില്ല. ഇപ്പോൾ പുതുതായിട്ട് ഒരാളെ നിയമിക്കും, അയാളുടെ കാലം മുഴുവൻ അയാൾ തന്നെ ആയിരിക്കും. വയ്യാതെ വന്നവരെ അയാൾ പിന്നെ ഒരാളെ, അങ്ങനെയുള്ള സമുദായം ആണ് ഈ അടിയന്തര യോഗത്തിൻ്റെ അധ്യക്ഷൻ. അടിയന്തര യോഗത്തിൽ അയാൾക്ക് മാത്രമേ ഇരിക്കാനുള്ള അധികാരമുള്ളൂ, ബാക്കിയെല്ലാവരും നിൽക്കുക ചെയ്യും. ഞങ്ങളൊക്കെ നിൽക്കുക ചെയ്യും. ഞങ്ങളൊക്കെ പൂജയൊക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിലും സമുദായത്തിന് മുമ്പിൽ ഇരിക്കാൻ പാടില്ല. അങ്ങനെയാണ് ഈ അടിയന്തര യോഗത്തിൽ പെരുമാളുടെ പ്രതിനിധിയാണ് സമുദായം. അതാണ് പെരുമാളുടെ പ്രതിനിധി അദ്ദേഹം. ഈ ഊരാളന്മാർ ഇന്നതാണ് ഇന്നത്തെ തീരുമാനം എന്ന് പറഞ്ഞാൽ അത് ഓർഡറാക്കുക, സമുദായം കൽപ്പിക്കുക എന്നാണ് പറയുക, അത് നിയമമാവും. അങ്ങനെയാണ്. അപ്പോൾ എന്ത് തീരുമാനം ഉണ്ടെങ്കിലും അതിൻ്റെ പരമാധികാരി അടിയന്തര യോഗമാണ്. അടിയന്തര യോഗത്തിൻ്റെ അധ്യക്ഷനാണ് സമുദായം, അതായത് പെരുമാളാണ് തീരുമാനിക്കുന്ന അർത്ഥം. അങ്ങനെ ഓരോന്നിനും നിബന്ധനയുണ്ട്. വേറൊരു ക്ഷേത്രത്തിൽ ഇതൊന്നുമില്ല. പിന്നെ എല്ലാ ശബ്ദം കൊണ്ടാണ് നിയന്ത്രിക്കുക. ഇവിടെ ഇപ്പോൾ ഒരാളെ വിളിക്കാനാണെങ്കിൽ അതിനൊരു പ്രത്യേക ശബ്ദമാണ്. ആ ശബ്ദം കേട്ടാൽ അയാൾ മാത്രമേ വരൂ. അങ്ങനെയാണ്. അപ്പോൾ എല്ലാം നിയന്ത്രിക്കുന്നത് ശബ്ദം കൊണ്ടാണ്, മറ്റൊരു ക്ഷേത്രത്തിലും ഇല്ലാത്തത്. പിന്നെ ഇത് ഇങ്ങനെ ചെയിനായിട്ട് പോകും. ഞാനിപ്പോൾ രാവിലെ പോയി എൻ്റെ ജോലി കഴിയുമ്പോഴേക്ക് അടുത്തയാൾ വരാറായി. രാവിലെ ഒരു 5 മണിക്ക് തുടങ്ങിയാൽ രാത്രി 11:30-12 മണി വരെ തുടർച്ചയായിട്ട് ഈ 7 പേരും മാറി മാറി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഉത്സവ നാളുകളിൽ ഉള്ള പ്രധാന കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പിന്നെ 4 പായസം കഴിക്കുന്ന ദിവസങ്ങളുണ്ട്. ചതുശ്ശതം എന്നാണ് പറയുന്നതിന്, 4 ചതുശ്ശതം. അത് നാളുകൾ ആണ്. ചതുശ്ശതം എന്ന് പറഞ്ഞാൽ 400. അതിന് ഇവിടുത്തെ അളവ് പാത്രത്തിൽ ചന്ദ്രശേഖരൻ എന്നാണ് പറയുക. 100 ചന്ദ്രശേഖരൻ അരി, 200 നാളികേരം, 100 റാത്തൽ പണ്ടത്തെ കണക്ക് വെല്ലം, ഇപ്പോൾ 400 ആയില്ലേ. 100 ചന്ദ്രശേഖരനരി, 200 നാളികേരം, 100 റാത്തൽ വെല്ലം കൂടിയാൽ 400 ആയി. അതാണ് ചതുശ്ശതം. അങ്ങനെയുള്ള 4 പായസം, 5 ഉണ്ടായിരുന്നു മുമ്പ്, ഇപ്പോൾ 4 ഉള്ളൂ. 4 ദിവസം പായസമുണ്ട്. പിന്നെ അവസാനം ചിത്ര ദിവസമാണ് കളഭം അഭിഷേകം, കലശാട്ട് എന്നാണ് പറയുക. അതിൻ്റെ തലേ ദിവസം അത്തം ദിവസം മണത്തണയിൽ സപ്തമാതൃപുരം എന്നുള്ളൊരു ക്ഷേത്രമുണ്ട്. അവിടെ നിന്ന് കൊണ്ടുവരുന്ന വാള് ഇവിടെ എഴുന്നള്ളിച്ച് കൊണ്ടുപോയിക്കും. ഇവിടെ പൂജിക്ക് ദിവസവും പൂജയൊക്കെ ഉണ്ട്. ആ വാളുകൾ ഭഗവാന്റെ ബിംബത്തിനിങ്ങനെ ഒഴിയും, പെരുമാളുടെയും ഭഗവതിയുടെയും രണ്ട് ശിവേലി സമയത്ത്. അതിന് വാളാട്ടം എന്ന് പറയും. ഇങ്ങനെയൊക്കെ കുറേ ചടങ്ങുകളാണ് ഇവിടെ ഉള്ളത്, മറ്റൊരു ക്ഷേത്രത്തിലും കാണാത്തത്.
1: ശ്രീ പാലോന്നം നാരായണൻ നമ്പൂതിരിയാണ് ഇപ്പോൾ സംസാരിച്ചത്. തുടർഭാഗം

0: സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: ഉരുവച്ചാൽ എഡ്യൂവിഷൻ അക്കാദമി 2026-27 വർഷത്തെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം തുടരുന്നു. 7, 8, 9, 10 ഇംഗ്ലീഷ് ആൻഡ് മലയാളം മീഡിയം ബാച്ചുകൾ. ഇംഗ്ലീഷ്, മാത്സ്, സയൻസ്, സോഷ്യൽ സ്റ്റഡീസ്, ഹിന്ദി എന്നീ വിഷയങ്ങളിൽ വിദഗ്ധ പരിശീലനം, മികച്ച അധ്യാപകർ. എഡ്യൂവിഷൻ അക്കാദമി, ശിവപുരം റോഡ്, ഉരുവച്ചാൽ. അഡ്മിഷന് ബന്ധപ്പെടുക 9447205630, 7592942817, 8547922020.
2: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർ ബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.
3: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.
4: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മ്യാൻമാർ പ്രസിഡന്റ് യു മിങ് ഓങ് ലേങ്ങും ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. മ്യാൻമാറിന്റെ പരമാധികാരത്തിനും അഖണ്ഡതയ്ക്കുമുള്ള ഇന്ത്യയുടെ പിന്തുണ ആവർത്തിച്ച് പ്രധാനമന്ത്രി. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധതല ബന്ധം ശക്തിപ്പെട്ടതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സാങ്കേതിക ഗവേഷണങ്ങളിൽ സഹകരണം മെച്ചപ്പെടുത്താൻ ധാരണ. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാര കരാറിലെ ഭൂരിഭാഗം വിഷയങ്ങളിലും ധാരണയിലെത്തിയതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കാൻ ഇന്ന് വോട്ടെടുപ്പ്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്കും ഇന്ന് തുടക്കം. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് 10 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 5 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. അണ്ടർ 18 ഏഷ്യ കപ്പ് ഹോക്കിയിൽ കൊറിയക്കെതിരെ ഇന്ത്യയ്ക്ക് ജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മ്യാൻമാർ പ്രസിഡന്റ് യു മിങ് ഓങ് ലേങ്ങും വിവിധ വിഷയങ്ങളിൽ ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. വ്യാപാരം, നിക്ഷേപം, ആരോഗ്യം, വിദ്യാഭ്യാസം, ഊർജ്ജം എന്നീ മേഖലകളിൽ കൂടുതൽ സഹകരണത്തിന് ഇരുപക്ഷവും താൽപര്യം പ്രകടിപ്പിച്ചതായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മ്യാൻമാറിന്റെ പരമാധികാരത്തിനും അഖണ്ഡതയ്ക്കുമുള്ള ഇന്ത്യയുടെ പിന്തുണ പ്രധാനമന്ത്രി ആവർത്തിച്ചതായും അദ്ദേഹം പറഞ്ഞു. തന്ത്രപ്രധാനമായ കലാതൻ മൾട്ടി മോഡൽ ട്രാൻസിറ്റ് പദ്ധതി വേഗത്തിൽ പൂർത്തിയാക്കാൻ ചർച്ചയിൽ ധാരണയായതായും വിദേശകാര്യ സെക്രട്ടറി അറിയിച്ചു.
5: Both sides expressed an interest in forging closer cooperation, particularly in the areas of trade and investment, in development cooperation, in health, in education, in energy, and agreed to work as quickly as possible towards the completion of the Kaladan multimodal transit transport project, as well as the Kalewa-Yaji segment of the India-Myanmar-Thailand trilateral highway.
4: ഇന്ത്യയും മ്യാൻമാറും തമ്മിലുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബന്ധവും ബുദ്ധമത പൈതൃകവും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾക്ക് ഊഷ്മളത നൽകുന്നതായി രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഇന്നലെ രാഷ്ട്രപതി ഭവനിൽ മ്യാൻമാർ പ്രസിഡന്റ് യു മിങ് ഓങ് ലേങ്ങിന് സ്വീകരണം നൽകി. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് വിപണികൾ വൈവിധ്യവൽക്കരിക്കാനും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും അവസരമൊരുക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കരാറിനെക്കുറിച്ച് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ എഴുതിയ ലേഖനം പ്രധാനമന്ത്രി സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചു. കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് ശക്തി പകരുമെന്ന് ശ്രീ ഗോയൽ പറഞ്ഞു. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇന്നലെയാണ് പ്രാബല്യത്തിൽ വന്നത്. സ്വതന്ത്രവും സുസ്ഥിരവും സമൃദ്ധവുമായ ഇന്തോ പസഫിക് മേഖലയ്ക്കായി പരസ്പര സഹകരണം വർദ്ധിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം ആവർത്തിച്ച് ഇന്ത്യയും ഓസ്ട്രേലിയയും. ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിമാരുടെ ചർച്ചയുടെ രണ്ടാം പതിപ്പിൽ ഭാവി സാങ്കേതിക ഗവേഷണങ്ങളിൽ പ്രതിരോധ വ്യവസായ സഹകരണം മെച്ചപ്പെടുത്താൻ ധാരണയായി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും ഓസ്ട്രേലിയൻ ഉപപ്രധാനമന്ത്രി റിച്ചാർഡ് മാലസും സംയുക്തമായാണ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ തല ബന്ധം ഗണ്യമായി ശക്തിപ്പെട്ടിട്ടുണ്ടെന്നും ശ്രീ സിംഗ് പറഞ്ഞു.
6: We work with a renewed momentum, effectively contributing to growth of bilateral defense relations. Excellency, two

0: വരെ ന്യൂഡൽഹിയിലാണ് ചർച്ച. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കാൻ ഇന്ന് വോട്ടെടുപ്പ്. LDFൽ നിന്ന് മുഹമ്മദ് മുഹസിൻ പത്രിക നൽകിയതോടെയാണ് വോട്ടെടുപ്പ് വേണ്ടിവന്നത്. ഷാനിമോൾ ഉസ്മാനാണ് UDF സ്ഥാനാർത്ഥി. BJP മത്സരിക്കുന്നില്ല. വിശദാംശങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പളുരുത്തി.
2: ഇന്ന് രാവിലെ 9 മണിക്കാണ് ഡെപ്യൂട്ടി

കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് 10 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ മഴ അതിശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 5 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കർണാടക തീരത്ത് നാളെ മുതൽ വെള്ളിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും നിർദ്ദേശമുണ്ട്. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിനായി ഭൂതത്താൻകെട്ട് ബാരേജിന്റെ ഷട്ടറുകൾ ഇന്നു മുതൽ ഘട്ടംഘട്ടമായി ഉയർത്തും. പെരിയാറിൽ നീരൊഴുക്ക് കൂടാൻ സാധ്യതയുള്ള പശ്ചാത്തലത്തിൽ ജലനിരപ്പ് 30 മീറ്ററിന് താഴെയായി ക്രമീകരിക്കുന്നതിനാണ് ഷട്ടറുകൾ ഉയർത്തുന്നത്. ലെബനനിൽ ഹിസ്ബുല്ലക്കെതിരായി ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ ഇറാനും യുഎസുമായുള്ള വെടിനിർത്തൽ കരാറിന് ഭീഷണിയാകുമെന്ന് ഇറാൻ. യുഎസുമായുള്ള കരാർ പ്രകാരം എല്ലാ മുന്നണികളിലും വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരണമെന്നും ഏതെങ്കിലും പ്രദേശത്ത് ലംഘനമുണ്ടായാൽ അത് മുഴുവൻ കരാറിന്റെയും ലംഘനമാകുമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഖ്ചി പറഞ്ഞു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവുമായും ഹിസ്ബുല്ലയുമായും നടത്തിയ ചർച്ചയിൽ ആക്രമണങ്ങൾ നിർത്തിവയ്ക്കാൻ ഇരുപക്ഷവും സമ്മതിച്ചതായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സമൂഹമാധ്യമത്തിലൂടെയാണ് ട്രംപ് ഇക്കാര്യം അറിയിച്ചത്. ഇസ്രായേലും ഹിസ്ബുല്ലയും തമ്മിൽ നടക്കുന്ന ആക്രമണങ്ങൾ രൂക്ഷമായതിനെ തുടർന്നാണ് ചർച്ച. ജപ്പാനിൽ നടക്കുന്ന പുരുഷ അണ്ടർ 18 ഏഷ്യ കപ്പ് ഹോക്കി 3 പൂൾ എ മത്സരത്തിൽ കൊറിയയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് ജയം. 1-1 4 ഗോളുകൾക്കാണ് ഇന്ത്യയുടെ ജയം. ജയത്തോടെ പൂൾ എയിൽ കൊറിയയ്ക്കും ജപ്പാനുമൊപ്പം ഇന്ത്യ 6 പോയിന്റുമായി സമനിലയിലെത്തി. 2026 ഏഷ്യൻ ഗെയിംസിന് മുന്നോടിയായി 22 തുഴച്ചുൽ കായിക താരങ്ങളെ ടാർഗറ്റ് ഒളിമ്പിക് പോഡിയം സ്കീമിന്റെ ഡെവലപ്മെന്റ് ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി കേന്ദ്ര യുവജന കായിക മന്ത്രാലയം. വ്യക്തിഗത മെഡൽ സാധ്യതകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ മികച്ച കായിക നിരയെ വാർത്തെടുക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. കഴിഞ്ഞ 12 വർഷത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ പ്രധാന മേഖലകളിൽ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആകാശവാണി പ്രത്യേക പരിപാടി ഒരുക്കുന്നു. ഇന്ന് സ്ത്രീ ശാക്തീകരണത്തിനായി സർക്കാർ സ്വീകരിച്ച നടപടികളെക്കുറിച്ചറിയാം. പ്രധാനമന്ത്രി മുദ്രാ യോജന വഴി വിതരണം ചെയ്ത 40 ലക്ഷം കോടി രൂപയുടെ വായ്പകളിൽ 17 ലക്ഷം കോടിയും വനിതാ സംരംഭകർക്കാണ് ലഭിച്ചത്. സ്ത്രീകളുടെ സമ്പാദ്യശീലവും വരുമാനവും വർദ്ധിപ്പിക്കുന്നതിനായി സുകന്യ സമൃദ്ധി യോജന, വുമനിയ, ലഖ്പതി ദീദി തുടങ്ങിയ പദ്ധതികളും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു. സിഎംആർഎല്ലിനെതിരെയുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടികൾ വെള്ളിയാഴ്ച വരെ നിർത്തിവയ്ക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. സിഎംആർഎൽ സമർപ്പിച്ച അപ്പീലിൽ വിധി പറയുന്നതിനായി കേസ് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി. ലഹരിക്കെതിരായി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വാലി ഓഫ് ഫ്ലവേഴ്സ് വിനോദസഞ്ചാരികൾക്കായി തുറന്നുകൊടുത്തു. 300-ലധികം ഇനം പൂക്കളുടെയും നിരവധി അപൂർവ സസ്യജാലങ്ങളുടെയും ആവാസ കേന്ദ്രമാണിത്. 31 ഒക്ടോബർ വരെ താഴ്വര സന്ദർശകർക്കായി തുറന്നിരിക്കും. നരേന്ദ്രമോദി സർക്കാരിന്റെ 12 വർഷത്തെ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലുമായി ബന്ധപ്പെട്ട് ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ ഇന്നലെ ന്യൂഡൽഹിയിൽ പാർട്ടി ഭാരവാഹികളുമായും പ്രവർത്തകരുമായും ചർച്ച നടത്തി. കേന്ദ്ര സർക്കാരിന്റെ 12 വർഷത്തെ പ്രവർത്തനങ്ങൾ ഇന്ത്യയെ എല്ലാ മേഖലകളിലും പുരോഗതിയിലേക്ക് നയിച്ചതായി അദ്ദേഹം പറഞ്ഞു. 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സമൂഹമാധ്യമ അക്കൌണ്ടുകൾ നിരോധിച്ച് മലേഷ്യ. സമൂഹമാധ്യമങ്ങളുടെ അമിത ഉപയോഗത്തിന് നിയന്ത്രണം കൊണ്ടുവരുന്നതിനാണ് നടപടി. ഓസ്ട്രേലിയ, ബ്രസീൽ, ഇന്തോനേഷ്യ എന്നിവയുൾപ്പെടെയുള്ള രാജ്യങ്ങളും കുട്ടികളുടെ സമൂഹമാധ്യമ ഉപയോഗത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മ്യാൻമാർ പ്രസിഡന്റ് യു മിൻ ഓങ് ലേങ്ങും ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. മ്യാൻമറിന്റെ

പരമാധികാരത്തിനും അഖണ്ഡതയ്ക്കുമുള്ള ഇന്ത്യയുടെ പിന്തുണ ആവർത്തിച്ച് പ്രധാനമന്ത്രി. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധതല ബന്ധം ശക്തിപ്പെട്ടതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സാങ്കേതിക ഗവേഷണങ്ങളിൽ സഹകരണം മെച്ചപ്പെടുത്താൻ ധാരണ. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാര കരാറിലെ ഭൂരിഭാഗം വിഷയങ്ങളിലും ധാരണയിലെത്തിയതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറെ തിരഞ്ഞെടുക്കാൻ ഇന്ന് വോട്ടെടുപ്പ്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുമേലുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്കും ഇന്ന് തുടക്കം. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് 10 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 5 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. അണ്ടർ 18 ഏഷ്യ കപ്പ് ഹോക്കിയിൽ കൊറിയക്കെതിരെ ഇന്ത്യയ്ക്ക് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12.

0: പ്രകാശം.
1: മട്ടന്നൂർ നിയോജക മണ്ഡലം എം എൽ എ ശ്രീ വി കെ സനോജിന്റെ ഉദ്ഘാടന ഭാഷണത്തിൽ നിന്നും.
2: ഇന്ന് കേരളത്തിലെമ്പാടും ഇതുപോലെയുള്ള സ്കൂളുകളിൽ വളരെ സന്തോഷത്തോടുകൂടിയുള്ള സ്കൂൾ പ്രവേശനോത്സവങ്ങൾ നടക്കുകയാണ്. നമ്മുടെ നാട് മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇത്തരം ചടങ്ങുകൾക്കെല്ലാം വലിയ പ്രാധാന്യമാണ് കൊടുക്കുന്നത്. പ്രവേശനോത്സവങ്ങൾ സംഘടിപ്പിക്കാൻ സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപന അധികൃതരും നാട്ടുകാരും രക്ഷിതാക്കളും എല്ലാവരും മുൻകൈയെടുക്കുന്നു എന്നുള്ളതാണ് ഇതിനൊരു വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത്. ഇതുപോലെയുള്ള പൊതുവിദ്യാലയങ്ങൾ നമ്മുടെ നാട്ടിൽ ശക്തിപ്പെട്ടതുകൊണ്ടാണ്, നിലനിൽക്കുന്നത് കൊണ്ടാണ് ഈ നാട് ഈ രൂപത്തിൽ മുന്നോട്ട് പോകുന്നത് എന്ന കൃത്യമായ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സ്കൂൾ വിദ്യാഭ്യാസം കേവലം തൊഴിൽ നേടുന്നതിന് വേണ്ടിയിട്ടോ മറ്റെന്തെങ്കിലും വരുമാനമുണ്ടാക്കാൻ ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ സമ്പാദിക്കുന്നതിനുള്ള ഒരു കാര്യം മാത്രമല്ല, ഒരു മനുഷ്യനെ രൂപപ്പെടുത്തുന്നതിൽ ഒരു സമൂഹത്തിൻ്റെ ആരോഗ്യകരമായ നിലനിൽപ്പും അതിൻ്റെ മുന്നോട്ട് പോക്കിനും ഇതുപോലെയുള്ള പൊതുവിദ്യാലയങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വളരെ വലുതാണ് എന്നത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എന്നാൽ നമ്മുടെ രാജ്യത്തുടനീളം ഇങ്ങനെ മനോഹരമായ കാഴ്ചകൾ കാണാൻ വേണ്ടി കഴിയുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ, സ്വാതന്ത്ര്യം നേടി ഇത്രയേറെ വർഷം കഴിഞ്ഞിട്ടും ഇത്ര സുന്ദരമായ കാഴ്ച എല്ലായിടത്തും ഇനിയും ആയിട്ടില്ല എന്ന ദുഃഖകരമായ സത്യവും നമ്മുടെ മുമ്പിലുണ്ട്. കേരളത്തിൽ കുട്ടികളെല്ലാം രാവിലെ സ്കൂൾ യൂണിഫോം അണിഞ്ഞ് വിദ്യാലയങ്ങളിലേക്ക് സന്തോഷത്തോടുകൂടി ഭക്ഷണമെല്ലാം കഴിച്ച് പോകുമ്പോൾ ഇതുപോലെയുള്ള ലക്ഷക്കണക്കിന് കുട്ടികൾ സ്കൂളിൻ്റെ പടി പോലും കയറാൻ കഴിയാതെ വലിയ പ്രയാസം അനുഭവിക്കുന്നുണ്ട്, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്, വിദ്യാഭ്യാസം നിഷേധിക്കുന്നുണ്ട്, പട്ടിണി ഉണ്ടാവുന്നുണ്ട്, തൊഴിലിടങ്ങളിലേക്ക് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പോവേണ്ടി വരുന്നുണ്ട് എന്നെല്ലാമുള്ള നിരവധി യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾ എന്ന നിലയിൽ നമ്മളിതിനെക്കുറിച്ചെല്ലാം മനസ്സിലാക്കാൻ ശ്രമിക്കുകയും മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ഈ കാലത്തെ മറികടക്കാൻ ആവശ്യമായ ഇടപെടലുകൾ നടത്താൻ കെൽപ്പുള്ളവരായി മാറുകയും ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. പുതിയ കാലത്തെ അഡ്രസ്സ് ചെയ്യാൻ പാകത്തിൽ കുട്ടികളെ പ്രാപ്തരാക്കേണ്ടതുണ്ട്. ഭാഷാപരമായ പരിമിതി നമുക്ക് മറികടക്കാൻ കഴിയേണ്ടതുണ്ട്, പ്രത്യേകിച്ച് ഇംഗ്ലീഷിലെല്ലാം ഉള്ള പ്രശ്നങ്ങൾ. അത്തരം കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രതയോടെ ഇടപെട്ട് പൊതുവിദ്യാലയങ്ങളെ കൂടുതൽ ആകർഷകമാക്കി മാറ്റാൻ ആവശ്യമായ ഇടപെടൽ നമുക്ക് നടത്താൻ കഴിയണം. മറ്റൊന്ന്, ഏറ്റവും ആധുനികമായ സാങ്കേതിക വിദ്യകൾ സ്വായത്തമാക്കാൻ നമ്മുടെ കുട്ടികളെ അതിനാവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. ഇന്നിപ്പോൾ ചില കണക്കുകൾ നോക്കിയാൽ ലോകത്ത് ചൈന അവരുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി നീക്കിവെക്കുന്ന തുക, ഞാനിപ്പോൾ ഒരു കാര്യം നോക്കിയപ്പോൾ എ ഐ മേഖലയിൽ വരുന്ന മാറ്റങ്ങൾ പഠിക്കാൻ അത് സിലബസിനകത്ത് ഉൾക്കൊള്ളിക്കാൻ വേണ്ടി ചൈന ഏതാണ്ട് 100,000,000,000,000 കൂടുതൽ തുക അതിനുവേണ്ടി മാത്രം നീക്കിവെച്ചു എന്നതാണ് അറിവ്. 100,000,000,000,000 കെ ജി ക്ലാസ് മുതൽ നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ട സിലബസുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ലാബുകൾ സ്ഥാപിച്ചുകൊണ്ട് അവർ ഇടപെട്ടത്. എന്നാൽ നമ്മുടെ ഈ കേരളത്തിലുൾപ്പെടെ എ ഐയുമായി ബന്ധപ്പെട്ട പഠനത്തിന് 10-ാം ക്ലാസ്സിൽ ഒരു പാഠഭാഗം മാത്രമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് മാത്രം നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ലാബുകൾ നമ്മുടെ സ്കൂളുകളിൽ സ്ഥാപിക്കേണ്ടതുണ്ട്. കെ ജി ക്ലാസ് മുതൽ തന്നെ എ ഐ പഠനം നമുക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ഇങ്ങനെ ഈ ലോകത്ത് വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ വളരെ പെട്ടെന്ന് സംശീകരിക്കാൻ വേണ്ടിയിട്ട് ഇടപെടലുകൾ അടിയന്തിരമായും ചെയ്യേണ്ടതുണ്ട്. ഇവിടെ 5-ാം ക്ലാസ്സിലും 8-ാം ക്ലാസ്സിലുമായിരിക്കും പുതിയ കൂട്ടുകാർ എത്തിയിട്ടുണ്ടാവുക. നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവട്ടെ. നിങ്ങളുടെ സ്വപ്നങ്ങൾ ഈ നാടിനെ നയിക്കാൻ കെൽപ്പുള്ളതാവട്ടെ, നിങ്ങൾക്ക് കൂടുതൽ നല്ല വിജയമുണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. നമുക്കൊരുമിച്ച് ഈ നാടിനെ ശരിയായ നിലയിൽ മുന്നോട്ട് നയിക്കാം. നിങ്ങളാണ് ഈ ലോകത്തിൻ്റെ നാളത്തെ നായകർ. ഈ നാടിനെ നയിക്കേണ്ടത് കുഞ്ഞുങ്ങളാണ്.

0: ചടങ്ങിന് അധ്യക്ഷത വഹിച്ചുകൊണ്ട് മട്ടന്നൂർ മുനിസിപ്പാലിറ്റി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീ വി കെ സുഗതൻ.
1: ലഹരിക്ക് അടിപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികളെ ആകർഷിക്കുന്ന രീതിയിലുള്ള ചില പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിലെമ്പാടും ചില കുബുദ്ധികളുടെ നേതൃത്വത്തിൽ നടക്കുന്നുവെന്ന് നമ്മളെല്ലാം മനസ്സിലാക്കുക. അതിനെതിരായിട്ടുള്ള ഒരു കാര്യം കൂടി ഈ പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായി നമുക്ക് പ്രതിജ്ഞ എടുക്കേണ്ടതുണ്ട് എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പ്രവേശനോത്സവം എന്നുള്ളത് ഒരു അധ്യയന വർഷം കഴിഞ്ഞ് പുതിയ അധ്യയന വർഷത്തിൽ നമ്മളെ മക്കളെ പുതുതായി 5-ാം ക്ലാസ്സിലും അഥവാ 8-ാം ക്ലാസ്സിലും സ്വീകരിക്കുക എന്നുള്ളതാണ് നമുക്ക് നിർവഹിക്കാനുള്ള ഉത്തരവാദിത്വം. അങ്ങനെ പുതുതായി കടന്നു വരുന്ന വിദ്യാർത്ഥികളെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുന്ന ഒരു ചടങ്ങായി നമുക്ക് ഈ പ്രവേശനത്തെ മാറ്റാൻ സാധിക്കുന്നു എന്ന പ്രത്യേകത

0: സ്വാഗത ഭാഷണം മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീമതി എം പി പ്രീതി.
1: ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും ആയി ഒരു പുതിയ ഒരു അധ്യയന വർഷം ആരംഭിക്കുകയാണ്. 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം പഠനത്തിൻ്റെ ഒരു ലോകത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ 5-ാം ക്ലാസ്സിലും 8-ാം ക്ലാസ്സിലും ചെറിയ സ്കൂളുകളിൽ പഠിച്ച് മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന വിശാലമായ ഒരു ക്യാമ്പസിലേക്ക് എത്തിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കുട്ടികളെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. നിങ്ങൾക്കറിയാം, പഠനം എന്നത് ഒരു അക്കാഡമിക്കൽ എക്സലൻസ് മാത്രമല്ല, കലാമേഖലയിലും സ്പോർട്സ് മേഖലയിലും ഏത് മേഖലയിലും ഒരു കുട്ടിക്ക് വികസിക്കാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഈ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലുണ്ട്. പക്ഷേ ആ സൗകര്യങ്ങൾ കണ്ടെത്തുകയും അത് ഉപയോഗപ്പെടുത്തുമ്പോഴും മാത്രമാണ് നമ്മുടെ ഈ എഡ്യൂക്കേഷൻ കുറച്ചും കൂടെ എഫക്റ്റീവ് ആകുന്നത്. പ്രിയപ്പെട്ട കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കഠിനാധ്വാനവും ആത്മാർത്ഥതയും കൈമുതലാക്കുക, അച്ചടക്കം. അതോടൊപ്പം ഏതൊരു സ്കൂളിൻ്റെയും അടിസ്ഥാനപരമായി വേണ്ടത് കുട്ടികൾക്കുള്ള അച്ചടക്കമാണ്. അച്ചടക്കമുള്ള ഒരു സമൂഹത്തിന് മാത്രമേ നല്ല ഒരു റിസൾട്ട് നൽകാനാവുകയുള്ളൂ. അപ്പോൾ എല്ലാ കുട്ടികളും ഈ സ്കൂളിലുള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക, അങ്ങനെ വിജയത്തിൻ്റെ പാതയിൽ

0: ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ സന്ദേശം ഈ സമയത്ത് നമുക്ക് കേൾക്കാം.
1: പ്രിയപ്പെട്ടവരെ, പാഠം ഒന്ന്, പുതുയുഗ വിദ്യാലയം എന്ന ടാഗ് ലൈനോട് കൂടി വീണ്ടും ഒരു അധ്യയന വർഷം കടന്നു വരികയാണ്. വിദ്യാലയ മുറ്റങ്ങളിൽ ചിരിയും കളിയും വർത്തമാനങ്ങളും നിറയുന്ന സുന്ദരമായ പുതിയൊരു ക്ലാസ്സിലേക്ക് ചുവടുവെക്കുന്ന എല്ലാ കൂട്ടുകാർക്കും, പ്രത്യേകിച്ച് ഇന്ന് ആദ്യമായി അക്ഷരമുറ്റത്തേക്ക് കൈപിടിച്ച് നടന്നെത്തുന്ന എൻ്റെ കൊച്ചുകൂട്ടുകാർക്കും, സർക്കാരിൻ്റെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെയും എൻ്റെ വ്യക്തിപരവുമായ സ്നേഹം നിറഞ്ഞ സ്വാഗതം. സ്കൂൾ എന്നത് പഠിക്കാൻ മാത്രമുള്ള ഒരിടം എന്ന സങ്കല്പം മാറുകയാണ്. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാനുള്ള ഇടമാണ്. നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് പറന്നു ഉയരാനുള്ള ചുവടുകൾ ഇവിടെ നിന്നും നിങ്ങൾ സ്വായത്തമാക്കണം. സ്കൂളിലേക്ക് വരുന്നത് ആനന്ദിക്കാൻ കൂടിയാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് കൂട്ടുകാരെ കിട്ടും. പുതിയ കാര്യങ്ങൾ പഠിക്കാം, കളിക്കാം, പാടാം. പേടിക്കാതെ ചോദ്യങ്ങൾ ചോദിക്കണം. സംശയങ്ങളും ചോദ്യങ്ങളും തുടരെ തുടരെ ഉണ്ടാവണം. അപ്പോഴാണ് സമർത്ഥരായ വിദ്യാർത്ഥി ഉണ്ടാവുന്നത്. അത്തരം ക്ലാസ് മുറികളിലാണ് നല്ല അധ്യാപകരും ഉണ്ടാവുന്നത്. നിങ്ങൾ ഓരോരുത്തരിലും വലിയ കഴിവുകളുണ്ട്. ആ കഴിവുകളെ തിരിച്ചറിഞ്ഞ് വളർത്താനാണ് നമ്മുടെ വിദ്യാലയങ്ങൾ ശ്രമിക്കുന്നത്. നല്ല മനുഷ്യരായി വളരുവാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കുകയാണ് സ്കൂൾ ചെയ്യുന്നത്. നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗത്തിൻ്റെ നട്ടെല്ല് അധ്യാപകരാണ്. കേവലം പാഠഭാഗങ്ങൾ തീർക്കുന്നതിനപ്പുറം ഓരോ കുട്ടിയുടെയും ഉള്ളിലെ പ്രതിഭയെ തൊട്ടുണർത്താൻ നിങ്ങൾക്ക് സാധിക്കണം. അവരുടെ സങ്കടങ്ങളെ തിരിച്ചറിയണം. അവക്ക് പരിഹാരമായി ഒപ്പമുണ്ടാവണം. പുതിയ കാലത്തിൻ്റെ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് സാങ്കേതിക വിദ്യയെ കോർത്തിണക്കി കുട്ടികൾക്ക് നല്ല പഠനാന്തരീക്ഷം സമ്മാനിക്കാൻ അധ്യാപകർക്കാവണം. വിദ്യാലയങ്ങളിലെത്തുന്ന ഓരോ കുട്ടിയും സുരക്ഷിതരാണെന്ന് ഉറപ്പാക്കാനും അവരുടെ മാനസിക സന്തോഷം നിലനിർത്താനും അധ്യാപകർ എപ്പോഴും കാവലാളായി ഉണ്ടാകണം. രക്ഷിതാക്കളുടെ ഏറ്റവും വലിയ സമ്പാദ്യമായ മക്കളെയാണ് നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്നത്. ആ വിശ്വാസം കാത്തുസൂക്ഷിക്കാൻ ഈ സർക്കാരും പൊതുവിദ്യാഭ്യാസ വകുപ്പും പ്രതിജ്ഞാബദ്ധമാണ്. കുട്ടികളെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്ത് അവരുടെ ആത്മവിശ്വാസം കെടുത്തരുത്. അവർക്ക് മികച്ച പിന്തുണ നൽകി അധ്യാപകരോടൊപ്പം ചേർന്നു നിൽക്കാൻ രക്ഷിതാക്കൾക്ക് സാധിക്കണം. വീടും വിദ്യാലയവും സമൂഹം ഒന്നിച്ച് നിന്നാൽ മാത്രമേ നമ്മുടെ കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാൻ കഴിയൂ. കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖല ലോകത്തിന് മാതൃകയാക്കി നമുക്ക് മാറ്റണം. അത്യാധുനിക സൗകര്യങ്ങളോടെ, ഹൈടെക് ക്ലാസ് റൂമുകളോടെ നമ്മുടെ വിദ്യാലയങ്ങൾ നിങ്ങളെ സ്വീകരിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. വിവേചനങ്ങളില്ലാത്ത തുല്യതയുള്ള സുരക്ഷിതമായ ഒരു പഠനാന്തരീക്ഷം ഓരോ കുട്ടിക്കും ഉറപ്പാക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഈ അധ്യയന വർഷം വിജ്ഞാനത്തിൻ്റെയും ഒപ്പം വലിയ വിജയങ്ങളുടെയും പുതുയുഗത്തിൻ്റെ തുടക്കം ആകട്ടെയെന്ന് ഞാൻ ആശംസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. നമ്മുടെ കുട്ടികളുടെ നല്ല നാളേക്കായി ഹൃദ്യമായ പ്രവേശനോത്സവ ആശംസകൾ നേരുന്നു.

0: പ്രതിജ്ഞ, മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മാസ്റ്റർ ശ്രീ ശ്രീജിത് കുമാർ.
1: ഇന്റർനെറ്റ് സുരക്ഷിതമായും ശരിയായ രീതിയിലും ഉപയോഗിക്കുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. എൻ്റെ പാസ്വേഡുകളും ഒ ടി പികളും വ്യക്തിഗത വിവരങ്ങളും മറ്റാരുമായും പങ്കുവെക്കാതെ സൂക്ഷിക്കും. ഓൺലൈനിൽ വരുന്ന ലിങ്കുകൾ, സന്ദേശങ്ങൾ, ഫയലുകൾ എന്നിവ തുറക്കുന്നതിനും പങ്കുവെക്കുന്നതിനും മുൻപ് ഞാൻ ശ്രദ്ധയോടെ ചിന്തിക്കും. സൈബർ ബുള്ളിയിങ്, വ്യാജ വാർത്തകൾ, മോശം ഉള്ളടക്കങ്ങൾ എന്നിവയെ ഞാൻ നിരുത്സാഹപ്പെടുത്തും. സോഷ്യൽ മീഡിയയിലും ഓൺലൈനിലും മറ്റുള്ളവരെ ഞാൻ മാനിക്കുകയും സൈബർ നിയമങ്ങൾ പാലിക്കുകയും ചെയ്യും. സംശയാസ്പദമായ ഓൺലൈൻ പ്രവർത്തനങ്ങൾ ഞാൻ മാതാപിതാക്കളെയോ അധ്യാപകരെയോ പോലീസിനെയോ അറിയിക്കും. പ്രതിജ്ഞ, പ്രതിജ്ഞ, പ്രതിജ്ഞ.

0: വാർഡ് കൗൺസിലർ ശ്രീമതി പി ശ്രീജ.
1: നമുക്കറിയാം ഇന്ന് എല്ലാവരും രണ്ടു മാസത്തെ അവധിക്കാലം കഴിഞ്ഞ് പുതിയ ഒരു അധ്യയന വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പുതിയ അറിവിൻ്റെ ലോകത്തിലേക്ക് നിങ്ങൾ ഇന്ന് കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. ഈ അവസരം നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തി നമ്മുടെ കുട്ടികൾ നല്ല ഉന്നത നിലവാരത്തിലെത്തുകയും അങ്ങനെ നമുക്കൊരു നല്ല സമൂഹത്തെ പടുത്തുയർത്താൻ സാധിക്കുകയും ചെയ്യട്ടെ എന്ന് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട്
0: സ്കൂൾ മാനേജർ ശ്രീ കൃഷ്ണകുമാർ കണ്ണൂത്ത്.
2: നമ്മുടെ ഈ വർഷത്തെ അധ്യയന വർഷം ഇന്ന് ആരംഭിക്കുകയാണ്. മുൻവർഷങ്ങളിലെ പോലെ അല്ലെങ്കിൽ സാധാരണ പഴയ കാലത്തെ പോലെയല്ല, പഠനോത്സവമാണ്, പ്രവേശനോത്സവമാണ്, മികവുത്സവമാണ്. എല്ലാ അധ്യയന പരിപാടികളുടെ കൂടെയും ഉത്സവം ചേർത്ത് വയ്ക്കുകയാണ്. അപ്പോൾ ഭയമില്ലാതെ ആഘോഷിച്ച് ഒരു വർഷക്കാലം നമുക്ക് മുന്നോട്ട് പോകാൻ ഇന്ന് സമാരംഭം കുറിക്കുകയാണ്. ഈ ദിനത്തിൽ നമ്മുടെ വിദ്യാലയത്തിൽ എത്തിച്ചേർന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ ആശംസകൾ നേരുകയാണ്. അതുപോലെ വിദ്യാലയത്തിലേക്ക് കുട്ടികളെ പറഞ്ഞയച്ച രക്ഷിതാക്കൾക്കുള്ള ആശംസകൾ കൂടി നേരുകയാണ്. ഇവിടുത്തെ അധ്യാപകനും നമ്മുടെ നഗരസഭാ ചെയർമാനുമായ ശ്രീ ഷാജിത്ത് മാസ്റ്റർ നിങ്ങളോട് ഒരു കാര്യം പറയാൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. മാസ്റ്ററുടെ കുടുംബത്തിൽ അത്യാവശ്യമായ ഒരു ആവശ്യം വന്നതുകൊണ്ടാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കാത്തത്. നമ്മുടെ വിദ്യാലയത്തിലെ പ്രവേശനം ശ്രദ്ധിച്ച എല്ലാ കുട്ടികൾക്കും അദ്ദേഹത്തിൻ്റെ ആശംസകളും അഭിനന്ദനങ്ങളും രേഖപ്പെടുത്താൻ എന്നെ ചുമതലപ്പെടുത്തിയിരുന്നു. ഞാനത് നിറവേറ്റുകയാണ്. മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഈ വർഷം 1340 കുട്ടികളെ ഉന്നത പഠനത്തിന് അർഹരാക്കിയ അഭിമാനത്തോടു കൂടിയാണ് നിൽക്കുന്നത്. ഒരുപക്ഷെ കണ്ണൂർ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ 10-ാം ക്ലാസ് പരീക്ഷ പൊതുപരീക്ഷ എഴുതുന്ന ഒരു വിദ്യാലയമാണ്. അടുത്ത വർഷങ്ങളിലും അങ്ങനെ തന്നെയായിരിക്കും. സംസ്ഥാനത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്ന വിദ്യാലയമായിട്ട് മാറാനുള്ള കാലം വിദൂരമല്ല എന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഈ മഹാവിദ്യാലയമുറ്റത്തേക്ക് എത്തിച്ചേർന്ന എല്ലാ കുട്ടികൾക്കും ഹൃദ്യമായ ഭാവി
0: മട്ടന്നൂർ എഡ്യൂക്കേഷണൽ സൊസൈറ്റി ട്രഷറർ ശ്രീ ഇസ്മയിൽ ഹാജി.
3: മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും സ്കൂളിൽ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പോരാത്തത് നടത്തിക്കൊണ്ടിരിക്കുകയുമാണ്. അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളും നന്നായി പഠിച്ച് നിങ്ങൾക്ക് ശോഭനമായൊരു ഭാവി ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടിരിക്കുന്നു.

0: പി ടി എ പ്രസിഡന്റ് ശ്രീ വി എൻ മുഹമ്മദ്.
1: ഈ വർഷത്തെ പ്രവേശനോത്സവത്തിലേക്ക് കടന്നു വന്ന പുത്തൻ ഉടുപ്പും പുതിയ പുസ്തകവും പുത്തൻ ചിന്തകളുമായി ഈ കലാലയത്തിലേക്ക് കടന്നു വന്ന മുഴുവൻ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും പി ടി എക്ക് വേണ്ടി ഇരു കൈകളും നീട്ടി സ്വീകരിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ

0: മദർ പി ടി എ പ്രസിഡന്റ് ശ്രീമതി ചന്ദ്രലേഖ.
1: പ്രിയപ്പെട്ട മക്കളെ, അറിവിൻ്റെ ലോകത്തേക്കുള്ള പുതിയ യാത്രയിലേക്ക് ഉള്ള തുടക്കമാണ് ഇന്ന് ഇവിടെ കുറിക്കുന്നത്. എല്ലാവർക്കും ആശംസകൾ നേരുകയാണ്. എല്ലാവരും പറഞ്ഞതുപോലെ പുസ്തകത്തിൽ നിന്ന് മാത്രമുള്ള അറിവുകളല്ല വിദ്യാഭ്യാസം. ഒരുപാട് അനുഭവങ്ങളിലൂടെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഈ വിദ്യാലയം അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ ഒരുക്കും. എല്ലാവരും പരമാവധി ഉപയോഗപ്പെടുത്തുക. നിങ്ങളുടെ മുന്നോട്ടുള്ള അക്കാദമിക് വർഷം സന്തോഷത്തിൻ്റെയും ആഹ്ലാദ

0: ശ്രീമതി എ കെ ബീന ടീച്ചർ.
1: ഏറ്റവും മികച്ച വിദ്യാലയ അനുഭവം ഉണ്ടാവുന്നതിന് ആശംസിക്കുകയാണ്. നേരത്തെ ഇവിടെ ചൊല്ലിയിട്ടുള്ള പ്രതിജ്ഞ നമ്മുടെ മുമ്പിലുണ്ട്. ചുറ്റും വിരിക്കപ്പെടുന്ന വലകളിലൊന്നും പെടാതെ, കെണികളിലൊന്നും അകപ്പെടാതെ ഏറ്റവും മികവാർന്ന വിദ്യാലയ അനുഭവം നിങ്ങൾക്ക് സംജാതമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. സമഗ്ര ശിക്ഷ കേരള മട്ടന്നൂർ BRC യുടെ എല്ലാ

0: സ്റ്റാഫ് സെക്രട്ടറി ശ്രീ എ ടി മുഹമ്മദ് ഹനീഫ.
1: നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മളുള്ളത്. അറിവുകളും അക്ഷരങ്ങളൊക്കെ ചേർത്ത് വെച്ച് നമ്മൾ അഞ്ചാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലുമൊക്കെ എത്തി പുതിയൊരു അന്തരീക്ഷത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു. നിങ്ങളുടെ സ്വപ്നങ്ങൾ അനുസൃതമായി മുന്നോട്ട് പോകാൻ സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
0: സ്റ്റാഫ് സെക്രട്ടറി ശ്രീ പ്രകാശ് കാരായി.
2: വളരെ പ്രതീക്ഷയോടെ ഈ വിദ്യാലയത്തിൽ എത്തിച്ചേർന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും വളരെ നല്ലൊരു അധ്യയന വർഷം നേർന്നുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാ ആശംസയും.
0: കൺവീനർ ശ്രീ സുജിത് കുമാർ.
3: മക്കൾ, എനിക്ക് മുന്നേ ഇവിടെ സംസാരിച്ച വിശിഷ്ട വ്യക്തികൾ നൽകിയ ഉപദേശ നിർദ്ദേശങ്ങൾ മാതൃകയാക്കിക്കൊണ്ട് ജീവിതത്തിൽ വലിയ വിജയം നേടാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്.

മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന 2026-27 അധ്യയന വർഷത്തെ മട്ടന്നൂർ നഗരസഭാതല ഉദ്ഘാടനത്തിന്റെ ശബ്ദലേഖനമാണ് ഇപ്പോൾ കേട്ടത്.

0: റേഡിയോ ആറ്റ് സ്കൂൾ. ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: സ്മൃതി ഗീതങ്ങൾ കേട്ടുമതി വരാത്ത അനശ്വര ഗാനങ്ങൾ സ്മൃതി ഗീതങ്ങൾ
1: ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയല്ലൂർ മട്ടന്നൂർ മലബാറിന്റെ മധുരസ്വരം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്മൃതി ഗീതങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരല്പം പുറകോട്ടൊന്ന് സഞ്ചരിക്കുകയാണ്. മലയാള സിനിമയുടെ സുവർണ കാലഘട്ടമായി കണക്കാക്കപ്പെടുന്ന 1965 മുതൽ 70 വരെയുള്ള 5 വർഷങ്ങളിലേക്ക്. വയലാർ ദേവരാജൻ കൂട്ടുകെട്ടും പി ഭാസ്കരൻ ബാബുരാജ് കൂട്ടുകെട്ടും ശ്രീകുമാരൻ തമ്പി ദക്ഷിണാമൂർത്തി കോമ്പോയുമൊക്കെ മലയാളിയെ പാട്ടിന്റെ പാലാഴിയിൽ നീരാടിച്ചൊരു കാലമായിരുന്നു. യേശുദാസിന്റെയും ജാനകിയമ്മയുടെയും പി ലീലയുടെയും ഒക്കെ ശബ്ദം റേഡിയോയിലൂടെ നമ്മുടെ വീടുകളിലെ ഉമ്മറങ്ങളിൽ വന്ന് നിറഞ്ഞ ആ കാലഘട്ടത്തിലെ നിത്യഹൃദ ഗാനങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം അല്ലേ. നിങ്ങളുടെ സ്വന്തം റേഡിയോ മലബാർ ഒരുക്കുന്ന ഈ സംഗീത യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമുക്ക് തുടക്കത്തിൽ തന്നെ നമ്മെ കാത്തിരിക്കുന്നത് മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയൊരു പ്രണയകാവ്യമായ 1965 പുറത്തിറങ്ങിയ ചെമ്മീൻ എന്ന ചിത്രത്തിലേതാണ്. ഏത് പാട്ടാണെന്ന് വെച്ചാൽ, പെണ്ണാളേ പെണ്ണാളേ കരിമീൻ കണ്ണാളേ കണ്ണാളേ. രാമു കാര്യട്ട് സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ബാബുസേട്ടാണ്. സത്യൻ, മധു, ഷീല, കൊട്ടാരക്കര ശ്രീധരൻ നായർ, കോട്ടയം ചെല്ലപ്പൻ, എസ് പി പിള്ള, പറവൂർ ഭരതൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് സലിൽ ചൗധരിയാണ് ഈണം നൽകിയത്. ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് കെ ജെ യേശുദാസ്, പി ലീല.

ആ മനോഹര ഗാനത്തിന് ശേഷം അടുത്തതായി നമ്മെ തേടിയെത്തുന്നത് കോഴിക്കോടിന്റെ സ്വന്തം ബാബുക്കയുടെ ഒരു മാസ്മരിക ഈണമാണ്. 1966 പുറത്തിറങ്ങിയ ഭാർഗവി നിലയം എന്ന ചിത്രത്തിലേത്. ഈ ചിത്രത്തിലെ ഗാനം പി ഭാസ്കരൻ മാഷിന്റെ വരികളാൽ സമൃദ്ധമാണ്. പ്രണയവും വിരഹവും ഒരുപോലെ ചാലിച്ചെടുത്ത ആ ഗാനം നമുക്കൊന്ന് കേട്ടാലോ. എ വിൻസെന്റ് സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ടി കെ പരീക്കുട്ടിയാണ്. പ്രേം നസീർ, മധു, വിജയ നിർമ്മല, അടൂർ ഭാസി, പി ജെ ആന്റണി, കുതിരവട്ടം പപ്പു എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. പശ്ചാത്തല സംഗീതം നൽകിയത് കണ്ണൻ. ഈ ഗാനം പാടിയിരിക്കുന്നത് എസ് ജാനകി. വാസന്ത പഞ്ചമി നാളിൽ ഇന്ന് തുടങ്ങുന്ന ഗാനം.

റേഡിയോ മലബാറിന്റെ സംഗീത സഫാരിയിൽ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് 1965-66 കാലഘട്ടത്തിലാണ്. അടുത്ത ഗാനം ലവ് ഇൻ കേരള എന്ന ചിത്രത്തിലേതാണ്. ശശികുമാർ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് കെ പി കൊട്ടാരക്കരയാണ്. പ്രേം നസീർ, അടൂർ ഭാസി, കെ പി ഉമ്മർ, ജോസ് പ്രകാശ്, ജൂനിയർ പത്മിനി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് MS ബാബുരാജാണ് ഈണം നൽകിയത്. അപ്പൊ നമുക്കിതിലെ മധുപകർന്ന ചുണ്ടുകളിൽ എന്ന ഗാനം കേട്ടാലോ? പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ബി വസന്ത.

0: സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.
1: ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ മലബാറിന്റെ മധുരസ്വരം. സ്മൃതിഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം രഹസ്യം എന്ന ചിത്രത്തിലേതാണ്. ശശികുമാർ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് KP കൊട്ടാരക്കരയാണ്. പ്രേം നസീർ, അടൂർ ഭാസി, ജയഭാരതി, ഷീല, KP ഉമ്മർ, ജോസ് പ്രകാശ്, പറവൂർ ഭരതൻ, എൻ ഗോവിന്ദൻകുട്ടി എന്നിവർ അഭിനയിച്ച ചിത്രമാണ്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് BA ചിദംബരനാഥാണ് സംഗീതം നൽകിയത്. മഴവില്ല് കൊണ്ടുപോയി എന്ന ഗാനം നമുക്ക് കേൾക്കാം. പാടിയിരിക്കുന്നത് PLeela.

കെ ജെ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം പരീക്ഷ. പി ഭാസ്കരൻ മാഷുടെ വരികൾക്ക് എം എസ് ബാബുരാജാണ് ഈണം നൽകിയത്. പി ഭാസ്കരൻ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് എൻ വാസുമേനോനാണ്. പ്രേംനസീർ, അടൂർ ഭാസി, ശാരദ, ശോഭ, തിക്കുറിശി സുകുമാരൻ നായർ, പി ജെ ആന്റണി, പി എ ലത്തീഫ് എന്നിവരാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. പശ്ചാത്തല സംഗീതം നൽകിയത് എം ബി ശ്രീനിവാസൻ. അന്ന് നിന്റെ നുണക്കുഴി എന്ന് തുടങ്ങുന്ന ഗാനം കേട്ടാലോ.

0: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
3: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
3: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
4: ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ, മലബാറിന്റെ മധുരസ്വരം. സ്മൃതിഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം ഏതാണെന്ന് വെച്ചാൽ വഴിപിഴച്ച സന്തതി എന്ന ചിത്രത്തിലേതാണ്. ഒ രാംദാസ് സംവിധാനവും നിർമ്മാണവും ചെയ്ത ഈ ചിത്രത്തിൽ സത്യൻ, മധു, അംബിക, സുകുമാരൻ, കവിയൂർ പൊന്നമ്മ, അടൂർ ഭാസി, KP ഉമർ എന്നിവരാണ് അഭിനേതാക്കൾ. പി ഭാസ്കരൻ മാഷുടെ വരികൾക്ക് BA ചിദംബരനാഥാണ് ഈണം നൽകിയത്. താരുണ്യപ്പൊയ്കയിൽ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാൻ പാടിയിരിക്കുന്നത് പി ലീല.

0: വർഷം.
1: എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത്, മുഹമ്മദ് ആസം നിർമ്മിച്ച്, സത്യൻ, പ്രേംനസീർ, ഷീല, ശാരദ എന്നിവർ അഭിനയിച്ച ചിത്രമായിരുന്നു അഗ്നിപരീക്ഷ. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജൻ മാഷാണ് ഈണം നൽകിയത്. 1968 ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. തിങ്കളും കതിരൊളിയും എന്ന ഗാനം കേൾക്കാം. പാടിയിരിക്കുന്നത് പി സുശീല.

0: അടുത്ത ഗാനം ഡേഞ്ചർ ബിസ്ക്കറ്റ് എന്ന ചിത്രത്തിലേതാണ്. കെ ജെ യേശുദാസ് ആണ് ഈ ഗാനം പാടിയിരിക്കുന്നത്. ഘരഹര പ്രിയ എന്ന രാഗത്തിലാണ് ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. എ ബി രാജ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ടി ഇ വാസുദേവനാണ്. പ്രേം നസീർ, അടൂർ ഭാസി, ഷീല, കെ പി ഉമ്മർ, ശങ്കരാടി, കോട്ടയം ചെല്ലപ്പൻ എന്നിവരാണ് മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തിയാണ് ഈണം നൽകിയിരിക്കുന്നത്. ഉത്തരാ സ്വയംവരം എന്ന ഗാനം നമുക്ക് എല്ലാവർക്കും ആസ്വദിക്കാം.
1: ഉത്തര

0: വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകി വിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM.
1: ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ മലബാറിന്റെ മധുരസ്വരം. സ്മൃതിഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാട്ടുപൂക്കൾ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയിരിക്കുന്നത് ജി ദേവരാജൻ, പി ലീല, എൽ ആർ അഞ്ജലി എന്നിവരാണ്. പുഴവക്കിൽ, പുല്ലണി മേട്ടിൽ എന്ന് തുടങ്ങുന്ന വരികൾ. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ജി ദേവരാജൻ മാഷാണ് ഈണം നൽകിയത്. കെ തങ്കപ്പൻ സംവിധാനവും നിർമ്മാണവും ചെയ്ത ചിത്രമാണിത്. മധു, തിക്രുശി സുകുമാരൻ നായർ, ദേവിക, അടൂർ ഭാസി, കോട്ടയം ചെല്ലപ്പൻ, എസ് പി പിള്ള, മണവാളൻ ജോസഫ്, പറവൂർ ഭരതൻ എന്നിവരാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലെ അതിമനോഹരമായ ഗാനം കേൾക്കാം.

ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ മലബാറിന്റെ മധുരസ്വരം. സ്മൃതിഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം 1966 പുറത്തിറങ്ങിയ പൂച്ചക്കണ്ണി എന്ന ചിത്രത്തിലേതാണ്. പ്രേം നസീർ, അടൂർ ഭാസി, അംബിക സുകുമാരൻ, വിജയ നിർമ്മല, തിക്കുറിശി സുകുമാരൻ നായർ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് MS ബാബുരാജാണ് ഈണം നൽകിയത്. SR പുട്ടണ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ബി അരുണാചലം, എ.എൽ ശ്രീനിവാസനാണ്. PB ശ്രീനിവാസൻ, ബി വസന്ത എന്നിവരാണ് ഈ ഗാനം പാടിയിരിക്കുന്നത്. മോഹനം രാഗത്തിലാണ് ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. കക്ക കൊണ്ടു കടൽ എന്ന് തുടങ്ങുന്ന ഗാനം കേട്ടാലും

1967 പുറത്തിറങ്ങിയ ഉദ്യോഗസ്ഥ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് എം എസ് ബാബുരാജാണ് ഈണം നൽകിയത്. വേണുഗോപാലമേനോൻ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് പി എസ് ദാസ്, പി കെ ദേവദാസ് എന്നിവരാണ്. സത്യൻ, പ്രേംനസീർ, ശാരദ, ശോഭ, മധു, അടൂർ ഭാസി, കെ പി ഉമ്മർ എന്നിവരാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിലെ അനുരാഗ ഗാനം പോലെ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം.

ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ മലബാറിന്റെ മധുരസ്വരം. കസവത്തട്ടം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. അടുത്തതായി ആലുവ പുഴയിൽ മീൻ പിടിക്കാൻ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം. പി സുശീല പാടിയത്. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജൻ മാഷാണ് ഈണം നൽകിയത്. എം കുഞ്ചാക്കോ സംവിധാനവും നിർമ്മാണവും ചെയ്ത ചിത്രമാണിത്. പ്രേം നസീർ, അടൂർ ഭാസി, ശാരദ, കൊട്ടാരക്കര ശ്രീധരൻ നായർ, എസ് പി പിള്ള, മണവാളൻ ജോസഫ് എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കിതിലെ അതിമനോഹരമായ ഗാനം കേൾക്കാം.

0: കേട്ടാലും കേട്ടാലും മതി വരാത്ത പാട്ടുകളുടെ ആ സുവർണകാലം ഒന്ന് മാത്രമേ ഓർമ്മിപ്പിക്കുന്നുള്ളൂ അല്ലേ. കാലം മാറിയാലും ഈ ഈണങ്ങൾ മലയാളിയുടെ മനസ്സിൽ നിന്നും ഒരിക്കലും ആയില്ല എന്ന്. റേഡിയോ മലബാറിന്റെ ഇന്നത്തെ സ്മൃതിഗീതം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ ഓർമ്മച്ചെപ്പുകളുമായി ഞങ്ങൾ വീണ്ടും എത്തും. അതുവരേക്കും നന്ദി, നമസ്കാരം.
1: സ്മൃതിഗീതങ്ങൾ കേട്ടുമതി വരാത്ത അനശ്വര ഗാനങ്ങൾ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

0: ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 9:15 ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12 വായനശാല. 12:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 12:40 അറിയിപ്പുകൾ. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 1 റേഡിയോ മലബാർ വാട്സ്ആപ്പ് സന്ദേശ ഗാനങ്ങൾ. 2 അതിഥിഭാഷാ ഗാനങ്ങൾ. 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ. 5:45 ആർദ്രഗീതങ്ങൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിനേരം. 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 നാട്ടിലെ പാട്ട്. 10:00 ഗാനതരംഗം. തുടർന്ന് ആർദ്രഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
0: ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർട്ട് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
3: സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
4: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തര യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്.
3: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
4: ഫോൺ 7999476836,
3: 9447371836,
4: 8078502836.
5: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം, ലയം, ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം.
0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
1: നമസ്കാരം. ഇന്ന് ജൂൺ 2, ഇടവം 19, ചൊവ്വാഴ്ച. ഇന്നത്തെ

0: പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. ഹോട്ടലുകൾ ഉൾപ്പെടെ ചെറുകിട ബിസിനസ്സുകാരെ കൂടുതൽ പ്രതിസന്ധിയിലാക്കി വാണിജ്യ എൽ പി ജി വില വീണ്ടും കുതിക്കുന്നു. ജനുവരിയിൽ 1691.50 രൂപ വാണിജ്യ സിലിണ്ടറിന് 42 രൂപ കൂടി വർദ്ധിപ്പിച്ചതോടെ ഡൽഹിയിൽ 3113.50 രൂപ നാലു മാസത്തിനിടെ കൂട്ടിയത് 1422 രൂപ 3131 രൂപയാണ് കൊച്ചിയിലെ പുതുക്കിയ വില. ആഗോള വിപണിയിൽ എണ്ണവില കുറഞ്ഞതിനെ തുടർന്ന് അന്താരാഷ്ട്ര വിമാന സർവീസുകൾക്കുള്ള ഇന്ധനവില 27% കുറച്ചു. അതേസമയം ആഭ്യന്തര വിമാന സർവീസുകൾക്കുള്ള ഇന്ധനവിലയിൽ മാറ്റമില്ല. സമാധാന ശ്രമങ്ങൾ പുരോഗമിക്കുന്നതിനിടെ ആക്രമണ പ്രത്യാക്രമണങ്ങളുമായി യുഎസും ഇറാനും ഇറാന്റെ റഡാർ ഡ്രോൺ നിയന്ത്രണ കേന്ദ്രങ്ങളിലും യുഎസ് ബോംബാക്രമണം നടത്തി. അന്താരാഷ്ട്ര സമുദ്രാതിർത്തിയിലൂടെ പറന്ന തങ്ങളുടെ MQ-1 റീപ്പർ ഡ്രോൺ ഇറാൻ വെടിവെച്ചിട്ടതിനുള്ള മറുപടിയാണ് ആക്രമണമെന്ന് യുഎസ് സെൻട്രൽ കമാൻഡ് അറിയിച്ചു. സ്വയം പ്രതിരോധിക്കാനുള്ള നടപടിയെന്നും ആക്രമണത്തെ വിശേഷിപ്പിച്ചു. തിരിച്ചടിയായി കുവൈത്തിലെ യുഎസ് സേനാ താവളം ലക്ഷ്യമിട്ട് ഇറാനും മിസൈലുകൾ അയച്ചു. അവയെ കുവൈത്തി പ്രതിരോധ സേന നിർവീര്യമാക്കി. April 7 മുതൽ നിലനിൽക്കുന്ന വെടിനിർത്തൽ 60 ദിവസത്തേക്ക് കൂടി നീട്ടാൻ ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് സംഭവവികാസം. ഇറാനിലെ ഗെരൂഖ് നഗരത്തിലും ഗേഷം ദ്വീപിലും യുഎസ് ആക്രമണം നടത്തി. ഇറാൻ കരാർ ആഗ്രഹിക്കുന്നുണ്ടെന്നും അമേരിക്കയ്ക്ക് അനുഗുണമായ കരാറുണ്ടാകുമെന്നും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. കൂടുതൽ കർശന വ്യവസ്ഥകളടങ്ങിയ സമാധാന പദ്ധതി ട്രംപ് ഇറാന് കൈമാറിയെന്ന് പാശ്ചാത്യ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ രാജിവെച്ചെന്ന തരത്തിൽ പാശ്ചാത്യ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന വാർത്തകൾ പൂർണ്ണമായും വ്യാജമാണെന്ന് ഇറാൻ സർക്കാർ വ്യക്തമാക്കി. പ്രസിഡന്റ് ഭരണഘടനാപരമായ ചുമതലകളിൽ പൂർണ്ണ ശ്രദ്ധാലുവാണെന്നും രാജ്യം നേരിടുന്ന വെല്ലുവിളികളെ ഒത്തൊരുമയോടെ നേരിടുമെന്നും ഔദ്യോഗിക പ്രസ്താവനയിൽ പറഞ്ഞു. ബാഹ്യമായ സമ്മർദ്ദങ്ങൾക്കിടയിലും ഇറാന്റെ ഭരണ സംവിധാനം ശക്തമായി മുന്നോട്ടു പോവുകയാണെന്നും അറിയിച്ചു. 12-ാം ക്ലാസ് പരീക്ഷയുടെ ഓൺസ്ക്രീൻ മാർക്കിംഗ് സേവനത്തിനായി കരാറെടുത്ത സ്വകാര്യ കമ്പനിയായ കോംപ്റ്റ് എജുടെക്കിന് CBSE പിഴ ചുമത്തിയേക്കും. കരാർ വ്യവസ്ഥകൾ പ്രകാരം വീഴ്ചകളുണ്ടായാൽ പിഴ ചുമത്താനാകും. OSM രീതിയിലെ മൂല്യനിർണയത്തെക്കുറിച്ച് വ്യാപക പരാതികളാണ് ഉയർന്നത്. ഉത്തരക്കടലാസുകൾ മാറിയതടക്കം ഗുരുതര ആരോപണങ്ങൾക്കു പുറമെ സാങ്കേതിക വീഴ്ചകളും വിമർശനത്തിന് വഴിവെച്ചു. സാമൂഹിക മാധ്യമങ്ങളിൽ തരംഗമായി മാറിയ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ പ്രത്യക്ഷ സമരത്തിന് നേതൃത്വം നൽകാൻ ഇന്ത്യയിലേക്ക് തിരിച്ചുവരുന്നു. നിലവിൽ അമേരിക്കയിലെ ബോസ്റ്റണിൽ വിദ്യാർത്ഥിയായ അഭിജിത്ത് ശനിയാഴ്ച ഡൽഹിയിലെത്തുമെന്ന് സാമൂഹിക മാധ്യമത്തിൽ പ്രഖ്യാപിച്ചു. പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട വീഴ്ചകളിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധത്തിന് അഭിജിത്ത് വീഡിയോ സന്ദേശത്തിൽ ആഹ്വാനം ചെയ്തു. കേരളത്തിന്റെ സാധ്യതകൾ മുൻനിർത്തി വികസന പദ്ധതികൾ പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് 10,000 സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ തുടങ്ങാൻ സർക്കാർ ഉദ്ദേശിക്കുന്നതായി അദ്ദേഹം വ്യക്തമാക്കി. സ്വകാര്യ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കാൻ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് 27 ഏവിയേഷൻ പദ്ധതികൾ സർക്കാർ തയ്യാറാക്കിയതായും അദ്ദേഹം പറഞ്ഞു. സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റി യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. മഴ മാറി മാനം തെളിഞ്ഞ അന്തരീക്ഷത്തിൽ സ്കൂളുകളിൽ പുത്തൻ അധ്യയന വർഷത്തിന് തുടക്കമായി. പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി നവാഗതരെ മധുരവും പഠനോപകരണങ്ങളും കളിക്കോപ്പുകളും നൽകിയാണ് മിക്ക വിദ്യാലയങ്ങളും എതിരേറ്റത്. വിവിധങ്ങളായ കലാപരിപാടികളും അരങ്ങേറി. LDF സർക്കാരിന്റെ കാലത്ത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കിയ നല്ല പദ്ധതികൾ തുടരുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. ഖാദർ കമ്മീഷൻ റിപ്പോർട്ടിൽ ഉൾപ്പെടെ പെട്ടെന്നൊരു അഴിച്ചുപണി ഉദ്ദേശിക്കുന്നില്ല. എതിർപ്പുള്ളവയിൽ അക്കാദമിക് വിദഗ്ധരുമായി ചർച്ച നടത്തി ആവശ്യമായ മാറ്റങ്ങൾ വരുത്തും. സ്ത്രീകളെയും കുട്ടികളെയും ലൈംഗിക വ്യാപാരത്തിന് ഇരയാക്കുന്നത് തടയാൻ ശക്തമായ മാർഗനിർദ്ദേശങ്ങളുമായി സുപ്രീംകോടതി. സ്വമേധയാ ലൈംഗിക തൊഴിൽ ചെയ്യുന്നവരെ അനാവശ്യമായി അറസ്റ്റ് ചെയ്യുന്നത് കോടതി വിലക്കി. ഇക്കാര്യത്തിൽ പോലീസിന്റെ അധികാര ദുർവിനിയോഗം തടയാനുള്ള ശുപാർശ നിയമകമ്മീഷൻ തയ്യാറാക്കണമെന്നും ജസ്റ്റിസുമാരായ PB പർദിവാല, R മഹാദേവൻ എന്നിവരുടെ ബെഞ്ച് ഉത്തരവിൽ പറഞ്ഞു. ഇന്ത്യയിലെ ലോകകപ്പ് ഫുട്ബോൾ സംപ്രേഷണാവകാശം സ്വന്തമാക്കി സി എന്റർടൈൻമെന്റ്. സിയുടെ United 8 ചാനലിലായിരിക്കും തത്സമയ സംപ്രേഷണം. C5 OTT പ്ലാറ്റ്ഫോമിലും തത്സമയ സ്ട്രീമിംഗ് ഉണ്ടാകും. മണ്ഡല പുനർനിർണയ ബില്ലും ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് പദ്ധതിയും കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ നീക്കം. ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്താനുള്ള ബിൽ 2029 പൊതു തെരഞ്ഞെടുപ്പിന് മുൻപ് കൊണ്ടുവരാനാണ് നീക്കം. ഘട്ടംഘട്ടമായി കൊണ്ടുവരാനുള്ള സാധ്യതയും പരിശോധിക്കുന്നുണ്ട്. കൂടുതൽ പ്രാദേശിക പാർട്ടികളുടെ പിന്തുണ ഉറപ്പാക്കി പുതിയ ബിൽ അവതരിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി തമിഴ്നാട്ടിലെ DMK ഉൾപ്പെടെയുള്ള പാർട്ടികളുമായി BJP നേതൃത്വം ചർച്ചയാരംഭിച്ചു. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. രാവിലെ 9 ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കും. UDFൽ നിന്ന് അരൂർ MLA ഷാനിമോൾ ഉസ്മാനും LDFനായി പട്ടാമ്പി MLA മുഹമ്മദ് മുഹസിനും മത്സരിക്കും. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് കമ്പനിക്ക് ഇല്ലാത്ത സേവനത്തിന് പ്രതിഫലം നൽകിയെന്ന കേസിൽ ED അന്വേഷണം തുടരാൻ അനുമതി നൽകിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ CMRL നൽകിയ അപ്പീലിൽ വെള്ളിയാഴ്ച ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് പുറപ്പെടുവിക്കും. അപ്പീലിൽ വിശദമായ വാദം കേട്ട ജസ്റ്റിസ് വിരാജ വിജയരാഘവനും ജസ്റ്റിസ് KV ജയകുമാറും അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് വെള്ളിയാഴ്ച വരെ കേസിൽ ഹർജിക്കാർക്കെതിരെ തുടർ നടപടി ഉണ്ടാകരുതെന്നും നിർദ്ദേശിച്ചു. കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വിവാദത്തിലായ പെട്രോൾ പമ്പിന്റെ അനുമതിക്ക് സമർപ്പിച്ച രേഖകളിലെ പങ്കാളിത്ത കരാർ രേഖ കാണാതായതായി സൂചന. 2024 March 30 തളിപ്പറമ്പ് തഹസിൽദാർ അന്നത്തെ കലക്ടർക്ക് നൽകിയ റിപ്പോർട്ടിൽ പങ്കാളിത്ത കരാർ ഉള്ളടക്കം ചെയ്തിട്ടുണ്ടെന്ന് കാണിച്ചിട്ടുണ്ട്. എന്നാൽ അത്തരമൊരു കരാർ ലഭ്യമല്ലെന്ന വിവരമാണ് നവീൻ ബാബുവിന്റെ മരണം വിവാദമായപ്പോൾ കലക്ടറേറ്റിൽ നിന്ന് ലഭിച്ചത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ഡ്രൈവർക്ക് പോലീസ് മർദ്ദനമേറ്റതായി പരാതി. പിണറായി വിജയനെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ച് മടങ്ങാനൊരുങ്ങുമ്പോഴാണ് AKG സെന്ററിലെ ഡ്രൈവർ അനൂപ് PK മർദ്ദനമേറ്റത്. സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി. ശനിയാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പിണറായി വിജയൻ അനുവദിച്ച മൊബൈൽ നമ്പർ പിൻവലിച്ച് പൊതുഭരണവകുപ്പ്. 10 വർഷമായി ഉപയോഗിച്ചിരുന്ന നമ്പറാണ് തിങ്കളാഴ്ച പിൻവലിച്ചത്. മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ ശേഷവും അദ്ദേഹം ഇതേ ഫോൺ നമ്പർ ഉപയോഗിച്ചു വരികയായിരുന്നു. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ഉപയോഗത്തിനായി മറ്റൊരു നമ്പർ ലഭിക്കും. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടറെ പാമ്പ് കടിച്ചു. ശിശുരോഗ വിഭാഗം PG ഡോക്ടറായ ശ്രേയക്കാണ് തിങ്കളാഴ്ച രാവിലെ 11 മണിയോടെ പാമ്പ് കടിയേറ്റത്. പാർക്കിംഗ് ഗ്രൌണ്ടിൽ കാർ പാർക്ക് ചെയ്ത ശേഷം ആശുപത്രിയിലേക്ക് നടന്നു വരുമ്പോഴായിരുന്നു കടിയേറ്റത്. 2nd World War പ്രയോഗിച്ചതെന്ന് സംശയിക്കുന്ന പീരങ്കി ഷെൽ പൊട്ടിത്തെറിച്ച് ഇന്തോനേഷ്യൻ മത്സ്യബന്ധന ഗ്രാമത്തിൽ 5 പേർ മരിച്ചു. 20 പേർക്ക് പരിക്കേറ്റു. 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സാമൂഹിക മാധ്യമം നിരോധിച്ച് മലേഷ്യ. തിങ്കളാഴ്ച മുതലാണ് രാജ്യത്ത് നിയമം പ്രാബല്യത്തിൽ വന്നത്. ഓൺലൈൻ ചതിക്കുഴികളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കാനും അവരുടെ മാനസികാരോഗ്യം ഭദ്രമാക്കാനും ലക്ഷ്യമിട്ടാണ് നീക്കം. മുഖ്യമന്ത്രിയായിരിക്കെ പിണറായി വിജയനെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വിമാനത്തിൽ ആക്രമിക്കാൻ ശ്രമിച്ച കേസിൽ പോലീസ് റിപ്പോർട്ട് അംഗീകരിച്ച് കോടതി. സിവിൽ ഏവിയേഷൻ വകുപ്പ് ചുമത്താൻ കേന്ദ്രം അനുമതി നൽകിയില്ലെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരുന്നു. കാടുപിടിച്ചു കിടക്കുന്ന വെളിമ്പറമ്പുകളെക്കുറിച്ച് പരാതി ലഭിച്ചാൽ ഉടമയെ കണ്ടെത്താൻ കാത്തുനിൽക്കാതെ തദ്ദേശ സ്ഥാപനങ്ങൾ അവ വെട്ടിത്തെളിക്കണമെന്ന് ഹൈക്കോടതി. ഇതിന് ചെലവായ തുക സ്ഥലത്തിന്റെ ഉടമയിൽ നിന്ന് ഈടാക്കണമെന്നും ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ഉത്തരവിട്ടു. കാടുപിടിച്ചു കിടക്കുന്ന ഭൂമി വൃത്തിയാക്കി ഇഴജന്തുക്കളുടെ ശല്യം ഇല്ലാതാക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ചുമതലയുണ്ട്. ഇക്കാര്യത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കാഴ്ചക്കാരായി നിൽക്കാനാകില്ലെന്നും കോടതി പറഞ്ഞു. അക്കരക്കുട്ടിയൂരിലെ മണിത്തറയിൽ താൽക്കാലിക ശ്രീകോവിൽ നിർമ്മാണം പുരോഗമിക്കുന്നു. ബ്രാഹ്മണസ്ഥാനികരുടെ നേതൃത്വത്തിൽ ഓട, മുള, ഞെട്ടിപ്പനയോല എന്നിവ ഉപയോഗിച്ചാണ് ശ്രീകോവിൽ നിർമ്മിക്കുന്നത്. വെള്ളിയാഴ്ച നടക്കുന്ന തിരുവോണം ആരാധനയ്ക്ക് മുൻപായി നിർമ്മാണം പൂർത്തിയാക്കും. 7 ഇളനീർ വെപ്പ്, 8 ഇളനീരാട്ടവും അഷ്ടമി ആരാധനയും നടക്കും. അക്കരക്കുട്ടിയൂരിലേക്ക് വിവിധ ദേശങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് ആളുകളാണ് തിങ്കളാഴ്ച ദർശനത്തിനെത്തിയത്. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1st പ്രവേശനത്തിന് ഓൺലൈനായി 4 അപേക്ഷിക്കാം. പുതിയ അധ്യയന വർഷം UP വിഭാഗത്തിൽ 3 ഹൈസ്കൂളിൽ 7 ശനിയാഴ്ചകൾ അധിക പ്രവൃത്തി ദിനമായിരിക്കും. UP വിഭാഗത്തിന് June 27, September 26, October 24 എന്നിങ്ങനെയും ഹൈസ്കൂളിൽ June 27, September 5, September 26, October 3, October 24, 2027 January 30, 2027 March 27 എന്നീ ശനിയാഴ്ചകളുമാണ് പ്രവൃത്തി ദിനങ്ങളാവുക. LP വിഭാഗത്തിന് ശനിയാഴ്ച ക്ലാസുകളില്ല. പുതിയ അധ്യയന വർഷത്തെ കലണ്ടർ സ്കൂൾ പ്രവേശനോത്സവത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ പ്രകാശിപ്പിച്ചു. കാലവർഷം കേരളത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള അനുകൂല സാഹചര്യമൊരുങ്ങിയതോടെ നാളെ മുതൽ മഴ കൂടുതൽ ശക്തമാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 10 ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു. നാളെ ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മഞ്ഞ അലർട്ടും പ്രഖ്യാപിച്ചു. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് ഡബിൾസിൽ ഇന്ത്യയുടെ ശ്രീരാം ബാലാജിയും ബ്രസീലിന്റെ മാഴ്സലോ ഡിമോളിനറും ചേർന്ന സഖ്യം ക്വാർട്ടറിൽ. സാഫ് വനിതാ കപ്പ് ഫുട്ബോളിൽ സെമിയിൽ ഇന്ത്യ നാളെ ഭൂട്ടാനെ നേരിടും. ബംഗ്ലാദേശിനെ 3-0 തോൽപ്പിച്ചാണ് മുന്നേറ്റം. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ, ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
0: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.
1: ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേ ഒരു നാമം, കെ കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ കെ ഡെന്റൽ കെയറിന്റെ രണ്ടാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്ത പരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതും മായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു. ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. കെ കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.
2: ഹലോ അച്ഛ. അച്ഛൻ എടിയാ?
3: മോളോ, ഇതേതാ ഫോണ്?
2: ഇത് ടീച്ചറെ ഫോണാ. അച്ഛനോടൊരു കാര്യം പറയാൻ വേണ്ടി വാങ്ങിയതാ.
3: എന്താ കാര്യം? പറ.
2: ഞാൻ സ്കൂളിൽ വരുന്ന പോലെ എന്റെ ക്ലാസ്സിലെ ഷാരോണും ഓന്റെ അച്ഛന്റെ ബൈക്കിലിരുന്ന വരുക. ഇന്ന് വരുമ്പോ ആ വണ്ടിയില് വേറെ വണ്ടി വന്ന് ഇടിച്ച്.
3: അയ്യോ, എന്നിട്ട്?
2: ഓനിപ്പ ആശുപത്രിയിലാ. തലയിടിച്ച് വീണ് ബോധം പോലും ഇല്ലാണ്ട് വെന്റിലേറ്ററിൽ കിടക്കുകയെന്നാ ടീച്ചർമാർ പറയുന്നട്ടെ. ഞാനും ഓനെ പോലെ ഹെൽമെറ്റ് ഇടാണ്ടല്ലേ അച്ഛ ബൈക്കിൽ വരുത്ത്. ഓർക്കുമ്പം പേടിയാന്ന്. നാളെ എന്റെ ബർത്ത്ഡേ അല്ലേ. എനിക്ക് കേക്ക് വേണ്ട, ഹെൽമെറ്റ് മതി.
3: മനസ്സിലായി, വാങ്ങാം.
2: ഇന്ന് തന്നെ വാങ്ങണേ അച്ഛാ.
3: ഇന്ന് തന്നെ വാങ്ങാം.
0: റോഡിൽ അറിയാതെ വന്നു ചേരുന്ന അപകടങ്ങൾക്ക് അറിഞ്ഞുകൊണ്ട് ഇടകൊടുക്കാതിരിക്കുക. ജീവനും ജീവിതവും സുരക്ഷിതമാക്കാൻ നിയമങ്ങൾ പാലിച്ച് യാത്ര ചെയ്യുക. റോഡ് സുരക്ഷാ നിയമങ്ങൾ നമുക്ക് വേണ്ടിയാണെന്ന് ഓർക്കുക.
4: കേൾവിയുടെ കേളിക്കൊട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 88.5.

0: ശ്രോതാക്കൾ അഭിനയിച്ച് അനശ്വരമാക്കിയ അസുരഗോത്രം നാടകത്തിന്റെ അവസാന ഭാഗം ഈ ആഴ്ച തീരുകയാണ്. ഈ നാടകത്തെക്കുറിച്ചുള്ള വിലയിരുത്തലുകൾ, രചന, സംവിധാനം, അഭിനയം, ശബ്ദമിശ്രണം, സാങ്കേതിക വിഭാഗം, ഇതേക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ, അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ശബ്ദ സന്ദേശമായോ ടെക്സ്റ്റ് മെസ്സേജായോ അയച്ചു തരിക. ഈ രണ്ടു ഭാഗങ്ങൾക്ക് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടി പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. അയക്കേണ്ട നമ്പർ ഇതാണ്: 9037008960.
1: കേൾവിയുടെ സുഗന്ധം റേഡിയോ മലബാർ 89.6 FM.

അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇത് പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.

0: ദക്ഷിണ ഭാരതത്തിലെ ദക്ഷയാഗ ഭൂമിയിൽ വൈശാഖോത്സവത്തിന് തുടക്കമാവുകയാണ്.
1: ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്തത
0: വനഭംഗിയുടെ പശ്ചാത്തലത്തിൽ ബാവലിപ്പുഴയുടെ തീരത്ത് ഇനി 28 ഉത്സവ ദിനരാത്രങ്ങൾ. അപൂർവതകളുടെ തീർത്ഥാടന കാലത്ത് കൊട്ടിയൂർ വിശേഷങ്ങളുമായി റേഡിയോ മലബാർ.
2: ഹിമഗിരി സുതയുടെ പതിയുടെ പദ തളിരിണയിൽ ചേരുക നെഞ്ചേ, കലിയുടെ കന്മഷ ദ്വേഷമശേഷം നിന്നിൽ.
0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ഇളനീർ കാവുകളായി വാവലിപ്പുഴയിലെ തെളിനീരിൽ.
0: എല്ലാ ദിവസവും രാവിലെ 7:30 വൈകിട്ട് 5:30.
1: അമൃതാംശു കല ചൂടും പുരിജടാശകലം നീ അടിയങ്ങൾ കോടപ്പൂവായി നൽകേണേ.
0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ദക്ഷിണ

മധുര ശബ്ദങ്ങളുടെ ഇഷ്ടസ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

ശ്രോതാക്കൾ അഭിനയിച്ച് അനശ്വരമാക്കിയ അസുരഗോത്രം നാടകത്തിന്റെ അവസാന ഭാഗം ഈ ആഴ്ച തീരുകയാണ്. ഈ നാടകത്തെക്കുറിച്ചുള്ള വിലയിരുത്തലുകൾ, രചന, സംവിധാനം, അഭിനയം, ശബ്ദമിശ്രണം, സാങ്കേതിക വിഭാഗം, ഇതേക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ, അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ശബ്ദ സന്ദേശമായോ ടെക്സ്റ്റ് മെസ്സേജായോ അയച്ചു തരിക. ഈ രണ്ടു ഭാഗങ്ങൾക്ക് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടി പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. അയക്കേണ്ട നമ്പർ ഇതാണ്: 9037008960.

ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

കുടുംബടങ്ങളിൽ കയ്യിട്ടിളക്കുമ്പോ ചക്കരപ്പാനയിൽ തപ്പി നോക്കുമ്പോ കുരുകുരുണനെ ഇഴഞ്ഞു കയറുന്നു കരിയുറുമ്പ് നെയ്യുറുമ്പ് കടിയുറുമ്പ്.

റേഡിയോ മലബാർ സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz-ൽ ഞങ്ങളുടെ ഭൂതല മധ്യാന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ വായനശാല.
1: ഏവർക്കും വായനശാലയിലേക്ക് സ്വാഗതം. വിനീത രാമചന്ദ്രന്റെ കുഞ്ഞുമാളുവിന്റെ വലിയ ലോകം എന്ന ചെറുകഥയെ അവലോകനം ചെയ്ത് സംസാരിക്കുന്നു നന്ദാത്മജൻ കൊതേരി.
2: പായൽ ബുക്സ് കണ്ണൂർ പ്രസിദ്ധീകരിച്ച വിനീത രാമചന്ദ്രൻ എഴുതിയ കുഞ്ഞിമാളുവിന്റെ വലിയ ലോകം എന്ന പുസ്തകം തികച്ചും അക്ഷരപ്പിച്ച വെക്കുന്ന കുഞ്ഞു ബാല്യങ്ങൾക്ക് വേണ്ടി എഴുതിയ ഒരു ബാലസാഹിത്യകൃതിയാണ്. മാളു എന്ന മിടുക്കിക്കുട്ടിയും അവളുടെ അനുജൻ അനിയൻകുട്ടനും അവർക്ക് കൂട്ടുകാരായി മാറിയ

നായ്ക്കുട്ടി എന്ന പൂച്ചക്കുട്ടിയും പപ്പിക്കുട്ടി എന്ന നായക്കുട്ടിയുമായുള്ള രസകരമായ ലോകത്തേക്ക് കുട്ടികളെ നയിക്കുകയാണ് ഈ ബാലസാഹിത്യ നോവലിലൂടെ എഴുത്തുകാരി. മനുഷ്യരെ പോലെ തന്നെ ലോകത്തെ തിരിച്ചറിയാൻ കഴിയുന്ന വിവേകമുള്ളവരാണ് മനുഷ്യർ വളർത്തുന്ന മൃഗങ്ങൾ എന്ന് പറഞ്ഞു വെക്കുന്നതോടൊപ്പം സഹജീവി സ്നേഹം എന്തെന്നും അതിലൂടെ അതിൻ്റെ മൂല്യങ്ങളെയും മനസ്സിലാക്കി കുട്ടികളെ നന്മയുടെ പാതകളിലൂടെ നയിക്കാൻ വേണ്ടി ബോധ്യപ്പെടുത്തുവാനുള്ള ഒരു ശ്രമമാണ് ഈ ബാലസാഹിത്യ നോവലിലൂടെ വിനീത രാമചന്ദ്രൻ എന്ന എഴുത്തുകാരി നടത്തുന്നത് എന്ന് നോവൽ വായിച്ചു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. മാളുവിൻ്റെയും അനിയൻകുട്ടൻ്റെയും വീടിൻ്റെ അയൽപക്ക വീട്ടിലെ പ്രേമേട്ടൻ ദൂരെ നിന്നും കൊണ്ടുവന്ന വെളുത്തു തുടുത്ത ജഡ നിറഞ്ഞ ശരീരമുള്ള ഒരു പൂച്ചക്കുട്ടിയിലൂടെയാണ് കഥ തുടങ്ങുന്നത്. പൂച്ചക്കുട്ടിയുടെ കരച്ചൽ കേട്ട് മാളു എവിടുന്നാണ് ആ ശബ്ദം കേൾക്കുന്നത് എന്ന് ശ്രദ്ധിച്ചപ്പോഴാണ് അടുത്ത വീടിൻ്റെ ടെറസിൽ നിന്നും കരയുന്ന പൂച്ചക്കുട്ടിയെ അവൾ ആദ്യമായി കാണുന്നത്. പൂച്ചക്കുട്ടിയെ കാണുവാൻ അമ്മയുടെ അനുവാദം വാങ്ങി അനിയൻകുട്ടനെയും കൂട്ടി മാളു അടുത്ത വീട്ടിലേക്ക് പോവുകയാണ്. നിസ്സാരമെന്ന് തോന്നുമെങ്കിലും അടുത്ത വീടായിട്ടും ഓടിപ്പോകാതെ മാളു കാണിക്കുന്ന നല്ല കാര്യമാണ് അമ്മയോട് അനുവാദം വാങ്ങിക്കുക എന്നത്. ഏത് കാര്യവും മുതിർന്നവരുടെ മുന്നിൽ പറഞ്ഞു വേണം ആ ഉദ്യമത്തിന് കുട്ടികൾ മുതിരുവാൻ എന്നത് ഇവിടെ മാളുവിനെ മാതൃകയാക്കാമെന്ന് അതിലൂടെ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് എഴുത്തുകാരി. ആ വീട്ടിലെത്തിയ മാളുവും അനിയൻകുട്ടനും കൂടി ആ പൂച്ചക്കുട്ടിക്ക് മണിക്കുട്ടി എന്ന പേര് വീട്ടുകാരുടെ സമ്മതത്താലെ നൽകുകയാണ്. അവിടെ പൂച്ചക്കുട്ടികളെ ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാനുള്ള വിദ്യ സ്കൂളിൽ നിന്നും ടീച്ചർ പഠിപ്പിച്ചതാണെന്ന് മാളു പറയുമ്പോൾ സ്കൂളിൽ നിന്നും പറഞ്ഞു തരുന്ന എന്ത് കാര്യങ്ങളിലും ശ്രദ്ധയുണ്ടാവണം എന്നുള്ള നല്ല കാര്യം എഴുത്തിലൂടെ ഗ്രന്ഥകാരി കുട്ടികൾക്കായി ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. പൂച്ചക്കുട്ടിയെ കുളിപ്പിക്കുകയും കൊഞ്ചിക്കുന്നതും കണ്ടപ്പോൾ മാളുവിൻ്റെ അമ്മ അവരുടെ വീട്ടിലുണ്ടായിരുന്ന നായക്കുട്ടിയെ ഓർത്തു പോകുകയാണ്. ഏതു നേരവും ആ നായക്കുട്ടി മാളുവിൻ്റെ കൂടെ ഉണ്ടാകുമായിരുന്നു എന്നും മാളുവിനെ കഴിക്കുവാൻ കൊടുക്കുന്ന എന്തും പകുതി ആ നായക്കുട്ടിക്കുള്ളതായിരുന്നുവെന്നും അമ്മ ഓർക്കുമ്പോൾ സഹജീവിയോടുള്ള സ്നേഹം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് എഴുത്തുകാരി. പഠിപ്പിലും കൂട്ടുകാരോടുള്ള പെരുമാറ്റത്തിലും അച്ചടക്കത്തിലും മാളു ഒരു നല്ല കുട്ടിയായിരുന്നെന്നും ഓർക്കുന്ന അമ്മയ്ക്ക് മാളുവിനെക്കുറിച്ചുള്ള മറ്റുള്ളവരുടെ മതിപ്പിൽ ഏറെ സന്തോഷവതിയാകുമ്പോൾ കുട്ടികൾ എന്നും നല്ലവരായി വളരണമെന്ന സന്ദേശം നൽകുന്നു എഴുത്തുകാരി. തൻ്റെ വീട്ടിലുണ്ടായിരുന്ന നായക്കുട്ടിയുടെ പേരായിരുന്നു മണിക്കുട്ടി എന്നത് വിവരിക്കുന്ന രണ്ടാം അധ്യായത്തിൽ ഒരു ദിവസം മാളു സ്കൂൾ വിട്ടു വരുന്ന വേളയിൽ തളർന്നു കിടക്കുന്ന മണിക്കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന് ഏറെ സങ്കടത്തോടെ വിളിച്ചുകൂവി അമ്മയോട് പറയുമ്പോൾ അമ്മ ആ നായക്കുട്ടിയുടെ അടുത്തേക്ക് വരികയും അവിടെ ഒരു വിഷപ്പാമ്പിനെ കാണുകയും ചെയ്യുന്നു. ആ പാമ്പിനെ വീട്ടിലേക്ക് ഇഴഞ്ഞു കയറ്റുവാൻ വിടാതെ പാമ്പിൻ്റെ കടിയേറ്റ് തളർന്നുപോയ മണിക്കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടുന്നതും വിവരിക്കുമ്പോൾ തൻ്റെ യജമാനനോട് ഒരു വളർത്തുമൃഗത്തിൻ്റെ സ്നേഹത്തിൻ്റെ നൊമ്പരപ്പെടുത്തുന്ന ഭാഗം നമുക്ക് വായിച്ചു പോകാവുന്നതാണ്. തുടർന്ന് മാളുവിൻ്റെ ദുഃഖവും ഏറെ വിഷമത്തോടെ ഹൃദയവേദനയോടെ എഴുത്തുകാരി വിവരിക്കുന്നുണ്ട്. മണിക്കുട്ടിയുടെ മരണത്തോടെ തൻ്റെ വീട്ടിലെ ഏറെ പ്രിയപ്പെട്ട ഒരു അംഗത്തിൻ്റെ വേർപാട് എന്ന പോലെ താങ്ങുവാൻ കഴിയാതെ ഹൃദയഭാരവുമായി സ്കൂളിൽ പോയാലും വീട്ടിലായാലും ആരോടും മിണ്ടാതെ പാഠഭാഗങ്ങൾ ശ്രദ്ധിക്കാതെ ഒതുങ്ങിപ്പോകുന്ന മാളുവിൻ്റെ അവസ്ഥയിൽ നിന്നും പരിഹാരമാർഗം ഉണ്ടാക്കുവാൻ അച്ഛനും അമ്മയും മാളുവിനെ ഒരു മനഃശാസ്ത്രത്തിനെ കാണിക്കുവാൻ കൊണ്ടുപോകുകയാണ്. മാളുവിൻ്റെ ഈ അവസ്ഥയിൽ അനിയൻകുട്ടനും ഏറെ വിഷമിക്കുന്നത് കാണുമ്പോൾ തൻ്റെ സഹോദരിയുടെ ദുഃഖം തൻ്റേതുമാണെന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്തുന്നു എഴുത്തുകാരി. മനഃശാസ്ത്രജ്ഞൻ മാളുവിന് മധുരവും മറ്റും കൊടുത്ത് കഥകൾ പറഞ്ഞുകൊടുത്തും അവളുടെ മനസ്സിനേറ്റ മുറിവുകളെ മായ്ച്ചു കളയുവാൻ ശ്രമിക്കുകയാണ്. തനിച്ചിരിക്കാൻ വിടാതെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള വിനോദങ്ങളിൽ ഏർപ്പെടുവാൻ സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് അച്ഛനോടും അമ്മയോടും പറഞ്ഞു കൊടുക്കുമ്പോൾ ഇന്നത്തെ കുട്ടികളുടെ നിസ്സാര കാര്യങ്ങളാൽ ഉണ്ടാകുന്ന മാനസികമായ പ്രശ്നങ്ങൾക്ക് എന്ന പോലെ പരിഹാരമാർഗങ്ങൾ വായനക്കാരോട് നിർദ്ദേശിക്കുകയാണ് എഴുത്തുകാരി. വീട്ടിലേക്ക് തിരിച്ചു വന്ന മാളുവിന് തൻ്റെ മുത്തശ്ശി ഒട്ടേറെ ഗുരുപദേശ കഥകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ മുത്തശ്ശിക്കഥകൾ അന്യം നിന്നുപോയ ഇന്നത്തെ സമൂഹത്തിൽ മുത്തശ്ശിക്കഥകളിലൂടെ കുട്ടികൾക്ക് പാഠമാവുന്ന സന്ദേശങ്ങളുടെ ഓർമ്മപ്പെടുത്തലുകൾ എത്രയെന്ന് വായനക്കാരന് എഴുത്തുകാരി മനസ്സിലാക്കി കൊടുക്കുന്നു. അമ്മയുടെ വിരൽത്തുമ്പിൽ തൂങ്ങി സ്കൂളിൽ പോവുകയും കൂട്ടുകാരുടെയും ടീച്ചറുടെയും പ്രത്യേക സ്നേഹപരിചരണവും എഴുത്തുകാർ വിവരിക്കുമ്പോൾ നമ്മളിൽ ഒരാൾക്ക് ഒരു വിഷമം വരുമ്പോൾ അവരോട് എങ്ങനെയായിരിക്കണം നമ്മൾ കാണിക്കേണ്ടതെന്ന് വായനക്കാരായ കുഞ്ഞുമക്കൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന വിധം എഴുത്തുകാരി എഴുതി ചേർത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ദിവസം സ്കൂളിൽ നിന്നും തിരിച്ചു വന്നപ്പോഴാണ് അടുത്ത വീട്ടിലെ ടെറസിൽ പൂച്ചക്കുട്ടിയെ കാണുന്നതും മാളു ആ പൂച്ചക്കുട്ടിക്ക് മണിക്കുട്ടി എന്ന് പേരിടുകയും ചെയ്യുന്നത്. അവളുടെ മനസ്സിനേറ്റ മുറികൾ പതുക്കെ പതുക്കെ മാഞ്ഞു പോകുന്നതും അവളുടെ സ്വഭാവം പഴയ രീതിയിലേക്ക് തിരിച്ചു വരുന്നതും വളരെ നല്ല ഭംഗിയോടെ എഴുത്തുകാരി വിവരിച്ചിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ മാളുവിൻ്റെ അച്ഛൻ വീണ്ടും ഒരു നായക്കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. അവളുടെ പിറന്നാൾ ദിവസം സമ്മാനമായിട്ടായിരുന്നു അച്ഛൻ ആ നായക്കുട്ടിയെ കൊണ്ടുവന്നത്. പിറന്നാൾ ദിനത്തിൽ ഏറെ പ്രിയപ്പെട്ട എന്തെങ്കിലും സമ്മാനമായി നൽകണമെന്ന സന്ദേശം കുട്ടികളിലേക്ക് എത്തിക്കുകയാണ് എഴുത്തുകാരി ഇതിലൂടെ ചെയ്യുന്നത്. അനിയൻകുട്ടനുമായി ആലോചിച്ച് മാളു ആ നായക്കുട്ടിക്ക് പപ്പിക്കുട്ടി എന്ന് പേര് നൽകുന്നു. തൻ്റെ നഷ്ടപ്പെട്ടുപോയ മണിക്കുട്ടിയെ അവൾ ഓർക്കുന്നുണ്ട്. പകരമാവില്ലെങ്കിലും വീട്ടിലെത്തിയ അതിഥിയെ

0: അവൾ ഏറെ സ്നേഹത്തോടെ സ്വീകരിക്കുന്നു. വീട്ടിൽ പുതിയ അതിഥി വന്നപ്പോൾ തന്നെ മറന്നുവോ എന്ന ചോദ്യം പോലെ അടുത്ത വീട്ടിൽ നിന്നും മണിക്കുട്ടി പൂച്ച മാളുവിൻ്റെ വീട്ടിലേക്ക് നോക്കി കരയുന്നതാണ് കാണുന്നത്. സത്യത്തിൽ അയൽ വീട്ടിലാണെങ്കിലും വെറുതെ ആവശ്യമില്ലാതെ പോകരുത് എന്ന് കുട്ടികളെ ഈ ഭാഗങ്ങളിലൂടെ ബോധവൽക്കരിക്കുകയാണ് എഴുത്തുകാരി. മാളുവിൻ്റെ വീട്ടിൽ പുതുതായി വന്ന നായക്കുട്ടിയുമായി കളിക്കുന്ന വേളയിൽ അടുത്ത വീട്ടിലെ ടെറസിൽ നിന്നും വേദനയോടെ നോക്കി നിൽക്കുന്ന മണിക്കുട്ടി പൂച്ചയുടെ ഭാഗം സ്നേഹിക്കുന്നവർക്ക് പുതിയ ആളെ കിട്ടുമ്പോൾ പഴയവരെ മറന്നുപോകുന്നു എന്ന സന്ദേശമുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ മാളു മനഃപൂർവ്വം ഒഴിവാക്കുകയായിരുന്നു എന്ന് അമ്മയോട് പറയുന്നുണ്ട്. ഒരാളുമായി ഏറെ സ്നേഹത്തിൽ ഇടപഴകുമ്പോൾ എന്തെങ്കിലും അവർ വേർവിരിയുമ്പോൾ അത് സഹിക്കാൻ പറ്റാതെ വിധം മനസ്സ് തളർന്നുപോകുമെന്ന് മനസ്സിലാക്കി തരുന്ന ഒരു ഭാഗമാണ് അത്. അത്തരത്തിൽ പപ്പിക്കുട്ടിയെയും മണിക്കുട്ടിയുമായി വീണ്ടും അടുത്തുപോയാൽ എന്തെങ്കിലും അവർ വേർവിരിഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല അമ്മേ, അതുകൊണ്ടാണ് ഞാൻ അവരിൽ നിന്നും അകലം പാലിക്കുന്നത് എന്ന് മണിക്കുട്ടി അമ്മയോട് പറയുമ്പോൾ അമ്മ നൽകുന്ന ഉപദേശം സ്നേഹിച്ചു പോകുന്നത് കൊണ്ട് ഒന്നും സംഭവിക്കുന്നില്ല മോളെ, പക്ഷേ നമ്മളെ വിട്ടൊരു നാൾ ആരായാലും അത് നമ്മളായാലും പോകും, ഒന്നും ശാശ്വതമായി നിലനിൽക്കുന്നില്ല എന്നുള്ള അമ്മയുടെ വാക്കുകളിലൂടെ ഒരു സന്ദേശം നൽകുകയാണ് എഴുത്തുകാരി. 7-ാം അധ്യായത്തിലൂടെ മാളുവിൻ്റെയും അനിയൻകുട്ടൻ്റെയും ചില സംശയങ്ങളിലും അമ്മ നൽകുന്ന ഉപദേശങ്ങൾ കഥ വായിക്കുന്ന കുട്ടികൾക്ക് ഏറെ മനസ്സിലാക്കുവാനുണ്ട്. വീട്ടിൽ വളർത്തുന്ന നായയായാലും പരിചരിക്കേണ്ടുന്നതും ശ്രദ്ധിക്കേണ്ടതുമായ കാര്യങ്ങൾ ഈ ഭാഗങ്ങളിലൂടെ വായനക്കാരായ കുഞ്ഞുമക്കളെ ബോധവൽക്കരിക്കുമ്പോൾ സ്നേഹിച്ചാൽ മനുഷ്യരെക്കാളും സ്നേഹം മൃഗങ്ങൾ നൽകുമെന്നും എഴുതി ചേർത്തിരിക്കുന്നു എഴുത്തുകാരി. മാളു സ്കൂളിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും വീട്ടിലെത്തിയാൽ അമ്മയോട് വിവരിക്കുന്ന ഭാഗങ്ങളിൽ കുട്ടികൾ സ്കൂളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഓരോ ദിവസവും കുട്ടികൾക്ക് അന്നുണ്ടായ അനുഭവങ്ങൾ വീട്ടുകാരുമായി പങ്കുവെക്കുക വേണം എന്നതും നല്ലതായാലും തെറ്റായാലും അത് വീട്ടുകാരെ അറിയിക്കണമെന്നും അതിൽ നിന്നും നല്ലതിനെ തിരിച്ചറിഞ്ഞ് തെറ്റുകളിലേക്ക് പോകാതെ കുട്ടികളെ നയിക്കാൻ മാതാപിതാക്കൾക്ക് കഴിയുമെന്നും വിശദമാക്കുന്ന ഭാഗമാണ്. അനിയൻകുട്ടൻ്റെയും മാളുവിൻ്റെയും സ്നേഹവും കുസൃതിയും നിറഞ്ഞ കഥകളിലൂടെ പറഞ്ഞു പോകുമ്പോൾ സന്ധ്യാദീപം വെച്ച് നാമം ചൊല്ലേണ്ടുന്ന പ്രാധാന്യത്തെക്കുറിച്ചും എഴുത്തുകാരി കുഞ്ഞുങ്ങൾക്കായി പകർന്നു നൽകിയിട്ടുണ്ട്. അംഗൻവാടിയിൽ പോകാൻ മടിക്കുന്ന അനിയൻകുട്ടൻ അംഗൻവാടിയിൽ നിന്നും ടീച്ചർ പറഞ്ഞു കൊടുക്കുന്ന കഥകൾ കേട്ട് പപ്പിക്കുട്ടിയെയും മണിക്കുട്ടിയെയും സ്നേഹിക്കുവാൻ പഠിക്കുകയാണ്. മാളുവിനെ കാണാതെ വിഷമിക്കുന്ന മണിക്കുട്ടിയുടെയും പപ്പിക്കുട്ടിയുടെയും ഭാഗങ്ങൾ വായിക്കുമ്പോൾ കുട്ടികളോടുള്ള അവയുടെ സ്നേഹത്തിൻ്റെ ആഴം എത്രയെന്ന് വളരെ ഭംഗിയായി മനസ്സിലാക്കി തരികയാണ് എഴുത്തുകാരി. പൂക്കളും പൂക്കളിലെ പൂമ്പൊടി നുകരുന്ന ചിത്രശലഭങ്ങളുമുള്ള വഴികളിലൂടെ മാളുവിൻ്റെ സ്കൂളിലേക്കുള്ള യാത്ര വിവരിക്കുമ്പോൾ പ്രകൃതിയിലേക്ക് നോക്കുവാൻ വായനക്കാരായ കുട്ടികളെ ഉപദേശിക്കുകയാണ് ഈ ഭാഗമെന്ന് നമുക്ക് മനസ്സിലാക്കാം. പപ്പിക്കുട്ടി എന്ന നായക്കുഞ്ഞും മണിക്കുട്ടി എന്ന പൂച്ചക്കുഞ്ഞും തമ്മിൽ അടുക്കുകയും ഒന്നിച്ച് കളിക്കുകയും ഒരു കൂട്ടിൽ കിടന്നുറങ്ങുകയും ചെയ്യുമ്പോൾ മനുഷ്യരെക്കാളും സ്നേഹവും കരുതലും മൃഗങ്ങൾക്കാണെന്നും അവിടെ ജാതി മത വർഗ വർണ്ണമൊന്നുമില്ല എന്ന തിരിച്ചറിവ് പകരുകയാണ് എഴുത്തുകാരി. കാലം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ല എന്ന അറിവിലൂടെ മാളു വളർന്നു വരുന്നതും സാധാരണ പെൺകുട്ടികൾക്ക് വളർന്നു വരുമ്പോൾ അവരിലുണ്ടാകുന്ന മാറ്റങ്ങൾ പലതും സംഭവിക്കുന്നു എന്നും കുട്ടികളെ ബോധവൽക്കരിക്കുന്ന 14-ാം അധ്യായം നല്ലൊരു ഭാഗമായി വായിച്ച് മനസ്സിലാക്കുവാനുണ്ട് കുട്ടികൾക്ക്. അതിലൂടെ പല സംശയവും ദൂരീകരിക്കുന്നുമുണ്ട്. ഏറ്റവും അടുത്ത മാളുവിൻ്റെ കൂട്ടുകാരിയെ തെറ്റിദ്ധരിപ്പിച്ച് അകറ്റുവാൻ ശ്രമിക്കുന്ന മറ്റൊരു കുട്ടിയുടെ അസൂയയും കുശുമ്പും നിറഞ്ഞ മനസ്സിൻ്റെ വികൃതി പറഞ്ഞുകൊണ്ട് അത്തരം സന്ദർഭങ്ങൾ കുട്ടികൾ എന്ത് വേണമെന്ന് പറയുന്ന ഭാഗം വായിക്കുമ്പോൾ നമുക്കും അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ എന്ന് തോന്നാതിരിക്കില്ല. അവിടെ കാര്യങ്ങൾ ഇരുവശത്തും പറഞ്ഞു തീർക്കുമ്പോൾ കൂട്ടുകാരുടെ അമ്മ കടന്നു വരുന്നതും നിങ്ങളുടെ സംസാരം ഞാൻ കേട്ടുവെന്നും നിങ്ങൾ തന്നെ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിയത് നന്നായെന്നും കുട്ടികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് മുതിർന്നവർ തലയിടുന്നത് ശരിയല്ല എന്നും അഥവാ അതിലിടപെട്ടാൽ പ്രശ്നം വഷളാവുമെന്നും കുട്ടികൾക്ക് തിരിച്ചറിവ് പകരുന്നു ആ അമ്മയുടെ വാക്കുകളിലൂടെ. പ്രായമേറിയ മുത്തശ്ശിയും മുത്തശ്ശനും മറഞ്ഞു പോകുമ്പോഴും പിന്നീട് അവരുടെ ഓർമ്മയിൽ മാടു സന്ധ്യാദീപം വെക്കുമ്പോൾ ഓർക്കുകയും ചെയ്യുന്നുണ്ട്. ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ സാന്നിധ്യം നമ്മിൽ ഒരുപാട് ഉപകാരപ്രദമാവുമെങ്കിലും അതിൻ്റെ വില നമുക്ക് അപ്പോൾ മനസ്സിലാക്കാൻ കഴിയില്ല എന്നും അവർ നഷ്ടപ്പെടുമ്പോഴാണ് അതിൻ്റെ വില എന്തെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതെന്നും കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വിലയറിയില്ല എന്ന പഴമൊഴി പോലെ കുട്ടികൾക്കായി എഴുത്തുകാരി പകർന്നു നൽകുന്നുണ്ട്. മാളുവും കൂട്ടുകാരി ശ്രീലക്ഷ്മിയും സ്കൂൾ വിട്ടുള്ള യാത്രയിൽ തലേ ദിവസം വായിച്ച ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആട് എന്ന പുസ്തകത്തെക്കുറിച്ച് മാളു സംസാരിക്കുന്നതും കഥയിലെ വിശദാംശം ശ്രീലക്ഷ്മി പറയുന്നതും കുട്ടികളെ പുസ്തക വായനക്കായി പ്രേരിപ്പിക്കുകയാണ് എഴുത്തുകാരി ചെയ്യുന്നത്. ഗ്രാമീണത നിറഞ്ഞു നിൽക്കുന്ന കഥയിൽ പാത്തുമ്മ ഒരു കഠിനാധ്വാനിയാണെന്നും കൂട്ടുകുടുംബ വ്യവസ്ഥ എന്താണെന്നും മരങ്ങളും കോഴികളും പക്ഷികളും പാത്തുമ്മയുടെ വീട്ടിലെ ഭാഗമായിരുന്നു എന്നും പറയുന്ന ഭാഗം ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമം വൈക്കൻ മുഹമ്മദ് ബഷീറിന് ഉണ്ടെന്നും കഥാകാരി കുട്ടികൾക്കായി പറഞ്ഞു കൊടുക്കുകയാണ്. മാളുവിൻ്റെ നല്ല കൂട്ടുകാരിയായിരുന്നു ശ്രീലക്ഷ്മി. അവരുടെ ചങ്ങാത്തത്തിൽ കുശുമ്പ് പൂണ്ട ആതിര എന്ന കുട്ടി അവരെക്കുറിച്ച് ഇല്ലാ കഥ മെനഞ്ഞു പറഞ്ഞ് അവരെ ശത്രുക്കളാക്കാൻ ശ്രമിക്കുമ്പോൾ ശ്രീലക്ഷ്മിയും മാളുവും ആതിരയെ വിളിച്ച് സംസാരിക്കുന്നതും മുന്നറിയിപ്പ് നൽകുന്നതും അത്തരത്തിൽ മോശം സ്വഭാവമുള്ള കുട്ടികളെ അത്തരം സ്വഭാവത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനുള്ള ഒരു സന്ദേശമായി നമുക്ക് വായിച്ചു പോകാം. പിന്നീട് മാളുവിനെ മാത്രം ശ്രദ്ധിച്ചു നോക്കുന്ന ക്ലാസ്സിലെ ഗൗതം എന്ന ആൺകുട്ടിയെക്കുറിച്ച് ശ്രീലക്ഷ്മി സംസാരിക്കുമ്പോൾ പഠിക്കുന്ന സമയങ്ങളിൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതെ പഠിക്കുവാൻ മാത്രം ശ്രദ്ധിക്കണമെന്ന് മാളു മനസ്സിൽ ഉറപ്പിക്കുന്ന ഭാഗം വളരുന്ന പെൺകുട്ടികൾക്ക് നല്ലൊരു സന്ദേശം നൽകുകയാണ് ഗ്രന്ഥകാരി. മാളുവിൻ്റെ ജീവിതയാത്രയിൽ യാദൃശ്ചികമായി പത്രവിൽപ്പനക്കാരിയായി മാറുന്നു. പത്രം ഏജന്റായ ഗോപാലാട്ടൻ്റെ പത്രം കൊണ്ടുപോകുന്ന പയ്യന് അസുഖം വന്നപ്പോൾ പകരക്കാരിയായി മാളു എത്തിച്ചേരുന്നതും അതിലൂടെ അവൾ പോക്കറ്റ് മണി സമ്പാദിക്കുന്നതും ആ ജോലിയിൽ അവൾ കാണുന്ന കാഴ്ചകളും ഭംഗിയായി എഴുത്തുകാരി എഴുതി ചേർത്തിട്ടുണ്ട്. അപ്പോഴും വളർന്നു വരുന്ന ഒരു പെൺകുട്ടിയുടെ അച്ഛനും അമ്മക്കും ഉണ്ടാകുന്ന ആകുലതകളും ഉത്കണ്ഠകളും വിവരിക്കുന്നുണ്ട് ആ ഭാഗങ്ങളിൽ. അമ്മയുടെ ആകുലതക്ക് മാളു മറുപടി പറയുന്നത് തൻ്റെടിയായ ഒരു കുട്ടിയായാണ്. ഇത് ഇനം വേറെയാണ്, അമ്മയെ പേടിക്കേണ്ട എന്നും പറയുമ്പോൾ വളർന്നു വരുന്ന പെൺകുട്ടികൾക്ക് ആ വാക്കുകളൊരു മാതൃകയായി കാണാം. മാളുവിൻ്റെ ആത്മാർത്ഥതയിൽ പത്രം ഏജന്റ് ഗോപാലാട്ടൻ സംതൃപ്തനാവുകയും കുറച്ചുകൂടി പത്രം അവൾക്ക് കൊടുത്തു വിട്ടുകൊണ്ട് അവളുടെ സമ്പാദ്യം കൂട്ടുകയും ചെയ്യുന്നുണ്ട്. ഒരു ദിവസം പത്രവിതരണത്തിനിടെ അമ്പലക്കുളത്തിൽ ഒരു കുട്ടി മുങ്ങിത്താഴുന്നത് മാളു കാണുകയും ആ കുട്ടിയെ രക്ഷപ്പെടുത്തി ആളുകളെ കൂട്ടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കുകയും ചെയ്യുന്നു. ഇത്തരം അനുഭവം കുട്ടികൾക്ക് വന്നാൽ എന്ത് ചെയ്യണമെന്നും പകച്ചു നിൽക്കാതെ ഉണർന്ന് പ്രവർത്തിക്കണമെന്നും വായനക്കാരായ കുട്ടികൾക്ക് ഗ്രന്ഥകാരി മനോഹരമായി വിവരിച്ചു കൊടുക്കുകയാണ്. നന്മകൾ ചെയ്താൽ സമൂഹം അത് ഏറ്റെടുക്കുകയും ആ നല്ല കാര്യത്തിനുള്ള ഉപകാര സ്മരണകൾ അവരിലേക്ക് അവർ പോലും അറിയാതെ വന്നു ചേരുമെന്നും 19 അധ്യായത്തിൽ എഴുത്തുകാരി മനോഹരമായി വിവരിക്കുന്നുണ്ട്. കുളത്തിൽ നിന്നും കുട്ടിയെ രക്ഷപ്പെടുത്തിയ മാളുവിനെ തേടി അഭിനന്ദനങ്ങളും നിരവധി പുരസ്കാരങ്ങളും എത്തുകയാണ്. പക്ഷേ മാളുവിന് താൻ ചെയ്തത് അത്ര വലിയ കാര്യമാണോ? അന്നേരം ഏതോ ഒരു അദൃശ്യ ശക്തിയാൽ ആ കുട്ടിയുടെ ജീവൻ രക്ഷപ്പെടുത്തി എന്നത് ശരി തന്നെ. എങ്കിലും ഇത്രയും അഭിനന്ദനങ്ങൾ എനിക്ക് വേണോ എന്ന് മാളു ചിന്തിക്കുമ്പോൾ തൻ്റെ പ്രവൃത്തിക്ക് തന്നെ തേടിയെത്തുന്ന പുരസ്കാരങ്ങൾക്കും യാതൊരു അഹംഭാവവും ഇല്ലാതെ നിഷ്കളങ്കമായ മാളുവിൻ്റെ മനസ്സിനെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നു. സ്കൂളിൽ നിന്നും പഠനയാത്രയ്ക്ക് വയനാട്ടിലേക്ക് പോകുന്ന കുട്ടികൾക്ക് വയനാട്ടിലെ പല കാര്യങ്ങളും മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് വയനാട് എന്ന പേര് എങ്ങനെ വന്നു എന്നും അതേക്കുറിച്ച് അധ്യാപകർ നൽകുന്ന നല്ല വിശദീകരണവും വയനാടിൻ്റെ വിവിധ ഭാഗങ്ങളെക്കുറിച്ച് വിവരിക്കുമ്പോൾ പുസ്തകം വായിക്കുന്ന കൂട്ടുകാർക്ക് പൊതുവിജ്ഞാനമായി മനസ്സിലാക്കാൻ പറ്റും വിധം തന്നെ എഴുത്തുകാരി എഴുതി ചേർക്കപ്പെട്ടിരിക്കുകയാണ്. വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ലൈബ്രറിയിൽ നിന്നും പുസ്തകമെടുത്ത് വായിക്കുന്നതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും മാളുവിലൂടെ എഴുത്തുകാരി വിവരിക്കുമ്പോൾ കുട്ടികളെ വായനക്കായി പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വേനൽ അവധിക്കാലത്ത് യാത്ര ചെയ്യാൻ പോകുന്ന മൂകാംബിക ക്ഷേത്രത്തെക്കുറിച്ച് മാളു അനിയൻകുട്ടന് വിവരിച്ചു കൊടുക്കുമ്പോൾ ചേച്ചി ഇത് എവിടുന്ന് പഠിച്ചു എന്ന അനിയൻകുട്ടൻ്റെ ചോദ്യത്തിന് മറുപടിയായി മാളു പറയുന്നത് വായിച്ചറിവിൽ നിന്നാണ് എന്നാണ്. ആ യാത്രയിലൂടെ കുടജാദ്രി മലയുടെയും മൂകാംബികയുടെ പ്രകൃതി ഭംഗിയെയും മുരുടേശ്വരത്തിൻ്റെയും ഭാഗങ്ങൾ കൃത്യമായി വർണ്ണിച്ചുകൊണ്ട് കുട്ടികളെ ദൈവീകമായ വാസനയെ വളർത്തിയെടുക്കുവാൻ ഉതകുന്ന കാര്യങ്ങൾ വളരെ ഭംഗിയോടെ വിശദീകരിച്ചുകൊണ്ട് ആ യാത്രയ്ക്ക് വിരാമമിട്ട് തിരികെ വീട്ടിലെത്തുമ്പോൾ യാത്രയുടെ ഗുണത്തെപ്പറ്റിയും ഓരോ യാത്രയും മറ്റൊരു യാത്രയുടെ തുടക്കമാണെന്നും കുട്ടികളെ വായനക്കായി ഒരുക്കിക്കൊണ്ട് നോവൽ അവസാനിക്കുകയാണ്. അക്ഷരം കൂട്ടി വായിക്കാൻ തുടങ്ങുന്ന കുട്ടികളെ വായിക്കുവാൻ പ്രേരിപ്പിക്കും വിധം വലിയ അക്ഷരങ്ങളിൽ തന്നെ ഈ നോവൽ പ്രസാധകരായ പായൽ ബുക്സ് അച്ചടിച്ചിട്ടുണ്ട്. അതിനുതകുന്ന വിധത്തിൽ നല്ല ചിത്രങ്ങളും കഥയിലൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുട്ടികളെ വായനയിലൂടെ അവരുടെ കഴിവുകളെ കണ്ടെത്തുവാനുള്ള കാര്യങ്ങളും സഹജീവികളോടുള്ള പ്രകൃതിയോടുള്ള സ്നേഹവും കൂട്ടുകാരോടും നാട്ടുകാരോടും ഒപ്പം സ്കൂളിലും അധ്യാപകരോടും എങ്ങനെ പെരുമാറണമെന്നും എന്ന് തുടങ്ങി നല്ല നല്ല പ്രവൃത്തികളിൽ തിന്മയിലേക്ക് പോകാതെ നന്മയുടെ വഴികൾ താണ്ടുവാനുള്ള എല്ലാ കാര്യങ്ങളും വിനിത രാമചന്ദ്രൻ എന്ന എഴുത്തുകാരി തൻ്റെ ഈ കുഞ്ഞുമാളുവിൻ്റെ വലിയ ലോകം എന്ന പുസ്തകത്തിലൂടെ ശ്രമിച്ചിട്ടുണ്ട്. നന്മയുടെ പ്രതീകമായി കൊച്ചുകുട്ടികൾക്ക് സ്വഭാവശുദ്ധിക്ക് ഉപകാരപ്പെടും വണ്ണം ഈ പുസ്തകം മാറുമെന്ന് നിസ്സംശയം പറയട്ടെ.
1: കുഞ്ഞുമാളുവിൻ്റെ വലിയ ലോകം എന്ന വിനീത രാമചന്ദ്രൻ്റെ കഥയുടെ അവലോകനമാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് നന്ദാത്മജൻ കൊതേരി. ഇന്നത്തെ വായനശാല ഇവിടെ പൂർണ്ണമാകുന്നു.
2: ശ്രോതാക്കൾ അഭിനയിച്ച് അനശ്വരമാക്കിയ അസുരഗോത്രം നാടകത്തിന്റെ അവസാന ഭാഗം ഈ ആഴ്ച തീരുകയാണ്. ഈ നാടകത്തെക്കുറിച്ചുള്ള വിലയിരുത്തലുകൾ, രചന, സംവിധാനം, അഭിനയം, ശബ്ദമിശ്രണം, സാങ്കേതിക വിഭാഗം, ഇതേക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ, അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ശബ്ദ സന്ദേശമായോ ടെക്സ്റ്റ് മെസ്സേജായോ അയച്ചു തരിക. ഈ രണ്ടു ഭാഗങ്ങൾക്ക് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടി പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. അയക്കേണ്ട നമ്പർ ഇതാണ്: 9037008960.
3: കേൾവിയുടെ സുഗന്ധം, റേഡിയോ മലബാർ 89.6 FM.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. 16th കേരള നിയമസഭയുടെ 13th ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെ തിരഞ്ഞെടുത്തു. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ധവളപത്രം ഉടൻ പുറത്തിറക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പെട്രോളിന്റെയും വാണിജ്യ സിലിണ്ടറിന്റെയും വില വർദ്ധിപ്പിച്ചത് എല്ലാ മേഖലയെയും ദോഷകരമായി ബാധിച്ചതായി കെ എൻ ബാലഗോപാൽ. സുപ്രീംകോടതിയിൽ പുതുതായി നിയമിതരായ 5 ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്തു. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. 16th കേരള നിയമസഭയുടെ 13th ഡെപ്യൂട്ടി സ്പീക്കറായി ഭരണകക്ഷി സ്ഥാനാർത്ഥി ഷാനിമോൾ ഉസ്മാനെ തിരഞ്ഞെടുത്തു. ഷാനിമോൾ ഉസ്മാൻ 99 വോട്ടുകളും എതിർ സ്ഥാനാർത്ഥി മുഹമ്മദ് മുഹസിൻ 34 വോട്ടുകളും നേടി. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വോട്ട് രേഖപ്പെടുത്തിയില്ല. 3 BJP അംഗങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. UDF അംഗങ്ങളായ ആബിദ് ഹുസൈൻ തങ്ങളും സന്ദീപ് വാര്യറും ഒരു സ്വതന്ത്ര അംഗവും സഭയിൽ ഹാജരായില്ല. തികഞ്ഞ ഉത്തരവാദിത്തത്തോടെയും കാര്യക്ഷമതയോടെയും ഉത്തരവാദിത്വം നിർവഹിക്കാൻ ഷാനിമോൾ ഉസ്മാന് സാധിക്കട്ടെയെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആശംസിച്ചു. 3.5 ശേഷമാണ് ഒരു വനിതാ ഡെപ്യൂട്ടി സ്പീക്കർ ഉണ്ടാകുന്നതെന്നും സ്പീക്കർ പറഞ്ഞു. ഗവർണറുടെ നയപ്രഖ്യാപന നന്ദി പ്രമേയ ചർച്ചകൾ വ്യാഴാഴ്ച വരെ സഭയിൽ തുടരും. KSUVയിലൂടെയാണ് ഷാനിമോൾ ഉസ്മാൻ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചത്. 2019 അരൂരിൽ നിന്ന് ആദ്യമായി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു.

0: സംവിധാനം ഉണ്ടായിട്ടുപോലും നികുതി കുറച്ചിട്ടില്ലെന്നും വിപണിയിൽ ഇടപെടുന്നതിൽ അവർ പരാജയപ്പെട്ടെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. വിലവർദ്ധനയ്ക്കെതിരെ സംസ്ഥാന ഗവൺമെന്റ് ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി. പെട്രോളിന്റെയും വാണിജ്യ സിലിണ്ടറിന്റെയും വില വർദ്ധിപ്പിച്ചത് എല്ലാ മേഖലയെയും ദോഷകരമായി ബാധിച്ചതായി CPIMലെ കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ പറഞ്ഞു. വിലക്കയറ്റത്തിനെതിരെ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിക്കുകയായിരുന്നു അദ്ദേഹം. LDF ഗവൺമെന്റ് കാലത്ത് ഇന്ധന നികുതി കുറയ്ക്കണം ആവശ്യപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പോഴും ചർച്ച ചെയ്യുന്നില്ലെന്നും ബാലഗോപാൽ കുറ്റപ്പെടുത്തി. കേന്ദ്ര ഗവൺമെന്റിനോട് സംസ്ഥാന ഗവൺമെന്റിന്റെ നിലപാട് അറിയിക്കണമെന്നിട്ട ബാലഗോപാൽ വിലക്കയറ്റ വിഷയിൽ മുഖ്യമന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പെന്നും ആരോപിച്ചു. മുഖ്യമന്ത്രിയുടെ വിധീകരണത്തെ തുടർന്ന് സ്പീക്കർ തിരുവഞ്ചൂർ കൃഷ്ണൻ അടിയന്തര പ്രമേയ നോട്ടീസ് അവതരണാനുമതി നിഷേധിച്ചു. ഇതോടെ പ്രതിപക്ഷം സഭാ നടപടികൾ ധരിച്ചു. മുൻമന്ത്രി TU കുരുവിള, കേന്ദ്രമന്ത്രി KP ഉണ്ണികൃഷ്ണൻ, KP ധനബാലൻ എന്നിവർക്ക് നിയമസഭയിൽ സ്പീക്കർ ചരമോപചാരം അർപ്പിച്ചു. വിലക്കയറ്റം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടതില്ലെന്ന ഭരണപക്ഷ സമീപനം ദൌർഭാഗ്യകരമാണെന്ന് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രി വിലക്കയറ്റക്കാരനുടെ മുഖവുരം മാത്രം പറഞ്ഞു നിർത്തിയതായപ്പെട്ട അദ്ദേഹം അവസാനത്ത് അസാധാരണ വിലക്കയറ്റമാണെന്നു. വിലക്കയറ്റത്തിന് ഉത്തരവാദികൾ ഗവൺമെന്റിനെ വിമർശിക്കാൻ തയ്യാറാകുന്നില്ലെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. കേരളത്തിലെ 70,000 ഹോട്ടലുകൾ അടച്ചുപൂട്ടിയെന്നും അടച്ചുപൂട്ടൽ ഭീമയിലാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. ക്കെതിരെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ നാർക്കോ ഹണ്ടിന് ഇന്ന് തുടക്കമാകും. സംസ്ഥാനതല പരിപാടി വൈകിട്ട് തിരുവനന്തപുരം ഹിൽസ് സ്കൂളിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ലഹരി മാർഗ്ഗങ്ങൾക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുക, പൊതുജന പങ്കാളിത്തത്തോടെ ജനകീയ പ്രതിരോധം തീർക്കുക എന്നിവയാണ് ഓപ്പറേഷൻ തൂഫാനെ ലക്ഷ്യമിടുന്നത്. രാസലഹരിയുടെ അതിവേഗ വ്യാപനത്തെ പ്രതിരോധിക്കാൻ ഡിജിറ്റൽ യുഗത്തിന് അനുയോജ്യമായ രീതിയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ലഹരി മാഫിയകൾക്ക് നിയമത്തിന്റെ കർശനമായ മുന്നറിയിപ്പ് നൽകുന്നതിനൊപ്പം സാധാരണക്കാർക്ക് പൂർണ്ണ സുരക്ഷിത ബോധം ഉറപ്പാക്കാനും പദ്ധതി. കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ ആധുനിക അന്വേഷണ രീതികൾ ഉപയോഗിച്ച് ദക്ഷിണേന്ത്യയിലെ വിവിധ ആഭ്യന്തര വകുപ്പുകളുമായി സഹകരിച്ചാണ് നടപ്പാക്കുന്നത്. സുപ്രീംകോടതി പുതുതായി നിയമിതരായ 5 ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ജഡ്ജിമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊട്ടു. പഞ്ചാബ്, മുംബൈ, മധ്യപ്രദേശ്, ലഡാക്ക് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാർക്ക് സുപ്രീംകോടതി ജഡ്ജിമാരായി സ്ഥാനക്കയറ്റം നൽകുകയായിരുന്നു. മുതിർന്ന അഭിഭാഷക വെങ്കിട സുബി മോഹനിയെയും സുപ്രീംകോടതിയിൽ ജഡ്ജിയായി നിയമിച്ചു. ഇതോടെ ചീഫ് ജസ്റ്റിസ് ജഡ്ജിമാരുടെ അംഗ്യ 37. മലയാള സിനിമയിലെ വിവിധങ്ങളിൽ പ്രവർത്തി ഘടനകളുടെ പ്രതിനിധി മന്ത്രി PC വിഷ്ണുനാഥ് ഇന്ന് എത്തും. വൈകിട്ട് തിരുവനന്തപുരത്ത് PSC ഉത്തരക്കടലാസ് പുനർ മൂല്യനിർണ്ണയം രക്ഷിക്കാൻ ഓൺലൈൻ പോർട്ടൽ ഔദ്യോഗിക പ്രവർത്തനം ആരംഭിച്ചു. ശനിയാഴ്ച വരെ അപേക്ഷ സമർപ്പിക്കാം. +1 VHSC പ്രവേശനത്തിന് നാളെ വരെ അപേക്ഷകൾ. +1 ഇന്നലെ വൈകിട്ട് വരെ 419,518 അപേക്ഷകളാണ് ലഭിച്ചത്. VHSC 40,191 ലഭിച്ചിട്ടുണ്ട്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവ ഭക്തരുടെ തിരക്കേറുന്നു. അക്ക കൊട്ടിയൂരിലെ മണിത്തറയിൽ താൽക്കാലിക ശ്രീകോവിൽ നിർമ്മാണം വെള്ളിയാഴ്ച തക്കു മുമ്പ് പൂർത്തിയാകും. കണ്ണൂരിൽ നിന്ന് KO ശശി.
1: ബ്രാഹ്മണ സ്ഥാനികരുടെ നേതൃത്വം ഓട, മുള, ഞെട്ടിപ്പനയോല എന്നിവ ഉപയോഗിച്ചാണ് ശ്രീകോവിൽ നിർമ്മിക്കുന്നത്. ഞായറാഴ്ച ഇളനീർവെപ്പ്, തിങ്കളാഴ്ച ഇളനീരാട്ടവും അഷ്ടമി ആരാധനയും നടക്കും. അക്കൊട്ടിയൂരിലേക്ക് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി ഭക്തരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ അങ്ങോളം ഏറെ ആരാധകരുള്ള അമ്മകളായ അക്കാവിള വിഷ്ണുനാരായണനും ശിവനുമാണ്. ഇത്തവണ അക്കരെ കൊട്ടിയൂർ പാപ്പാന്മാരെ പ്രമുഖനായ മാമ്പിറത്തും അക്കാവിള വിഷ്ണുനാരായണനൊപ്പം രണ്ട് ആനകളും ആദ്യമാണ് വൈശാഖോത്സവത്തിനായി കൊട്ടിയൂരിൽ വന്നത്. ശിവയിലേക്ക് ദേവീദേവന്മാരെ എഴുന്നള്ളിക്കുന്നത് ആനപ്പുറത്താണ്.
0: ശനിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് 10 ജില്ല മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം, കാസർകോട് ഒഴികെ ജില്ലകളാണ് ജാഗ്രതാ നിർദ്ദേശം. 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും ഗ്രേയും പ്രഖ്യാപിച്ചു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് 5 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശിച്ചു. ഏഷ്യയിലെ വാട്ടർ കയാക്കിംഗ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ സാഹസിക കായിക മേളകളിൽ ഒന്നുമായ മലബാർ റിവർ ഫെസ്റ്റിവൽ 12 പതിപ്പ് ജൂലൈ 30-31 ഓഗസ്റ്റ് 1 തീയതികളിൽ നടത്തുമെന്ന് സംഘാടക സമിതി അറിയിച്ചു. കോഴിക്കോട്, ചാഴ, ഇരുവഞ്ഞിപ്പുഴ എന്നിവിടങ്ങളിലാണ് ഫെസ്റ്റിവൽ. ഫെസ്റ്റിവലിന് മുന്നോടിയായികളുടെ ആഭിമുഖ്യത്തിൽ പ്രീ ഇവന്റുകളും CK കാസിം MLA അധ്യക്ഷത ചേർന്ന യോഗത്തിൽ ധാരണയായി. അയ സുരക്ഷാ സംവിധാനങ്ങളും വകുപ്പുകളുടെ ഏകോപനവും ഉറപ്പാക്കുമെന്ന് കലക്ടർ MS മധവിക്കുട്ടി അറിയിച്ചു. ജപ്പാനിലെ കാമി ഗഹാരയിൽ അണ്ടർ 18 ഏഷ്യാ കപ്പ് പുരുഷ ഹോക്കിയിൽ പോയിന്റുമായി ഇന്ത്യ പൂൾ എയിൽ കൊക്കും ജപ്പാനും ഒപ്പമെത്തി. നാളെ പൂൾ മത്സരത്തിൽ ഇന്ത്യ ചൈനീസ് പേയെ നേരിടും. രണ്ടാം വിളയിൽ സംഭരിച്ചതിന്റെ വില ലഭിക്കാത്തതിനാൽ

0: വിലയായി ജില്ലയിലെ കർഷകർക്ക് ലഭിക്കേണ്ടത്. പാലക്കാട്ട് നിന്ന് ഫൈസൽ അലിമുത്ത്.
1: ജില്ലയിൽ സഹകരണ ബാങ്കുകൾ വഴി നെല്ല് വില നൽകാൻ തീരുമാനിച്ചതിനെ തുടർന്ന് 29 സഹകരണ സംഘങ്ങളാണ് നെല്ല് വില വിതരണത്തിന് തുടക്കം കുറിച്ചത്. തനത് ഫണ്ടില്ലാത്ത സഹകരണ സംഘങ്ങൾക്ക് കേരള ബാങ്ക് വഴി വായ്പ ലഭ്യമാക്കുമെന്നും അറിയിച്ചിരുന്നു. വായ്പയ്ക്ക് സർക്കാർ ഗ്യാരണ്ടി നൽകണമെന്ന് കേരള ബാങ്ക് നിലപാടെടുത്തതോടെ ഭൂരിഭാഗം സഹകരണ സംഘങ്ങൾക്കും വില വിതരണം നടത്താൻ കഴിഞ്ഞിട്ടില്ല. ഒന്നാം വിള കൃഷിപ്പണികൾ ആരംഭിച്ചിട്ടും കൊടുത്ത നെല്ലിന്റെ വില ലഭിക്കാത്തതിനാൽ കർഷകർ ദുരിതത്തിലായിരിക്കുകയാണ്. വില വിതരണത്തിലെ സ്തംഭനാവസ്ഥ പരിഹരിക്കാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് യോഗം ചേരുന്നുണ്ട്.
0: തെളിവെടുപ്പിന് കൊണ്ടുപോകും വഴി ട്രെയിനിൽ നിന്ന് രക്ഷപ്പെട്ട മുക്കത്തെ ലഹരി കേസ് പ്രതി പിടിയിലായി. മുഹമ്മദ് ഹനീഫയാണ് ആന്ധ്രാപ്രദേശ് കർണാടക അതിർത്തിയിൽ പിടിയിലായത്. കഴിഞ്ഞ ദിവസമാണ് ഗുജറാത്തിൽ നിന്നും പ്രതി ട്രെയിനിൽ നിന്ന് രക്ഷപ്പെട്ടത്. റെയിൽവേ പോലീസിന്റെയും RPFന്റെയും സഹായത്തോടെയാണ് ഇയാളെ പിടികൂടിയത്. ഇടുക്കി കൊളുക്കുമലയിലെ സിംഹപ്പാറയിൽ നിന്നും കൊക്കയിലേക്ക് ചാടിയ യുവാവ് മരിച്ചു. ചെന്നൈ അഭിരാമപുരം സ്വദേശി എൻ ദ്രാവിനേഷാണ് മരിച്ചത്. കൊല്ലം നിലമേലിൽ സ്കൂട്ടറും ബസും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. കടയ്ക്കൽ ആൽത്തറമൂട് സ്വദേശി പ്രശോഭൻ ആണ് മരിച്ചത്. കേരള ലളിതകലാ അക്കാദമി മുൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും ചിത്രകാരനുമായ KV ദയാനന്ദന്റെ സംസ്കാരം ഉച്ചയ്ക്ക് കോഴിക്കോട് മാവൂർ റോഡ് ശ്മശാനത്തിൽ. ഇന്നലെ മലപ്പുറത്തായിരുന്നു അന്ത്യം. പ്രധാന വാർത്തകൾ വീണ്ടും. 16th കേരള നിയമസഭയുടെ 13th ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെ തിരഞ്ഞെടുത്തു. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ധവളപത്രം ഉടൻ പുറത്തിറക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പെട്രോളിന്റെയും വാണിജ്യ സിലിണ്ടറിന്റെയും വില വർദ്ധിപ്പിച്ചത് എല്ലാ മേഖലയെയും ദോഷകരമായി ബാധിച്ചതായി KN ബാലഗോപാൽ. സുപ്രീംകോടതിയിൽ പുതുതായി നിയമിതരായ 5 ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്തു. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 1 റേഡിയോ മലബാർ വാട്സ്ആപ്പ് സന്ദേശ ഗാനങ്ങൾ. 2 അതിഥി ഭാഷാ ഗാനങ്ങൾ. 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ. 5:45 ആർദ്രഗീതങ്ങൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിതസമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിനേരം. 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 നാട്ടിലെ പാട്ട്. 10:00 ഗാനതരംഗം. തുടർന്ന് ആർദ്രഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: പ്രധാന വാർത്തകൾ. ഗോത്രമേഖലയിലെ യുവജനങ്ങളുടെ ഉന്നമനത്തിനായി കേന്ദ്ര സർക്കാർ നിരന്തരം പ്രവർത്തിക്കുകയാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. കുടിയേറ്റ വിദേശി നിയമങ്ങളിൽ ഭേദഗതി വരുത്തി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. രജിസ്ട്രേഷൻ സമയക്രമത്തിലും അപ്പീൽ സമയക്രമത്തിലും മാറ്റം. സുപ്രീംകോടതിയിൽ പുതുതായി നിയമിതരായ 5 ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്തു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ദക്ഷിണാഫ്രിക്കൻ ഉപരാഷ്ട്രപതി പോൾ മഷാറ്റൈലുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. 16th കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെ തെരഞ്ഞെടുത്തു. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ 3rd മത്സരം ഇന്ന് ഇംഗ്ലണ്ടിൽ. വാർത്തകൾ വിശദമായി. ഗോത്രമേഖലയിലെ യുവജനങ്ങളുടെ ഉന്നമനത്തിനായി കേന്ദ്ര സർക്കാർ നിരന്തരം പ്രവർത്തിക്കുകയാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഗോത്രകാര്യ മന്ത്രാലയത്തിന്റെ ഫ്ളാഗ്ഷിപ്പ് സ്കോളർഷിപ്പ് പദ്ധതികളുടെ ആദിവാസി മേഖലയിൽ നിന്നുള്ള ഗുണഭോക്താക്കളെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്തു. രാഷ്ട്രപതി ഭവനിൽ നടന്ന പരിപാടിയിൽ കേന്ദ്ര ഗോത്രകാര്യമന്ത്രി ജുവൽ ഓറം, കേന്ദ്ര സഹമന്ത്രി ദുർഗാദാസ് ഉയിക്കെ തുടങ്ങിയവർ പങ്കെടുത്തു. 2025 ഇമിഗ്രേഷൻ ആന്റ് ഫോറിനേഴ്സ് നിയമങ്ങൾ പ്രകാരം രജിസ്ട്രേഷൻ സമയക്രമത്തിലും അപ്പീൽ സംവിധാനത്തിലും മാറ്റം വരുത്തിക്കൊണ്ട് 2026 ഇമിഗ്രേഷൻ ആന്റ് ഫോറിനേഴ്സ് ഭേദഗതി നിയമങ്ങൾ വിജ്ഞാപനം ചെയ്ത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. പുതിയ നിയമപ്രകാരം ഇന്ത്യയിലെത്തി 180 ദിവസം കഴിയുന്നതിന് മുമ്പ് ഏത് സമയത്തും രജിസ്ട്രേഷൻ പൂർത്തിയാക്കാം. കാലയളവിനപ്പുറമുള്ള വൈകിയ രജിസ്ട്രേഷൻ അടിയന്തര സാഹചര്യങ്ങളിൽ മാത്രമേ അനുവദിക്കൂ. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് ശക്തി പകരുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. രാജ്യത്തെ വിദ്യാർത്ഥികൾ, കരകൌശല വിദഗ്ധർ, സ്ത്രീകൾ, കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ എന്നിവയ്ക്ക് കരാർ പ്രയോജനം ചെയ്യുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
1: I am confident that this comprehensive agreement will add a new momentum to our ties with Oman. From day one, India will secure duty-free access on 98% of Oman's tariff lines, covering over 99% of India's exports to Oman.
0: ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് വിപണികൾ വൈവിധ്യവൽക്കരിക്കാനും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും അവസരമൊരുക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്നലെയാണ് ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ പ്രാബല്യത്തിൽ വന്നത്. സുപ്രീംകോടതിയിൽ പുതുതായി നിയമിതരായ 5 ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഷീൽ നാഗു, ബോംബെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ശ്രീ ചന്ദ്രശേഖർ, മധ്യപ്രദേശ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് സച്ദേവ, ജമ്മുകശ്മീർ ലഡാക്ക് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അരുൺ പള്ളി എന്നിവരും മുതിർന്ന അഭിഭാഷക വെങ്കിട സുബ്രഹ്മണി മോഹനെയുമാണ് ജഡ്ജിമാരായി നിയമിക്കപ്പെട്ടത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ദക്ഷിണാഫ്രിക്കൻ ഉപരാഷ്ട്രപതി പോൾ മഷാറ്റൈലുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, MSMEകൾ, ഡിജിറ്റൽ തുടങ്ങിയ അടിസ്ഥാന സൌകര്യ മേഖലകളിലെ അവസരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തതായി കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദീർഘകാല പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കുന്നതിനും അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിനും ധാരണയായതായി വിദേശകാര്യമന്ത്രി സമൂഹ മാധ്യമത്തിൽ പറഞ്ഞു. വിദ്യാർത്ഥികൾക്ക് ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകളിലെ പ്രശ്നങ്ങൾ പരിശോധിക്കുന്നതിനും പുനർമൂല്യനിർണയത്തിനുമുള്ള പോർട്ടൽ പ്രവർത്തനക്ഷമമാക്കിയതായി CBSE. ഇന്നു മുതൽ ഈ മാസം 6 വരെ വിദ്യാർത്ഥികൾക്ക് ഈ പോർട്ടലിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. വിശദാംശങ്ങളിലേക്ക്.
2: മൂല്യനിർണയം കഴിഞ്ഞ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പ് ഇതിനകം കൈപ്പറ്റിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഈ സൌകര്യം പ്രയോജനപ്പെടുത്താൻ സാധിക്കൂവെന്ന് CBSE അറിയിച്ചു. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി ആധാർ വെരിഫിക്കേഷൻ നിർബന്ധമാക്കിയിട്ടുണ്ട്. ആധാർ കാർഡ് ഇല്ലാത്ത കുട്ടികൾക്ക് മാതാപിതാക്കളുടെയോ രക്ഷിതാവിന്റെയോ ആധാർ വിവരങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. ഉത്തരക്കടലാസുകളുടെ പരിശോധനയ്ക്ക് ഓരോ വിഷയത്തിന്റെയും ഉത്തരപേപ്പറിന് 100 രൂപ വീതവും പുനർമൂല്യനിർണയത്തിന് ചോദ്യം ഒന്നിന് 25 രൂപയുമാണ് ഫീസ്. ഓൺലൈൻ മാർഗ്ഗങ്ങളിലൂടെ മാത്രമേ ഫീസ് അടയ്ക്കാൻ സാധിക്കൂ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: തെലങ്കാന സംസ്ഥാന രൂപീകരണ ദിനത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തെലങ്കാനയിലെ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. സമ്പന്നമായ സാംസ്കാരിക പൈതൃകം കൊണ്ട് അനുഗ്രഹീതമാണ് തെലങ്കാനയെന്ന് രാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ധൈര്യത്തിന്റെയും ദൃഢനിശ്ചയത്തിന്റെയും പോരാട്ടവീര്യത്തിന്റെയും മഹത്തായ ചരിത്രവും സംസ്കാരവും ഉൾക്കൊള്ളുന്ന സംസ്ഥാനമാണ് തെലങ്കാനയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. 16th കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെ തെരഞ്ഞെടുത്തു. കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാനും CPIയിലെ മുഹമ്മദ് മൊഹ്സീനും തമ്മിലായിരുന്നു മത്സരം. ഷാനിമോൾ ഉസ്മാന് 99 വോട്ടുകൾ ലഭിച്ചപ്പോൾ മുഹമ്മദ് മൊഹ്സീന് 34 വോട്ടുകളാണ് ലഭിച്ചത്. 4 പേർ വോട്ട് ചെയ്തില്ല. 3.5 പതിറ്റാണ്ടിന് ശേഷമാണ് ഒരു വനിത ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് എത്തുന്നത്. വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ പ്രതിപക്ഷം അവതരിപ്പിച്ച അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. കെ എൻ ബാലഗോപാലാണ് നോട്ടീസ് നൽകിയത്. പെട്രോളിയം വിലവർദ്ധന ഉൾപ്പെടെ ജനജീവിതം ദുഷ്കരമാക്കിയതായി പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. പാചകവാതക വിലവർദ്ധനവിൽ സംസ്ഥാനത്തെ 70,000 ഹോട്ടലുകളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ഇന്ധന വിലവർദ്ധനയിൽ പരിശോധിച്ച് സർക്കാർ നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ സഭയിൽ വ്യക്തമാക്കി. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ധവളപത്രം ഉടൻ ഇറക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ മൂന്നാം മത്സരം ഇന്ന്. ഇംഗ്ലണ്ടിലെ ടൌണിലുള്ള കൌണ്ടി ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ത്യൻ സമയം രാത്രി 11 മണിക്കാണ് മത്സരം. ആദ്യ മത്സരം ഇന്ത്യയും രണ്ടാം മത്സരം ഇംഗ്ലണ്ട് വിജയിച്ചതോടെ ഇന്നത്തെ വിജയികൾ പരമ്പര സ്വന്തമാക്കും. രാജ്യത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണത്തോടെയുള്ള നേതൃത്വത്തിന് കീഴിൽ കഴിഞ്ഞ 12 വർഷത്തിനിടെ ആരോഗ്യം, വിദ്യാഭ്യാസം, സാമ്പത്തിക ഉൾപ്പെടുത്തൽ തുടങ്ങിയ മേഖലകളിലൂടെ സ്ത്രീകളുടെ ജീവിതത്തിൽ വൻ മാറ്റങ്ങളാണ് ഉണ്ടായത്. വിശദാംശങ്ങളിലേക്ക്.
2: ഈടുരഹിത വായ്പകൾ നൽകുന്ന പ്രധാനമന്ത്രി മുദ്ര യോജനയിലൂടെ ഈ വർഷം മാർച്ച് വരെ വിതരണം ചെയ്ത 40 ലക്ഷം കോടി രൂപയിൽ 17 ലക്ഷം കോടിയും ലഭിച്ചത് വനിതാ സംരംഭകർക്കാണ്. പ്രധാനമന്ത്രി ജൻധൻ യോജന വഴി രാജ്യത്ത് ആരംഭിച്ച 58 കോടിയിലധികം അക്കൌണ്ടുകളിൽ 33 കോടിയും സ്ത്രീകൾക്കുള്ളതാണ്. സുകന്യ സമൃദ്ധി യോജന, സ്ത്രീകൾക്ക് പ്രതിവർഷം കുറഞ്ഞത് 1 ലക്ഷം രൂപ വരുമാനം ഉറപ്പാക്കുന്ന ലക്ഷ്പതി ദീദി പദ്ധതി എന്നിവയും സ്ത്രീകളുടെ സാമ്പത്തിക അടിത്തറ ശക്തമാക്കി. കൂടാതെ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതി യിലൂടെ രാജ്യത്തെ സ്ത്രീ പുരുഷ അനുപാതം ഉയർന്നതും ശ്രദ്ധേയമായി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളം, മാഹി, ലക്ഷദ്വീപ്, തമിഴ്നാട് എന്നീ മേഖലകളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ആന്ധ്രാപ്രദേശിന്റെ തീരപ്രദേശം, ഗുജറാത്ത്, ഒഡീഷ, രാജസ്ഥാൻ, പടിഞ്ഞാറൻ മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ ശക്തമായ കാറ്റിനും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത പ്രവചിച്ച് 10 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് മഴ കൂടുതൽ ശക്തമാകുമെന്നാണ് മുന്നറിയിപ്പ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 5 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിൽ യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രമായ വാലി ഓഫ് ഫ്ളവേഴ്സ് സന്ദർശകർക്കായി തുറന്നു. താഴ്വരയിലെ അപൂർവ സസ്യജാലങ്ങളും ജൈവ വൈവിധ്യവും സംരക്ഷിക്കാൻ സന്ദർശകർ സഹകരിക്കണമെന്ന് വനംവകുപ്പ് അഭ്യർത്ഥിച്ചു. നിലവിൽ 300-ലധികം പൂവിനങ്ങളും നിരവധി അപൂർവ സസ്യങ്ങളും നിറഞ്ഞതാണ് ഈ താഴ്വര. ഈ വർഷം ഒക്ടോബർ 31 വരെ സന്ദർശകർക്ക് ഇവിടേക്ക് പ്രവേശനമുണ്ടായിരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഇറ്റലിയുടെ ദേശീയ ദിനത്തിൽ ആശംസകൾ നേർന്ന വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തി പ്രാപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇറ്റലിയിൽ തെക്കൻ കാലാബ്രിയൻ തീരത്ത് ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ടു. ഇന്ന് പുലർച്ചെയുണ്ടായ ഭൂചലനം റിക്ടർ സ്കെയിലിൽ 6.1 തീവ്രത രേഖപ്പെടുത്തി. കാലാബ്രിയൻ തീരക്കടലിൽ ഏകദേശം 250 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. സംഭവത്തിൽ നാശനഷ്ടങ്ങളോ ജീവഹാനിയോ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അധികൃതർ സ്ഥിതിഗതികൾ വിലയിരുത്തി വരികയാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 243 പോയിന്റ് നഷ്ടത്തിൽ 74,018-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 93 പോയിന്റ് താഴ്ന്ന് 23,289-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. പവന് 114,560 രൂപയും ഗ്രാമിന് 14,320 രൂപയുമാണ് ഇന്നത്തെ വില. പൊതുജനാരോഗ്യത്തെ പിന്തുണയ്ക്കുന്നതിനും ആഫ്രിക്കയിലുടനീളമുള്ള എബോള പ്രതിരോധത്തിനുമായി ഇന്ത്യ രണ്ടാംഘട്ട മെഡിക്കൽ സഹായം അയച്ചു. സംരക്ഷണ ഉപകരണങ്ങൾ, രോഗനിർണയ നിരീക്ഷണ ഉപകരണങ്ങൾ, മരുന്നുകൾ, പോഷക സപ്ലിമെന്റുകൾ എന്നിവ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. മാധ്യമങ്ങൾക്ക് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിന്റെ ഭാഗമായി യുഎസ് പ്രതിരോധ ആസ്ഥാനമായ പെന്റഗണിലെ പ്രസ് ഓഫീസിൽ മാധ്യമപ്രവർത്തകർക്ക് പ്രവേശനം നിഷേധിച്ച് യുഎസ് പ്രതിരോധ മന്ത്രാലയം ഉത്തരവിറക്കി. ഗോത്രമേഖലയിലെ യുവജനങ്ങളുടെ ഉന്നമനത്തിനായി കേന്ദ്ര സർക്കാർ നിരന്തരം പ്രവർത്തിക്കുകയാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. കുടിയേറ്റ വിദേശി നിയമങ്ങളിൽ ഭേദഗതി വരുത്തി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. രജിസ്ട്രേഷൻ സമയക്രമത്തിലും അപ്പീൽ സമയക്രമത്തിലും മാറ്റം. സുപ്രീംകോടതിയിൽ പുതുതായി നിയമിതരായ 5 ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്തു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ദക്ഷിണാഫ്രിക്കൻ ഉപരാഷ്ട്രപതി പോൾ മഷാറ്റെയിലുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. 16ാം കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെ തെരഞ്ഞെടുത്തു. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ മൂന്നാം മത്സരം ഇന്ന് ഇംഗ്ലണ്ടിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ, മലബാറിന്റെ മധുരസ്വരം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സന്ദേശ ഗാനങ്ങളിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ സന്ദേശമയക്കാം. സന്ദേശമയക്കേണ്ട നമ്പർ ഇതാണ്: 9037008960. ആദ്യ സന്ദേശം അയച്ചിരിക്കുന്നത് കൃഷ്ണൻ കാഞ്ഞിലേരിയിൽ നിന്നാണ്. റേഡിയോ മലബാറിന്റെ ശ്രോതാക്കളുടെ കൂട്ടായ്മയിൽ നിന്നും ഒരുപാട് നല്ല സൗഹൃദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ട ഒരാളാണ് ശ്രീ തമ്പാൻ മട്ടന്നൂർ. അദ്ദേഹത്തിന്റെ 40th വിവാഹ വാർഷികമാണ് June 3 ബുധനാഴ്ച. ഈ അവസരത്തിൽ അദ്ദേഹത്തിന് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും ദീർഘായുസ്സും നേരുന്നു. അദ്ദേഹത്തിന്റെ ഈ സന്തോഷവേളയിൽ എന്റെയും കുടുംബത്തിന്റെയും മധുരവാണി കൂട്ടായ്മയുടെയും സ്നേഹവും സന്തോഷവും അറിയിക്കുന്നതോടൊപ്പം അവർക്കായി സായന്തനം നിഴൽ വീശിയില്ല, ശ്രാവണപ്പൂക്കൾ ഉറങ്ങിയില്ല എന്ന ഗാനം ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ കൃഷ്ണേട്ടൻ പറഞ്ഞതുപോലെ തമ്പാനേട്ടൻ്റെ 40th വിവാഹ വാർഷികമാണ് നാളെ. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നല്ലൊരു പാട്ടാണ് കൃഷ്ണേട്ടൻ ചോദിച്ചിരിക്കുന്നത്. അതോടൊപ്പം റേഡിയോ മലബാർ ടീമിൻ്റെ വകയും ഹാപ്പി വെഡിങ് ആനിവേഴ്സറി അറിയിക്കുകയാണ്. നല്ലൊരു പാട്ടാണ് കൃഷ്ണേട്ടൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഗാനം കേൾപ്പിക്കാം.

0: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.
1: അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് ചന്ദ്രഭാനുവേട്ടൻ തില്ലങ്കേരിയിൽ നിന്നാണ്. തമ്പാൻ മട്ടന്നൂർ റേഡിയോ മലബാർ കുടുംബവുമായി ചേർന്ന് തുടക്കം മുതൽ തന്നെ സഹകരിച്ച് പ്രവർത്തിക്കുന്ന നമുക്കെല്ലാം ഏറെ സുപരിചിതനായ വ്യക്തിയാണല്ലോ. തമ്പാനേട്ടൻ്റെ 40-ാം വിവാഹ വാർഷികം June 3 ബുധനാഴ്ചയാണ്. അദ്ദേഹത്തിനും പ്രീതമയ്ക്കും ആശംസകൾ നേർന്നുകൊണ്ടും ഇനിയുള്ള ജീവിതകാലം ആയുരാരോഗ്യ സൗഖ്യത്തോടെ കഴിയാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും രണ്ടു പേർക്കുമായി 1967 പുറത്തിറങ്ങിയ ഭാഗ്യമുദ്ര എന്ന സിനിമയ്ക്കു വേണ്ടി യേശുദാസും എസ് ജാനകിയും ചേർന്ന് പാടിയ

മധുരപ്രതീക്ഷതൻ പൂങ്കാവിൽ വെച്ചൊരു മണിവേണു ഗായകനെ കണ്ടുമുട്ടി എന്ന് തുടങ്ങുന്ന ഗാനം സന്ദേശ ഗാനങ്ങളിൽ കൂടി സമർപ്പിക്കുന്നു. പാട്ട് കേൾപ്പിച്ചു തരുമെന്ന പ്രതീക്ഷയോടെ ചന്ദ്രഭാനുവേട്ടൻ തെല്ലങ്കേരി. തീർച്ചയായിട്ടും പാട്ട് കേൾപ്പിച്ചു തരാം. ചന്ദ്രഭാനുവേട്ടനും വിഷസ് അറിയിച്ചിരിക്കുകയാണ് തമ്പാനേട്ടനെ. അപ്പൊ നമുക്ക് അതിമനോഹരമായ ഗാനം കേൾപ്പിക്കാം.

0: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558815356.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം, വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
3: എനിക്ക് എത്രയും പ്രിയപ്പെട്ട എൻ്റെ റേഡിയോ മലബാറിന് നല്ലൊരു ഉച്ച നമസ്കാരം ആദ്യം നേർന്നു കൊള്ളട്ടെ. ജൂൺ 3 എൻ്റെ ജന്മദിനമാണ്. നല്ലൊരു ഗാനം ഞാൻ എനിക്ക് വേണ്ടി മാത്രം ചോദിക്കുന്നു. ചോദിച്ച ഗാനം കേൾപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുന്നു. അടുക്കാൻ എന്തെളുപ്പം എന്ന ചിത്രത്തിലെ 1-1, 2 2 പേരും 1 എന്ന ഗാനം. ജൂൺ 3 ജന്മദിനം ആഘോഷിക്കുന്ന ഈ ഫോർട്ട് കൊച്ചിക്കാരന് വേണ്ടി ഒന്ന് കേൾപ്പിച്ചു തരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരിക്കുന്നു റേഡിയോ മലബാറിന്റെ സ്ഥിരം ശ്രോതാക്കളായ ജയങ്കർ, സലിത, ശ്രീനന്ദ, ഫോർട്ട് കൊച്ചി. ജൂൺ 3 41 വിവാഹ വാർഷികം ആഘോഷിക്കുന്ന തമ്പാനേട്ടനും ഭാര്യയ്ക്കും കൂടി ഈ ഗാനം സമർപ്പിക്കുന്നു എന്നുകൂടി ജയങ്കരേട്ടൻ പറഞ്ഞിട്ടുണ്ട്.

ജയങ്കരേട്ടന്റെ ബേർഡേ ആണെന്ന് പറഞ്ഞു അഡ്വാൻസ്ഡ് ഹാപ്പി ബേർഡേ അറിയിക്കുകയാണ് മലബാർ ടീം. അതോടൊപ്പം തമ്പാനേട്ടനും കൂടിയിട്ടാണ് ഈ ഗാനം ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് അടുക്കാൻ എന്തെളുപ്പം എന്ന ചിത്രത്തിലെ അതിമനോഹരമായ ഗാനം നമുക്ക് ഇവർക്ക് വേണ്ടി കേൾപ്പിക്കാം.

0: ஒன்னு திருக்கு ஸ்மைல் ஸ்மைல் ப்ளீஸ்.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
3: ജൂൺ 3ാം തീയതി വിവാഹവാർഷികം ആഘോഷിക്കുന്ന ശ്രീ തമ്പാൻ മട്ടന്നൂരിന് ആയുരാരോഗ്യവും ഐശ്വര്യവും നേർന്നുകൊണ്ട് മധുരവാണി കൂട്ടായ്മയോടൊപ്പം ഉഷാ പ്രദീപ് ഹൃദയ സരസിലെ പ്രണയപുഷ്പമേ ഇനിയും നിൻകഥ പറയുമെന്ന ഗാനം വെച്ചു തരണമെന്ന് അപേക്ഷിക്കുന്നതെന്നാണ് ഉഷേച്ചി പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും പാട്ട് കേൾപ്പിക്കാം. അതും നമ്മുടെ തമ്പാനേട്ടന് വേണ്ടിയിട്ടാണ് വിഷസ് അറിയിച്ചിരിക്കുന്നത്. ഇതാ പാട്ട് കേട്ടോളൂ.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക കാത്ത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
3: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.
4: ഹൈ റേഡിയോ മലബാർ, June 3 വിവാഹ വാർഷികം ആഘോഷിക്കുന്ന തമ്പാൻ മട്ടന്നൂരിനും പ്രിയ പത്നിക്കും ആശംസകൾ നേരുന്നു. അതോടൊപ്പം അവർക്ക് വേണ്ടി സന്ദേശഗാനത്തിലൂടെ ഇരുഹൃദയങ്ങളിൽ ഒന്നായി വീശി എന്ന ഗാനം കേൾപ്പിച്ചു തരണേ. സന്ദേശം അയച്ചിരിക്കുന്നത് സരസ്വതിയേച്ചിയാണ്, കാഞ്ഞിലേരിയിൽ നിന്നും. തമ്പാനേട്ടന് വേണ്ടിയിട്ടാണ് സരസ്വതി ചേച്ചിയും പാട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ആ ഗാനം കേൾക്കാം.

0: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി മട്ടന്നൂർ. കുട്ടികളിലെ സംസാര ചലന പെരുമാറ്റ പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: ഇത് റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ, മലബാറിന്റെ മധുരസ്വരം. സന്ദേശഗാനമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് നിഷ പഴശ്ശിയിൽ നിന്നാണ്. എനിക്ക് പുലിമുരുകൻ എന്ന ചിത്രത്തിലെ മാനത്തെ മാരിക്കുറുമ്പ് എന്ന ഗാനം വെച്ചുതരുമെന്ന് ചോദിച്ചുകൊണ്ടാണ് സന്ദേശം അയച്ചിരിക്കുന്നത്. എൻ്റെ മകൻ അപ്പൂട്ടിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് നിഷേച്ച് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും അപ്പൂട്ടിന് ഇഷ്ടപ്പെട്ട പാട്ടാണെന്ന് തോന്നുന്നു. നമുക്ക് ആ ഗാനം കേൾപ്പിക്കാം.

ശ്രോതാക്കൾ അഭിനയിച്ച് അനശ്വരമാക്കിയ അസുരഗോത്രം നാടകത്തിന്റെ അവസാന ഭാഗം ഈ ആഴ്ച തീരുകയാണ്. ഈ നാടകത്തെക്കുറിച്ചുള്ള വിലയിരുത്തലുകൾ, രചന, സംവിധാനം, അഭിനയം, ശബ്ദമിശ്രണം, സാങ്കേതിക വിഭാഗം, ഇതേക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ, അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ശബ്ദ സന്ദേശമായോ ടെക്സ്റ്റ് മെസ്സേജായോ അയച്ചു തരിക. ഈ രണ്ടു ഭാഗങ്ങൾക്ക് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടി പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. അയക്കേണ്ട നമ്പർ ഇതാണ്: 9037008960. അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് ബാബു പെരളശ്ശേരിയിൽ നിന്നാണ്. ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിലെ ഏതെങ്കിലും നല്ലൊരു പാട്ട് വെച്ചു തരുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് സന്ദേശം അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും പാട്ട് കേൾപ്പിക്കാം. ഇതെന്റെ ഭാര്യ വനിജയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് നല്ലൊരു പാട്ടാണ് ബാബു ഏട്ടൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ആ ഗാനം കേൾപ്പിക്കാം.

0: ഉരുവച്ചാൽ എഡ്യൂവിഷൻ അക്കാദമി 2026-27 വർഷത്തെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം തുടരുന്നു. 7, 8, 9, 10 ഇംഗ്ലീഷ് ആൻഡ് മലയാളം മീഡിയം ബാച്ചുകൾ, ഇംഗ്ലീഷ്, മാത്സ്, സയൻസ്, സോഷ്യൽ സ്റ്റഡീസ്, ഹിന്ദി എന്നീ വിഷയങ്ങളിൽ വിദഗ്ധ പരിശീലനം, മികച്ച അധ്യാപകർ. എഡ്യൂവിഷൻ അക്കാദമി, ശിവപുരം റോഡ്, ഉരുവച്ചാൽ. അഡ്മിഷന് ബന്ധപ്പെടുക 9447-20563-30, 7592-94-28-17, 8547-92-20-20.
1: ഹായ് റേഡിയോ മലബാർ, ഹായ്, എൻ്റെ പേര് നീന. കരിക്കോട്ടക്കരയിൽ നിന്നാണ് സന്ദേശം അയക്കുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ സന്ദേശം അയക്കുന്നത്. ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളുടെ പ്രോഗ്രാംസുകളൊക്കെ. സമയം കിട്ടുമ്പോഴൊക്കെ ഈ പ്രോഗ്രാമുകളൊക്കെ കേൾക്കാറുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോഗ്രാം ചാരുകസേരയാണ്. എനിക്ക് ഇന്ന് കേൾക്കേണ്ട പാട്ട് വാൽക്കണ്ണാടി എന്ന ചിത്രത്തിലെ മണിക്കുയിലെ മണിക്കുയിലെ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ഇതെൻ്റെ എല്ലാ ഫ്രണ്ട്സിനും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുവെന്ന് നീന പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനും വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് നമുക്ക് കേൾപ്പിക്കാം.

0: എസ്കേ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇതാ പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.
2: ഇത് റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ, മലബാറിന്റെ മധുരസ്വരം. സന്ദേശഗാനമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് തില്ലങ്കേരിയിൽ നിന്ന് അതുല്യാണ്. ക്ലാസ്മേറ്റ്സ് എന്ന ചിത്രത്തിലെ എന്റെ ഖൽബിലെ എന്ന് തുടങ്ങുന്ന ഗാനം വെച്ചു തരുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് അതുല്യ സന്ദേശം അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഗാനം കേൾപ്പിക്കാം. ഇതാ പാട്ട് കേട്ടോളൂ.

0: ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച്വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7999447-6836, 9447-371-836, 8078-502-836.
1: മാലൂരിൽ നിന്ന് വിജിന അയച്ച സന്ദേശം നമുക്ക് വായിക്കാം. കാറ്റേ നീ വീശുരുതിപ്പോൾ എന്ന ഗാനം വെച്ചു തരുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് സന്ദേശം അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും പാട്ട് വെച്ചു തരാം. ഇത് എൻ്റെ ഫാമിലി മെമ്പേഴ്സിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് വിജിന പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫാമിലി മെമ്പേഴ്സിന് വേണ്ടിയിട്ട് ഈ പാട്ട് കേൾപ്പിക്കാം.

0: ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേയൊരു നാമം കെ കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ കെ ഡെന്റൽ കെയറിന്റെ 2-ാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്ത പരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതുമായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു, ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. കെ കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.
1: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.
2: ഇത് റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ, മലബാറിന്റെ മധുരസ്വരം. സന്ദേശഗാനമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് ഉളിയിൽ നിന്ന് വിജേഷാണ്. എനിക്ക് നാഥ നീ വരും കാലൊച്ച കേൾക്കാൻ എന്ന് തുടങ്ങുന്ന ഗാനം വെച്ചുതരും എന്ന് ചോദിച്ചുകൊണ്ടാണ് വിജേഷ്. ഞങ്ങൾ ഒരുപാട് പേരുണ്ട്, ഞങ്ങൾ ടെയിൽസിൻ്റെ തൊഴിലാളികളാണ്, അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ പാട്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും അവരുടെ പേരൊന്നും അവർ പറഞ്ഞിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഇരിക്കട്ടെ ഈ പാട്ട്.

സന്ദേശ ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ അതിഥി ഭാഷാ ഗാനങ്ങൾ കേൾക്കാം.

ശ്രോതാക്കൾ അഭിനയിച്ച് അനശ്വരമാക്കിയ അസുരഗോത്രം നാടകത്തിന്റെ അവസാന ഭാഗം ഈ ആഴ്ച തീരുകയാണ്. ഈ നാടകത്തെക്കുറിച്ചുള്ള വിലയിരുത്തലുകൾ, രചന, സംവിധാനം, അഭിനയം, ശബ്ദമിശ്രണം, സാങ്കേതിക വിഭാഗം, ഇതേക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ, അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ശബ്ദ സന്ദേശമായോ ടെക്സ്റ്റ് മെസ്സേജായോ അയച്ചു തരിക. ഈ രണ്ടു ഭാഗങ്ങൾക്ക് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടി പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. അയക്കേണ്ട നമ്പർ ഇതാണ്: 9037008095.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

അതിഥി ഭാഷാഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം.

റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ആലവട്ടം എന്ന ചിത്രത്തിലേത്, പാടിയിരിക്കുന്നത് വേണുഗോപാൽ.

0: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: ജയചന്ദ്രൻ പാടിയ ഗാനം കേൾക്കാം, ചിത്രം സംഗമം.

അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇതാ പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
2: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ആശംസകളോടെ ശ്രീ കൊട്ടിയൂർ ദേവസ്വം.
2: കൊട്ടിയൂർ ശങ്കര കൈതൊഴാമീശ്വര.
1: പശ്ചിമഘട്ടത്തിന്റെ ഹരിത പശ്ചാത്തലത്തിൽ പ്രകൃതി മനോഹാരിതയുടെ തീർത്ഥഘട്ടം ശ്രീ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം. കൈലാസശൈലാധിനാഥന്റെ അനുഗ്രഹവർഷവുമായി ഒഴുകിയെത്തുന്ന ബാവലിപ്പുഴയെ പ്രദക്ഷിണ വഴിയാക്കുന്ന യാഗഭൂമി. കാടും മലയും മഴയും പുഴയും സംഗമിക്കുന്ന അപൂർവ തീർത്ഥാടനം കൊട്ടിയൂർ വൈശാഖോത്സവം. ദക്ഷയാഗഭൂമിയുടെ പരിശുദ്ധി കാത്തുരക്ഷിച്ചുകൊണ്ട് ഭക്തജനങ്ങൾക്ക് തീർത്ഥാടന സായൂജ്യം പകർന്നു നൽകുവാൻ സൗകര്യങ്ങളൊരുക്കിക്കൊണ്ട് ശ്രീ കൊട്ടിയൂർ ദേവസ്വം. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിനെത്തിച്ചേരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും കൊട്ടിയൂർ ദേവസ്വത്തിൻ്റെ ഹൃദ്യമായ ഉത്സവാശംസകൾ.

0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്തത്ത ഭഞ്ജക.
2: ഇപ്പോൾ സംസാരിക്കുന്നു ശ്രീ പാലോന്നം നാരായണൻ നമ്പൂതിരി.
1: ഭഞ്ജക നിന്ദയ ദാക്ഷിണ്യ പൂർണമീ യജ്ഞഭൂമി.
3: ഇവിടെ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്ന ഏഴ് കുടുംബങ്ങളിൽ ഒരു കുടുംബം ഞങ്ങളുടേതാണ്. ഏഴുപേരാണ് ഉള്ളത്. കോഴിക്കോട്ടി, നന്ദിയാർവള്ളി, പടിഞ്ഞിറ്റ, പാലോന്ന്, ഉഷക്കാമ്പ്രം, പന്തീരഴിക്കാമ്പ്രം, പനയൂര്, ഇങ്ങനെ ഏഴ് കുടുംബക്കാർ. അവർക്ക് മാത്രമേ അവിടെ ആ മണിത്തറയിൽ കയറാനുള്ള അധികാരമുള്ളൂ. വേറെ നമ്പൂതിരിമാരുണ്ട്, പക്ഷേ അവർക്കൊക്കെ താഴെയാണ് ജോലി. അപ്പോൾ ഞങ്ങളുടെ ഇല്ലത്തിൻ്റെ പേരാണ് പറയുക, അങ്ങനെയാണ് അറിയപ്പെടുക ഇവിടെ. മറ്റുള്ള നമ്പൂതിരിമാരുടേത് അവരുടെ ജോലിയുടെ പേരാണ് പറയുക. ഉദാഹരണത്തിന്, ഒരു വലിയ ഘടം പാത്രം എടുത്തു വെക്കാനുണ്ട് ഒരാളുണ്ട്. അതായത് നെയ്യമൃതുകാർ കൊണ്ടുവരുന്ന നെയ്ക്കിണ്ടി വാങ്ങി വെക്കാൻ ഒരു നമ്പൂതിരിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് തൃക്കടാരി എന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ വലിയ ഘടം എടുത്തു വെക്കുന്ന ആൾ എന്നുള്ള അർത്ഥത്തിൽ. അതുപോലെ നിവേദ്യ സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ആൾ ഭണ്ഡാരറയുടെ മുകളിൽ മച്ചിൻ്റെ മുകളിലാണ് ഇരിക്കുക. അതുകൊണ്ട് അയാളുടെ പേര് മച്ചൻ എന്നാണ്. അതും നമ്പൂതിരിയാണ്. പിന്നെ ഞങ്ങളൊക്കെ ഈ ഡ്യൂട്ടിക്ക് പോകാറാവുമ്പോൾ ഏതാണ്ട് ഒരു 15-20 മിനിറ്റ് മുമ്പ് വന്നിട്ട് പറയും ഒരാൾ. അതൊരു വാര്യരാണ്. അയാൾ രാത്രിയാണെങ്കിൽ കുത്തുവിളക്കൊക്കെ എടുത്തിട്ടാണ് വന്നിട്ട് പറയുക, നീരാട്ടുള്ളി കീഴെന്നുള്ളറായി എന്ന് പറയും. അപ്പം ഞങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടിക്ക് പോകണം. ആ വന്ന് പറയുന്ന ആളുടെ പേര് തേടൻ വാര്യർ എന്നാണ്. അടിയന്തരം തേടുന്ന ആൾ, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇങ്ങനെ ഞങ്ങളുടെ ഏഴ് പേരുടെ ഒഴികെ ബാക്കിയെല്ലാവരുടെയും അവരുടെ ജോലിയായിട്ട് ബന്ധപ്പെട്ട പേരുകളിലാണ് അറിയപ്പെടുക. പിന്നെ ഇവിടെ 64 സ്ഥാനികരുണ്ട്. അതിൽ 7 നമ്പൂതിരിമാർ മണിത്തറയിൽ കയറുന്നവർ, അല്ലാത്ത കുറച്ച് നമ്പൂതിരിമാരുണ്ട്. പിന്നെ നമ്പീശൻ, വാര്യർ, ഷാരടി തുടങ്ങി കുറിച്യൻ വരെ. ഒറ്റപ്പിലാൻ എന്ന സ്ഥാനികനാണ് കുറിച്യൻ. അപ്പോൾ എല്ലാ ജാതിക്കാരും ഉണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ അടിയന്തരക്കാരനായിട്ട് ഒരു മുസ്ലിമുണ്ട്. അത് പലപ്പോഴും പലരും അറിഞ്ഞിട്ടുണ്ടാവില്ല. ഈ പുഴയിൽ നിന്ന് വെള്ളം കെട്ടി അങ്ങോട്ട് തിരിച്ചു വിടുന്നത് പാണപ്രവൻ എന്ന ഒരു കുടുംബക്കാരനായ മുസ്ലിം ആണ്. അദ്ദേഹത്തിന് അവകാശമുണ്ട്. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് വരാറില്ല തോന്നുന്നു. എന്തായാലും ഇന്ന് വന്നിട്ടുണ്ട്. നീരെഴുന്നള്ളത്തുനിന്നുള്ള

കിടകം രാശിക്ക് തട്ടുന്ന ദിവസം ഭണ്ഡാരെഴുന്നള്ളത്ത്, അങ്ങനെയാണ് കണക്കാക്കുക. അത് ജ്യോത്സ്യം ഗണിച്ച് കണക്കാക്കിയിട്ട് ആണ് പറയുക. അതിൻ്റെ തലേ ദിവസം നെയ്യാട്ടം, ഇങ്ങനെയാണ്. അപ്പോൾ ഈ വിശാഖ നക്ഷത്രം കർക്കിടകൻ രാശിക്ക് തട്ടുന്ന ദിവസം കണക്കാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ദിവസം കണക്കാക്കും. അങ്ങനെയാണ് ഈ ദിവസങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. മെയ് 28 വ്യാഴം നെയ്യാട്ടം, 29 ഭണ്ഡാര എഴുന്നള്ളത്ത്. അപ്പോൾ ഭണ്ഡാര എഴുന്നള്ളത്തിൻ്റെ തലേ ദിവസമാണ് നെയ്യാട്ടം ഞാൻ പറഞ്ഞു. അപ്പോൾ 29 ഭണ്ഡാര എഴുന്നള്ളത്ത്. പിന്നെ ആരാധനകളാണ് വിശേഷ ദിവസങ്ങളായിട്ട്. തിരുവോണം ആരാധന, രേവതി ആരാധന, രോഹിണി ആരാധന, ഇങ്ങനെ മൂന്ന് നാളുകളും അഷ്ടമി ആരാധന, അത് തിഥി നാളല്ല, അങ്ങനെ നാല് ആരാധനകളുണ്ട്. അത് വിശേഷ ദിവസങ്ങളാണ്.

നെയ്യാട്ടം കഴിഞ്ഞാൽ അടുത്ത അഭിഷേകം ഇളനീരാട്ടം. അത് ഏതാണ്ട് തെക്ക് വളരെ തെക്ക് താനൂര് വരെയുള്ള ഭാഗത്ത് നിന്ന് ഇളനീര് കൊണ്ടുവരും. ഇവിടെ ഈഴവ സമുദായത്തിൽപ്പെട്ടവരാണ് ഇളനീര് കൊണ്ടുവരിക. നെയ്യ് കൊണ്ടുവരുന്നത് നമ്പ്യാർ കുറുപ്പ് വിഭാഗങ്ങളിൽപ്പെട്ടവരാണ്. എല്ലാ ജാതിക്കാരും ഉണ്ട്. പിന്നെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് അടിയന്തര യോഗമാണ്. അതായത് ഇവിടെ എന്തെങ്കിലും ഒരു കാര്യം പുതുതായിട്ട് തുടങ്ങണമെങ്കിലോ അല്ലെങ്കിൽ പഴയതിന് മാറ്റം വരുത്തണമെങ്കിലോ എന്തെങ്കിലും സംശയം തീർക്കണമെങ്കിൽ അതിനെ എല്ലാവരും കൂടി ചേർന്നിട്ട് ചർച്ച ചെയ്ത് തീരുമാനിക്കും. തീരുമാനിച്ചാൽ ഇന്നതാണ് ഇന്നത്തെ തീരുമാനം എന്ന് ഇവിടുത്തെ ഊരാളന്മാർ സമുദായത്തോട് പറയും. സമുദായം എന്ന് പറയുന്നത് പെരുമാളുടെ പ്രതിനിധിയായിട്ടുള്ള ആളാണ്. പെരുമാൾക്ക് സംസാരിക്കാൻ കഴിയില്ലല്ലോ, അപ്പോൾ സംസാരിക്കാനൊരാൾ വേണ്ടേ, പറയണ്ടേ, പറയാനൊരാൾ വേണം. അതിനുള്ള അധികാരിയാണ് ഈ അടിയന്തര യോഗത്തിൻ്റെ അധ്യക്ഷനാണ് സമുദായം ഒരു നമ്പൂതിരിയാണ്. അദ്ദേഹം നിയമിക്കപ്പെടുന്ന ആളാണ്. മുമ്പ് പാരമ്പര്യമായിട്ടുണ്ടായിരുന്നു, അവരിപ്പോഴില്ല. ഇപ്പോൾ പുതുതായിട്ട് ഒരാളെ നിയമിക്കും. അയാളുടെ കാല മുഴുവൻ അയാൾ തന്നെയായിരിക്കും. വയ്യാതെ വന്നവരെ അയാൾ പിന്നെ വേറൊരാളെ. അങ്ങനെയുള്ള സമുദായം ആണ് ഈ അടിയന്തര യോഗത്തിൻ്റെ അധ്യക്ഷൻ. അടിയന്തര യോഗത്തിൽ അയാൾക്ക് മാത്രമേ ഇരിക്കാനുള്ള അധികാരമുള്ളൂ, ബാക്കിയെല്ലാവരും നിൽക്കുക ചെയ്യും. ഞങ്ങളൊക്കെ നിൽക്കുക ചെയ്യും. ഞങ്ങളൊക്കെ പൂജയൊക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിലും സമുദായത്തിന് മുമ്പിൽ ഇരിക്കാൻ പാടില്ല. അങ്ങനെയാണ് ഈ അടിയന്തര യോഗത്തിൽ പെരുമാളുടെ പ്രതിനിധിയാണ് സമുദായം. അതാണ് പെരുമാളുടെ പ്രതിനിധി. അദ്ദേഹം ഈ ഊരാളന്മാർ ഇന്നതാണ് ഇന്നത്തെ തീരുമാനം എന്ന് പറഞ്ഞാൽ അത് ഓർഡറാക്കുക, സമുദായം കൽപ്പിക്കുക എന്നാണ് പറയുക, അത് നിയമമാവും. അങ്ങനെയാണ്. അപ്പോൾ എന്ത് തീരുമാനം ഉണ്ടെങ്കിലും അതിൻ്റെ പരമാധികാരി അടിയന്തര യോഗമാണ്. അടിയന്തര യോഗത്തിൻ്റെ

0: അധ്യക്ഷനാണ് സമുദായം, അതായത് പെരുമാളാണ് തീരുമാനിക്കുന്ന അർത്ഥം. അങ്ങനെ ഓരോന്നിനും നിബന്ധനയുണ്ട്. വേറൊരു ക്ഷേത്രത്തിൽ ഇതൊന്നുമില്ല. പിന്നെ എല്ലാ ശബ്ദം കൊണ്ടാണ് നിയന്ത്രിക്കുക. ഇവിടെ ഇപ്പോൾ ഒരാളെ വിളിക്കാനാണെങ്കിൽ അതിനൊരു പ്രത്യേക ശബ്ദമാണ്. ആ ശബ്ദം കേട്ടാൽ അയാൾ മാത്രമേ വരൂ. അങ്ങനെയാണ്. അപ്പോൾ എല്ലാം നിയന്ത്രിക്കുന്നത് ശബ്ദം കൊണ്ടാണ്, മറ്റൊരു ക്ഷേത്രത്തിലും ഇല്ലാത്തത്. പിന്നെ ഇത് ഇങ്ങനെ ചെയിനായിട്ട് പോകും. ഞാനിപ്പോൾ രാവിലെ പോയി എൻ്റെ ജോലി കഴിയുമ്പോഴേക്ക് അടുത്തയാൾ വരാറായി. രാവിലെ ഒരു 5 മണിക്ക് തുടങ്ങിയാൽ രാത്രി 11:30-12 മണി വരെ തുടർച്ചയായിട്ട് ഈ 7 പേരും മാറി മാറി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഉത്സവ നാളുകളിൽ ഉള്ള പ്രധാന കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പിന്നെ 4 പായസം കഴിക്കുന്ന ദിവസങ്ങളുണ്ട്. ചതുശ്ശതം എന്നാണ് പറയുക അതിന്. 4 ചതുശ്ശതം, അത് നാളുകൾ ആണ്. ചതുശ്ശതം എന്ന് പറഞ്ഞാൽ 400. അതിന് ഇവിടുത്തെ അളവ് പാത്രത്തിൽ ചന്ദ്രശേഖരൻ എന്നാണ് പറയുക. 100 ചന്ദ്രശേഖരൻ അരി, 200 നാളികേരം, 100 റാത്തൽ പണ്ടത്തെ കണക്ക് വെല്ല. ഇപ്പോൾ 400 ആയില്ലേ. 100 ചന്ദ്രശേഖരനരി, 200 നാളികേരം, 100 റാത്തൽ വെല്ലം കൂടിയാൽ 400 ആയി. അതാണ് ചതുശ്ശതം. അങ്ങനെയുള്ള 4 പായസം, 5 ഉണ്ടായിരുന്നു മുമ്പ്, ഇപ്പോൾ 4 ഉള്ളൂ. 4 ദിവസം പായസമുണ്ട്. പിന്നെ അവസാനം ചിത്ര ദിവസമാണ് കളഭം അഭിഷേകം, കലശാട്ട് എന്നാണ് പറയുക. അതിൻ്റെ തലേ ദിവസം അത്തം ദിവസം മണത്തണയിൽ സപ്തമാതൃപുരം എന്നുള്ള ഒരു ക്ഷേത്രമുണ്ട്. അവിടുന്ന് കൊണ്ടുവരുന്ന വാള് ഇവിടെ എഴുന്നള്ളിച്ച് കൊണ്ടുപോയിക്കും. ഇവിടെ പൂജിക്കുക, ദിവസവും പൂജയൊക്കെ ഉണ്ട്. ആ വാളുകൾ ഭഗവാന്റെ ബിംബത്തിനിങ്ങനെ ഒഴിയും. പെരുമാളുടെയും ഭഗവതിയുടെയും രണ്ട് ശിവേലി സമയത്ത് അതിന് വാളാട്ടം എന്ന് പറയും. ഇങ്ങനെയൊക്കെ കുറേ ചടങ്ങുകളാണ് ഇവിടെ ഉള്ളത്, മറ്റൊരു ക്ഷേത്രത്തിലും കാണാത്തത്.
1: ശ്രീ പാലോന്നം നാരായണൻ നമ്പൂതിരിയാണ് ഇപ്പോൾ സംസാരിച്ചത്. തുടർഭാഗം

വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകുവിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM.

0: റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ, 6:40 സന്ധ്യാഗീതങ്ങൾ, 7:00 ഹരിത സമൃദ്ധി, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 ചലച്ചിത്ര ഗാനങ്ങൾ, 8:00 ചിരിനേരം, 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 നാട്ടിലെ പാട്ട്, 10:00 ഗാനതരംഗം, തുടർന്ന് ആർദ്രഗീതങ്ങൾ. റേഡിയോ മലബാറിൽ നാളെ രാവിലെ 5:05 പ്രഭാതഗീതങ്ങൾ, തുടർന്ന് പ്രഭാത ചിന്ത. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബീന അനന്തപുരി. 6:10 മലബാർ ഡയറി. മലബാർ ഡയറിയിൽ റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാര. കാവ്യധാരയിൽ ജി ശങ്കരക്കുറുപ്പിന്റെ കവിത ചന്ദനക്കട്ടിൽ, ആലപിക്കുന്നത് മഞ്ജുള. തുടർന്ന് ചരിത്രപഥം, വചനാമൃതം, സ്റ്റിച്ചുവെൽ, ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ, പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ, 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം, 7:10 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 റേഡിയോ എറ്റ് സ്കൂൾ, 8:00 മധുരഗീതങ്ങൾ, 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ, പത്രവിശേഷം, 9:15 ചാരുകസേര, ഇതിൽ പ്രഭാകരൻ കവിയെക്കുറിച്ച് കേൾക്കാം. ഉച്ചയ്ക്ക് 12:00 ചിരിനേരം, 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ, 12:40 അറിയിപ്പുകൾ, 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ, 1:00 ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി, 2:00 നാടകനേരം, നാടകം നെല്ലിക്ക, രചന കൃഷ്ണകുമാർ കണ്ണോത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണം അശ്വിനി. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ, 5:45 ആർദ്രഗീതങ്ങൾ, 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, 6:05 ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ, 6:40 സന്ധ്യാഗീതങ്ങൾ, 7:00 ഹരിത സമൃദ്ധി, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 ശാസ്ത്രവീഥി, 8:00 ചലച്ചിത്ര ഗാനങ്ങൾ, 8:30 കായികം, 9:00 ചിത്രപരിചയം, 10:00 ഇഷ്ടങ്ങൾ ഈണങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
1: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. 2-വീലർ, 3-വീലർ, 4-വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.
2: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.

0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവ എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ.
2: സ്കൂള് തുറക്കാറായി.
3: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
2: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
3: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
4: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1800420223.
0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും സാമൂഹികവും സാമ്പത്തികവുമായി മുന്നേറുമ്പോൾ മാത്രമേ യഥാർത്ഥ വികസനം സാധ്യമാകൂ എന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. അഗസ്ത്യാർകൂട വനമേഖലയിലെ കയ്യേറ്റം അടിയന്തരമായി ഒഴിപ്പിക്കാൻ സുപ്രീംകോടതി ഉത്തരവ്. കയ്യേറ്റം നടത്തിയ 118 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്കും കോടതി നിർദ്ദേശം. കേരളത്തിൽ നിന്ന് ലഹരി ശൃംഖലയെ തുരത്താൻ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കുടിയൊഴിപ്പിക്കുന്ന കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുമെന്ന് മലയിടം തുരുത്തു വിഷയത്തിൽ നിയമസഭയിൽ സർക്കാരിന്റെ ഉറപ്പ്. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം വ്യാഴാഴ്ചയോടെ. വരും ദിവസങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. കേരളം കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ 3 മത്സരം രാത്രി 11 ഇംഗ്ലണ്ടിൽ. വാർത്തകൾ വിശദമായി. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും സാമൂഹികവും സാമ്പത്തികവുമായി മുന്നേറുമ്പോൾ മാത്രമേ യഥാർത്ഥ വികസനം സാധ്യമാകൂ എന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ന്യൂഡൽഹിയിൽ കേന്ദ്ര സർക്കാരിന്റെ സ്കോളർഷിപ്പ് നേടിയ ഗോത്രവർഗ വിദ്യാർത്ഥികളുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു രാഷ്ട്രപതി. ഗോത്രവർഗ യുവതയുടെ ശാക്തീകരണത്തിനായി കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികളാണ് നടപ്പാക്കുന്നതെന്ന് രാഷ്ട്രപതി പറഞ്ഞു.
5: യുവാ ഹമാരി രാഷ്ട്ര കി ശക്തി ആശാ ഓർ ഉജ്ജ്വല ഭവിഷ്യത് കി പ്രതീക് ഹൈ. മേരി സഭി യുവാഓം വിശേഷകർ ജനജാതിയ സമുദായ കെ യുവാഓം സേ അനുരോധ ഹൈ കി ഉൻഹേ അപ്നീ ജോഡോ ഓർ അപ്നേ ലോഗോ കോ നഹീ ഭൂൽനാ ചാഹിയേ.
0: അഗസ്ത്യാർകൂടം പരിസ്ഥിതി മേഖലയിലെ വനം കയ്യേറ്റങ്ങൾ സമയബന്ധിതമായി ഒഴിപ്പിക്കാൻ കേരളം തമിഴ്നാട് സർക്കാരുകൾക്ക് സുപ്രീംകോടതി നിർദ്ദേശം നൽകി. കയ്യേറ്റക്കാരാണെന്ന് കണ്ടെത്തിയ നിലവിലുള്ളതും വിരമിച്ചതുമായ 118 സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ അടിയന്തര നിയമ നടപടി സ്വീകരിക്കാനും ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ച് ഉത്തരവിട്ടു. പതിറ്റാണ്ടുകളായി തുടരുന്ന കയ്യേറ്റങ്ങൾ പൂർണ്ണമായി ഒഴിപ്പിക്കുന്നതിനൊപ്പം പ്രദേശത്തെ വനമേഖലയും പരിസ്ഥിതിയും പുനഃസ്ഥാപിക്കാനുള്ള സമഗ്രമായ പദ്ധതി നടപ്പാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. കേരളത്തിൽ നിന്ന് ലഹരി ശൃംഖലയെ തുരത്താൻ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നാടിനെ പുരോഗതിയിലേക്ക് നയിക്കേണ്ട യുവജനങ്ങളെ വഴിതെറ്റിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നത് മയക്കുമരുന്ന് വ്യാപനമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ലഹരിക്കെതിരായി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ശ്രീ വി ഡി സതീശൻ.
6: നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ നാടിന്റെ പുരോഗതിയിലെ ഏറ്റവും വലിയ നാഴികക്കല്ല് എന്ന് പറയുന്നത് നാടിന്റെ യുവത്വമാണ്. ആ യുവത്വത്തെ മയക്കിക്കിടത്താൻ, അവരെ ഇല്ലാതാക്കാൻ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഇന്ന് മയക്കുമരുന്നാണ്. ഈ നാട് മുഴുവൻ ഒറ്റക്കെട്ടായി എടുക്കുന്ന ഒരു തീരുമാനമാണ് ഈ കേരളത്തിന്റെ മണ്ണിൽ ഈ മയക്കുമരുന്ന് ശൃംഖലയെ, ഈ മാഫിയയെ നമ്മൾ വാഴാൻ അനുവദിക്കില്ല.
0: തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ നടന്ന ചടങ്ങിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിച്ചു. മന്ത്രിമാരായ കെ മുരളീധരൻ, സി പി ജോൺ, എൻ ഷംസുദ്ദീൻ, എം ലിജു, ശശി തരൂർ എം പി, സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാദ് ചന്ദ്രശേഖർ തുടങ്ങിയവർ പങ്കെടുത്തു. കേരളത്തെ മയക്കുമരുന്നിന്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള വലിയ ദൌത്യത്തിനാണ് ഓപ്പറേഷൻ തൂഫാനിലൂടെ തുടക്കമിടുന്നതെന്ന് ചടങ്ങിൽ അധ്യക്ഷനായിരുന്ന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. അന്തർസംസ്ഥാന ലഹരി മാഫിയകളുടെ കണ്ണികളെ തകർക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. 16 കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെ തെരഞ്ഞെടുത്തു. കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാനും സി പി ഐയിലെ മുഹമ്മദ് മൊഹസിനും തമ്മിലായിരുന്നു മത്സരം. ഷാനിമോൾ ഉസ്മാന് 99 വോട്ടും മുഹമ്മദ് മൊഹസിന് 34 വോട്ടും ലഭിച്ചു. 3.5 പതിറ്റാണ്ടിന് ശേഷമാണ് ഒരു വനിത ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് എത്തുന്നത്. വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ പ്രതിപക്ഷം അവതരിപ്പിച്ച അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. കെ എൻ ബാലഗോപാലാണ് നോട്ടീസ് നൽകിയത്. പെട്രോളിയം വിലവർദ്ധന ഉൾപ്പെടെ ജനജീവിതം ദുഷ്കരമാക്കിയതായി പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. പാചകവാതക വിലവർദ്ധനവിൽ സംസ്ഥാനത്തെ 70,000 ഹോട്ടലുകളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ഇന്ധന വിലവർദ്ധനയിൽ സർക്കാർ പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വ്യക്തമാക്കി. അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. കുടിയൊഴിപ്പിക്കപ്പെടുന്ന കുടുംബങ്ങളെ

0: ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർ സ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അധ്യക്ഷതയിൽ ബാങ്കിംഗ് പ്രതിനിധികളുടെ യോഗം ചേർന്നു. നെല്ല് സംഭരണശേഷം കർഷകർക്ക് ലഭിക്കുന്ന തുകയുടെ വിതരണത്തിലെ കാലതാമസം മറികടക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും കർഷകർക്ക് പ്രയാസം കൂടാതെ തുക ലഭ്യമാക്കുന്നതിന് സ്വീകരിക്കേണ്ട നടപടികളും യോഗത്തിൽ ചർച്ച ചെയ്തു. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം വ്യാഴാഴ്ചയോടെ എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജൂൺ 4 ലക്ഷദ്വീപ്, കേരളം, തമിഴ്നാട് എന്നിവിടങ്ങളിൽ കാലവർഷം വ്യാപിക്കും. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് പരക്കെ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ എന്നീ ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയാണ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ 3rd മത്സരം ഇന്ന്. ഇംഗ്ലണ്ടിലെ ടൌൺടണിലുള്ള കൌണ്ടി ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ത്യൻ സമയം രാത്രി 11 മത്സരം. ആദ്യ മത്സരം ഇന്ത്യയും രണ്ടാം മത്സരം ഇംഗ്ലണ്ടും ജയിച്ചതോടെ ഇന്നത്തെ വിജയികൾ പരമ്പര സ്വന്തമാക്കും. അമിതമായ തോതിൽ ചെളിയും മണലും നിറഞ്ഞ് പ്രളയ ഭീതി ഉയർത്തി ഇടുക്കി മലങ്കര ജലാശയം. അണക്കെട്ടിന്റെ സുരക്ഷയെയും സംഭരണശേഷിയെയും ബാധിക്കുന്ന ഈ വിഷയത്തിൽ അടിയന്തര പരിഹാരം വേണമെന്ന ആവശ്യം ശക്തമാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി ഷട്ടറുകൾ തുറന്നുവിട്ടപ്പോഴാണ് അണക്കെട്ടിലെ ചെളിയും മണലും അപകടകരമാമിതം അടിഞ്ഞുകൂടിയ ദൃശ്യങ്ങൾ പുറത്തുവന്നത്. 20 ആഴമുണ്ടായിരുന്ന പല ഭാഗങ്ങളിലും ഇപ്പോൾ 6 മാത്രമാണുള്ളത്. കനത്ത മഴയ്ക്ക് മുൻപായി നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രളയ സാഹചര്യം ഉണ്ടാകുമോ എന്ന് നാട്ടുകാർക്കിടയിൽ ആശങ്കയുണ്ട്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയിൽ നിന്ന് വെള്ളം തുടർച്ചയായി എത്തുന്നതിനാൽ വർഷം മുഴുവൻ ഡാം നിറഞ്ഞ അവസ്ഥയിലാണുള്ളത്.
1: 2025 ദേശീയ പഞ്ചായത്ത് അവാർഡ് ദാന ചടങ്ങ് നാളെ ന്യൂഡൽഹിയിൽ നടക്കും. രാജ്യത്തുടനീളമുള്ള 42 മികച്ച പഞ്ചായത്തുകൾക്ക് അവാർഡുകൾ സമ്മാനിക്കും. കവരത്തി ദ്വീപിൽ റോഡരികിലെ തെങ്ങുകൾ ഭൂ ഉടമകളുടെ അനുവാദമില്ലാതെ മുറിച്ചു നീക്കുന്നതിനെതിരെ പ്രതിഷേധിച്ചവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ലക്ഷദ്വീപിലെ വീതി കുറഞ്ഞ റോഡുകളുടെ അരികിൽ നിൽക്കുന്ന തെങ്ങുകൾ കാൽനടയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഒരുപോലെ അപകട ഭീഷണി ഉയർത്തുന്നുവെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് മരങ്ങൾ മുറിച്ചു നീക്കുന്നതെന്ന് അധികൃതർ അറിയിച്ചു. വിദ്യാർത്ഥികൾക്ക് ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകളിലെ പ്രശ്നങ്ങൾ പരിശോധിക്കുന്നതിനും പുനർമൂല്യനിർണയത്തിനുമുള്ള പോർട്ടൽ പ്രവർത്തനക്ഷമമാക്കിയതായി CBSE. ഈ മാസം 6 വിദ്യാർത്ഥികൾക്ക് ഈ പോർട്ടലിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. മൂല്യനിർണയം കഴിഞ്ഞ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പ് ഇതിനകം കൈപ്പറ്റിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഈ സൌകര്യം പ്രയോജനപ്പെടുത്താൻ സാധിക്കൂ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച കേസിലെ 5 പ്രതികളുടെ ജുഡീഷ്യൽ കസ്റ്റഡി ഈ മാസം 15 ഡൽഹി കോടതി നീട്ടി. കസ്റ്റഡി നീട്ടണമെന്ന CBIയുടെ അപേക്ഷ പ്രത്യേക ജഡ്ജി അജയ് ഗുപ്ത അനുവദിച്ചു. കേസിൽ ഇതുവരെ 13 പ്രതികളെ CBI അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് മെയ് 3 നടന്ന നീറ്റ് പരീക്ഷ NTA റദ്ദാക്കിയിരുന്നു. ജൂൺ 21 പുനഃപരീക്ഷ. ഡെറാഡൂൺ ഉത്തരാഖണ്ഡ് ഗോൾഡ് കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഗോവയ്ക്കെതിരെ ഉജ്ജ്വല വിജയവുമായി കേരളം. 19 റൺസിനായിരുന്നു കേരളത്തിന്റെ വിജയം. ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളുടെ പരിസരം ഹരിതാഭമാക്കാൻ പദ്ധതിയുമായി ദേവസ്വം വകുപ്പ്. ദേവാരണം എന്ന പേരിലുള്ള പദ്ധതിക്ക് പരിസ്ഥിതി ദിനമായ ജൂൺ 5 തുടക്കമാകും. പ്രധാന വാർത്തകൾ വീണ്ടും. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും സാമൂഹികവും സാമ്പത്തികവുമായി മുന്നേറുമ്പോൾ മാത്രമേ യഥാർത്ഥ വികസനം സാധ്യമാകൂ എന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. അഗസ്ത്യാർകൂട വനമേഖലയിലെ കയ്യേറ്റം അടിയന്തരമായി ഒഴിപ്പിക്കാൻ സുപ്രീംകോടതി ഉത്തരവ്. കയ്യേറ്റം നടത്തിയ 118 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്കും കോടതി നിർദ്ദേശം. കേരളത്തിൽ നിന്ന് ലഹരി ശൃംഖലയെ തുരത്താൻ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കുടിയൊഴിപ്പിക്കുന്ന കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുമെന്ന് മലയിടം തുരുത്തു വിഷയത്തിൽ നിയമസഭയിൽ സർക്കാരിന്റെ ഉറപ്പ്. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം വ്യാഴാഴ്ചയോടെ, വരും ദിവസങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. കേരള കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ 3rd മത്സരം രാത്രി 11 ഇംഗ്ലണ്ടിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ സന്ധ്യാഗീതങ്ങൾ കേൾക്കാം.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780. മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK Doors, Talasheri Road, Mattanur.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276200.
2: സ്വാമിയേ
3: അനുപമ മൂർത്തേ പ്രണവ സ്വരൂപനേ ഗുരുവര പൂജിതനേ.

0: ഹരിഹര സുധനേ
1: ശരണമയ്യപ്പ
0: സത്യമായ പൊന്നു പതിനെട്ട്.

0: സന്ധ്യാഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM. ഹരിത സമൃദ്ധി.
0: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: കഴിഞ്ഞ ദിവസം കാർഷിക ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളും വ്യത്യസ്തങ്ങളായ കൃഷിരീതികളും നമ്മളോട് പങ്കുവച്ചത് പുറക്കളത്തുള്ള അക്ബർക്കിയായിരുന്നു. തുടർഭാഗം ഇപ്പോൾ കേൾക്കാം.
1: ഇപ്പം ഗൾഫിലായ സമയത്ത് പോലും ഞാൻ 365 ദിവസം ഒരു വർഷം ജോലി ചെയ്യുന്നുണ്ട്. അതും ഒരു 10 ഗവൺമെൻറ് എൻ്റെ സർക്കാർ ജോലി ഒരു 6 മണിക്കൂർ അത് കഴിഞ്ഞാൽ മറ്റുള്ള പാർട്ട് ടൈം എന്ന എല്ലാം കണക്ക് കൂട്ടുമ്പോൾ ഒരു 8-9 മണിക്കൂർ 10 മണിക്കൂറുകളിലും ഞാൻ ജോലി ചെയ്യും. ചെയ്തിട്ട് സാധാരണ ഭക്ഷണം, അതായത് ഭക്ഷണം ഞാൻ തന്നെ ഉണ്ടാക്കും. ഈ മറ്റുള്ള ഇറച്ചിയും മീനും കൂടുതലൊന്നും കഴിക്കാതെ നമ്മളുണ്ടാക്കിയ നമ്മൾ ഉൽപ്പാദിപ്പിച്ച പച്ചക്കറികൾ നമ്മൾ കഴിക്കുകയാണെങ്കിൽ അത് മറ്റുള്ളവർക്ക് കൊടുക്കുക. അതായത് ഞാൻ ഉണ്ടാക്കിയ സാധനം ഇത് പിടിച്ചോ, അവർ കഴിക്കുമ്പോൾ അവർ നമ്മൾ ഒരു പ്രത്യേക ഒരു അനുഭൂതി. കാരണം എന്താ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇതുവരെ ഇല്ലാത്തൊരു സുഖം. ആ അനുഭൂതി കിട്ടണമെങ്കിൽ നിങ്ങൾ കൃഷിരംഗത്ത് തന്നെ ഇറങ്ങണം. അതുമാത്രം നിങ്ങൾ ആസ്വദിച്ച് ചെയ്യണം. ഒരു ജോലി അത് ഇന്നേ ജോലിയല്ലേ ഇന്നേതല്ലേ അതെനിക്ക് പറ്റില്ല അങ്ങനെ പാടില്ല. ഞാൻ ഒരു തെറ്റില്ലാത്ത ഫാമിലിയാണ്. പക്ഷേ പറഞ്ഞെന്താ, ഞാൻ ഇന്നും ചാണകത്തിൻ്റെ വെള്ളത്തിൽ ദിവസം കുളിക്കുന്നുണ്ട്. പക്ഷെ അതെനിക്ക് തെറ്റായിട്ട് തോന്നിയിട്ടില്ല. മറ്റുള്ളവരെ മുമ്പിൽ ഞാൻ ജോലി ചെയ്യുമ്പോൾ അയാൾ ഇതെല്ലാം ചെയ്യുന്നല്ലോ, മക്കൾ പറയും അത് കൃഷിക്കാരനാണ്. മറ്റുള്ളവർ പറയുന്ന അതൊന്നുമില്ല, അവർക്കും അഭിമാനമാണ്. അവർ അഭിമാനിക്കുന്നത് ഇപ്പോൾ അവർ ജോലി ചെയ്യുന്ന ജോലി കൊണ്ടല്ല, ഞാൻ ചെയ്യുന്ന ജോലിയിലാണ് എൻ്റെ കുടുംബം മുന്നോട്ട് കൊണ്ടത്. അതായത് അവർക്കൊരഭിമാനം, ഞാനിങ്ങനെ ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് ചാനലിലും മറ്റും കാണുമ്പോൾ എൻ്റെ പാപ്പിയാണ്. അത് പറയാനുള്ളൊരവസരം ഇത് ഈ മണ്ണാണ് ഉണ്ടാക്കിക്കൊടുക്കുന്നത്, ഈ ഭൂമി. അതുകൊണ്ട് നിങ്ങളും ഒരു രീതിയിലും ഇതിൽ നിന്ന് പിന്മാറുന്നുള്ള അഭിപ്രായക്കാരനാണ്. നിങ്ങൾക്ക് സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണം. പുതിയ തലമുറ ഇത് ചെയ്ത് കഴിഞ്ഞാലേ നിങ്ങൾക്ക് നാളെ, അതായത് ഈ മണ്ണാണ് നമുക്കുള്ള ഭക്ഷണം നമുക്ക് തരുന്നത്. നിങ്ങളുടെ കാശ് എത്ര ഉണ്ടായിട്ടും കാര്യമില്ല, നിങ്ങളെ അന്നദാതാവ് മണ്ണ്. അത് നിങ്ങൾ എപ്പോഴും ഓർക്കണം കേട്ടാ. കൃഷിരീതി വളപ്രയോഗം എന്ന് പറഞ്ഞാൽ ഞാൻ മെയിൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് ശീമക്കൊന്ന, ശീമക്കൊന്നയുടെ ഇല, പിന്നെ പച്ചച്ചാണകം, കടല പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക് അത്ര ഇല്ല, എന്നാലും കുറച്ച് എല്ലുപൊടി, പിന്നെ ഇതിൻ്റെയൊക്കെ സ്ലറി ഉണ്ടാക്കുന്ന സമയത്ത് ഗോമൂത്രം, ഇത് ഗോമൂത്രം ചേർത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കുക. അപ്പോൾ എല്ലാ രീതിയിലും എല്ലാ കാര്യങ്ങളായി. പിന്നെ ഇതിൻ്റെ സ്ലറി മണം ഒന്ന് മാറിക്കിട്ടുക, കുറച്ച് ശർക്കരയിടും. ഇതിൻ്റെ ലായനി നല്ല കട്ടിൽ ഡ്രമ്മിൽ അടച്ച് വെച്ച് ഒരു 10-15 ദിവസമാകുമ്പോഴേക്ക് നല്ല കൊഴുപ്പായി കിട്ടും. അത് കുറച്ചെടുത്ത് ഒരു കപ്പെടുത്ത് ഒരു ബക്കറ്റിലൊഴിച്ച് അത് മിക്സ് ഡയല്യൂട്ട് ചെയ്തിട്ട് കുറേശ്ശെ എല്ലാത്തിനും ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു അസുഖം വരില്ല. കാരണം നല്ല നിങ്ങൾ ചെയ്തു നോക്ക്, എപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഗുണം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആവശ്യമുള്ള കൂട്ടർക്ക് മറ്റേ രാസവളമൊക്കെ കുറച്ച് NPK ഉണ്ട്, അത് ജർമ്മനിയുടെ വരുന്നുണ്ട്, എല്ലാ ന്യൂട്രിയൻസിനും അടങ്ങിയ. 150 രൂപ മറ്റുമാണ് വില. അത് വേറെ ചെറുത് ഇങ്ങനെ ഒരു ചെറുതായിട്ട് ഇട്ട് കൊടുക്കാം, വേറൊന്നും വേണ്ട. എന്നാലും നിങ്ങൾ പക്ഷേ വെള്ളത്തിന് ഒഴിവാറ, വെള്ളം മസ്റ്റാണ്, സൂര്യപ്രകാശം മസ്റ്റാണ്. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യണം. ഈ ശീമക്കൊന്നേൻ്റെ ഇലയൊക്കെ നിങ്ങൾ ചെടിയുടെ ഗ്രോ ബാഗിലും മറ്റും ഇതിങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അലിഞ്ഞ് കിട്ടും മണ്ണിൽ. മണ്ണിൽ അലിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കുകയും ചെയ്യും. കൃഷിഭവൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ കക്കിരി മറ്റേ പച്ചക്കറികളെല്ലാം കൊണ്ടു കൊടുക്കും. പച്ചക്കറികളെല്ലാം കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പുറത്ത് 25 രൂപ കിട്ടുന്ന സാധനത്തിന് എനിക്ക് 40 രൂപ തരും. ആ 40 രൂപയുള്ള സാധനത്തിന് അവിടെ എത്തേണ്ട താമസങ്ങളും ആൾക്കാർ തട്ടിക്കൊണ്ടു പോകും. അതിലൊക്കെ ഒരു 10 രൂപ കൂട്ടിയിട്ട് അവർ വിൽക്കുകയാണെങ്കിലും ആ സാധനം നല്ലതായിരിക്കും. അവർക്കറിയാം ഞാൻ കൊടുക്കുന്ന സാധനം നല്ലതായിരിക്കും, അപ്പോൾ അത് നല്ല മാർക്കറ്റ് കിട്ടും. പിന്നെ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഈ ആൾക്കാർ, ഈ രോഗികളുണ്ട്, കിഡ്നി പേഷ്യൻ്റ്, മറ്റേ അങ്ങനെ രോഗികൾ, അവർക്ക് വേണ്ട സഹായം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ പച്ചമുളക്, തക്കാളി, അത് ഇതൊക്കെ എനിക്ക് വിശ്വാസമുണ്ട് എൻ്റെ പച്ചക്കറിയെ പറ്റി. അപ്പോൾ ഞാനത് അവർക്ക് കൊടുക്കും. അപ്പോൾ അവർക്കതൊരു ഉപകാരമായില്ലേ, വളരെ സന്തോഷം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പുതുതലമുറ കേട്ട് കാണും. പക്ഷെ പുതുതലമുറ ചെയ്യേണ്ടത് പറഞ്ഞാൽ നാളെ നമുക്ക്, ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ റിട്ടയർമെൻറ്റായി, ഇപ്പം ബോണസിലാണ് ഓടുന്നത്, നമുക്ക് ശേഷം ഈ ഭൂമിയിലെ കാവൽക്കാർ അവരാ. അപ്പോൾ അവർ ചെയ്ത് ഇറങ്ങിയിട്ടില്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റില്ല. ഇതൊരു വലിയ കാര്യമൊന്നുമില്ല, നിങ്ങളിത് ചെയ്ത് നോക്ക്, അപ്പോഴാണ് ഇതിൻ്റെ മധുരം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. മണ്ണിൻ്റെ മധുരം, മണ്ണിനൊരു മധുരമുണ്ട്, അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ മണ്ണിലിറങ്ങണം. മൊബൈലിലും മറ്റും നിങ്ങൾ കണ്ടൊക്കെന്നല്ല സമയം പോകുന്നത്. മണ്ണിലിറങ്ങിയിട്ട് നിങ്ങൾ വിയർപ്പ് ഒഴുക്കി അതിനുശേഷം ഒന്ന് നല്ല വെള്ളത്തിൽ കുളിച്ച് കഴിഞ്ഞാൽ എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഉറക്കമുണ്ട്. ശരീരം അധ്വാനിച്ചതിന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്നൊരു ഉറക്കമുണ്ട്. ആ ഉറക്കത്തിൻ്റെ സുഖം നിങ്ങൾ മൊബൈൽ കണ്ടു കഴിഞ്ഞാൽ കിട്ടില്ല. കാരണം തളർന്ന് വീണ് ഇങ്ങനെ ഉറങ്ങുന്ന സമയത്ത് അതിന് പറ്റിയൊരു കാലാവസ്ഥ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്ഥലം നിങ്ങൾ ജൈവ രീതിയിൽ തന്നെ സംരക്ഷിക്കണം. എന്നാൽ മാത്രമേ ആ തണുപ്പ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ രാസവളം ഉപയോഗിച്ച മണ്ണിലാ നിങ്ങളുടെ വീട് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരുതരം പ്രത്യേകം ഉറങ്ങാൻ പറ്റാതെ ഒരു പുകച്ചൊരു ശരീരത്തിലുണ്ടാവും. അതില്ലാതിരിക്കണമെങ്കിൽ നിങ്ങൾ ജൈവവളം ഉപയോഗിച്ചിട്ടുള്ള സ്ഥലങ്ങൾ തന്നെ വീടെടുക്കണം. ആ ചുറ്റും ജൈവവളം തന്നെ ഉപയോഗിക്കണം. പക്ഷേ ഇത് പറഞ്ഞതുകൊണ്ട് ഉൽപാദനം കൂടുമെന്നല്ല, പക്ഷെ നിങ്ങൾക്ക് സമാധാനം കിട്ടും. പക്ഷേ ഒരു ഏവറേജ് ഉൽപാദനം കിട്ടുകയും ചെയ്യും, തെറ്റില്ലാതെ. അതുകൊണ്ടാണ്, അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതിലിറങ്ങുക. പുതിയ തലമുറ ഏതായാലും ഞങ്ങളൊക്കെ ഈ ഇതിന് എത്ര കാലം ജീവിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നിങ്ങളിറങ്ങാതെ നിങ്ങൾക്ക് ഇനി ഭക്ഷണം ഇവിടുന്ന് കിട്ടും, അത് നിങ്ങൾ ചിന്തിക്കണ്ടേ. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ആവശ്യം പോലെ മാങ്ങിയും ചക്കയും മറ്റേ ഇതൊക്കെ ഉണ്ട്. എൻ്റെ മക്കൾ വന്ന് ഓടിക്കൊന്ന് വന്നിട്ട് അത് പറിച്ചെടുത്തെടുക്കുമ്പോൾ മറ്റുള്ളവർക്ക് അത് കൊടുക്കുമ്പോൾ അതിൻ്റെ സന്തോഷം ഒന്ന് വേറെ തന്നെയാണ്. ഇപ്പം എൻ്റെ വീട്ടിൽ ചന്ദ്രക്കാരൻ വാങ്ങിയിട്ടുണ്ട്, നാട്ടിലിപ്പോൾ വേറെ ഇടയില്ല. ഈ മാങ്ങ കൊണ്ട് ഞാൻ ഉണ്ടാക്കുന്ന മാമ്പഴ പുളിശ്ശേരി, അതിൻ്റെ രുചി ഞങ്ങൾക്കറിയാം. അത് ഞാൻ കൊടുത്തിട്ട് മറ്റുള്ള വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയതിൻ്റെ രുചി അതും അറിയാം. ഇതിൻ്റെ കീഴിലായിരിക്കും കുട്ടികൾ മുഴുവനും. എത്ര കൂടുതൽ മാങ്ങ ഉണ്ടെങ്കിലും ഈ നാട്ടുമാവിൻ്റെ കീഴിൽ കുട്ടികളുടെ ഒരു ക്യാമ്പ് ഉണ്ടാവും എപ്പോഴും. അത് നിങ്ങൾ പഴയ തലമുറയും കണ്ടിട്ടുണ്ടാവും, പുതിയ തലമുറയും കണ്ടിട്ടുണ്ടാവും. നിങ്ങളും അതേ തന്നെയായിരിക്കും. നിങ്ങൾക്ക് എത്ര മാങ്ങ ഉണ്ടെങ്കിലും നാട്ടു മാങ്ങ ഉണ്ടെങ്കിൽ എടുത്ത് കയ്യിലെടുത്ത് നിങ്ങൾ തിന്നൂലേ? അത് എങ്ങനെയുണ്ടാകുക? അത് നശിപ്പിച്ച് കഴിഞ്ഞാൽ അത് ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അതുപോലെ കഴിയുന്നതും നിങ്ങൾ ഈ വംശനാശം സംഭവിക്കുന്ന മരങ്ങളും മാവുകളും പഴവർഗ്ഗങ്ങളെല്ലാം സൂക്ഷിക്കുക. കാരണം നാളെ നമുക്കത് ഒരു ഓർമ്മയില്ലാതായി പോകുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് പുസ്തകത്തിന് മാത്രം വായിക്കും, ആ ഇന്ന മരം ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു അവസ്ഥ ഉണ്ടാക്കരുത്. നിങ്ങൾ മുമ്പിൽ പറയുക, എൻ്റെ വീട്ടിലതുണ്ട്. ഇപ്പം ഞാൻ പറയുന്നുണ്ട് എൻ്റെ വീട്ടിലുണ്ട്, കരയുണ്ട്, അമ്പായമുണ്ട്, ഞാവലുണ്ട്. ഇതൊക്കെ പറയാൻ എന്നെ കൊണ്ടെന്ത് പറ്റുന്നു? അത് അവിടെ ഉള്ളതുകൊണ്ടല്ലേ, ഇല്ലാതെ എനിക്ക് പറയാൻ പറ്റുമോ? അതുപോലെയുള്ള ഒരു പ്രകൃതി സംരക്ഷണം നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകണം. എന്നാൽ മാത്രമേ നിങ്ങൾ നോക്ക്, ഇതൊക്കെ വെച്ചിട്ട് ഈ മരങ്ങളുടെ ഇടയിൽ നിങ്ങൾ ചെറിയൊരു വീട്, ഒരു ഒതുക്കിയ വീട് വെച്ചിട്ട് അതിൽ നിങ്ങളുടെ ഭാര്യയും മക്കളും കുടുംബമായിട്ട് താമസിക്കുമ്പോഴുള്ളൊരു സുഖമോ, നിങ്ങൾ ഫ്ലാറ്റിൽ പോയാലോ അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് പോയിട്ട് താമസിച്ച് കഴിഞ്ഞാലോ നിങ്ങൾക്ക് കിട്ടുമോ? ഇല്ല. അത്രയും മനോഹരമാണ്, അത് ആസ്വദിച്ച് ജീവിക്കുന്ന കൂട്ടൊക്കെ അത് മനസ്സിലാവും. അത് നിങ്ങൾ അത് മനസ്സിലാവും. അതുകൊണ്ടാണ് നിങ്ങളത് ചെയ്യേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ മറക്കരുത് മക്കളെ, നിങ്ങളത് ചെയ്തിരിക്കണം. എൻ്റെ ഭാര്യയുണ്ട്, നല്ല ആരോഗ്യവതിയാണ്, കാരണം എൻ്റെ കൂടെ തന്നെയല്ല താമസിക്കുന്നത്.
2: ആ
1: ഫിറോസാണ് പേര്, പുത്തമ്പരിൽ ഫിറോസ ഫുറക്കളാണ്. അവന് മകൻ, മൂത്ത മകൻ അൻഷാദ്, അവനിപ്പോൾ കർണാടകയിൽ ചെറിയൊരു ബിസിനസ്സൊക്കെ ആയിട്ട് കഴിയുന്നുണ്ട്. രണ്ടാമത്തെ മകൻ ഗൾഫിലുണ്ട്. പിന്നെ ഒരു മകൻ ഇപ്പോൾ എൻ്റെ കൂടെയുണ്ട്. മകളിപ്പോൾ ബി എഡ് കഴിച്ചിട്ട് ടീച്ചറിൻ്റെ ഒരു ജോലി ചെയ്യുന്നു. എല്ലാവർക്കും ഇതിനോട് താല്പര്യമുണ്ട്, എല്ലാവരും ഇത് സംരക്ഷിക്കണമെന്നുണ്ട്. ഒരു കുട്ടിയും വേണ്ടാന്ന് പറയില്ല. ഒരു ഒരു ഒരു മക്കളും ഇതിനോട് എതിരായിട്ടുള്ള അഭിപ്രായമില്ല. എല്ലാവർക്കും സന്തോഷമുള്ള അഭിപ്രായം മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങളും അതേപോലെയാണെങ്കിൽ എനിക്കും നല്ലതല്ലേ, നിങ്ങളും എൻ്റെ മക്കൾ തന്നെയല്ലേ. അതുകൊണ്ട് അത്ര രീതിയിൽ എൻ്റെ മക്കളെ പറ്റി ഞാൻ പറഞ്ഞ്, കുടുംബത്തെ പറ്റിയും പറഞ്ഞ് വളരെ സന്തോഷം എനിക്കുണ്ട്.
2: ഇപ്പോൾ തീർച്ചയായിട്ടും പുതിയ പുതിയ നല്ല നല്ല വിളകളും
1: അതൊക്കെ ഞാനും ശ്രമിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു വിദ്യാർത്ഥിയാണ്, ഞാനും ഒരു വിദ്യാർത്ഥിയാണ്, പല കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇപ്പോഴും അവരെ പറയുക തന്നെയുള്ളത്. ഇപ്പോൾ ഞാൻ പല കൃഷി ഓഫീസർമാരും മറ്റുള്ളവരെല്ലാം അതേ കർഷകരെല്ലാം പറയുക തന്നെയാണ് ഞാനുള്ളത്. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. ഏതായാലും
2: നന്ദി,
1: നമസ്കാരം.

മിക്കവാറും കർഷകർക്കെല്ലാം ഏറെ സുപരിചിതമായ പേരായിരിക്കും കാന്തല്ലൂർ വട്ടവട മേഖലയിലെ വെളുത്തുള്ളി. പലരും മലപ്പൂണ്ട് എന്ന് ഇതിനെ വിശേഷിപ്പിക്കാറുണ്ട്. ഏറ്റവും ഗുണമേന്മയുള്ള വെളുത്തുള്ളിയാണ് കാന്തല്ലൂർ വട്ടവട വെളുത്തുള്ളി. ഔഷധ ഗുണവും ഏറെയാണ്. ഇത് മാത്രമാണ് ഇന്ത്യയിൽ ഭൗമസൂചിക പദവി ലഭിച്ച ഒരേയൊരു വെളുത്തുള്ളി ഇനം. ചൈന വെളുത്തുള്ളിയേക്കാൾ വലിപ്പം കുറവും ദൃഢതയുമുള്ള വെളുത്തുള്ളിയാണ് ഇത്. കാന്തല്ലൂർ വട്ടവട മേഖലകളിൽ പരമ്പരാഗത രീതിയിൽ അടുക്കള ഭാഗത്ത് മുകളിൽ കെട്ടിത്തൂക്കിയിട്ട് ഉണക്കുന്നതിനാൽ ഒരു വർഷം വരെ കേടുകൂടാതെ സൂക്ഷിക്കാൻ കഴിയും. ഒരേക്കറിൽ 300 കിലോ വെളുത്തുള്ളി വരെ ലഭിക്കും. 100 മുതൽ 130 വരെ ദിവസമാണ് വിളവെടുപ്പ് കാലം. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കൊണ്ട് വട്ടവട, കാന്തല്ലൂർ, മൂന്നാർ, ചിന്നക്കനാൽ എന്നിവിടങ്ങളിൽ വിളയുന്ന വെളുത്തുള്ളിക്ക് തൈലത്തിന്റെ അളവിലും ഗന്ധത്തിലും മറ്റു പ്രദേശങ്ങളിൽ വിളയുന്നതിനേക്കാൾ ഗുണമേന്മയേറെയാണ്. അന്താരാഷ്ട്ര വിപണിയിൽ പോലും സവിശേഷമായ സ്ഥാനമാണ് ഇതിനുള്ളത്. ഭൂമിയുടെ ഘടനയുടെയും മറയൂർ മലനിരകളിലെ മാത്രം പ്രത്യേകതയായ നൂൽമഴയിലും വിളയുന്നതിനാൽ മറ്റു വെളുത്തുള്ളിയേക്കാൾ കൂടുതൽ സൾഫൈഡുകൾ, ഫ്ലെവനോയിഡ്സ്, പ്രോട്ടീൻ എന്നിവ അടങ്ങിയിട്ടുണ്ട്. അണുബാധ, പ്രമേഹം, ക്യാൻസർ, കൊളസ്ട്രോൾ, ഹൃദ്രോഗങ്ങൾ, രക്തധമനികളിലെ പ്രശ്നങ്ങൾ തുടങ്ങിയവയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന അല്ലിസിൻ ഈ വെളുത്തുള്ളിയിൽ സമൃദ്ധം. അഞ്ചുനാട് വട്ടവട കാന്തല്ലൂർ വെളുത്തുള്ളി ഉൽപ്പാദക കർഷക സംഘമാണ് ഭൗമസൂചകത്തിന്റെ രജിസ്റ്റേർഡ് ഉടമകൾ. കേരള കാർഷിക സർവകലാശാല നടത്തിയ പഠനങ്ങളിൽ 400 വർഷത്തിലധികമായി കാന്തല്ലൂർ വട്ടവട മേഖലകളിൽ വെളുത്തുള്ളി കൃഷി നടത്തിവരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. അഞ്ചുനാടൻ ഗ്രാമങ്ങളിൽ വെളുത്തുള്ളിയിൽ നിന്നും ഔഷധ നിർമ്മാണം നടന്നിരുന്നതിനും വ്യക്തമായ രേഖകളുണ്ട്. ഇന്ന് വിവിധ മരുന്ന് കമ്പനികൾ തങ്ങളുടെ മരുന്ന് നിർമ്മാണത്തിനായി ആശ്രയിക്കുന്നത് വട്ടവട, കാന്തല്ലൂർ മേഖലകളിൽ വിളയുന്ന വെളുത്തുള്ളിയെയാണ്. സാധാരണ മാർക്കറ്റിൽ ലഭിക്കുന്ന മേട്ടുപ്പാളയം, ആന്ധ്ര, മഹാരാഷ്ട്ര വെളുത്തുള്ളികൾ എരിവ് കുറഞ്ഞതും ഔഷധഗുണം വളരെ കുറവുള്ളവയുമാണ്. സാധാ പച്ചമുളകും കാന്താരിയും തിന്നാലുള്ള വ്യത്യാസമാണ് സാധാ വെളുത്തുള്ളിയും വട്ടവട വെളുത്തുള്ളിയും തമ്മിലുള്ളതെന്ന് ഇവിടുത്തുകാർ തന്നെ പറയുന്നു. ചിലർ ഇതിനെ സിംഗപ്പൂർ പൂണ്ട് എന്നും വിളിക്കാറുണ്ട്. സിംഗപ്പൂർ പൂണ്ട്, മലപ്പൂണ്ട് എന്നീ വിഭാഗങ്ങളിൽപ്പെട്ട വെളുത്തുള്ളി വിത്തുകളാണ് ഇവിടെ സാധാരണയായി കൃഷി ചെയ്യുന്നത്. വർഷത്തിൽ മെയ്, ഡിസംബർ മാസങ്ങളിലായി 2 തവണയാണ് കൃഷി നടത്തുന്നത്. ഉഴുതുമറിച്ച നിലം തടങ്ങളാക്കിയ ശേഷമാണ് വിത്തുകൾ നടുക. വളങ്ങളായി ചാണകം, യൂറിയ, ഫാക്ടംഫോസ് എന്നിവയും നൽകും. മഞ്ഞുകാലത്ത് ഇലകളിലുണ്ടാകുന്ന മഞ്ഞപ്പ് രോഗമൊഴിച്ചാൽ മറ്റു രോഗങ്ങളൊന്നും കൃഷിയെ ബാധിക്കില്ല. വിളവെടുത്ത ശേഷം പുകയത്തിട്ടുണക്കിയ വെളുത്തുള്ളിക്കാണ് ഔഷധ കമ്പനികൾക്ക് ഏറെ പ്രിയം. ഗുണമേന്മയുള്ള ഈ വെളുത്തുള്ളിക്ക് ഭൗമസൂചിക പദവിയുണ്ടെങ്കിലും കേരളത്തിലെ വിപണികളിൽ ഇത് പൊതുവെ എത്താറില്ല. എന്നാൽ തമിഴ്നാട്ടിലെ വടുകുപെട്ടി, മേട്ടുപ്പാളയം വിപണികളിൽ കർഷകന് നല്ല വില ലഭിക്കാറുണ്ട്. അതിനാൽ കാന്തല്ലൂരിലെ ഭൂരിഭാഗം കർഷകരും ആശ്രയിക്കുന്നത് തമിഴ്നാട്ടിലെ മാർക്കറ്റാണ്. പൊതുവെ നമ്മൾ കടയിൽ നിന്നും വാങ്ങിക്കുന്ന വെളുത്തുള്ളിയെ അപേക്ഷിച്ച് ഇതിന് പുകനിറമായിരിക്കും ഉണ്ടായിരിക്കുക. ഒരുള്ളിക്ക് 20 മുതൽ 40 ഗ്രാം വരെ തൂക്കമുണ്ടാകും. 6 മുതൽ 8 ഗ്രാം മാത്രം തൂക്കം വരുന്ന ചെറിയ ഉള്ളികളും കാണപ്പെടാറുണ്ട്. ഒരുള്ളിയിൽ ഏകദേശം 7 മുതൽ 25 വരെ അല്ലികൾ ഉണ്ടാകും. ചിലപ്പോൾ ഒറ്റ അല്ലി മാത്രമുള്ള ഉള്ളികളും കണ്ടുവരുന്നു. ഇതിനെ ഒറ്റപ്പുണ്ട് എന്ന് പറയും. ഒറ്റപ്പുണ്ടിന് ഔഷധവീര്യം കൂടുതലുണ്ടെന്നാണ് വിശ്വാസം. തന്മൂലം ഇതിന് വിലയും കൂടുതലാണ്. നേരത്തെ പറഞ്ഞ മലയപ്പൂണ്ട്, സിംഗപ്പൂർ പൂണ്ട് എന്നീ രണ്ടിനങ്ങളുടെയും ഉള്ളിയുടെ പുറംതൊലിയിൽ ഇളം ചുവപ്പ് രാശിയുണ്ടാകും. പുകയേൽപ്പിച്ച് സൂക്ഷിക്കുന്നതിനു മുൻപ് ഈ ചുവപ്പ് നിറം കൂടുതൽ തെളിഞ്ഞു കാണാം. തൊലിയിൽ ചുവപ്പ് നിറത്തിലുള്ള നേരിയ വരകളും കാണാം. വെളുത്തുള്ളിയുടെ വലിപ്പമനുസരിച്ചാണ് പൊതുവെ കമ്പോളത്തിൽ വില നിശ്ചയിക്കാറ്. അതിനാൽ ഗ്രേഡ് ചെയ്താണ് വെളുത്തുള്ളി കമ്പോളത്തിലെത്തിക്കുന്നത്. മലയപ്പൂണ്ട് വിത്തിട്ട് 100 മുതൽ 120 ദിവസം കൊണ്ട് വിളവെടുക്കാം. ഏക്കറിന് 2800 മുതൽ 3100 കിലോയാണ് ശരാശരി വിളവ്. എല്ലാ പ്രക്രിയകൾക്കും ശേഷം പുകയത്ത് ഉണക്കി സൂക്ഷിക്കുന്ന വെളുത്തുള്ളികൾ തണ്ടോടുകൂടിയ കെട്ടുകളായി കാന്തല്ലൂരിലെയും വട്ടവടയിലെയും കടകളിൽ വാങ്ങാൻ ലഭിക്കും. പൊതുവെ കാന്തല്ലൂർ മേഖലയിലെ പെരുമല, പുത്തൂർ, ഗുഹനാഥപുരം, കുളച്ചുവയൽ, കീഴാന്തൂർ, കാന്തല്ലൂർ എന്നീ ഗ്രാമങ്ങളിലെ കർഷകർ 200-ൽ അധികം പാടത്ത് എല്ലാ വർഷവും വെളുത്തുള്ളി

0: കൃഷി നടത്താറുണ്ട്. ഒപ്പം തന്നെ കോവിലൂർ, കൊട്ടാക്കമ്പൂർ, ചിലന്തിയാർ, പഴത്തോട്ടം, ഊർക്കാട് എന്നീ പ്രദേശങ്ങളിലും വെളുത്തുള്ളി കൃഷി സുലഭമാണ്.
1: ഹരിതസമൃദ്ധി.
2: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ് ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
1: യെസ്
0: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
1: 9447-371-836,
0: 8078-502-836.
2: ശ്രോതാക്കൾ അഭിനയിച്ച് അനശ്വരമാക്കിയ അസുരഗോത്രം നാടകത്തിന്റെ അവസാന ഭാഗം ഈ ആഴ്ച തീരുകയാണ്. ഈ നാടകത്തെക്കുറിച്ചുള്ള വിലയിരുത്തലുകൾ, രചന, സംവിധാനം, അഭിനയം, ശബ്ദമിശ്രണം, സാങ്കേതിക വിഭാഗം, ഇതേക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ, അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ശബ്ദ സന്ദേശമായോ ടെക്സ്റ്റ് മെസ്സേജായോ അയച്ചു തരിക. ഈ രണ്ടു ഭാഗങ്ങൾക്ക് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടി പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. അയക്കേണ്ട നമ്പർ ഇതാണ്: 9037008960.
3: ഹലോ അച്ഛ. അച്ഛൻ എടിയാ?
4: മോളോ, ഇതേതാ ഫോണ്?
3: ഇത് ടീച്ചറെ ഫോണാ. അച്ഛനോടൊരു കാര്യം പറയാൻ വേണ്ടി വാങ്ങിയതാ.
4: എന്താ കാര്യം? പറ.
3: ഞാൻ സ്കൂളിൽ വരുന്ന പോലെ എന്റെ ക്ലാസ്സിലെ ഷാരോണും ഓന്റെ അച്ഛന്റെ ബൈക്കിലിരുന്നാ വരുക. ഇന്ന് വരുമ്പോ ആ വണ്ടിയില് വേറെ വണ്ടി വന്നിടിച്ച്.
4: അയ്യോ, എന്നിട്ട്?
3: ഓനിപ്പ ആശുപത്രിയിലാ. തലയിടിച്ച് വീണ് ബോധം പോലും ഇല്ലാണ്ട് വെന്റിലേറ്ററിൽ കിടക്കുകയെന്ന ടീച്ചർമാർ പറയുന്നട്ടെ. ഞാനും ഓനെ പോലെ ഹെൽമെറ്റ് ഇടാണ്ടല്ലേ അച്ഛ ബൈക്കിൽ വരുത്ത്. ഓർക്കുമ്പം പേടിയാന്ന്. നാളെ എന്റെ ബർത്ത്ഡേ അല്ലേ. എനിക്ക് കേക്ക് വേണ്ട, ഹെൽമെറ്റ് മതി. ഇന്ന് തന്നെ വാങ്ങണേ അച്ഛ.
5: റോഡിൽ അറിയാതെ വന്നു ചേരുന്ന അപകടങ്ങൾക്ക് അറിഞ്ഞുകൊണ്ട് ഇടകൊടുക്കാതിരിക്കുക. ജീവനും ജീവിതവും സുരക്ഷിതമാക്കാൻ നിയമങ്ങൾ പാലിച്ച് യാത്ര ചെയ്യുക. റോഡ് സുരക്ഷാ നിയമങ്ങൾ നമുക്ക് വേണ്ടിയാണെന്നോർക്കുക.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്മ. പ്രധാന വാർത്തകൾ. ജനങ്ങളെ ശാക്തീകരിക്കുന്നതിനുള്ള മികച്ച മാർഗമാണ് വിദ്യാഭ്യാസമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഇന്ധന വില വർധനയുമായി ബന്ധപ്പെട്ട് കേരള നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചകൾക്ക് സഭയിൽ ഇന്ന് തുടക്കമായി. ലഹരിക്കെതിരെ ഓപ്പറേഷൻ തൂഫാന് തുടക്കമിട്ട് സംസ്ഥാന സർക്കാർ. ലഹരി ശൃംഖലയെ തുരത്താൻ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. CBSE 12-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായുള്ള പുനർമൂല്യനിർണയ പോർട്ടലിന് നേരെ സൈബർ ആക്രമണം. പോർട്ടൽ നിലവിൽ സുരക്ഷിതമെന്ന് CBSE. കേരളത്തിൽ കാലവർഷം മറ്റന്നാളോടെ എത്തിച്ചേരാൻ സാധ്യത. സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യം.

0: ബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ മൂന്നാം മത്സരം ഇന്ന് രാത്രി 11:00. വാർത്തകൾ വിശദമായി. ജനങ്ങളെ ശാക്തീകരിക്കുന്നതിനുള്ള മികച്ച മാർഗമാണ് വിദ്യാഭ്യാസമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഗോത്ര സമൂഹങ്ങളിലെ യുവാക്കളെ ശാക്തീകരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും രാഷ്ട്രപതി പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഗോത്രകാര്യ മന്ത്രാലയത്തിന്റെ സ്കോളർഷിപ്പ് പദ്ധതികളുടെ ഗുണഭോക്താക്കളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. എല്ലാ വിഭാഗങ്ങളും സാമൂഹികമായും സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും പുരോഗമിക്കുമ്പോൾ മാത്രമേ യഥാർത്ഥ വികസനം സാധ്യമാകൂ എന്നും ശ്രീമതി മുർമു പറഞ്ഞു.
1: युवा हमारे राष्ट्र की शक्ति आशा और उज्जवल भविष्य की प्रतीक है. मेरी सभी युवाओं विशेषकर जनजातीय समुदाय के युवाओं से अनुरोध है कि उन्हें अपनी जड़ों और अपने लोगों को नहीं भूलना चाहिए. युवा शक्ति विरासत पर गर्व करते हुए आधुनिक शिक्षा और तकनीकों के बल पर आगे बढ़े तो सशक्त समृद्ध और आत्मनिर्भर भारत का निर्माण होगा.
0: ഇന്ധന വിലവർദ്ധനയുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷ വാക്കൌട്ട്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾക്കും സഭയിൽ ഇന്ന് തുടക്കമായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: പെട്രോളിയം പാചകവാതക വിലവർദ്ധന മൂലം സംസ്ഥാനത്ത് വിലക്കയറ്റമുണ്ടായ സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്ന് കെ എൻ ബാലഗോപാലാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. വാണിജ്യ സിലിണ്ടർ വില ഉയരുന്നത് എല്ലാ സ്ഥാപനങ്ങളെയും ബാധിക്കുന്നുവെന്ന് കെ എൻ ബാലഗോപാൽ പറഞ്ഞു. സംസ്ഥാനത്തെ 70,000-ത്തോളം വരുന്ന ഹോട്ടലുകൾ വലിയ പ്രതിസന്ധിയിലാണെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. എന്നാൽ കഴിഞ്ഞ സർക്കാരിന് 3,000 കോടി രൂപയുടെ അധിക വരുമാനം ഉണ്ടായിട്ടും നികുതി കുറച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ മറുപടിയായി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ച മറ്റന്നാൾ അവസാനിക്കും.
0: 16-ാം കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെ തിരഞ്ഞെടുത്തു. കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാന് 99 വോട്ടും സിപിഐയിലെ മുഹമ്മദ് മുഹസിന് 34 വോട്ടുമാണ് ലഭിച്ചത്. 3.5 പതിറ്റാണ്ടിന് ശേഷമാണ് കേരള നിയമസഭയിൽ ഒരു വനിത ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് എത്തുന്നത്. കേരളത്തിൽ നിന്ന് ലഹരി ശൃംഖലയെ തുരത്താൻ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നാടിനെ പുരോഗതിയിലേക്ക് നയിക്കേണ്ട യുവജനങ്ങളെ വഴിതെറ്റിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നത് മയക്കുമരുന്ന് വ്യാപനമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ലഹരിക്കെതിരായി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ നടന്ന ചടങ്ങിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിച്ചു. സിബിഎസ്ഇ 12-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായുള്ള ഉത്തരക്കടലാസ് പുനർമൂല്യനിർണയ പോർട്ടലിന് നേരെ സൈബർ ആക്രമണം. 2 മിനിറ്റിനുള്ളിൽ 15 ലക്ഷത്തോളം വ്യാജ ഹിറ്റുകൾ സൃഷ്ടിച്ചുകൊണ്ടുള്ള ആക്രമണമാണ് പോർട്ടലിന് നേരെ ഉണ്ടായത്. പോർട്ടൽ നിലവിൽ സുരക്ഷിതമാണെന്നും 16,000-ത്തിലധികം വിദ്യാർത്ഥികൾ ഇതുവരെ വിജയകരമായി അപേക്ഷകൾ സമർപ്പിച്ചതായും അധികൃതർ വ്യക്തമാക്കി. 8,000-ത്തിലധികം പേർക്ക് ഒരേ സമയം പോർട്ടൽ ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ നിർദ്ദേശപ്രകാരമുള്ള മാറ്റങ്ങൾ പോർട്ടലിൽ വരുത്തിയതായും സിബിഎസ്ഇ അറിയിച്ചു. ഇന്ത്യയിലെത്തുന്ന വിദേശികളുടെ രജിസ്ട്രേഷൻ സമയപരിധിയിലടക്കം സുപ്രധാന മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഇമിഗ്രേഷൻ ഫോറിനേഴ്സ് ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ ഭേദഗതി ചെയ്തു. 180 ദിവസം വരെയുള്ള കാലാവധിയിൽ ഇന്ത്യയിലെത്തുന്ന വിദേശികൾക്ക് താമസം നീട്ടുന്നതിനായി വിസ കാലാവധി തീരുന്നതിന് മുൻപ് തന്നെ നിർബന്ധമായും രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. മുൻപ് കാലാവധി കഴിഞ്ഞ് 14 ദിവസത്തിനകം രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയാൽ മതിയായിരുന്നു. വിസ കാലാവധി കഴിഞ്ഞുള്ള രജിസ്ട്രേഷൻ ഇനി മുതൽ അടിയന്തര സാഹചര്യങ്ങളിൽ മാത്രമേ അനുവദിക്കുകയുള്ളൂ എന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വിജ്ഞാപനത്തിൽ പറയുന്നു. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. രാജ്യത്തെ 42 മികച്ച പഞ്ചായത്തുകൾക്കാണ് പുരസ്കാരങ്ങൾ സമ്മാനിക്കുക. ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരങ്ങൾ 34 ഗ്രാമപഞ്ചായത്തുകൾക്കും നാനാജി ദേശ്മുഖ് സർവോത്തം പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരം 8 പഞ്ചായത്തുകൾക്കും നൽകും. കേരളത്തിൽ നിന്നുള്ള നിരണം, ഒറ്റൂർ, മേലുകാവ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനും വിവിധ വിഭാഗങ്ങളിൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നേപ്പാൾ രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടി അധ്യക്ഷൻ രവി ലാമിച്ഛാനെയുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വികസന പങ്കാളിത്തവും ജനങ്ങൾ തമ്മിലുള്ള ഊഷ്മള ബന്ധവും ചർച്ചയായതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ.

0: കുറിച്ചു. പാകിസ്ഥാൻ യൂറോപ്യൻ യൂണിയൻ സംയുക്ത പ്രസ്താവനയിലെ ജമ്മുകശ്മീരിനെ കുറിച്ചുള്ള അനാവശ്യ പരാമർശങ്ങൾ തള്ളി ഇന്ത്യ. ജമ്മുകശ്മീരും ലഡാക്കും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകങ്ങളാണെന്നും പ്രദേശങ്ങളിൽ അവകാശമില്ലാത്തവർ ഇക്കാര്യത്തിൽ അഭിപ്രായങ്ങൾ ഉന്നയിക്കരുതെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു.
1: We categorically reject such unwarranted references in the joint press communique on matters internal to India. The union territories of Jammu and Kashmir and Ladakh are integral and inalienable parts of India. Those who have no locus standi on such matters should desist from making any comment on them.
0: ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിൽ മൂന്നാമതൊരു കക്ഷിക്കും പങ്കില്ലെന്നും ശ്രീ രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. ഇന്ത്യ നേപ്പാൾ അതിർത്തിയെക്കുറിച്ചുള്ള നേപ്പാൾ പ്രധാനമന്ത്രിയുടെയും നേപ്പാൾ വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും പ്രസ്താവനയിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. തമിഴ്നാട്ടിലും കേരളത്തിലുമായി വ്യാപിച്ചു കിടക്കുന്ന അഗസ്ത്യാർകൂടം വനമേഖലയിലെ കയ്യേറ്റം സമയബന്ധിതമായി ഒഴിപ്പിക്കാൻ സുപ്രീംകോടതി ഉത്തരവിട്ടു. കയ്യേറ്റക്കാരാണെന്ന് കണ്ടെത്തിയ 118 സർക്കാർ ജീവനക്കാർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാനും ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ച് ഉത്തരവിട്ടു. രാജ്യത്ത് ഇതുവരെ എബോള വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. എബോള ബാധിത രാജ്യത്ത് നിന്ന് കഴിഞ്ഞ 21 ദിവസത്തിനുള്ളിൽ മടങ്ങിയെത്തിയവർ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ആരോഗ്യ പ്രവർത്തകരെ ബന്ധപ്പെടണമെന്നും സമ്പർക്ക വിലക്ക് പാലിക്കണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി 1075 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ മൂന്നാം മത്സരം ഇന്ന്. ഇംഗ്ലണ്ടിലെ ടൌൺ ടണിലുള്ള കൌണ്ടി ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ത്യൻ സമയം രാത്രി 11 മണിക്കാണ് മത്സരം. ആദ്യ മത്സരം ഇന്ത്യയും രണ്ടാം മത്സരം ഇംഗ്ലണ്ടും ജയിച്ചതോടെ ഇന്നത്തെ വിജയികൾ പരമ്പര സ്വന്തമാക്കും. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ വ്യാഴാഴ്ചയോടെ എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റു ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവിധ ജില്ലകളിൽ ഈ മാസം 8 വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 6 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. എൽനിനോ പ്രതിഭാസത്തിന്റെ ഫലമായി ഈ വർഷം ലോകമെമ്പാടും അതിതീവ്ര കാലാവസ്ഥയ്ക്ക് സാധ്യതയെന്ന് ആഗോള കാലാവസ്ഥാ സംഘടനയുടെ മുന്നറിയിപ്പ്. ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലയളവിൽ രൂപപ്പെടാൻ സാധ്യതയുള്ള എൽനിനോ നവംബർ വരെ നീണ്ടുനിൽക്കുമെന്നും കാലാവസ്ഥാ ഏജൻസി അറിയിച്ചു. ചില പ്രദേശങ്ങളിൽ വരൾച്ചയ്ക്കും ചിലയിടങ്ങളിൽ കനത്ത മഴയ്ക്കും വെള്ളപ്പൊക്കത്തിനും എൽനിനോ കാരണമാകുന്നു. കേരളത്തിലെ കാലവർഷത്തെ ഉൾപ്പെടെ എൽനിനോ സ്വാധീനിച്ചേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ. രാജ്യത്ത് കാലവർഷ മഴ ഇക്കുറി സാധാരണയേക്കാൾ കുറവായിരിക്കുമെന്ന് കാലാവസ്ഥാ വിഭാഗം വ്യക്തമാക്കിയിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 383 പോയിന്റ് ഉയർന്ന് 74,650, നിഫ്റ്റി 101 പോയിന്റ് നേട്ടത്തിൽ 23,484 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവിലയിൽ മാറ്റമില്ല. പവന് 114,560 രൂപയും ഗ്രാമിന് 14,320 രൂപയുമാണ് ഇന്നത്തെ വില. ഇറാൻ യുഎസ് വെടിനിർത്തൽ കരാറിൽ നിർണായക ഘടകമായി ഇസ്രായേൽ ലെബനൻ സംഘർഷം. ലെബനനിലെ ഇസ്രായേൽ സൈനിക നീക്കങ്ങൾ ചൂണ്ടിക്കാട്ടി അമേരിക്കയുമായുള്ള എല്ലാ ചർച്ചകളും നിർത്തിവച്ചതായി ഇറാൻ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ജനങ്ങളെ ശാക്തീകരിക്കുന്നതിനുള്ള മികച്ച മാർഗമാണ് വിദ്യാഭ്യാസമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഇന്ധന വില വർധനയുമായി ബന്ധപ്പെട്ട് കേരള നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചകൾക്ക് സഭയിൽ ഇന്ന് തുടക്കമായി. ലഹരിക്കെതിരെ ഓപ്പറേഷൻ തൂഫാന് തുടക്കമിട്ട് സംസ്ഥാന സർക്കാർ. ലഹരി ശൃംഖലയെ തുരത്താൻ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. CBSE 12ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായുള്ള പുനർ മൂല്യനിർണയ പോർട്ടലിന് നേരെ സൈബർ ആക്രമണം. പോർട്ടൽ നിലവിൽ സുരക്ഷിതമെന്ന് CBSE. കേരളത്തിൽ കാലവർഷം മറ്റന്നാളോടെ എത്തിച്ചേരാൻ സാധ്യത. സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ മൂന്നാം മത്സരം ഇന്ന് രാത്രി 11. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

0: മട്ടന്നൂർ നിയോജകമണ്ഡലം MLA ശ്രീ വി കെ സനോജിന്റെ ഉദ്ഘാടന ഭാഷണത്തിൽ നിന്നും.
1: ഇന്ന് കേരളത്തിലെമ്പാടും ഇതുപോലെയുള്ള സ്കൂളുകളിൽ വളരെ സന്തോഷത്തോടുകൂടിയുള്ള സ്കൂൾ പ്രവേശനോത്സവങ്ങൾ നടക്കുകയാണ്. നമ്മുടെ നാട് മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇത്തരം ചടങ്ങുകൾക്കെല്ലാം വലിയ പ്രാധാന്യമാണ് കൊടുക്കുന്നത്. പ്രവേശനോത്സവങ്ങൾ സംഘടിപ്പിക്കാൻ സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപന അധികൃതരും നാട്ടുകാരും രക്ഷിതാക്കളും എല്ലാവരും മുൻകൈയെടുക്കുന്നു എന്നുള്ളതാണ് ഇതിനൊരു വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത്. ഇതുപോലെയുള്ള പൊതുവിദ്യാലയങ്ങൾ നമ്മുടെ നാട്ടിൽ ശക്തിപ്പെട്ടതുകൊണ്ടാണ്, നിലനിൽക്കുന്നത് കൊണ്ടാണ് ഈ നാട് ഈ രൂപത്തിൽ മുന്നോട്ട് പോകുന്നത് എന്ന കൃത്യമായ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സ്കൂൾ വിദ്യാഭ്യാസം കേവലം തൊഴിൽ നേടുന്നതിന് വേണ്ടിയിട്ടോ മറ്റെന്തെങ്കിലും വരുമാനമുണ്ടാക്കാൻ ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ സമ്പാദിക്കുന്നതിനുള്ള ഒരു കാര്യം മാത്രമല്ല, ഒരു മനുഷ്യനെ രൂപപ്പെടുത്തുന്നതിൽ ഒരു സമൂഹത്തിൻ്റെ ആരോഗ്യകരമായ നിലനിൽപ്പും അതിൻ്റെ മുന്നോട്ട് പോക്കിനും ഇതുപോലെയുള്ള പൊതുവിദ്യാലയങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വളരെ വലുതാണ് എന്നത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എന്നാൽ നമ്മുടെ രാജ്യത്തുടനീളം ഇങ്ങനെ മനോഹരമായ കാഴ്ചകൾ കാണാൻ വേണ്ടി കഴിയുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ, സ്വാതന്ത്ര്യം നേടി ഇത്രയേറെ വർഷം കഴിഞ്ഞിട്ടും ഇത്ര സുന്ദരമായ കാഴ്ച എല്ലായിടത്തും ഇനിയും ആയിട്ടില്ല എന്ന ദുഃഖകരമായ സത്യവും നമ്മുടെ മുമ്പിലുണ്ട്. കേരളത്തിൽ കുട്ടികളെല്ലാം രാവിലെ സ്കൂൾ യൂണിഫോം അണിഞ്ഞ് വിദ്യാലയങ്ങളിലേക്ക് സന്തോഷത്തോടുകൂടി ഭക്ഷണമെല്ലാം കഴിച്ച് പോകുമ്പോൾ ഇതുപോലെയുള്ള ലക്ഷക്കണക്കിന് കുട്ടികൾ സ്കൂളിൻ്റെ പടി പോലും കയറാൻ കഴിയാതെ വലിയ പ്രയാസം അനുഭവിക്കുന്നുണ്ട്, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്, വിദ്യാഭ്യാസം നിഷേധിക്കുന്നുണ്ട്, പട്ടിണി ഉണ്ടാവുന്നുണ്ട്, തൊഴിലിടങ്ങളിലേക്ക് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പോവേണ്ടി വരുന്നുണ്ട് എന്നെല്ലാമുള്ള നിരവധി യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾ എന്ന നിലയിൽ നമ്മളിതിനെക്കുറിച്ചെല്ലാം മനസ്സിലാക്കാൻ ശ്രമിക്കുകയും മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ഈ കാലത്തെ മറികടക്കാനാവശ്യമായ ഇടപെടലുകൾ നടത്താൻ കെൽപ്പുള്ളവരായി മാറുകയും ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. പുതിയ കാലത്തെ അഡ്രസ്സ് ചെയ്യാൻ പാകത്തിൽ കുട്ടികളെ പ്രാപ്തരാക്കേണ്ടതുണ്ട്. ഭാഷാപരമായ പരിമിതി നമുക്ക് മറികടക്കാൻ കഴിയേണ്ടതുണ്ട്, പ്രത്യേകിച്ച് ഇംഗ്ലീഷിലെല്ലാം ഉള്ള പ്രശ്നങ്ങൾ. അത്തരം കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രതയോടെ ഇടപെട്ട് പൊതുവിദ്യാലയങ്ങളെ കൂടുതൽ ആകർഷകമാക്കി മാറ്റാൻ ആവശ്യമായ ഇടപെടൽ നമുക്ക് നടത്താൻ കഴിയണം. മറ്റൊന്ന്, ഏറ്റവും ആധുനികമായ സാങ്കേതിക വിദ്യകൾ സ്വായത്തമാക്കാൻ നമ്മുടെ കുട്ടികളെ അതിനാവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. ഇന്നിപ്പോൾ ചില കണക്കുകൾ നോക്കിയാൽ ലോകത്ത് ചൈന അവരുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി നീക്കി വെക്കുന്ന തുക, ഞാനിപ്പോൾ ഒരു കാര്യം നോക്കിയപ്പോൾ AI മേഖലയിൽ വരുന്ന മാറ്റങ്ങൾ പഠിക്കാൻ അത് സിലബസിനകത്ത് ഉൾക്കൊള്ളിക്കാൻ വേണ്ടി ചൈന ഏതാണ്ട് 100,000 കോടിയിൽ കൂടുതൽ തുക അതിനുവേണ്ടി മാത്രം നീക്കിവെച്ചു എന്നതാണ് അറിവ്. 100,000 കോടിയാണ് KG ക്ലാസ് മുതൽ നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ട സിലബസുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ലാബുകൾ സ്ഥാപിച്ചുകൊണ്ട് അവർ ഇടപെട്ടത്. എന്നാൽ നമ്മുടെ ഈ കേരളത്തിലുൾപ്പെടെ AIയുമായി ബന്ധപ്പെട്ട പഠനത്തിന് 10-ാം ക്ലാസ്സിൽ ഒരു പാഠഭാഗം മാത്രമാണ് നമുക്കുള്ളത്.

അതുകൊണ്ട് മാത്രം നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ലാബുകൾ നമ്മുടെ സ്കൂളുകളിൽ സ്ഥാപിക്കേണ്ടതുണ്ട്. കെ ജി ക്ലാസ് മുതൽ തന്നെ AI പഠനം നമുക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ഇങ്ങനെ ഈ ലോകത്ത് വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ വളരെ പെട്ടെന്ന് സംശീകരിക്കാൻ വേണ്ടിയിട്ട് ഇടപെടലുകൾ അടിയന്തിരമായും ചെയ്യേണ്ടതുണ്ട്. ഇവിടെ 5-ാം ക്ലാസ്സിലും 8-ാം ക്ലാസ്സിലുമായിരിക്കും പുതിയ കൂട്ടുകാർ എത്തിയിട്ടുണ്ടാവുക. നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവട്ടെ. നിങ്ങളുടെ സ്വപ്നങ്ങൾ ഈ നാടിനെ നയിക്കാൻ കെൽപ്പുള്ളതാവട്ടെ. നിങ്ങൾക്ക് കൂടുതൽ നല്ല വിജയമുണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. നമുക്കൊരുമിച്ച് ഈ നാടിനെ ശരിയായ നിലയിൽ മുന്നോട്ട് നയിക്കാം. നിങ്ങളാണ് ഈ ലോകത്തിൻ്റെ നാളത്തെ നായകർ. ഈ നാടിനെ നയിക്കേണ്ടത് കുഞ്ഞുങ്ങളാണ്.

0: ചടങ്ങിന് അധ്യക്ഷത വഹിച്ചുകൊണ്ട് മട്ടന്നൂർ മുനിസിപ്പാലിറ്റി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീ വി കെ സുഗതൻ.
1: ലഹരിക്ക് അടിപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികളെ ആകർഷിക്കുന്ന രീതിയിലുള്ള ചില പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിലെമ്പാടും ചില കുബുദ്ധികളുടെ നേതൃത്വത്തിൽ നടക്കുന്നുവെന്ന് നമ്മളെല്ലാം മനസ്സിലാക്കുക. അതിനെതിരായിട്ടുള്ള ഒരു കാര്യം കൂടി ഈ പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായി നമുക്ക് പ്രതിജ്ഞ എടുക്കേണ്ടതുണ്ട് എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പ്രവേശനോത്സവം എന്നുള്ളത് ഒരു അധ്യയന വർഷം കഴിഞ്ഞ് പുതിയ അധ്യയന വർഷത്തിൽ നമ്മളെ മക്കളെ പുതുതായി 5-ാം ക്ലാസ്സിലും അഥവാ 8-ാം ക്ലാസ്സിലും സ്വീകരിക്കുക എന്നുള്ളതാണ് നമുക്ക് നിർവഹിക്കാനുള്ള ഉത്തരവാദിത്വം. അങ്ങനെ പുതുതായി കടന്നു വരുന്ന വിദ്യാർത്ഥികളെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുന്ന ഒരു ചടങ്ങായി നമുക്ക് ഈ പ്രവേശനത്തെ മാറ്റാൻ സാധിക്കുന്നു എന്ന പ്രത്യേകത

0: സ്വാഗത ഭാഷണം മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീമതി എം പി പ്രീതി.
1: ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും ആയി ഒരു പുതിയ ഒരു അധ്യയന വർഷം ആരംഭിക്കുകയാണ്. 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം പഠനത്തിൻ്റെ ഒരു ലോകത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ 5-ാം ക്ലാസ്സിലും 8-ാം ക്ലാസ്സിലും ചെറിയ സ്കൂളുകളിൽ പഠിച്ച് മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന വിശാലമായ ഒരു ക്യാമ്പസിലേക്ക് എത്തിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കുട്ടികളെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. നിങ്ങൾക്കറിയാം, പഠനം എന്നത് ഒരു അക്കാഡമിക്കൽ എക്സലൻസ് മാത്രമല്ല, കലാമേഖലയിലും സ്പോർട്സ് മേഖലയിലും ഏത് മേഖലയിലും ഒരു കുട്ടിക്ക് വികസിക്കാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഈ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലുണ്ട്. പക്ഷേ ആ സൗകര്യങ്ങൾ കണ്ടെത്തുകയും അത് ഉപയോഗപ്പെടുത്തുമ്പോഴും മാത്രമാണ് നമ്മുടെ ഈ എഡ്യൂക്കേഷൻ കുറച്ചും കൂടെ എഫക്റ്റീവ് ആകുന്നത്. പ്രിയപ്പെട്ട കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കഠിനാധ്വാനവും ആത്മാർത്ഥതയും കൈമുതലാക്കുക, അച്ചടക്കാതോടൊപ്പം. ഏതൊരു സ്കൂളിൻ്റെയും അടിസ്ഥാനപരമായി വേണ്ടത് കുട്ടികൾക്കുള്ള അച്ചടക്കമാണ്. അച്ചടക്കമുള്ള ഒരു സമൂഹത്തിന് മാത്രമേ നല്ല ഒരു റിസൾട്ട് നൽകാനാവുകയുള്ളൂ. അപ്പോൾ എല്ലാ കുട്ടികളും ഈ സ്കൂളിലുള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക, അങ്ങനെ വിജയത്തിൻ്റെ പാതയിൽ

0: ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ സന്ദേശം ഈ സമയത്ത് നമുക്ക് കേൾക്കാം.
1: പ്രിയപ്പെട്ടവരെ, പാഠം ഒന്ന് പുതുയുഗ വിദ്യാലയം എന്ന ടാഗ് ലൈനോട് കൂടി വീണ്ടും ഒരു അധ്യയന വർഷം കടന്നു വരികയാണ്. വിദ്യാലയ മുറ്റങ്ങളിൽ ചിരിയും കളിയും വർത്തമാനങ്ങളും നിറയുന്ന സുന്ദരമായ പുതിയൊരു ക്ലാസ്സിലേക്ക് ചുവടുവെക്കുന്ന എല്ലാ കൂട്ടുകാർക്കും, പ്രത്യേകിച്ച് ഇന്ന് ആദ്യമായി അക്ഷരമുറ്റത്തേക്ക് കൈപിടിച്ച് നടന്നെത്തുന്ന എൻ്റെ കൊച്ചുകൂട്ടുകാർക്കും, സർക്കാരിൻ്റെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെയും എൻ്റെ വ്യക്തിപരവുമായ സ്നേഹം നിറഞ്ഞ സ്വാഗതം. സ്കൂൾ എന്നത് പഠിക്കാൻ മാത്രമുള്ള ഒരിടം എന്ന സങ്കല്പം മാറുകയാണ്. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാനുള്ള ഇടമാണ്. നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് പറന്നു ഉയരാനുള്ള ചുവടുകൾ ഇവിടെ നിന്നും നിങ്ങൾ സ്വായത്തമാക്കണം. സ്കൂളിലേക്ക് വരുന്നത് ആനന്ദിക്കാൻ കൂടിയാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് കൂട്ടുകാരെ കിട്ടും. പുതിയ കാര്യങ്ങൾ പഠിക്കാം, കളിക്കാം, പാടാം. പേടിക്കാതെ ചോദ്യങ്ങൾ ചോദിക്കണം. സംശയങ്ങളും ചോദ്യങ്ങളും തുടരെ തുടരെ ഉണ്ടാവണം. അപ്പോഴാണ് സമർത്ഥരായ വിദ്യാർത്ഥി ഉണ്ടാവുന്നത്. അത്തരം ക്ലാസ് മുറികളിലാണ് നല്ല അധ്യാപകരും ഉണ്ടാവുന്നത്. നിങ്ങൾ ഓരോരുത്തരിലും വലിയ കഴിവുകളുണ്ട്. ആ കഴിവുകളെ തിരിച്ചറിഞ്ഞ് വളർത്താനാണ് നമ്മുടെ വിദ്യാലയങ്ങൾ ശ്രമിക്കുന്നത്. നല്ല മനുഷ്യരായി വളരുവാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കുകയാണ് സ്കൂൾ ചെയ്യുന്നത്. നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗത്തിൻ്റെ നട്ടെല്ല് അധ്യാപകരാണ്. കേവലം പാഠഭാഗങ്ങൾ തീർക്കുന്നതിനപ്പുറം ഓരോ കുട്ടിയുടെയും ഉള്ളിലെ പ്രതിഭയെ തൊട്ടുണർത്താൻ നിങ്ങൾക്ക് സാധിക്കണം. അവരുടെ സങ്കടങ്ങളെ തിരിച്ചറിയണം. അവർക്ക് പരിഹാരമായി ഒപ്പമുണ്ടാവണം. പുതിയ കാലത്തിൻ്റെ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് സാങ്കേതിക വിദ്യയെ കോർത്തിണക്കി കുട്ടികൾക്ക് നല്ല പഠനാന്തരീക്ഷം സമ്മാനിക്കാൻ അധ്യാപകർക്കാവണം. വിദ്യാലയങ്ങളിലെത്തുന്ന ഓരോ കുട്ടിയും സുരക്ഷിതരാണെന്ന് ഉറപ്പാക്കാനും അവരുടെ മാനസിക സന്തോഷം നിലനിർത്താനും അധ്യാപകർ എപ്പോഴും കാവലാളായി ഉണ്ടാകണം. രക്ഷിതാക്കളുടെ ഏറ്റവും വലിയ സമ്പാദ്യമായ മക്കളെയാണ് നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്നത്. ആ വിശ്വാസം കാത്തുസൂക്ഷിക്കാൻ ഈ സർക്കാരും പൊതുവിദ്യാഭ്യാസ വകുപ്പും പ്രതിജ്ഞാബദ്ധമാണ്. കുട്ടികളെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്ത് അവരുടെ ആത്മവിശ്വാസം കെടുത്തരുത്. അവർക്ക് മികച്ച പിന്തുണ നൽകി അധ്യാപകരോടൊപ്പം ചേർന്നു നിൽക്കാൻ രക്ഷിതാക്കൾക്ക് സാധിക്കണം. വീടും വിദ്യാലയവും സമൂഹം ഒന്നിച്ച് നിന്നാൽ മാത്രമേ നമ്മുടെ കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാൻ കഴിയൂ. കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖല ലോകത്തിന് മാതൃകയാക്കി നമുക്ക് മാറ്റണം. അത്യാധുനിക സൗകര്യങ്ങളോടെ, ഹൈടെക് ക്ലാസ് റൂമുകളോടെ നമ്മുടെ വിദ്യാലയങ്ങൾ നിങ്ങളെ സ്വീകരിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. വിവേചനങ്ങളില്ലാത്ത തുല്യതയുള്ള സുരക്ഷിതമായ ഒരു പഠനാന്തരീക്ഷം ഓരോ കുട്ടിക്കും ഉറപ്പാക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഈ അധ്യയന വർഷം വിജ്ഞാനത്തിൻ്റെയും ഒപ്പം വലിയ വിജയങ്ങളുടെയും പുതുയുഗത്തിൻ്റെ തുടക്കം ആകട്ടെയെന്ന് ഞാൻ ആശംസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം നമ്മുടെ കുട്ടികളുടെ നല്ല നാളേക്കായി. ഹൃദ്യമായ പ്രവേശനോത്സവ ആശംസകൾ നേരുന്നു.

0: പ്രതിജ്ഞ, മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മാസ്റ്റർ ശ്രീ ശ്രീജിത് കുമാർ.
1: ഇന്റർനെറ്റ് സുരക്ഷിതമായും ശരിയായ രീതിയിലും ഉപയോഗിക്കുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. എൻ്റെ പാസ്വേഡുകളും OTPകളും വ്യക്തിഗത വിവരങ്ങളും മറ്റാരുമായും പങ്കുവെക്കാതെ സൂക്ഷിക്കും. ഓൺലൈനിൽ വരുന്ന ലിങ്കുകൾ, സന്ദേശങ്ങൾ, ഫയലുകൾ എന്നിവ തുറക്കുന്നതിനും പങ്കുവെക്കുന്നതിനും മുൻപ് ഞാൻ ശ്രദ്ധയോടെ ചിന്തിക്കും. സൈബർ ബുള്ളിയിങ്, വ്യാജവാർത്തകൾ, മോശം ഉള്ളടക്കങ്ങൾ എന്നിവയെ ഞാൻ നിരുത്സാഹപ്പെടുത്തും. സോഷ്യൽ മീഡിയയിലും ഓൺലൈനിലും മറ്റുള്ളവരെ ഞാൻ മാനിക്കുകയും സൈബർ നിയമങ്ങൾ പാലിക്കുകയും ചെയ്യും. സംശയാസ്പദമായ ഓൺലൈൻ പ്രവർത്തനങ്ങൾ ഞാൻ മാതാപിതാക്കളെയോ അധ്യാപകരെയോ പോലീസിനെയോ അറിയിക്കും. പ്രതിജ്ഞ, പ്രതിജ്ഞ, പ്രതിജ്ഞ.

0: വാർഡ് കൗൺസിലർ ശ്രീമതി പി ശ്രീജ.
1: നമുക്കറിയാം ഇന്നെല്ലാവരും രണ്ടു മാസത്തെ അവധിക്കാലം കഴിഞ്ഞ് പുതിയ ഒരു അധ്യയന വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പുതിയ അറിവിൻ്റെ ലോകത്തിലേക്ക് നിങ്ങൾ ഇന്ന് കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. ഈ അവസരം നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തി നമ്മുടെ കുട്ടികൾ നല്ല ഉന്നത നിലവാരത്തിലെത്തുകയും അങ്ങനെ നമുക്കൊരു നല്ല സമൂഹത്തെ പടുത്തുയർത്താൻ സാധിക്കുകയും ചെയ്യട്ടെ എന്ന് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട്
2: വിദ്യാലോകം നേടിടാ.
0: സ്കൂൾ മാനേജർ ശ്രീ കൃഷ്ണകുമാർ കണ്ണൂത്ത്.
3: നമ്മുടെ ഈ വർഷത്തെ അധ്യയന വർഷം ഇന്ന് ആരംഭിക്കുകയാണ്. മുൻവർഷങ്ങളിലെ പോലെ അല്ലെങ്കിൽ സാധാരണ പഴയ കാലത്തെ പോലെയല്ല, പഠനോത്സവമാണ്, പ്രവേശനോത്സവമാണ്, മികവുത്സവമാണ്. എല്ലാ അധ്യയന പരിപാടികളുടെ കൂടെയും ഉത്സവം ചേർത്ത് വെക്കുകയാണ്. അപ്പോൾ ഭയമില്ലാതെ ആഘോഷിച്ച് ഒരു വർഷക്കാലം നമുക്ക് മുന്നോട്ട് പോകാൻ ഇന്ന് സമാരംഭം കുറിക്കുകയാണ്. ഈ ദിനത്തിൽ നമ്മുടെ വിദ്യാലയത്തിൽ എത്തിച്ചേർന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ ആശംസകൾ നേരുകയാണ്. അതുപോലെ വിദ്യാലയത്തിലേക്ക് കുട്ടികളെ പറഞ്ഞയച്ച രക്ഷിതാക്കൾക്കുള്ള ആശംസകൾ കൂടി നേരുകയാണ്. ഇവിടുത്തെ അധ്യാപകനും നമ്മുടെ നഗരസഭാ ചെയർമാനുമായ ശ്രീ ഷാജിത്ത് മാസ്റ്റർ നിങ്ങളോട് ഒരു കാര്യം പറയാൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. മാസ്റ്ററുടെ കുടുംബത്തിൽ അത്യാവശ്യമായ ഒരു ആവശ്യം വന്നതുകൊണ്ടാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കാത്തത്. നമ്മുടെ വിദ്യാലയത്തിലെ പ്രവേശനം ശ്രദ്ധിച്ച എല്ലാ കുട്ടികൾക്കും അദ്ദേഹത്തിൻ്റെ ആശംസകളും അഭിനന്ദനങ്ങളും രേഖപ്പെടുത്താൻ എന്നെ ചുമതലപ്പെടുത്തിയിരുന്നു. ഞാനത് നിറവേറ്റുകയാണ്. മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഈ വർഷം 1340 കുട്ടികളെ ഉന്നത പഠനത്തിന് അർഹരാക്കിയ അഭിമാനത്തോടു കൂടിയാണ് നിൽക്കുന്നത്. ഒരുപക്ഷെ കണ്ണൂർ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ 10-ാം ക്ലാസ് പരീക്ഷ പൊതുപരീക്ഷ എഴുതുന്ന ഒരു വിദ്യാലയമാണ്. അടുത്ത വർഷങ്ങളിലും അങ്ങനെ തന്നെയായിരിക്കും. സംസ്ഥാനത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്ന വിദ്യാലയമായിട്ട് മാറാനുള്ള കാലം വിദൂരമല്ല എന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഈ മഹാവിദ്യാലയമുറ്റത്തേക്ക് എത്തിച്ചേർന്ന എല്ലാ കുട്ടികൾക്കും ഹൃദ്യമായ ഭാവി ആശംസകൾ.
0: മട്ടന്നൂർ എഡ്യൂക്കേഷണൽ സൊസൈറ്റി ട്രഷറർ ശ്രീ ഇസ്മയിൽ ഹാജി.
4: മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രിയപ്പെട്ട വിദ്യാർത്ഥിയും വിദ്യാർത്ഥികൾക്കും സ്കൂളിൽ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പോരാതെ നടത്തിക്കൊണ്ടിരിക്കുകയുമാണ്. അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളും നന്നായി പഠിച്ച് നിങ്ങൾക്ക് ശോഭനമായൊരു ഭാവി ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്

0: പി ടി എ പ്രസിഡന്റ് ശ്രീ വി എൻ മുഹമ്മദ്.
1: ഈ വർഷത്തെ പ്രവേശനോത്സവത്തിലേക്ക് കടന്നു വന്ന പുത്തനുടുപ്പും പുതിയ പുസ്തകവും പുത്തൻ ചിന്തകളുമായി ഈ കലാലയത്തിലേക്ക് കടന്നു വന്ന മുഴുവൻ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും പി ടി എക്ക് വേണ്ടി ഇരു കൈകളും നീട്ടി സ്വീകരിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.

0: മദർ പി ടി എ പ്രസിഡന്റ് ശ്രീമതി ചന്ദ്രലേഖ.
1: പ്രിയപ്പെട്ട മക്കളെ, അറിവിൻ്റെ ലോകത്തേക്കുള്ള പുതിയ യാത്രയിലേക്ക് ഉള്ള തുടക്കമാണ് ഇന്ന് ഇവിടെ കുറിക്കുന്നത്. എല്ലാവർക്കും ആശംസകൾ നേരുകയാണ്. എല്ലാവരും പറഞ്ഞതുപോലെ പുസ്തകത്തിൽ നിന്ന് മാത്രമുള്ള അറിവുകളല്ല വിദ്യാഭ്യാസം. ഒരുപാട് അനുഭവങ്ങളിലൂടെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഈ വിദ്യാലയം അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ ഒരുക്കും. എല്ലാവരും പരമാവധി ഉപയോഗപ്പെടുത്തുക. നിങ്ങളുടെ മുന്നോട്ടുള്ള അക്കാദമിക് വർഷം സന്തോഷത്തിൻ്റെയും ആഹ്ലാദ

0: ശ്രീമതി എ കെ ബീന ടീച്ചർ.
1: ഏറ്റവും മികച്ച വിദ്യാലയ അനുഭവം ഉണ്ടാവുന്നതിന് ആശംസിക്കുകയാണ്. നേരത്തെ ഇവിടെ ചൊല്ലിയിട്ടുള്ള പ്രതിജ്ഞ നമ്മുടെ മുമ്പിലുണ്ട്. ചുറ്റും വിരിക്കപ്പെടുന്ന വലകളിലൊന്നും പെടാതെ, കെണികളിലൊന്നും അകപ്പെടാതെ ഏറ്റവും മികവാർന്ന വിദ്യാലയ അനുഭവം നിങ്ങൾക്ക് സംജാതമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. സമഗ്ര ശിക്ഷ കേരള മട്ടന്നൂർ BRC യുടെ എല്ലാ

0: സ്റ്റാഫ് സെക്രട്ടറി ശ്രീ എ ടി മുഹമ്മദ് ഹനീഫ.
1: നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മളുള്ളത്. അറിവുകളും അക്ഷരങ്ങളൊക്കെ ചേർത്ത് വെച്ച് നമ്മൾ 5-ാം ക്ലാസ്സിലും 8-ാം ക്ലാസ്സിലുമൊക്കെ എത്തി പുതിയൊരു അന്തരീക്ഷത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു. നിങ്ങളുടെ സ്വപ്നങ്ങൾ അനുസൃതമായി മുന്നോട്ട് പോകാൻ സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
0: സ്റ്റാഫ് സെക്രട്ടറി ശ്രീ പ്രകാശ് കാരായി.
2: വളരെ പ്രതീക്ഷയോടെ ഈ വിദ്യാലയത്തിൽ എത്തിച്ചേർന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും വളരെ നല്ലൊരു അധ്യയന വർഷം നേർന്നുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാ ആശംസയും.
0: കൺവീനർ ശ്രീ സുജിത് കുമാർ.
3: മക്കൾ, എനിക്ക് മുന്നേ ഇവിടെ സംസാരിച്ച വിശിഷ്ട വ്യക്തികൾ നൽകിയ ഉപദേശ നിർദ്ദേശങ്ങൾ മാതൃകയാക്കിക്കൊണ്ട് ജീവിതത്തിൽ വലിയ വിജയം നേടാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്.

0: റേഡിയോ ആറ്റ് സ്കൂൾ.
1: ഉരുവച്ചാൽ എഡ്യൂവിഷൻ അക്കാദമി 2026-27 വർഷത്തെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം തുടരുന്നു. 7, 8, 9, 10 ഇംഗ്ലീഷ് ആൻഡ് മലയാളം മീഡിയം ബാച്ചുകൾ, ഇംഗ്ലീഷ്, മാത്സ്, സയൻസ്, സോഷ്യൽ സ്റ്റഡീസ്, ഹിന്ദി എന്നീ വിഷയങ്ങളിൽ വിദഗ്ധ പരിശീലനം, മികച്ച അധ്യാപകർ. എഡ്യൂവിഷൻ അക്കാദമി, ശിവപുരം റോഡ്, ഉരുവച്ചാൽ. അഡ്മിഷന് ബന്ധപ്പെടുക 9447-20563-0, 7592-94-28-17, 8547-92-20-20.
0: റേഡിയോ മലബാർ. മതിമറന്ന് പൊട്ടിച്ചിരിക്കാനായി അല്പനേരം
2: ചിരിനേരം.
0: വെള്ളിത്തിരയിലെ ചിരിക്കാഴ്ചകൾ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ ചിരിനേരത്തിലേക്ക് സ്നേഹസ്വാഗതം. ചിരിനേരത്തിൽ ഇന്ന് 2002 രാജസേനന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മലയാളി മാമന് വണക്കം എന്ന ചിത്രത്തിലെ ചിരിവിശേഷങ്ങൾ കേൾക്കാം.
3: ആ പെണ്ണിപ്പോ കുന്നുംപുറത്ത് ഒരുത്തനായിട്ട് പ്രേമത്തിലാ.
4: നമ്മുടെ മോള്?
3: നമ്മളെ മോളല്ല, ആ ബാസ്കാരന്റെ മോളെ. ഒരു ഓട്ടോക്കാരനായിട്ട്.
4: ഏത് ഓട്ടക്കാരൻ?
3: ഓട്ടക്കാരനല്ല, ഓട്ടോക്കാരൻ. നിങ്ങൾ അവരോട് ചെന്ന് പറഞ്ഞാ മതി, അവർ പറഞ്ഞോണ്ടിരിക്കുന്നത് ഈ കാര്യമാണ്.
4: എനിക്ക് വേറെ പണിയൊന്നുമില്ലേ, കുടുംബത്തിലൊരു കല്യാണ നിശ്ചയം നടക്കുമ്പോൾ നിന്റെ ഏഷണി ഒന്ന് പൊടി. ആ അവിടെ നിന്ന് രേവതി കുട്ടി എന്തേ?
3: എനിക്കെങ്ങനെ അറിയാം?
4: സ്വന്തം വീട്ടിലെ കാര്യം അറിയില്ല, മറ്റുള്ളടത്ത് എന്ത് നടക്കുന്നു അതറിയാം. അവൾ അവനെ നോക്കി, അവൻ ഇങ്ങോട്ട് നോക്കി. എന്തൊന്ന് കോലടിയത്?
3: ഇതിനെന്താ കുഴപ്പം?
4: കുഴപ്പോ? ഇപ്പൊ ഈ മുഖത്ത് നോക്കി നിന്റെ പേരെന്താണെന്ന് ആരും ചോദിക്കില്ല, കണ്ടാൽ അറിയാം വിചിത്ര എന്നായിരിക്കും. വിചിത്ര ജീവി എടുക്കടാ മുതുകണ്ണാടി. അപ്പോ നിക്കേ, നമ്മുടെ രേവതി കുട്ടി എന്തേ?
3: ഞാൻ അന്വേഷിക്കും.
4: ഭഗവാനെ, മുജമ്മ പാപങ്ങൾക്ക് കൽപ്പിച്ച് നൽകിയ പരിഹാരമാണോ എന്റെ ഭാര്യ മോളും? ദേ അടുത്ത സന്തതി. അല്ല മോളെ, നീ ആ രേവതി.
3: അയ്യോ, ഞാൻ അല്പം ബിസിയാ, ഒരുങ്ങി തീർന്നിട്ടില്ല.
4: ഇന്ന് നിന്റെ നിശ്ചയമല്ല.
3: എന്നാലും നാട്ടുകാരുടെ മുമ്പിൽ ഇറങ്ങുമ്പോ ഇത്തിരി മെനയൊക്കെ വേണം.
4: വേണം.
5: ആ എടോ കുറുപ്പേ, രേവതി കുട്ടി എന്തേ?
4: അതാ ചേച്ചി ഞാനും ചോദിച്ചു നടക്കണത്, അവളിത് എങ്ങോട്ട് പോയതാ?
5: പഠിക്കാൻ പോയതായിരിക്കും.
4: ഇന്ന് അവളുടെ നിശ്ചയല്ലേ, ഇന്ന് അങ്ങോട്ട് പഠിച്ചൊലിക്ക് തോൽക്കൂ.
6: പഠിക്കാനല്ല പോയത്, ഒരു ടെസ്റ്റ് എഴുതാൻ, ജോലിക്ക്. അതിപ്പോ അവളുടെ നിശ്ചയമാണെന്ന് പറഞ്ഞ് മാറ്റി വെക്കാൻ പറ്റൂ. കേസ് കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്.
4: ഓ, അവൻ എന്റെ അനിയനായതുകൊണ്ട് പുകഴ്ത്താന്ന് വിചാരിക്കരുത്. നിശ്ചയം കഴിഞ്ഞ് കല്യാണത്തിന് പോലും പെണ്ണ് ഇവിടെ എത്തില്ല, അത്രയ്ക്ക് ഉത്തരവാദിത്തമുള്ളവരാ കേശു.
1: ഉദയകൃഷ്ണ, സി ബി കെ തോമസ് എന്നിവർ കഥ, തിരക്കഥ, സംഭാഷണം എന്നിവ ഒരുക്കി. ജയറാം, പ്രഭു, ജഗദീഷ് ശ്രീകുമാർ, കലാഭവൻ മണി, റോജ, സുജാ കാർത്തിക എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച് രാജസേനന്റെ സംവിധാനത്തിൽ 2002 പ്രദർശനത്തിനിറങ്ങിയ ഹാസ്യപ്രധാനമായ ഒരു മലയാള ചലച്ചിത്രമായിരുന്നു മലയാളി മാമന് വണക്കം. സിനിമയുടെ ബാനറിൽ കല്ലിയൂർ ശശി, പി കെ രാഗേഷ് എന്നിവരാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. സാരഥി പിക്ചേഴ്സാണ് ചിത്രം വിതരണം ചെയ്തിരിക്കുന്നത്. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, മച്ചാൻ വർഗീസ്, പി ബാലചന്ദ്രൻ, ശ്രീവിദ്യ, ജീജ, റസിയ എന്നിവരും ഈ ചിത്രത്തിലെ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു.

0: ഇതെന്താ കിളിത്തട്ട് കളിയോ?
1: ഹോ,
0: എല്ലാവരുടെ നിപ്പും ഭാവവും കണ്ടിട്ട് ഞാനെന്തോ തെറ്റ് ചെയ്ത പോലെ ഉണ്ടല്ലോ. രേവതിയുടെ ടെസ്റ്റും കഴിഞ്ഞ് അവളെയും കൊണ്ട് വരുന്ന വഴിക്ക് ഞാൻ നമ്മുടെ ലോഡ്ജിലോട്ട് ഒന്ന് കയറി ആനന്ദക്കുട്ടനെ കൂടി കൂട്ടാൻ. അവൻ അവിടെ ഇല്ല, ഇങ്ങോട്ട് പോകുന്നു എന്നറിഞ്ഞു. അതാ ലേറ്റ് ആയത്.
1: എന്നിട്ട് അവളെ എവിടെ?
0: അവൾ ഇറങ്ങിയില്ലേ കാറിൽ നിന്ന്? ഇറങ്ങുമ്പോളെ നീ എന്താ അവിടെ തന്നെ ഇരിക്കുന്നത്?
1: ആ ഡിക്കിയും കൂടെ പൊക്കി നോക്ക്. കേശു, ഇല്ലെങ്കിൽ കാറിന്റെ അടിയിൽ നോക്കടാ.
2: ഓ,
0: ലോഡ്ജിന്റെ മുന്നിൽ എത്തുന്നവർ അവൾ ഇതിനകത്ത് ഉണ്ടായിരുന്നു, മുങ്ങിയതായിരിക്കും.
3: എന്താ കേശു നീ പറയുന്നത്? എന്റെ കുട്ടി പിന്നെ എവിടെ പോയി?
1: ചേച്ചി സമാധാനായിട്ടിരിക്കൂ. ഈ കേശു അവളെ കൊണ്ടുവരാനും പോയിട്ടില്ല, കണ്ടിട്ടുമില്ല. എവിടേക്കോ കറങ്ങി അടിച്ചു വന്നിരിക്കുക. ചേച്ചി കടക്ക് പോക്കോളൂ. സത്യം പറ. ഇവിടെ എത്തിയപ്പോഴല്ലേ നീ രേവതിയെ കുറിച്ച് ഓർത്തത്?
0: അല്ല.
1: അതെ
0: അതെ.
1: പാവ, അവളിപ്പൊ ബസ് കാത്ത് നിൽക്കുകയായിരിക്കും.
0: എങ്കി പിന്നെ ഏട്ടന് പോയിരുന്നില്ലേ? അതെങ്ങനെ കുറ്റപ്പെടുത്താൻ? അല്ലാതെ കുടുംബത്തിന് ഒരു പ്രയോജനം ഇല്ലല്ലോ.
1: ഓ, നിന്നെ കൊണ്ട് പിന്നെ വലിയ ഉപകാരം.
2: നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നാൽ എങ്ങനെയാ? സമയമായി, ചടങ്ങ് നടത്തണ്ടേ?
1: അതിന് പെണ്ണും ഇല്ല, ചെറുക്കനും ഇല്ല.
0: അതിനെന്തിനാ പെണ്ണും ചെറുക്കനും? കാരണവന്മാരല്ലേ നിശ്ചയിക്കേണ്ടത്?
1: മോതിരവും കാരണവന്മാരും തമ്മിൽ മാറുമോ?
0: ആ ഒരു ചടങ്ങ് ഇന്നലെ വരെ നമ്മുടെ അജണ്ടയിൽ ഇല്ലായിരുന്നു. അതനുസരിച്ച് ആനന്ദക്കുട്ടനോട് പറയുകയും ചെയ്തു. അത് അവനെ കാണാത്ത
1: അറിയാത്ത കാര്യത്തിൽ
2: ഇടപെട്ടേ.
0: ആദ്യം ചടങ്ങ് ഇറക്കട്ടെ. കുറുപേട്ട, നമുക്കിനി അകത്ത് എന്ന് നിശ്ചയത്തിന്റെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാം.
1: നീ പിന്നാമ്പുറത്ത് കൂടെ പൊയ്ക്കോ.
4: ആരെങ്കിലും ചോദിച്ച
1: നമ്മൾ പ്രേമിച്ചു കിടക്കായിരുന്നു പറഞ്ഞാ മതി. ഇന്ന് നമ്മൾ തമ്മിൽ കണ്ടിട്ടേയില്ല. കുറച്ച് കള്ളം കൈ എന്നിട്ട് പറഞ്ഞു, ബാക്കി ഞാൻ ഏറ്റു. മനസ്സിലായല്ലോ.
2: വിക്കടി, എവിടെ എവിടെയായിരുന്നു ഇത്രയും നേരം?
4: അത്
0: എന്റെ ചോദ്യങ്ങൾക്ക് നീ ശരി ഉത്തരം പറയണം.
4: ഇതെന്താ കോടീശ്വരൻ പരിപാടിയാണോ?
0: തമാശ പിന്നെ. ഞാൻ നിന്നെ ചീത്ത ഏൽപ്പിക്കാൻ വേണ്ടി മൂപ്പിക്കുന്നതല്ല, എന്റെ നിരപരാധിത്വം എനിക്ക് തെളിയിക്കണം. നീ ടെസ്റ്റ് എഴുതി പുറത്തേക്ക് വരുമ്പോ ഞാൻ കാത്തുവെപ്പുണ്ടായിരുന്നോ? പറ. കേട്ടല്ലോ, അതിനുശേഷം നീ എന്റെ കൂടെ കാറി കയറിയോ. ലോഡ്ജിന്റെ അടുത്ത് ഞാൻ ഇറങ്ങിയപ്പോ നീ ഇങ്ങോട്ടാ മുങ്ങിയത്.
4: ഞാൻ ചാർജ് വാങ്ങിയ കടയിൽ കയറിയതായിരുന്നു. തിരിച്ചു വരുമ്പോ കണ്ടത് ഈ കേശവമ്മ വണ്ടി കൊണ്ട് പോണതാ. ഞാൻ പിന്നാലെ കേശവമ്മ കേശവമ്മന്ന് വിളിച്ച് ഒരുപാട് ഓടി, ആര് കാണാൻ ആര് കേക്കാൻ. പിന്നെ മെല്ലെ അവിടെ നിന്ന് നടന്നു നടന്നിങ്ങ് പോന്നു. നല്ല കാലുവേദന. നമ്മടെ വേദന ആര് കാണാൻ.
1: ഇതാ ഞാനും പറഞ്ഞത്, നിനക്ക് കാറിന്റെ പിന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ എന്താ?
0: കാർ ഓടിക്കുമ്പോ തിരിഞ്ഞു നോക്കരുത്, വെഹിക്കിൾ ഇൻസ്പെക്ടർ പറഞ്ഞിട്ടുണ്ട്.
3: എന്താ കേശു ഇതൊക്കെ? വല്ലാതെ പേടിച്ചു കാണു.
0: ചേച്ചി ഇത് മനഃപൂർവ്വം മുങ്ങിയതാണ്.
1: എന്തായാലും കേശവമ്മ കാണിച്ചത് മഹാവൃത്തിയുടെ.
0: നീയെങ്കിലും നീ ഇതെപ്പോ?
1: ഞാൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ.
0: അത് ശരി, രണ്ടും കൂടി ചുറ്റിക്കറങ്ങി വന്നിട്ട് കുട്ട എന്റെ തലയെ കെട്ടിവെക്കാൻ നോക്കുന്നു.
1: അയ്യോ, ഈ കേശവമ്മ എന്താ ഈ പറയുന്നത്? നമ്മൾ തമ്മിൽ ലോഡ്ജിൽ വെച്ച് കണ്ടതല്ലേ. അപ്പൊ ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സാണോ ഇപ്പൊ ഇട്ടിരിക്കുന്നത്? അല്ലല്ലോ. മാത്രമല്ല, ലോഡ്ജിലെ രജിസ്റ്റർ ഒന്ന് എടുത്ത് നോക്ക്. എന്റെ അറൈവൽ, ഡിപ്പാർച്ചർ ഇതൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ടില്ലേ?
0: നീ പ്രധാനമന്ത്രിയല്ലേ, എല്ലാം കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്യാൻ. നിന്റെ ലോഡ്ജ്, നിന്റെ രജിസ്റ്റർ, നിന്റെ പേന, നിനക്കെന്ത് വേണേലും നോട്ട് ചെയ്യാലോ. രണ്ടും കൂടെ സിനിമയ്ക്കടി പോയത്.
1: അനാവശ്യം പറയരുത്. ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കണം, കല്യാണത്തിന് മുമ്പുള്ള കള്ളി ചിരി ഒന്നിച്ചുള്ള നടത്തം ഇതൊന്നും ഞങ്ങൾ രണ്ടുപേർക്കില്ല. പിന്നെയാണ് പബ്ലിക് ആയിട്ടൊരു സിനിമ.
0: ഓ, ഇത്രയും കൺട്രോളുള്ള ഈ കുട്ടികൾ എല്ലാവർക്കും ഒരു മാതൃകയാവണം. നിങ്ങളെ കാഴ്ചകളായി കൊണ്ട് വെക്കട്ടെ.
1: അമ്മേ, ഒരു കാര്യവും കൃത്യമായിട്ട് ചെയ്യാതെ കുറ്റം മറ്റുള്ളവന്റെ മണ്ടയ്ക്ക് വെച്ച് കെട്ടാൻ നോക്കുന്ന കേശവും അവന്റെ പ്രവണത അവസാനിപ്പിക്കാൻ പറയണം. ഭാവപ്പെട്ടൊരു പെൺകുട്ടിയും അതിലുപരി ഭാവപ്പെട്ട ഞാനുമാണ് ബലിയാടുകളായത്.
5: അറിയാതെ കുട്ടാ, കേശുവിന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു.
0: അവന്റെ ഒരു നാടകാഭിനയം ഇയാളുടെ ഒരു മാപ്പ് ചോദിക്കലും ചൊറിഞ്ഞു കയറുന്ന എനിക്ക്. റിട്ടയറായെന്നും പറഞ്ഞ് വീട്ടിൽ കുത്തിയിരിക്കുന്നതിന്റെ കുഴപ്പാ. ഈ കൊല പണിക്ക് പൊയ്ക്കൂടെ.
1: നിങ്ങൾ വിഷമിക്കണ്ട, ഇനി എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തു പോകണമെന്നുണ്ടെങ്കിൽ രണ്ടുപേരും കൂടി പോയിക്കോ, അതൊരു പ്രശ്നമല്ല. ഇപ്പോഴെങ്കിലും ചെയ്ത തെറ്റ് മനസ്സിലായല്ലോ, മാപ്പ് പറഞ്ഞോ.
0: ഇപ്പഴാ തെറ്റ് മനസ്സിലായത്, അതൊന്ന് പറഞ്ഞിട്ട് മാപ്പി ചോദിക്കാം. മോളിങ് വന്നേ,
1: ഇത് നിന്റെ ബാഗല്ലേ? ഇവന്റെ ബൈക്കിൽ നിന്ന് കിട്ടിയതാണ്, ബാക്കി ഞാൻ വിശദീകരിക്കണോ?
5: എന്തൊരു തലവേദന.
0: രണ്ടുപേരും എനിക്കൊരു തലവേദന ആകരുത്.
1: എന്താണ്
0: ഇനി? എന്തിനാ കുറെ കാശും മുടക്കി ആൾക്കാരെയും കൂട്ടി ഒരു കല്യാണം? ഒരു ഗ്ലാസ് പാലും കൊടുത്ത് അവളെ അവന്റെ മുറിയിലോട്ട് തള്ളി വിട്ടാ പോരെ. പോവേ.
6: ആനന്ദക്കുട്ടന്റെ അമ്മയ്ക്ക് രേവതിയുമായുള്ള വിവാഹത്തിന് തന്റെ മകൾ ആനന്ദവല്ലി കുടുംബത്തോടൊപ്പം ഉണ്ടാകണമെന്ന ആഗ്രഹമുണ്ട്. അതിനാൽ ആനന്ദക്കുട്ടൻ അമ്മാവൻ കേശുവിനൊപ്പം സഹോദരിയെയും ഭർത്താവ് മുനിയാണ്ടിയെയും അന്വേഷിച്ച് തമിഴ്നാട്ടിലേക്ക് ഒരു യാത്ര പോകുന്നു. തുടർന്നുണ്ടാകുന്ന രസകരമായ സംഭവങ്ങളാണ് ഈ ചിത്രത്തിലൂടെ പറയുന്നത്.
1: നീ എന്താ തലയെ മുണ്ടിട്ടിരിക്കുന്നത്? തലയിൽ മുണ്ടിടേണ്ട പണിയല്ലേ ഇന്നവൻ കാണിച്ച്. ഇന്നത്തെ പ്രശ്നം ഇനി ആരും ഓർമ്മിപ്പിക്കില്ല എന്ന് ഉറപ്പ് തന്നാ ഞാനിത്
2: മാറ്റാം.
1: ആ രേവതി, നീയും ഇരുന്നോളൂ.
2: ഇരിക്കടി.
1: ഏതായാലും നിശ്ചയം കഴിഞ്ഞില്ലേ, ഇനി ലേണേഴ്സ് ലൈസൻസ് ആയി
7: എന്ന് കരുതി വണ്ടി ഓടിക്കരുതല്ലേ.
1: ചുമണ്ടായിരിക്കണം. കല്യാണ ഡ്രസ് നമുക്ക് പീതാംബരന്റെ കടയിൽ നടക്കാം. ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്.
8: അവിടെ എന്താ കേശുവിന് കമ്മീഷൻ കിട്ടുമോ?
1: കുറ്റം കണ്ടെത്തുന്ന കാര്യത്തിൽ രണ്ടുപേർക്കും നല്ല ചേർച്ചയാണ്. എങ്ങനെ ഒത്തു കിട്ടി? പിന്നെ സ്വർണം നമുക്ക് സ്വർണ്ണക്കട നടക്കാം.
7: സ്വർണം പിന്നെ പലചരക്കടേ കിട്ടും.
1: ചുമ്മാ വല്ലതും വിളിച്ച് പറയാതെ ഭാര്യ ഞണ്ണ്.
9: Idea is good, leg is mine.
1: ദേ
9: കാലമാറിയെന്ന്.
10: എന്താ അച്ഛാ കാലമാറിയെന്ന് പറഞ്ഞത്?
1: മോളോടല്ല പറഞ്ഞത്, പിള്ളച്ചാട്ട സ്വർണത്തിന്റെ കാര്യം.
2: 10-25 പവൻ അവളുടെ അമ്മയുടെ ഇരിപ്പുണ്ടല്ലോ, അത് പോരെ.
3: എത്ര ഉണ്ടെങ്കിലും കല്യാണത്തിന് പുതിയ ഫാഷനുള്ള ആഭരണങ്ങള് ഏത് പെണ്ണിന്റെ സ്വപ്ന?
1: ആക്രാന്തം കാണിക്കരുത്. അവൾക്ക് അങ്ങനെ സ്വർണത്തോണ്ട് വലിയ ഭ്രമമൊന്നുമില്ല. ഉണ്ടോടി,
7: അവൾ ഇതൊന്നും ശ്രദ്ധിക്കുന്ന മൂഡിലല്ല, ബിസിയാ അല്ലേ കുട്ടാ?
1: അതെ അതെ.
11: പോയി

0: അവിടെ എന്താ ഷൂട്ടിങ്
1: ആദ്യം
0: കാണാം.
1: ആദ്യം വന്ന
0: ഈ മുനിയാണ്ടെ കുറിച്ച് എവിടാ തിരക്ക? നോക്കാം.
1: ആദ്യം മുറിയെടുത്ത് കുളിച്ചൊന്ന് വൃത്തിയാകണം. ചോദിക്കാ.
0: ഹലോ, ഇങ്ങ പക്കത്തില പെരിയ ടൗൺ എടുക്ക.
2: இந்த ஊர்ல இதுதான் பெரிய டவுன்.
0: இதா இங்க லாட் ஜில்லியா
3: இருக்கு.
0: கொஞ்சம் தூரம் போகணும். என்ன தூரம் போகணும்?
3: ஒரு 800 கிலோமீட்டர் சென்னை வரைக்கும் போகணும்.
0: சென்னையா?
2: ஆமா சார், இதை விட்டா நீங்க கேக்குற மாதிரி லாட்ஜ் சென்னையில தான் இருக்கு.
3: ஊருக்கு புதுசு போல.
0: முறையெடுத்து நீ காசுகளேண்ட தாமசி ஆல்த்தரையிலாக்கா பட்சணை பெட்டி கிடையாது.
1: குழி
0: വീട്ട് തിരിച്ചെത്തിയിട്ടാകാം. ഒരു തമിഴ് സ്റ്റൈൽ
2: ഇത്.
0: വിശാലമായ പറമ്പല്ലേ കിടക്കുന്നത്.
1: അയ്യേ, ആരെങ്കിലും കാണില്ലേ?
0: കണ്ണടച്ചാ മതി. അപ്പൊ ഒന്ന് ചൂടാകാം.
4: രണ്ടേ
0: അണ്ണേ, ഇങ്ങനെ ഒരു മുനിയാണ്ടിയെ തരുമാ?
5: ഒരു പാട്ടിൽ സാറായം, ഒരു ചുരുട്ട് ഉപ്പ് കരുവാടി എടുത്തുകിട്ട്. തെക്കാളെ പോ, പാക്കളാം.
1: ചാരായോ? അപ്പൊ വലിയ കുടികാരന?
5: ആമയ്യ, അവർക്ക് സാറായം രൊമ്പ ഇഷ്ടം. തെക്കാള ആത്തങ്കരിക്ക് പക്കത്തില അരുവാള് തൂച്ചിക്കിട്ട് കുതിര മേലെ ഉക്കാണ്ടിരിക്കാരു. നമ്മൂര് കുലദൈവം മുനിയാണ്ടി.
0: അയ്യോ, കുലദൈവം അല്ലണ്ണേ, മനുഷ്യ മുനിയാണ്ടിയേ കേക്കറ.
5: മനുഷ്യ മുനിയാണ്ടിയാ?
0: ആമാ.
5: ഇങ്ങ ചിന്ന മുനിയാണ്ടി, പെരിയ മുനിയാണ്ടി, കറുപ്പ് മുനിയാണ്ടി, ചെവപ്പ് മുനിയാണ്ടിന്ന് 30 മുനിയാണ്ടി ഇരിക്ക്. ഉങ്ങൾക്ക് ആര് വേണോ?
1: അവില് കച്ചവടക്കാരൻ മുനിയാണ്ടി.
5: അവൾ വിത്തവണാ? അതോ റിക്കാർഡ് ഡാൻസ് ആടിക്കിട്ട് ഇരിക്കാന. അവൻ പേര് മുനിയാണ്ടിതാണ്. മുന്തി അവൻ അവൾ തന്നെ വിത്തുകിട്ട് ഇരുന്ന കരിപ്പിട്ട് വല്ലേന്ന് ഇതൊക്കെ വന്നിട്ടാ.
0: ഏടി വള്ളി കാണിച്ചിട്ട്
1: പോയി നോക്കാം.
0: നിന്റെ പെങ്ങൾ എത്ര മനോഹരമായിട്ട് ആടണത്.
1: അയാളാണോ മുനിയടി?
0: മുഖം പിടിയിട്ടില്ല. അടുത്തു പോയി
1: നോക്കാം. ഈശ്വര, യോ പെങ്ങളെ, ഇത് ഞാനാ കുട്ടൻ, ആനന്ദക്കുട്ടൻ. ഞങ്ങളെ മനസ്സിലായില്ലേ? കേശവമാവൻ
0: യാരാ നീങ്ക?
1: അളിയാ, ഇത് ഞാനാ. നീ എന്റെ പെങ്ങളാ?
5: ഇരുട്ട റാസ്കൾ, യാരാടാ നീ?
1: അയ്യോ കേശവമാവ, ഇത് പെണ്ണല്ല, ആണാ.
4: ഇത് അവളല്ലടാ, വിട്ടോ.
6: ജയറാം, തമിഴ്നടൻ പ്രഭു, ജഗദീഷ് ശ്രീകുമാർ, കലാഭവൻ മണി തുടങ്ങിയവർ ചേർന്നൊരുക്കിയ നിരവധി നർമ്മ മുഹൂർത്തങ്ങളാണ് ഈ ചിത്രത്തിലുള്ളത്. ഹാസ്യത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ചിത്രം കൂടിയായതുകൊണ്ട് തന്നെ പ്രേക്ഷകരെ ഒന്നടങ്കം തിയേറ്ററുകളിലേക്ക് ആകർഷിച്ച ഒരു ചിത്രം കൂടിയായിരുന്നു മലയാളി മാമന് വണക്കം.
5: ഇവിടാരില്ലേ?
1: കുറച്ച് ബഹുമാനത്തോടെ തമിഴിൽ ചോദിച്ചു.
4: അമ്മാ തായ്,
2: യാരോ പിച്ചക്കാരൻ വന്നിരിക്കാ, സോത്ത പോട്ട് അനുപ്പ്.
0: നമ്മള് പിച്ചക്കാരാണെന്ന് കരുതിയ?
1: അമ്മാവന്റെ രൂപം കണ്ടു കാണും.
4: ഞങ്ങൾ പിച്ചക്കാരെ അല്ലേ, കൊഞ്ചം വെളിക്ക് വരണം.
1: കൊഞ്ചം വെളിയില് വരണം. നിങ്ങ മുനിയാണ്ടി തന്നെ?
2: ആമാ. നിങ്ങ ആര്? എന്നെ വേണം ഉങ്ങൾക്ക്?
1: എനിക്ക് ശരിക്കും ഓർമ്മ കിട്ടുന്നില്ല. ഇത് തന്നെയാണോ ആള്?
0: നമ്മുടെ മുനിയാണ്ടി ജിമ്മാ.
1: ചിലപ്പോ ക്ഷീണിച്ച് ഉണങ്ങി പോയതായിരിക്കും.
0: നിന്റെ പെങ്ങളെ കണ്ടാ പോ.
1: എങ്ങനെ?
0: അതിന് വഴിയുണ്ട്.
4: കുടിക്ക തന്നെ വേണം. മാറി.
1: അതെന്താ കേശവമാവ് അങ്ങനെ?
0: പെങ്ങടെ പേര് മാറിയെന്നാ പറഞ്ഞു.
1: അയ്യേ, ഇതല്ല
0: ഉങ്ങൾക്ക് വേറെ
2: പൊണ്ടാട്ടിയിരിക്കാക്കാനാ? അടിച്ചെറുപ്പാലൻ നായ.
1: മര്യാദക്ക് സംസാരിക്കണം.
2: മാന കെട്ടവന്, ഉണക്കല്ലടാ മര്യാദ വേണ്ടിയിരിക്ക്.
0: തന്റെ സംസാരം ശരിയല്ല.
2: ഞാൻ സംസാരം തരിയില്ലെന്ന് ചൊല്ലറതുക്ക് നീ ആറാ?
1: ഇവിടെ ഭാര്യക്ക് സംസാരം എന്നാണ് പറയുന്നത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്.
0: എനിക്ക് അടി കിട്ടിയ പാടെ മനസ്സിലായി. അറിയാത്ത ഭാഷയും തേങ്ങയിട്ട് ഇടന്ന മുഖത്തിന്റെ ഷേപ്പ് മാറും. സാരമില്ല, ഇങ്ങോട്ട് പോന്നപ്പോ ഞാൻ ഇതിൽ കൂടുതൽ പ്രതീക്ഷ.
5: അയ്യോ, ഒരാൾ
1: മതി. ആരാള്?
0: ആ
1: പിന്നെന്തിനാ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു തൊഴുന്നത്?
0: ഇനി ഇതിന്റെ കാര്യം തല്ലുകൊള്ളാൻ കഴിയില്ലാത്തോണ്ട്.
1: അവ ആര്?
2: സത്യമാ പേസാതെ. ഇന്ത് ഊർലിയേ പെരിയ മനുഷ്യൻ, പേര് തിരുപ്പതി പെരുമാൾ.
1: അപ്പടിയാ?
5: ഏള കുടുംബത്തില പറന്ന് തെരു തെരുവാ അവൾ വിത്തുകിട്ട് ഇരുന്ന.
7: അതെല്ലാം പഴയ കഥയാ. അവൾ വിക്കുറതുക്ക് കേരള പോനവർക്ക് അധിഷ്ഠാനിച്ചത് മഹാലക്ഷ്മി മാതിരി ഒരു പൊണ്ണ കടത്തിക്കിട്ട് വന്ന് കല്യാണം പണിക്കിട്ടാറ്.
1: മലയാളി പൊണ്ണു തന്നെ.
5: ഇതോ പാരങ്ക, അസൽ കേരളക്കാരി, അധിഷ്ഠ ദേവതൈ.
2: அந்த அம்மாவை தொட்ட நேரம் அவர் தரித்திரம் தொலைஞ்சது. அவில் வித்தவர் கோடீஸ்வரன் ஆயிட்டாரு.
4: அப்ப முனியாண்டி பேரு?
2: அது பழைய பேரியா? அவர் ஸ்டேட்டஸ் மாறினோட பேரும் மாறிடுத்து. திருப்பதி பெருமாள் இப்ப பணக்கார கடவுளோட பேரு.

0: మల్లి మల్లయ్య, ఎన్నగ సత్తం நான் கேக்குறல, என்ன சத்தம்?
1: ஒண்ணும் இல்ல, கனவுல பிசாசு வந்துச்சு, பயந்துட்டேன்.
0: தண்ணி குடிச்சிட்டு சீக்கிரம் படுத்து தூங்க.
2: சே, கேசு அம்மாவும் பின்ன விட போய்
1: வெளிய வாங்க.
2: ஆளு தூர பயாச்சா? இந்த உதவி நான் மறக்க மாட்டேன்.
1: உங்களுக்கு கல்யாணம் ஆயாச்சா?
3: இல்ல இல்ல,
1: இவ்வளவு வயசாயிட்டும் இன்னும் கல்யாணம் ஆகல.
3: இது வயசராய் மேக்கப் இருக்கியா?
1: அதுதான் சினிமா ஹீரோ மாதிரி இருக்கீங்க.
3: அடங்கப்பா,
2: உன்னை நான் மறக்க மாட்டேன் காதலியே.
1: நானும் தான்.
2: வரட்டுமா
4: மாமா?
3: உன்னை
4: நான் மறக்க மாட்டேன்.
2: சரியாகி தரம் வா.
5: ഞാൻ പെട്ടെന്നൊന്ന് നാട്ടിൽ പോയി അവളെ കണ്ടേച്ചു വന്നോട്ടെ.
6: എന്നെ കാണ്ടാമൃത്തിന്റെ മുന്നിൽ ഇട്ടു കൊടുത്തിട്ടോ. വേണ്ട വേണ്ട, പോകുമ്പോ നമുക്ക് ഒന്നിച്ചു
4: പോവാം.
6: സത്യം പറ നീ അന്ന് എന്താ എന്റെ മുഖത്തൊഴിച്ചത്?
5: ബിസ്ലേരി വാട്ടർന്ന് പറഞ്ഞില്ലേ?
6: കടി മാറണില്ലല്ലോ.
5: അത് ഈ ജമ്മത്ത് മാറും തോന്നണില്ല. ഒന്നുമില്ല കേശവമാവ, പെരുമാളുടെ സമ്മതത്തോടെ ചേച്ചി ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയായിരുന്നു.
6: പിന്നെ തട്ടിക്കൊണ്ടുപോകാൻ പറ്റൂ?
5: അറ്റ കൈക്ക് ചിലപ്പോ അതും ചെയ്യേണ്ടി വരും. എന്തായാലും നമ്മൾ ഇവിടുന്ന് പോകുമ്പോ കൂടെ ചേച്ചി ഉണ്ടായിരിക്കണം. ആ പെണ്ണിന്റെ ഈ മാമ എന്നുള്ള വിളി എനിക്ക് തീരെ സഹിക്കുന്നില്ല കേട്ടോ.
6: മാമ നല്ലതവൻ അച്ചാന്ന് വിളിക്കാൻ പറ്റൂ. നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യടെ. ഇപ്പൊ അവളെ പണക്കണ്ട
7: മാമാ. ഉണ്ടിട്ട് ഒരു വിഷയം പേസണോ?
6: പറയൂ മകളെ.
7: എപ്പോഴും ചൊല്ലരുത്. വഴക്കമോ എന്ത് മാതിരി വിഷയങ്ങളെ ബീച്ചിലെ പാർക്കിലെ ഒക്കെ എന്താ പേസുവാങ്ക? പറവല്ല, ഇന്ന ഇടത്തിലേ പേസലാം. ആന രണ്ടു പേര് മട്ടും തറക്കണം. ദാറ്റ് മീൻസ് യു ഗെറ്റ് ഔട്ട്.
6: ഇതത് തന്നെ.
5: കേശു മാമ എന്നെ വിട്ടേച്ച് പോലെ.
6: ഞാൻ ഒന്ന് തമിഴ് ഫ്ലൂവന്റ് ആക്കിട്ട് വരാം.
5: പാർവതി, നീ നനക്കറ മാതിരി ഞാൻ അന്തമാമനില്ലേ. ഇത് റിലേഷൻഷിപ്പ് വേറെ. നാ ഉന്നോടെ അമ്മാവൻ.
7: തായ് മാമന്നാ അന്ത മുറതാ ഡ്യുവറ്റ് മുറ.
5: എന്റെ ഈശ്വര,
7: ഞാൻ പക്കത്തിൽ ഇരിക്കുമ്പോ ഇതൊക്കെ ഈശ്വരനെ കൂപ്പറ. മാമാ വള വളൻ പേശ്രദ്ധ എനിക്ക് പിടിക്കാതെ. ഡയറക്ടറാ സൊല്ലേ, നീ താ എനിക്ക് പുരുഷൻ, ഞാൻ താ ഉനക്ക് പൊണ്ടാട്ടി. എപ്പ വെച്ചിക്കലാം ഡുണ്ടുണ്ടു
5: എന്റെ ശവടക്കിന്. പൊടി,
7: യു ആർ കറക്റ്റ്. പൊടി വാടിയും തമിഴ്നാട്ടിലെ കൊണ്ടാട്ടിയെ മട്ടുന്നാ കൂപ്പിടുവാങ്ക.
5: ദൈവമേ, ഞാനിത് ഇവിടെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും?
2: കയ്യെ കൊഞ്ചെടുങ്ക.
5: അപ്പടി അത് വന്ന് വന്ന് എനിക്ക് വേറെ വേല ഇരിക്ക്.
7: യു സ്വീറ്റ് റാസ്കൽ, ഒന്ന് വിടമാട്ടേ.
5: അയ്യോ,
6: ജീവിതകാലം മുഴുവൻ ഈ തമിഴന്റെ അടിമപ്പണി ചെയ്ത് കഴിയേണ്ടി വരുവാടാ.
5: കറക്റ്റായിട്ട് കൂലി കിട്ടുന്നുണ്ടല്ലോ. പണി എടുക്കേണ്ടി വന്നതിലൊന്നും എനിക്ക് ഒരു ദുഃഖവുമില്ല. പെങ്ങളെ കാണാൻ പറ്റില്ലോ, അത് മതി. അല്ല കേശവമാവ, രണ്ടും കൽപ്പിച്ച പെരുമാളിനോട് നമ്മൾ വന്നതിന്റെ ഉദ്ദേശം പറഞ്ഞാലോ?
6: എനിക്ക് കുഞ്ഞുങ്ങൾ നാലാടാ.
5: അത് കുറഞ്ഞു പോയെങ്കിൽ ഒന്നുകൂടെ ആവാം.
6: അതിനും ഞാൻ ജീവനോടെ വേണമല്ലോ. എന്റെ പിള്ളേർക്ക് തന്തയില്ലാണ്ടാവും ഞാൻ പറഞ്ഞു.
5: കേശവമാൻ പോവാണെങ്കിൽ പൊക്കോ, ഞാൻ എന്തായാലും പറയാൻ പോവാ.
6: നാട്ടിലൊരുത്തി നിശ്ചയം കഴിഞ്ഞ് നിനക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്. അവളെ കല്യാണത്തിനുപ നീ വിധവയാക്കല്ലേ.
5: അതാ വന്നല്ലോ,
6: ഞാൻ തമിഴ് ഫ്ലുവന്റ് ആക്കിട്ട് വരാം. ബാക്കി പണി നീ ചെയ്തോ. എന്നെ
1: ഉങ്ങൾക്ക് കല്യാണം ആയിടിച്ചില്ല, നാളെ പിള്ളേങ്ങ വേറെ ഇരിക്കില്ല.
6: അതെ, അത് എങ്ങനെയാണ് സംഭവിച്ചത് വ്യക്തമായിട്ട് പറഞ്ഞാ.
1: വേണ്ട, നീങ്ക കൊഞ്ച
6: വരീങ്ങളാ.
1: അമ്മ ഉങ്ങളെ അവസരമാ പാക്കണോന്ന്
6: സൊന്നാങ്ക. രാത്രി ചെല്ലണോന്ന് പറഞ്ഞോ?
2: അല്ല, ഇപ്പൊ ചെല്ലണോന്ന് പറഞ്ഞു.
6: എങ്കിൽ ഞാൻ കൂടെ വരാം.
5: തമിഴ് ഫ്ലൂവന്റ് ആക്കാനല്ല, ഒരമ്മാവന്റെ സ്ഥാനം എന്താന്ന് മറക്കരുത്.
8: 2002 ജനുവരി 25 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് പ്രതാപനാണ്. ചിത്രസംയോജനം ശ്രീകർ പ്രസാദ്. കലാസംവിധാനം പ്രേമചന്ദ്രൻ. പ്രിയ ശ്രോതാക്കളെ, ഉദയകൃഷ്ണ സി ബി കെ തോമസ് കഥാ തിരക്കഥ സംഭാഷണം എന്നിവ ഒരുക്കി. രാജസേനന്റെ സംവിധാനത്തിൽ 2002 പുറത്തിറങ്ങിയ മലയാളി മാമന് വണക്കം എന്ന ചിത്രത്തിലെ ചിരിവിശേഷങ്ങളായിരുന്നു ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ചിരിനേരത്തിന്റെ സമയം ഇവിടെ തീരുകയാണ്. മറ്റൊരു ചിത്രത്തിന്റെ ചിരിവിശേഷങ്ങളുമായി ചിരിനേരം ഇനി അടുത്താഴ്ച ഇതേ ദിവസം ഇതേ സമയം. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ.
9: മതിമറന്നു പൊട്ടിച്ചിരിക്കാനായി അല്പനേരം ചിരിനേരം. വെള്ളിത്തിരയിലെ ചിരിക്കാഴ്ചകൾ.
10: ദന്തരോ
9: രോഗപരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേയൊരു നാമം, കെ കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ കെ ഡെന്റൽ കെയറിന്റെ രണ്ടാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനമാരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്തപരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതുമായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു, ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. കെ കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.
10: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം.
11: ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: കേൾവിയുടെ സുഗന്ധം റേഡിയോ മലബാർ 89.6 FM.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. നാട്ടിലെ പാട്ട്.

0: റേഡിയോ മലബാർ വിശേഷങ്ങൾ അന്വേഷിച്ചുകൊണ്ട് കോളയാട് ടൗണിലൂടെയുള്ള യാത്രക്കിടയിൽ സൈക്കിളിൽ കുറെ പ്ലാസ്റ്റിക് ബോട്ടിലുകളൊക്കെ ശേഖരിച്ചുകൊണ്ട് ഒരാളിങ്ങനെ സഞ്ചരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അരികിലാണ് നമ്മളിപ്പോ എത്തി നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ വിശേഷങ്ങളാണിപ്പോ റേഡിയോ മലബാറിലൂടെ പങ്കുവെക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിന്റെ പേരും വീട്ടുവിശേഷങ്ങളും ഒക്കെ അന്വേഷിക്കാം. ചേട്ടാ, ഇത് റേഡിയോ മലബാറിലെ ഒരു പ്രോഗ്രാമാണ്. ഇതിന്റെ ഭാഗമായി നിങ്ങളെ ഒന്ന് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തു.
1: അബ്ദുള്ള, കൊളയാട് ടി കെ അബ്ദുള്ള എന്ന് പറയും. കാനാങ്കോട് വീട്, വയൽ റോഡ്, പിന്നെ വീടെല്ലാം പൊളിഞ്ഞിനി, പിന്നെ അവിടെ ഇങ്ങനെ പായലിട്ടിട്ട് കിടക്കല് മാത്രം. പിന്നെ
0: വീട്ടിലിറങ്ങിയുള്ളത്,
1: വീട്ടില് പങ്കുമാരെല്ലാം വേറെ താമസം. അപ്പൊ അങ്ങനെയുള്ള പങ്കുമാരടുത്തൊന്നും പോയിട്ടൊന്നും കുടിക്കുന്നില്ല.
0: നിങ്ങളെ വീട്ടില് നിങ്ങൾ ഒറ്റക്കാണോ?
1: കല്യാണം കഴിച്ചിട്ട് മക്കളുണ്ട്, മക്കള് പിന്നെ പുറത്താണുള്ളത്, മക്കളൊന്നും തിരിഞ്ഞു നോക്കല്ല. അതുകൊണ്ടാണ് ഇത് വെറുക്കെ നിന്ന്.
0: അപ്പൊ നിങ്ങൾ സ്വന്തം നാട് ഈ കൊളയാട് തന്നെയാണ്?
1: കൊളയാട് തന്നെ. ബാപ്പാനാട് മാത്രം
0: മലപ്പുറത്താണ്. മലപ്പുറംകാരനായ ബാപ്പ ഉമ്മാന്റെ നാടാണ് ശരിക്കും കൊളയാട്.
1: ഉമ്മിട്ട് 15 കൊല്ലം കഴിഞ്ഞു.
0: 15 കൊല്ലം കഴിഞ്ഞു. മക്കള്, ഭാര്യ, മക്കളൊക്കെ
1: ഗൾഫിലും. ഭാര്യ മക്കള് ഒന്ന്, ഭാര്യ പിന്നെ ഇവിടെ 5-ാം മൈലാ താമസം.
0: ഭാര്യ ഇവിടെ 5-ാം മൈലാണോ?
1: 5-ാം മൈൽ. ഭാര്യ ഇവിടെ സ്വന്തം വീടാണ്.
0: സ്വന്തം വീട് 5-ാം മൈലാണ്.
1: 5-ാം മൈൽ. അപ്പൊ മക്കള് ഇടക്ക് മൂത്തവൻ വന്നാലും ഇടക്കിടക്ക് വരും.
0: എത്ര മക്കളുണ്ട്?
1: 4 മക്കള്, 2 പെണ്ണും 2 ആണ്.
0: അവരെയൊക്കെ കല്യാണം കഴിച്ചത്?
1: അല്ല, ഞാൻ തന്നെ.
0: എവിടെയാ അവരെ കല്യാണം കഴിഞ്ഞു താമസിക്കുന്നത്?
1: വീട് തന്നെയുള്ളത്. വേറെ പോയിട്ടൊന്നുമില്ല. പിന്നെ ഇളയവന്റെ പേരും തന്നെ
0: ഗൾഫിലുള്ളത്. 4 മക്കളുടെ ബാപ്പയാണ്. ഇപ്പോ ആക്രി പെറുക്കിയാണ് ജീവിക്കുന്നത്. പിന്നെ ഈ ആക്രി പെറുക്കുന്ന ഈ ഒരു ജീവിതത്തിലേക്ക് വന്നിട്ട് എത്ര വർഷമായി?
1: 5-6, 7 കൊല്ലമായി.
0: 7 കൊല്ലമായി. അതിനു മുമ്പ് എന്തായിരുന്നു ജോലി?
1: അതിനു മുമ്പേ ഇവിടെ മറ്റേ യൂണിയനെല്ലാം കൊണ്ടുവന്ന ഞാൻ ചുവട്ടുതൊഴിലാളിന്റെ.
0: ചുവട്ടുതൊഴിലാളി ആയിരുന്നു
1: ആദ്യം. എന്നിട്ട് അവർക്ക് അത് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അവര് ഒഴിവാക്കിയതാണ്. പിന്നെ അങ്ങനെയുള്ള ഇതുകൊണ്ട് പിന്നെ എന്താ പണിയെടുക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ വീടും പോയിട്ട് വയല പൈസ കൊടുത്തിട്ട് വാങ്ങും. പിന്നെ ഈ ആക്രി വെറുക്കും. പിന്നെ ഇപ്പൊ ഒരു ഒരാളെ കൊണ്ട് ആശുപത്രി പോയതിന്റെ ശേഷം എന്ന് വെച്ചാൽ ഞാനിങ്ങനെ ആശുപത്രി കിടന്നത് ഞാൻ ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ ഇനി നമ്മളെ നാട്ടിലുള്ള ആളെ ഈടെ കൊണ്ടുവരണം,
0: ആശുപത്രി കൊണ്ടുവരണം.
1: കൊണ്ടുവന്നിട്ട് വീടിന്ന് രോഗം മാറ്റിയിട്ട്
0: കൊണ്ടുപോകും.
1: മംഗലാപുരത്ത്
0: ആശുപത്രി കിടന്നപ്പോഴാണ് നാട്ടിലുള്ള രോഗികളെ മംഗലാപുരം ആശുപത്രിയിൽ കൊണ്ടുവരണം എന്നുള്ള ചിന്ത
1: ഉണ്ടായി.
0: അങ്ങനെ എത്ര പേരെ കൊണ്ടുപോയി?
1: ഒരു 100-300 ആളൊക്കെ.
0: 300 ആളെ?
1: 300 ആളെ.
0: അത് ശരി. ഏത് തരം രോഗം ഉള്ള ആളുകളെയും നേരെ മംഗലാപുരത്തേക്ക് കൊണ്ടുപോകും? അവാർഡ് കിട്ടിയോ അവരെടുക്കുന്ന ആശുപത്രിയിലേക്ക്? നിങ്ങളെ കൂടെ പോവാണെങ്കിൽ അവിടെ ഒരു പരിഗണന കിട്ടും അർത്ഥം. അവിടെ ഏത് ഡിപ്പാർട്ട്മെന്റിൽ കാണിക്കണമെന്നും അവിടെ ഡോക്ടർമാരെയൊക്കെ നിങ്ങൾക്ക് പരിചയമാണ്
1: എല്ലാം. പിന്നെ ഇവര് വരെ അനങ്ങൂല, സെക്യൂരിറ്റി വരെ. എൻമിത്രന്റെ സ്വാമിലാന്റെ കർണാടകത്തിന്റെ
0: സംഘടനയുടെ ഭാഗമാണ്.
1: ഇതെല്ലാം
0: കാർഡൊക്കെ ഉണ്ട്, ഐഡന്റിറ്റി കാർഡൊക്കെ. അപ്പോ അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നാട്ടിലുള്ള രോഗികളെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം കൂടി നിങ്ങൾ നിറവേറ്റുന്നുണ്ട്. അപ്പൊ അതിന്റെ ഫണ്ടൊക്കെ എങ്ങനെയാ
1: ഫണ്ട്?
0: അതിന്റെ ചെലവ് അപ്പൊ കൊണ്ടുപോയി കൊണ്ടുവരുന്നതിനൊക്കെ ചെലവ് വരുമല്ലോ.
1: അതെന്തെങ്കിലും ചാവടി കെട്ടി തരും. വേറെ ചോദ്യമില്ല.
0: ശരി,
1: ചോദിക്കാൻ പാടില്ല എന്നൊരാൾ പറഞ്ഞു. അപ്പോ ഈ സൈക്കിളും വേറെ ഒരാൾ എടുത്തു തന്നു. ഞാൻ വില പറഞ്ഞ് മറ്റൊരാൾ പറഞ്ഞ് 2200 കൊടുക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ കൊയിലാണ്ടി നീ കേട്ടിട്ട് ഇടം വരെ വന്നു. 12 മണിക്ക് കേട്ടി, രാത്രി 8 മണിക്ക് ഇവിടെ പിടിച്ചു.
0: കൊയിലാണ്ടിയുള്ള സൈക്കിളായിരുന്നു അത്. നിങ്ങൾക്ക് ഒരാള് സംഭാവന ചെയ്തു?
1: അല്ല, ഞാൻ വിലക്കെടുത്ത്.
0: നിങ്ങൾ വില കൊടുത്ത് വാങ്ങി ആ സൈക്കിൾ?
1: എത്തിച്ച് ബാംഗ്ലൂർ പോയിട്ട് സൈക്കിൾ എടുത്തില്ല. 12,000 രൂപ കൊണ്ട് പോയിട്ട് നോക്കും ആടുന്ന പാട് റൂമിൽ നിന്നുള്ള പാട് കൊണ്ടൊക്കെ വന്നിട്ട് ബാംഗ്ലൂരിൽ പങ്കള ഭർത്താവും മരുമക്കളുണ്ട്. ആരോ ഫുഡ് പോയിട്ട് 100 രൂപ ചോദിച്ചു. അവർ ആടെ പോകുന്നുണ്ടെങ്കിലും ചെലവിധം വാങ്ങിയിട്ട് പോകും.
0: ഈ ജീവിതത്തിൽ തൃപ്തനാണ്? ഇങ്ങനെ ആക്രി വർക്ക് ഒക്കെ ഉള്ള ജീവിതത്തിൽ അതില് എന്തെങ്കിലും മിച്ചം വന്ന ആരെങ്കിലും ഒക്കെ സഹായിക്കുവോ?
1: ഇല്ല, അങ്ങനെ മിച്ചൊന്നും വരുന്നില്ലേ.
0: ഇല്ല, അന്നത്തെ ജീവിതത്തിനുള്ള വക കണ്ടെത്താണ്. പക്ഷേ ഇതിന്റെ കൂടെ തന്നെ ഈ ആക്രി പെറുക്കുക എന്ന് പറയുന്നത് ഈ ചുറ്റുവട്ടത്ത് പലരും ഉപേക്ഷിച്ച പ്ലാസ്റ്റിക് ബോട്ടിലുകളൊക്കെ ആണല്ലോ നിങ്ങളിപ്പോ പെറുക്കിയെടുക്കുന്നത്. അപ്പൊ അതൊരു ശുചീകരണത്തിന്റെ ഭാഗം കൂടിയാണ്. ആ തരത്തിൽ പഞ്ചായത്തിനെയൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു സാമൂഹ്യ പ്രവർത്തനം ആ വഴിക്ക് നടക്കുന്നുണ്ട്. ഇപ്പൊ ഏറ്റവും അടുത്ത ദിവസം എപ്പോഴാണ് നിങ്ങൾ ഈ ഹോസ്പിറ്റലിലേക്ക്
1: പോയത്? മിനിഞ്ഞാന്ന്
0: പോയിട്ടുണ്ട്. അത് ശരി.
1: അത് മലപ്പുറം പോയി താമസിച്ചതിന്റെ ശേഷം നിത്തം കൊള്ളുന്നില്ല. അപ്പൊ ഇവിടെ വീട് തുറന്നു നോക്കുമ്പോൾ ഒരു പൂച്ച വീട്ടിന്റെ ഉള്ളിൽ നിന്ന് തുള്ളിയിട്ട് പോയിരുന്നു. ആ പൂച്ച വീണുകൊണ്ട് ദൈവം ഇങ്ങോട്ട് എത്തിച്ചെന്ന അന്നേരം കാണാൻ ഒരാൾ കയറി വരുന്നത്. അവളൊക്കെ ഒന്ന് മംഗലാരം പോകണം.
0: ശരി.
1: അപ്പൊ മംഗലാരം പോകുമ്പോൾ വെച്ചാൽ പോയി വന്ന് എല്ലാം കാണിച്ചു കഴിഞ്ഞാൽ എന്റെ അയാൾ ഓർച്ചയും പിടിച്ച് ചോറ് കഴിക്കാൻ പോകുമ്പോൾ ഞാൻ കൂട്ടം പോയി. ഓർച്ച പിടിച്ചിട്ട് പോയി ചോറ് കഴിക്കണ്ട, ഭക്ഷണം എവിടെ നിന്ന് വെച്ചാൽ കഴിക്കാം. ഓർച്ചക്കാർക്കൊന്നും പൈസ ഒന്നും കണ്ടാവാനും വാങ്ങാനൊന്നും പിടില്ല ആരെ, എല്ലാവരും ചീത്ത പറയുവാണ് ഓർച്ച, ആരൊന്നും ആക്കൂല. അപ്പോ ഇപ്പൊ ഒരു രോഗി ഉണ്ടെങ്കിൽ ആ രോഗിന്റെ പൈസ അങ്ങനെ താറപ്പെടുത്തോ പിടിക്കുന്നില്ല. അവർ സന്തോഷിച്ചിട്ട് എന്താ പീശ കിട്ടി വന്നാൽ അത് വാങ്ങിക്കും. ഇല്ല, അപ്പാട് ഇവിടെ ചിറ്റാപ്പ് കൊണ്ടായിട്ട് രാവിലെ 5 മണിക്ക് കൊണ്ടായതാണ്. പോയിട്ട് എന്താ തയാളപ്പുറം മെനക്കെടുത്തി എന്ന് വെച്ചാൽ 62 രൂപ കിട്ടിയിരുന്നു. ബസ്സിന് പൈസ ഞാൻ കിട്ടുന്ന അങ്ങോട്ട് എടുത്ത് 62 രൂപ ബാക്കിയുണ്ടായിരുന്നു, 100 രൂപ. അതാ കിട്ടിയത്.
0: അത്ര പോലും നിങ്ങൾ ഒന്നും ചോദിക്കൂല. പക്ഷെ ഈ കൂടെ പോകുന്ന ആളുകൾ, നിങ്ങൾ അവർക്ക് വേണ്ടിയാണല്ലോ പോകുന്നത്, അവര് കണ്ടറിഞ്ഞ് ചെയ്യേണ്ടതാണ് യഥാർത്ഥം. നിങ്ങള് നിങ്ങളുടെ ഉപജീവന മാർഗം എന്ന് പറയാൻ മറ്റൊന്നുമില്ല. പക്ഷെ നിങ്ങളെ കൊണ്ട് ആ ഹോസ്പിറ്റലിൽ പോയി വരുമ്പോ അവർക്ക് വലിയ ഗുണം കിട്ടുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്നത് സംതൃപ്തിയാണ്. അപ്പോ ബാക്കി സമയം എന്താ ചെയ്യാ? വീട്ടിലിരുന്നിട്ട് പാട്ട് കേൾക്കോ?
1: പാട്ട് കേൾക്കും. പാട്ട് കേൾക്കാൻ ഈ മൊബൈൽ ഉണ്ടെന്ന് അവിടെ കറണ്ടെല്ലാം പോയി. അപ്പൊ എന്ന് വെച്ചാൽ ചില സമയം കുത്തിയിട്ട് പാട്ട് കേൾക്കും. അത് നിങ്ങളെ രണ്ട് പെൺകുട്ടികൾ പാടുന്നുണ്ട്, ഏത് പിന്നെ നിങ്ങളാൾ വേറെ ഒരാൾ പാടുന്നുണ്ട് റസൂല്ലാന്റെ. അപ്പൊ റസൂല്ലാ എന്നെല്ലാം വിളിക്കുന്നത് ഇത്ര ക്ലിയർ ആയിട്ടാന്നോ? ഇങ്ങനെ ഇവിടെ നമ്മൾ യാതിക്കടി, എന്തിനു യാതിക്കടിക്കുന്നത്? സാമ്പാർ നിങ്ങളോട് വെക്കാൻ പറഞ്ഞു, നമ്മളോട് വെക്കാൻ പറ്റില്ല. നമ്മളോട് ബിരിയാണി, ചേട്ടനോട് കപ്പ ബിരിയാണി അല്ലേ? അപ്പൊ എന്തിനാ അടി കഴിഞ്ഞ്?
0: എല്ലാം കൂടി ചേരുന്നതാണ് നമ്മുടെ സമൂഹം.
1: പക്ഷെ അത് നമ്മളെ വേർപെടുത്തി കളഞ്ഞത് അല്ലേ?
0: വേർപെടുത്തുക എന്നുള്ളത് ആരുടെയൊക്കെയോ ലക്ഷ്യമാണ്.
1: ലക്ഷ്യം
0: പക്ഷെ
1: അതിലൊന്നും ദൈവം വിടൂല.
0: അങ്ങനെ എല്ലാരും ചേരുന്ന, എല്ലാ വിഭവങ്ങളും ഒന്ന് ചേരുന്ന ഒരു സമൂഹത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും സുന്ദരം. അപ്പൊ അതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ ഏതൊരു ആളെയും സഹായം അഭ്യർത്ഥിച്ച് വരുന്ന ഏതൊരാളെയും സഹായിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യം. അങ്ങനെ ഓരോരുത്തർക്ക് ഓരോ
1: യോഗമുണ്ട്.
0: അതൊക്കെ പക്ഷെ കൊണ്ടുപോയി കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു വലിയ ഉത്തരവാദിത്തമാണ്. അവിടെ ഒന്നും അറിയാതെ പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആശുപത്രിയിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു അവസ്ഥ ഉണ്ടാവും. അപ്പോ നമ്മളിപ്പോ ഒരാൾ മംഗലാപുരം പോയി കഴിഞ്ഞാൽ എങ്ങോട്ടാ പോകണ്ടെന്നറിയില്ല. പക്ഷെ നിങ്ങൾ കൃത്യമായ ഒരു സ്ഥലത്തേക്ക് എത്തിക്കുന്നു, പെട്ടെന്ന് തന്നെ
1: ഡോക്ടർമാർ
0: നിങ്ങൾക്ക് അവിടെ എത്തിച്ച് തിരിച്ചു കൊണ്ടുവരാനുള്ള സൗകര്യമുണ്ട്. ആ സൗകര്യം ഉപയോഗപ്പെടുത്തുന്നത് വലിയൊരു ലക്ഷ്യത്തിലേക്കാണ്, വലിയൊരു
1: കാര്യമാണ്.
0: തീർച്ചയായിട്ടും അപ്പൊ നിങ്ങളുടെ ജീവിത ലക്ഷ്യം ഇതാണ്. അതുകൊണ്ട് നിങ്ങൾ ഇതിലേക്ക് തന്നെ വരേണ്ട ആളാണ്. അതാണ് അതിന്റെ കാര്യം. ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയില്ല. അതുപോലെ നിങ്ങളുടെ ലക്ഷ്യം ഇതാണ്. അപ്പൊ അത് ഭംഗിയായി നിറവേറ്റുക. ഓക്കെ, അപ്പൊ ശരി, നമുക്ക് വീണ്ടും കാണാം. എല്ലാവിധ ആശംസകളും നേരുകയാണ്.

0: பரிபாவனம் வாஜபாயின் மக்பரா.
1: മധുര ശബ്ദങ്ങളുടെ ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം റേഡിയോ മലബാർ 89.6 FM.

0: അഞ്ചരക്കണ്ടി പുഴ മണക്കായി ഭാഗത്തുകൂടി കടന്നു പോകുന്ന മനോഹരമായ പ്രദേശത്ത് ഒരു വീടിന്റെ മുറ്റത്ത് പുഴ നോക്കിയിരിക്കുന്ന യുവാവിനെയാണ് ഇന്ന് നാട്ടുവിശേഷത്തിൽ പരിചയപ്പെടുത്തുന്നത്. നാടിന്റെയും വീടിന്റെയും സ്വന്തം വിശേഷങ്ങൾ ഉൾപ്പെടെ നമുക്ക് ചോദിച്ചറിയാം.
1: എന്റെ പേര് പ്രവീൺ, ഞാൻ കോൺട്രാക്ടർ വർക്കാണ്.
0: ജനിച്ചു വളർന്ന പ്രദേശമാണോ ഇത്?
1: എന്റെ തറവാടാണ്.
0: ഈ സ്ഥലത്തിന് കറക്റ്റ് എന്താ പറയാ?
1: ഈ സ്ഥലം വേങ്ങാട് മണക്കായിപ്പുഴ, വേങ്ങാട് മട്ടയൊന്ന് ഉദച്ചാൽ റോഡിലേക്ക് വരുമ്പോഴാണ് ഈ ഒരു ലൊക്കേഷൻ.
0: അഞ്ചരക്കണ്ടി പുഴയാണിത്?
1: അഞ്ചരക്കണ്ടി പുഴയാണ്.
0: ഓരോ പ്രദേശത്ത് എത്തുമ്പോൾ ഓരോ പേരിലാണല്ലോ പുഴ അറിയുന്നത് അല്ലേ?
1: അപ്പൊ
0: മണക്കായി എത്തുമ്പോൾ മണക്കായി പുഴയായി.
1: ഈ മണക്കായി പാലത്തിന്റെ അടുത്ത പ്രദേശം.
0: ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് പുഴയുടെ തീരത്താണ്. മോശമില്ലാതെ വെള്ളമുണ്ട്, വെള്ളം പറ്റൂല.
1: ഇല്ല, ഈയൊരു നമ്മൾ കാണുന്ന പ്രദേശത്ത് വെള്ളം എപ്പോഴും ഉണ്ടാവും. ഇതിന്റെ കുറച്ച് താഴത്തോട്ട് എത്തുമ്പോൾ പുഴ മുറിയും.
0: അതെന്താ അങ്ങനെ?
1: അത് വെള്ളം വേനൽക്കാലത്ത് നല്ലോണം
0: ഇവിടെ വെള്ളം തടഞ്ഞു നിർത്തുന്നുണ്ടോ?
1: ഉണ്ട്, താഴത്ത് ഡാം ഉണ്ടായിരുന്നു, ഇപ്പം
0: ഇല്ല. നല്ല മഴ വരുന്ന സമയത്ത് ഇത് കരകവിഞ്ഞ് ഒഴുകുവോ?
1: രണ്ടു വർഷം മുന്നേ ഉണ്ടായ പോലെ ഉണ്ടല്ലേ. അപ്പോ ഇവിടെയൊക്കെ നല്ല വെള്ളം ഉണ്ടായിരുന്നു.
0: അപ്പൊ വീടിന് ഭീഷണി ഉണ്ടോ?
1: വീടിന് ഭീഷണിയായി ഈ ഇങ്ങനെ പുഴ കരയായതുകൊണ്ട് കര കെട്ടാത്തതുകൊണ്ട് ഭീഷണിയുണ്ട്.
0: ഉണ്ട്, പുഴയോട് ചേർന്ന് കുറെ വീടുകളും ഉണ്ട്.
1: വീടുകളും ഉണ്ട്. ഇറിഗേഷന്റെ പദ്ധതി പെടുത്തിയിട്ട് നമ്മളൊരിക്കൽ അപേക്ഷ കൊടുത്തായിരുന്നു, പക്ഷെ അത് നമുക്കത് കിട്ടിയിട്ടില്ല.
0: പുഴയും പഴയകാല ഓർമ്മകളും പങ്കുവെക്കുമ്പോൾ നല്ല നല്ല ഓർമ്മകൾ എന്തായാലും പുഴയോട് ചേർന്നിട്ടുണ്ടാവും.
1: ഒരുപാടുണ്ട്.
0: കുട്ടിക്കാലത്ത് ഈ പുഴയിൽ മതിച്ച ഓർമ്മകളൊക്കെ ഉണ്ടാവും അല്ലേ? കൂട്ടുകാരുടെ കൂടെയൊക്കെ നന്നായി നീന്തുന്ന ആളായിരിക്കും.
1: നീന്തലൊക്കെ അറിയാം, അവിടെ തന്നെ പുഴയുടെ അടുത്തായതുകൊണ്ട് അത് ചെറുപ്പത്തിലേ
0: പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ചെറുപ്പത്തിൽ പുഴയിലേക്ക് പോകുന്നതിന് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നോ? വീട്ടുകാരെ തടയോ?
1: ഉണ്ടായിരുന്നു. അമ്മയച്ഛനൊക്കെ നമ്മള് തടസ്സപ്പെടുത്തും, നമ്മളെ അങ്ങനെ അതിരി വിട്ടിട്ട് നമ്മൾ പോകുമ്പോൾ
0: നിയന്ത്രിക്കും.
1: എന്താണ് നിയന്ത്രിക്കും?
0: നിങ്ങൾ വീട്ടിലാരൊക്കെ ഉള്ളത്?
1: വീട്ടിൽ നമ്മള് എനിക്ക് അനുജനാണ്, രണ്ട് അനുജന്മാർന്ന്.
0: അവരുടെ പേര്?
1: ഒരാള് ഇളയൻ വിപിൻ, അതിന്റെ താഴത്തുള്ളത് വിജേഷ്.
0: അച്ഛനും അമ്മേന്റെ പേര്?
1: അച്ഛൻ കുഞ്ഞിരാമൻ, അമ്മ പങ്കജാഷ്.
0: അവരെല്ലാരും ഇവിടെ തന്നെയായിരുന്നു, നിങ്ങളുടെ ചെറുപ്പം മുതലേ ഇവിടെ തന്നെയായിരുന്നു. ഇപ്പോ നിങ്ങള് കോൺട്രാക്ടർ പണിയാണ് ചെയ്യുന്നത്? എവിടെ?
1: ഞാനിപ്പോ മട്ടന്നൂർ പ്രദേശത്ത് എടുക്കുന്നുണ്ട്. പഞ്ചായത്തിന്റെ ഒക്കെ ആയിട്ട്.
0: ഈ മേഖലയിലേക്ക് വരാനുണ്ടായ കാരണം?
1: ഈ മേഖലയിലേക്ക് നമ്മളെ ചെറുപ്പത്തിലെ മാമൻ ഉണ്ടായിരുന്നു, മാമന്റെ കൂടെ.
0: മാമൻ കോൺട്രാക്ടർ ആണോ?
1: കോൺട്രാക്ടർ ആണ്.
0: ശരി, എന്താ പേര്?
1: രത്നാകരൻ.
0: മട്ടന്നൂർ ഭാഗത്തൊക്കെ ഒരുപാട് കോൺട്രാക്ടർ പണി ചെയ്യുന്ന രത്നാകരൻ എന്ന് പറയുന്ന കോൺട്രാക്ടറുടെ മരുമകനാണ്. ഈ മേഖലയിൽ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി എന്താ? എന്താ പ്രയാസം, പ്രതിസന്ധി?
1: വർക്കുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കിപ്പോ ഫിനാൻസ് ആയിട്ട് പ്രശ്നമുണ്ട്, പിന്നെ നമ്മളെ ഈ റേറ്റിന്റെ ഒക്കെ പ്രശ്നങ്ങളുണ്ട്.
0: ഓരോ ദിവസവും റേറ്റ് കൂടി കൂടി വരികയാണല്ലോ അല്ലേ?
1: പിന്നെ തൊഴിലാളികളെ കൂലി കൂടുന്നു, അതുപോലെ തന്നെ മെറ്റീരിയലിന്റെ കൂലി കൂടുന്നു. നമുക്ക് ഗവൺമെന്റിന്റെ റേറ്റ് തന്നെ ഇപ്പൊ 2021 റേറ്റ് വെച്ചിട്ടാണ് നമ്മള് എടുക്കുന്നത്.
0: ഇപ്പൊ ഈ വർക്ക് എടുക്കുന്ന സമയത്ത് നിങ്ങൾ സ്വന്തം കയ്യിൽ നിന്ന് പണം ചെലവഴിച്ചല്ലേ തുടങ്ങുന്നത്? അപ്പൊ ഇതിന്റെ ഫണ്ട് പാസ്സാകാൻ ഒരുപാട് കാലതാമസം നേരിടുമ്പോ ഇതൊക്കെ എങ്ങനെയാ കൈകാര്യം ചെയ്യുക?
1: നമ്മളിങ്ങനെ റോൾ ചെയ്ത് പോകുന്നു.
0: അപ്പോ ശരിക്കും ഒരു കോൺട്രാക്ടർ നല്ല രീതിയിൽ പണി ചെയ്ത് പോകണമെങ്കിൽ മോശമില്ലാത്ത ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പണം വേണം അല്ലേ? അല്ലെങ്കിൽ പ്രതിസന്ധിയാവും. ഓരോ കാലഘട്ടത്തിലും അതിങ്ങനെ മാറി മാറി ഫണ്ട് വരാൻ താമസിക്കുന്നതിനനുസരിച്ച് നിങ്ങളും പ്രയാസം അനുഭവിച്ചുകൊണ്ടേയിരിക്കും. കൂലിക്കാർക്ക് കൃത്യമായിട്ട് കൂലി കൊടുക്കണം, സാധനം വാങ്ങുന്നതിന് പൈസ കൊടുക്കണം, ഇതൊക്കെ കടം പറയാൻ പറ്റില്ല. ഇപ്പോൾ ഏത് ഭാഗത്താണ് വർക്ക്
1: ചെയ്യുന്നത്?
0: കല്യാണം കഴിച്ചില്ലേ?
1: കല്യാണം കഴിച്ചു, രണ്ട് മക്കൾ,
0: ഭാര്യയും കുട്ടികളും. അവരുടെ പേര്?
1: മകൻ ഷാൽവിൻ, മകള് ഷാൻലിയ, ഭാര്യ പേര് ഷബിന.
0: ഷബിന എന്തെങ്കിലും ജോലി ചെയ്യുന്ന ആളാണ്?
1: ഇല്ല, ഒന്നും ചെയ്യുന്ന
0: ഇല്ല, വീട്ടിൽ തന്നെ ഉണ്ട്. പിന്നെ ഒഴിവ് സമയത്തൊക്കെ എങ്ങനെയാ ചെലവഴിക്കുക? ഒരു കോൺട്രാക്ടർ എപ്പോഴും ടെൻഷൻ അനുഭവിച്ച് നടക്കുന്ന ഒരാൾ ആ സമയത്തിന്റെ ഒഴിവിൽ കുടുംബത്തോടൊപ്പം ചെലവഴിക്കുന്നതിന് സമയം കണ്ടെത്താറുണ്ടോ?
1: കുടുംബത്തോടൊപ്പം
0: പുറത്തൊക്കെ പോകും, അവരെയൊക്കെ കൂട്ടി പോകും, തിയേറ്ററിലൊക്കെ പോയി സിനിമ കാണും. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ചോദിച്ചാൽ ഏതായിരിക്കും പറയാ?
1: പാട്ട് ചോദിച്ചാൽ പഴയ പാട്ടിനോടാണ്, കുറച്ച്
0: പഴയകാല പാട്ടുകളാണ് കേട്ടിരിക്കും, ഫോണിലൊക്കെ കേട്ടിരിക്കും. പാട്ട് പാടുവോ?
1: ഇല്ല,
0: കലയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ?
1: കലയായിട്ട്
0: ഇല്ല.

0: താല്പര്യം. അപ്പോൾ ഒരു ഇഷ്ടപ്പെട്ട പാട്ട് പഴയ കാലത്തെ ഏതെങ്കിലും പാട്ടാണോ, അല്ലെ ഏതെങ്കിലും ഒരു പാട്ടിന്റെ പേര് പറഞ്ഞാൽ ആ പാട്ട് നമുക്ക് കേൾക്കാം?
1: നയൻറ്റീസിലെ പാട്ടുകൾ,
0: നയൻറ്റീസിലെ പാട്ടാണ്. അപ്പം നമുക്ക് നയൻറ്റീസിലെ ഒരു പാട്ട് കേൾക്കാം.

0: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: വേങ്ങാട് ഭാഗത്ത് നിന്ന് പുഴയോരത്ത് ഒരാളെ കൂടി പരിചയപ്പെടുകയാണ്. പേരെന്തായിരുന്നു?
2: പ്രകാശൻ.
1: എന്താ ചെയ്യുന്നത് നിങ്ങള്? തേങ്ങവറി എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ അപൂർവമായി മാത്രം കണ്ടുകിട്ടുന്ന ആളാണ് തേങ്ങവറിക്കാരിപ്പോൾ. വളരെ തിരക്കുള്ള ആളുകളാണ്. പൊതുവെ ഈ മേഖലയിൽ പണിക്കാർ കുറവാണല്ലേ?
2: കുറവൊന്നുമില്ല, ഇപ്പം മെഷീനുകാർ വന്നുകൊണ്ട്.
1: ആ, പക്ഷെ എന്നാലും നാട്ടുകാർക്ക് തേങ്ങവറിക്കാരെ കിട്ടുന്നില്ല എന്നുള്ള പരാതി
2: ഉണ്ട്. അത് ഈ രണ്ടു മൂന്നൊന്നും ആള് വരില്ല. വീട് നാല് കഴിയാറില്ല.
1: ആ,
2: ഇത് ഞാൻ തന്നെ പഠിക്കണം.
1: വരില്ല. അപ്പം മെഷീനുമായി പോകുന്നവര് കൂടുതൽ തെങ്ങുള്ള പ്രദേശത്താണ് പോകുന്നത്. കുറച്ച് തെങ്ങുള്ള ഭാഗത്തേക്ക് നിങ്ങൾ തന്നെ പോകണം.
2: ഞാൻ തന്നെ പോകണം. നാലഞ്ച് പത്ത് കഴിയുള്ള ഞാൻ തന്നെ പോകണം.
1: എങ്ങനെയാ നിങ്ങളെ കൂലി?
2: കൂലി തന്നെ ഇപ്പൊ 50 രൂപ വാങ്ങുന്നുണ്ട്, 60 രൂപ വാങ്ങുന്നുണ്ട്.
1: അങ്ങനെ ഒരു തെങ്ങിന് എത്ര തേങ്ങ പറിക്കുന്നു എന്നുള്ളതല്ല. ഒരു തെങ്ങിൽ കയറുന്നത് അതിന്റെ ഉയരം പ്രശ്നമല്ല. അങ്ങനെയുണ്ടോ? ചെറിയ തെങ്ങായാലും വലിയ തെങ്ങായാലും
2: വലിയ കണക്കന്നെ. ഞമ്മള് 60 രൂപ മിഷങ്ങ.
1: അത് ശരി. നിങ്ങള് ഏത് പ്രായത്തിൽ തുടങ്ങി തെങ്ങ്?
2: 12 വയസ്സിൽ
1: അടക്ക പറിക്കാൻ. 12 വയസ്സിൽ? വീട്ടുകാർ എങ്ങനെ സമ്മതിച്ചു തെങ്ങിന്റെ മുകളിലൊക്കെ?
2: എന്നേരം നമുക്ക് ജോലിയായിട്ട് അങ്ങനെ പോക്കാൽ പൈസ 2 പൈസ 3 പൈസയിലല്ലേ കിട്ടുക.
1: ശരി. 12 വയസ്സിലെന്ന് പറയുമ്പോൾ ഏതാണ്ട് എത്ര കൊല്ലം മുമ്പേ ആയിരിക്കും അത്?
2: എനിക്കിപ്പോ 59 വയസ്സായി.
1: 59 വയസ്സായി. ആ കാലത്ത് നാട്ടിൽ ഇഷ്ടംപോലെ കവുങ്ങുണ്ടാവും. ഇപ്പോ വളരെ കുറവല്ലേ? ഒരു കവുങ്ങിൽ കേറിയാല് ആ ഒരു പറമ്പിലുള്ള എല്ലാ കവുങ്ങിലും മിക്കവാറും മാറി മാറി പോയിട്ട് നിലത്തിറങ്ങാതെ പറിക്കും.
2: അരക്ക് കാര്യ കിട്ടും.
1: ആ,
2: അപ്പൊ ചുവട്ടിൽ ആളുണ്ടാവും. മാറി മാറി പൊട്ടുന്നതെങ്കിൽ അപ്പാട് അവര് മറ്റേ കവിനെ പിടിപ്പിക്കും.
1: അങ്ങനെ. പക്ഷെ അത് ഭയങ്കര ഒരു റിസ്ക് അല്ലേ? പറമ്പിലുള്ള എല്ലാ കവുങ്ങും നമുക്ക് അതിന്റെ ആരോഗ്യം നോക്കാനൊന്നും പറ്റില്ലല്ലോ. മേലെ നിന്ന് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെ മാറി മാറി പോകുമ്പോ ആ കവുങ്ങിന്റെ ആരോഗ്യം എങ്ങനെയാ? അതൊരു വിശ്വാസം അല്ലേ? ഇങ്ങനെ മാറി കയറിയപ്പോ പൊട്ടി.
2: ആ, മാറി ഒന്ന് പിടിക്കുമ്പോ
1: വീണ് കടുപ്പിലായി. ഏറ്റവും അപകടം പിടിച്ചൊരു പണിയാണ് ഇതല്ലേ?
2: കുന്നമ്മലി നമുക്ക് നോക്കി കഴിയാലും നമ്മള് ചുവട്ടിലെത്തിയാലും പൊരിയൊന്നും കഴിഞ്ഞതല്ല. അപ്പാട് പൊട്ടി.
1: പക്ഷെ അത്രയും റിസ്ക് ഉള്ളൊരു പണിയെടുക്കുമ്പോ അതിനനുസരിച്ചുള്ള കൂലി ഉണ്ടായിരുന്ന
2: അന്ന? ഇപ്പൊ നല്ല പൈസ ഉണ്ടപ്പാ.
1: അല്ല, അന്ന്
2: അന്ന് ചെറിയ പൈസയായി. അമ്മ കുറെ ആളുണ്ടാവും ജോലിയായിട്ട് പോകുന്നത്.
1: ഇത് അന്ന്
2: 3 പൈസ 5 പൈസ എല്ലാം ഒരു കഴിഞ്ഞ് കിട്ടുക. അന്ന് ഇന്ന് 4000 രാവിലെ പോയി കഴിഞ്ഞാൽ 10 മണിയാകുമ്പോ
1: വീട്ടിലാരൊക്കെയുള്ളത്?
2: വീട്ടില് പിന്നെ എന്റെ ഭാര്യ, മോനും, മോളിന്റെയും മോള് മരണപ്പെട്ടു.
1: മോള്
2: മരണപ്പെട്ടു. അവർക്ക് രണ്ട് കുട്ടികളുണ്ട്. അതാ ഞാൻ കുട്ടികളെ നോക്കി നിൽക്കണം. ഇപ്പോ
1: ഭാര്യയുടെ പേര്?
2: ഭാര്യ പ്രസന്ന.
1: പ്രസന്ന.
2: മോന്റെ പ്രശ്നവും പിന്നെ ഫ്രണ്ട്സ് മരണപ്പെട്ടു. അതിൽ രണ്ട് കുട്ടികളുണ്ട്.
1: ശരി.
2: ഓക്ക്, രണ്ടാ കുട്ടികൾ ചെറിയ കുട്ടികളാ. അവരെ നോക്കിക്കൊണ്ടുള്ള ഞാൻ പിന്നെ അടി അങ്ങനെ പഠിച്ചു ദൂരം ബൈക്കും പോകും.
1: പോകുന്നില്ല.
2: നമ്മള് ഭാര്യക്കാട് സി ഡി പോകില്ല.
1: അവിടെ പണിയുണ്ട്.
2: പിന്നെ മോൻ ഗുജറാത്തിലായി.
1: ഈ പുഴക്കര തന്നെയല്ലേ വീട്?
2: ആ പുഴക്കര ഈ പാലം ഇല്ലേ,
1: ഉണ്ടായി
2: പാലം. ആ പാലം നേരെ ഇപ്പുറമുള്ള ആദ്യം കാണുന്ന വീടാണ്ട്.
1: ശരി.
2: തോട്ടം തന്നെ.
1: ഈ പുഴയിൽ വെള്ളം നിറയുന്ന സമയം ഉണ്ടാവില്ലേ?
2: കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര വെള്ളമല്ലേ. നമ്മള് വീടെല്ലാം ആകെ തയ്പ്പിക്കില്ലേ?
1: വീട്ടില് വെള്ളം കയറി.
2: വീട്ടിന്റെ ഈ ജനലിന്റെ വരെ കയറി.
1: ശരി. അങ്ങനെ സാധാരണ ഗതിയിൽ സംഭവിക്കാത്തതല്ലേ? കഴിഞ്ഞ വർഷം മാത്രല്ലേ?
2: കഴിഞ്ഞ വർഷം
1: അല്ലേ?
2: ഇതുവരെ അങ്ങനെ സംഭവിച്ചില്ല. ഈ വെട്ടില്ല അങ്ങനെ അറ്റോ ഉണ്ടെന്നറിയാൻ.
1: നിങ്ങൾ ഓർമ്മയിൽ ആദ്യമായിട്ടാണ്?
2: ആദ്യമായിട്ട്. കഴിഞ്ഞ പ്രാവശ്യം
1: കുട്ടിക്കാലമൊക്കെ നിങ്ങൾ കളിച്ചു വളർന്ന പ്രദേശമായിരിക്കും അല്ലേ ഈ പുഴ?
2: അല്ലേ,
1: നന്നായി നീന്താറിയുന്ന ആളായിരിക്കും. മീൻ പിടിക്കുവോ? എന്താണ് ഏറ്റവും താല്പര്യം? എന്താണ്
2: താല്പര്യം? നീന്തി കുളിക്കൂ.
1: മീൻ പിടിക്കാൻ താല്പര്യമില്ല. ഈ പുഴയില് വലയിട്ട് മീൻ പിടിക്കുന്നവരില്ലേ? ഇപ്പൊ ഉണ്ടോ?
2: എണ്ണം മാറി.
1: നാട്ടുകാർക്ക് വലിയ താല്പര്യമൊന്നുമില്ല.
2: നാട്ടുകാർക്ക് അങ്ങനെ താല്പര്യമൊന്നുമില്ല. പിന്നെ പിടിച്ചാലും വീട്ടിൽ കൊണ്ടുപോയാലും പെണ്ണുങ്ങന്മാർ കൂട്ടൂല. പിന്നെ നമുക്ക് അവർ മനസ്സിലായി.
1: അങ്ങനെ. ശരിക്ക് കടൽ മീനിനേക്കാൾ കൂടുതൽ ഗുണമുള്ള മീന്
2: പുഴയില്ല. പക്ഷേ ഉപ്പില്ല മീന.
1: അതുകൊണ്ട്
2: നമ്മൾ അങ്ങ് വേങ്ങാട്ട് അങ്ങാടി പുഴയില്ല, കല്ലായി.
1: കല്ലായി
2: ആടം വരെ ഏറ്റവും ഉണ്ട്. ആടെ ഉപ്പും ഇതെല്ലാം അത് ടേസ്റ്റുള്ള സാധനമാണ്. ഇത് ഉപ്പില്ലാതെ ടേസ്റ്റ് ഉണ്ടാവില്ല.
1: അങ്ങനെയുണ്ട്. അതുകൊണ്ട് വീട്ടുകാർ താല്പര്യമില്ല.
2: താല്പര്യമില്ല. അവർ കൈ കൂട്ടുകയില്ല.
1: ശരി.
2: ഈ ഒരു നാല് പെണ്ണുങ്ങന്മാർ കൂട്ടുകയില്ല.
1: അതുകൊണ്ട് മീൻ പിടിക്കുന്നവർക്ക് വലിയ താല്പര്യമില്ല, വീട്ടിൽ കൊണ്ടുപോകണം താല്പര്യമില്ല, പിന്നെ പിടിച്ചാലും സ്വന്തമായി കമ്പനി ആയിട്ട് കഴിക്കും.
2: നിങ്ങൾ ആ വീട്ടിലേ ആ വീട്ടിലെ പിടിക്കും, പക്ഷെ കൂട്ടൂല,
1: ജോലിക്ക്
2: പിന്നെ അവന്റെ മച്ചനുണ്ട്, ഓൻ പിന്നെ പോയി കഴിഞ്ഞാൽ മീൻ കൊണ്ടുവരാൻ.
1: ബാക്കി ഒഴിവ് സമയത്തല്ല എന്താ പരിപാടി? ഞങ്ങള് വീട്ടിൽ തന്നെ ഇരിക്കാം.
2: വീട്ടിൽ തന്നെ
1: പാട്ട് കേൾക്കോ? പെട്ടെന്ന് കേൾക്കൂല, അതിനോടൊന്നും താല്പര്യമില്ല.
2: മോള് പോയ ദേശം
1: അങ്ങനെയാണല്ലേ.
2: പിന്നെ കുട്ടികളെയും കൊണ്ട് ഇങ്ങനെ
1: അങ്ങനെ ജീവിതത്തിൽ അങ്ങനെ ഒരു ദുരന്തം നേരിട്ടു. അതിനുശേഷം ഇപ്പൊ അധികവും വീട്ടിൽ തന്നെ കുട്ടികളെ നോക്കിയിരിക്കുകയാണ്. ശരി, അപ്പൊ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ മറ്റൊരവസരത്തിൽ പങ്കുവെക്കാം.

0: കലയും സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.
1: റേഡിയോ മലബാർ നാട്ടിലെ പാട്ടിൽ ഇപ്പോ ഒരു സുന്ദരി കുട്ടീനെ പരിചയപ്പെട്ടിട്ടുണ്ട്. പേര് ചോദിക്കാം, പേര് പറയാം.
2: സയന.
1: സയന നല്ല പേരാണല്ലോ. വീട്ടിൽ നിന്ന് എന്താ വിളിക്കുക?
2: ചക്കി.
1: ചക്കി അതെന്താ അങ്ങനെ വിളിക്കുന്നേ?
2: അത് നീതി വെച്ചാൽ ഇട്ടിയാണ്.
1: അങ്ങനെ ചോദിച്ചാരാ?
2: അച്ഛന്റെ മങ്ങൾ.
1: ഏ, നീതി വെച്ച് ആദ്യം ചക്കി എന്ന് വിളിച്ചേ? എന്നിട്ട് നീതി വെച്ചിനോട് ചോദിച്ചാ എന്താ എന്റെ പേര് സയന എന്നായിട്ട് ചക്കി എന്ന് വിളിച്ചതെന്ന്?
2: അത് അന്നേരം പറഞ്ഞ് അത് തന്നെ വീട്ടുകാർ വിളിക്കുന്നോണ്ട്
1: വിളിച്ച്. ഏത് വിളിക്കുന്ന ഇഷ്ടം? ചക്കി എന്ന് വിളിക്കുന്ന സയന എന്ന് വിളിക്കുന്ന?
2: സയന എന്ന് വിളിക്കുന്ന.
1: എന്താ അങ്ങനെ, ചക്കിയല്ലേ നല്ല പേര്. സയന ഇഷ്ടം കൂടുതല്?
2: ആ.
1: ഓക്കേ. എത്രാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്?
2: +2.
1: +2 വരെ. +2 ഏതാ വിഷയം എടുത്തെ?
2: ഹ്യൂമാനിറ്റീസ്.
1: ഹ്യൂമാനിറ്റീസാ? അതെന്താ?
2: അത് ഇവർക്കാൾ ഹ്യൂമാനിറ്റീസ് എടുക്കേണ്ടതെന്ന് ഇഷ്ടം. അവരുടെ ഇവര് പറഞ്ഞ എടുത്തോന്ന് ഇപ്പോൾ ഞാൻ എടുത്ത്.
1: അങ്ങനെ സ്വന്തം ഇഷ്ടമായിട്ട് എടുത്ത അല്ലല്ലേ?
2: അല്ല,
1: ഇവര് പറഞ്ഞിട്ടെടുത്തേ. 10th class പഠിക്കുമ്പോ ഏതാ ഇഷ്ടമുള്ള വിഷയം?
2: സയൻസ്.
1: സയൻസ്? സയൻസിൽ ഏതാ?
2: സയൻസ്.
1: ഇപ്പൊ കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജിയിലുണ്ട്.
2: ബയോളജി.
1: ബയോളജി ഇഷ്ടം? എന്താ
2: അത്? അതങ്ങനെ ഇഷ്ടമായിട്ട് എടുത്തിയാ?
1: ഇഷ്ടമായിട്ട് എടുത്തതാ. ഓക്കെ. ഏറ്റവും കൂടുതൽ ഇഷ്ടം ബയോളജിയാ? അപ്പൊ കണക്കൊന്നും ഇഷ്ടല്ലേ? എന്താ
2: ഇഷ്ടല്ല?
1: കൂടുതൽ പഠിക്കണ. 10th class പരീക്ഷ അല്ല എങ്ങനെയാണ്?
2: ഈസി.
1: അടിപൊളിയേനു. കോപ്പി അടിച്ചനാ?
2: ഇല്ല, ഞാൻ അങ്ങനത്തെ പണിക്കൊന്നും പോലെ.
1: ഒറ്റക്ക് എഴുതി. ആരാ പഠിപ്പിച്ചത്?
2: അമ്മ.
1: അമ്മ പഠിപ്പിച്ചേരും. ഓക്കെ. അമ്മ പഠിപ്പിച്ചിരുന്ന ഇഷ്ടമല്ല? ടീച്ചർ പഠിപ്പിച്ചിരുന്നു?
2: ടീച്ചർ പഠിപ്പിച്ചിരുന്നു.
1: ടീച്ചർ പഠിപ്പിച്ചിരുന്ന ഇഷ്ടം. 10th class എവിടെ പഠിച്ച?
2: മട്ടന്നൂർ ഹൈസ്കൂളില്.
1: മട്ടന്നൂർ ഹൈസ്കൂളില്. ഓക്കെ. അപ്പൊ അവിടെയുള്ള ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ടീച്ചർ ആരാ?
2: ലീന ടീച്ചർ.
1: ലീന ടീച്ചറെ ഇഷ്ടം? ആഹാ. ഓക്കെ. ടീച്ചർ എന്തെല്ലാം പറയല്?
2: ടീച്ചറ് വിശേഷം അല്ല എന്നല്ലോ പറയും.
1: അതെല്ലാം പറയും. അവിടുന്ന് സ്കൂളില് പാട്ട് പാടൊക്കെ ചെയ്യാറുണ്ടോ?
2: ഇല്ല.
1: പാട്ട് പാടൂല? ഡാൻസ് കളിക്കോ?
2: ഇല്ല.
1: അതുമില്ല. പിന്നെന്താ ചെയ്യുന്നത്? പഠിക്കുന്നത് കൂടാണ്ട് സ്കൂളിൽ എന്താ ചെയ്യുന്നത്?
2: സ്കൂളിൽ നിന്ന് നടക്കാൻ പോകും. ഫ്രണ്ട്സ് എല്ലാം ആയിട്ട്.
1: ഫ്രണ്ട്സിന്റെ കൂടെ നടക്കാൻ പോകും. എവിടൊക്കെ? സ്കൂളിൽ എല്ലാ സ്ഥലം ചുറ്റി കറങ്ങിട്ട് വരും. അവിടെ സ്കൂളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാ? അവിടെ കൊറേ
2: മരങ്ങളില്ലേ?
1: മന്ദാരം ഇഷ്ടോ? അതെന്താ?
2: അത് ആടെ ഏതാ വർത്താനം പറയാ. അതുകൊണ്ട് ഒന്നാമത് എന്റെ ചേച്ചിയാടെ പഠിച്ചു.
1: ഏച്ചി എന്ന് പറയുമ്പോ
2: എന്റെ കസിൻ ഏച്ചി, സ്നേഹേച്ചി.
1: ഓക്കെ. അതുകൊണ്ടാണോ മട്ടന്നൂർ സ്കൂളിൽ ചേർന്നേ? എന്നിട്ട് അവിടുന്ന്?
2: അവിടുന്ന് എന്റെ യൂണിവേഴ്സലിൽ പോയി.
1: യൂണിവേഴ്സലിലേക്ക് പോയി. ഓക്കെ. അവിടെ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്ന ബെസ്റ്റ് ഫ്രണ്ട്സ് ആരൊക്കെയാ?
2: ഗോപിക, അഞ്ജു, മിസ്ന.
1: ഇവരൊക്കെ ഇപ്പോഴും വിളിക്കാറുണ്ടാ? എന്താ
2: വിളിക്കലൊന്നുമില്ല.
1: അവരെ കാണലില്ല?
2: ഇല്ല ഇല്ല.
1: ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് പിന്നെന്തോ?
2: പിന്നെ അവര് പിന്നെ എന്നെ വിളിക്കലൊന്നുമില്ല.
1: പിന്നെ അങ്ങോട്ടും വിളിക്കലില്ല.
2: ഇല്ല.
1: ഇപ്പൊ ഇപ്പഴാരാ ഫ്രണ്ട്സ്?
2: ഇപ്പോ ഫേസ്ബുക്കില്.
1: ഫേസ്ബുക്കില്
2: ഫ്രണ്ട്സ്?
1: ഫേസ്ബുക്ക് ഫ്രണ്ട്സാ? ഇവിടെ അടുത്ത് ഫ്രണ്ട്സ് ഇല്ല?
2: ഇല്ല.
1: അവിടെ അപ്പുറത്തൊക്കെ പോവോ? വീട്ടില് പോവോ?
2: ഇല്ല ഇല്ല.
1: എന്താടോ
2: അമ്മ വിടൂല?
1: അമ്മ വിടാത്തോണ്ട് പോവാഞ്ഞേ. അമ്മയോട് ചോദിച്ചാ എന്താ എന്നെ അപ്പുറത്ത് വിടാത്തെന്ന്?
2: അന്നേരം പറയാ അങ്ങനെ ഇടിയുമ്പോണ്ട?
1: ഇടിയിരുന്നാ മതി പറയൂ. ഓക്കെ. പിന്നെ അമ്മ അച്ഛനല്ല?
2: അമ്മ നെസ്റ്റോലി പണിയെടുക്കുന്നു, അച്ഛൻ വയനാട്ടില്.
1: എപ്പോഴാ വരും അച്ഛൻ?
2: ശനിയാഴ്ച.
1: ശനിയാഴ്ച വന്നിട്ട്
2: തിങ്കളാഴ്ച പോവും.
1: തിങ്കളാഴ്ച പോവും. അച്ഛൻ വരുമ്പോ എന്തൊക്കെയാ കൊണ്ടു തരുന്നത്?
2: ബേക്കറി സാധനങ്ങൾ.
1: എന്തൊക്കെ ബേക്കറിയാ?
2: എന്തെല്ലാം ഞാൻ തിന്നില്ല.
1: എന്താ ബേക്കറി സാധനം ഇഷ്ടമല്ലാതെ ആളോ?
2: പിന്നെ ഐസ്ക്രീമും കൊണ്ടുവരും.
1: ഈ കൊണ്ടുവരുന്നല്ലേ അതോ ഇഷ്ടം?
2: സപ്പോട്ടാൻ്റെ ഐസ്ക്രീം ഇല്ലേ?
1: ആ
2: അത്.
1: അതാ ഇഷ്ടം? ഭയങ്കര ഇഷ്ടാ, നല്ല ടേസ്റ്റാ അതിന്. അപ്പൊ അടുത്ത തവണ അച്ഛൻ വരുമ്പോ ഞാനും ഇങ്ങോട്ട് വരാം അല്ലേ? വെക്കോ എനക്കൊന്ന്. ഉറപ്പാ? പറയണെന്നാല്. മറന്നുപോവാ? മറന്നുപോവും. പിന്നെ ഇവരൊക്കെ പേരെന്താ? അച്ഛന്റെയും അമ്മയുടെയും അമ്മമ്മേന്റെ ഒക്കെ പേര്?
2: അമ്മേന്റെ പേര് ബിന്ദു, അച്ഛന്റെ പേര് വിജേഷ്, അമ്മമ്മേന്റെ പേര് സരോജിനി,
1: അനിയന്റെ പേര്
2: സച്ചിൻ.
1: അടിപൊളി. പിന്നെ ഇവിടുന്ന് ഫുഡൊക്കെ ഉണ്ടാക്കുവോ? എന്താ ഉണ്ടാക്കുവോ?
2: ചോറും കറിയും.
1: സാന ഉണ്ടാക്കും? ഉണ്ടാക്കില്ല. ഇതുവരെ ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ല. അമ്മമ്മ തന്നെ വെക്കുന്നത്? ആര് വെക്കുന്ന കൂടുതൽ ഇഷ്ടം? അമ്മ വെക്കുന്ന? അമ്മമ്മ വെക്കുന്ന?
2: അമ്മമ്മ വെക്കുന്ന.
1: അമ്മമ്മേന്റെ കറിക്കാ ടേസ്റ്റ് കൂടുതല്? ഇനിയിപ്പോ അമ്മ വെക്കുമ്പോ ദേഷ്യം വരുവോ?
2: ഏയ്
1: ഇല്ല.

0: കുഴപ്പമൊന്നുമില്ല. സിനിമ കാണുമോ?
1: ഇല്ല ഇല്ല.
0: എന്താ ഫോണിൽ തന്നെ ഉപയോഗിക്കുന്നേ? ഫോണിൽ എന്തൊക്കെ ഉപയോഗിക്കുന്നേ?
1: ഫോണിനകത്ത് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമും ഇല്ല. അത് ഞാൻ കളഞ്ഞിരുന്നില്ല.
0: അതെന്താ?
1: ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന ഇഷ്ടമല്ല. അല്ലെങ്കിൽ മെസ്സേജ് അയച്ചു കൊടുക്കൂ.
0: ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചോണ്ടിരിക്കുവോ? ആരായിക്കോ?
1: ഏതെല്ലാം ആമ്പിളർ.
0: അതിഷ്ടല്ല, അതുകൊണ്ട് ഇൻസ്റ്റാഗ്രാം വേണ്ടാന്ന് വെച്ചു. ഫേസ്ബുക്കിലാവുമ്പോഴോ?
1: പിന്നെ സ്നാപ്പു,
0: സ്നാപ്ചാറ്റ് ഉപയോഗിക്കും. ഫേസ്ബുക്കിലോ?
1: ഫേസ്ബുക്കിൽ ഏതെല്ലാം ഫ്രണ്ട് ഇങ്ങനെ അയക്കും, ഞാൻ നോക്കൂല.
0: അപ്പൊ വീഡിയോ കൂടുതൽ കാണുന്നേ. എങ്ങനെയുള്ള വീഡിയോ ഇഷ്ടം?
1: വീഡിയോ ഓരോ വീഡിയോ അതെല്ലാം കാണും.
0: എങ്ങനെ, കോമഡി ഉള്ള വീഡിയോ ആണോ പാട്ടെല്ലാം ഉള്ള വീഡിയോ ആണോ?
1: റീൽസ്
0: തന്നെ. ഇപ്പൊ സങ്കടമുള്ളതാണോ ചിരിപ്പിക്കുന്നതാണോ?
1: ചിരിപ്പിക്കുന്ന
0: ചിരിയാ ഇഷ്ട. അപ്പൊ ചിരിപ്പിക്കുന്ന കുറേ സിനിമ ഉണ്ടാവൂലേ, അത് കണ്ടൂടെ?
1: അതൊന്നും
0: ഇഷ്ടല്ല. ഫോണാണ് ഇഷ്ടപ്പോ അല്ലേ. പാട്ട് കേക്കുവാ? പാട്ട് ഇഷ്ട?
1: പാട്ട് സിനിമ പാടും, ഓരോന്ന്
0: ഇഷ്ടാണ്. അപ്പൊ പാട്ട് പാടുവോ?
1: ഇല്ല ഇല്ല.
0: കേട്ടോടല്ല, കഥ പറയോ?
1: ഇല്ല.
0: അറിയില്ല?
1: ഇല്ല.
0: ഓക്കേ, പിന്നെ എന്താ ചെയ്യാ? ഇപ്പൊ നമുക്ക് വേണ്ട എന്താ ചെയ്തരാൻ പറ്റാ? ഒന്നിലൊരു കഥ പറഞ്ഞാൽ നല്ലൊരു പാട്ട് പാടിത്തരുന്നു.
1: പാട്ട് പാടൊന്നുമില്ല.
0: ഒരു കഥ പറഞ്ഞൂടാ നമുക്ക്? പണ്ട് അമ്മമ്മ പറഞ്ഞൊരു കഥയോ?
1: അമ്മമ്മ കഥയൊന്നും പറഞ്ഞില്ല പണ്ട്.
0: അപ്പൊ ആരാ കഥ പറഞ്ഞിരുന്നാള്? ഏതെങ്കിലും പണ്ട് പറഞ്ഞ
1: ഓർമ്മയൊന്നുമില്ല.
0: ഒന്നും ഓർമ്മയില്ല. സാറല്ലേ, പോട്ടെ. പാട്ട് ഏതെങ്കിലും ഇഷ്ടമുണ്ടോ? കേൾക്കാൻ ഇഷ്ടമുണ്ടോ?
1: സിനിമ പാട്ടല്ലോ.
0: ആ സിനിമ പാട്ട്?
1: നീല നിലവേ നിലവി നൽകേ താരമറിയേ വിച്ചിരിയെ. അത്ര വലിയ അറിയാം.
0: എന്നിട്ടാ പാടാറിയില്ല, അറിഞ്ഞ സൂപ്പറായിട്ട് പാടിയല്ലോ. ഓക്കെ, അപ്പൊ താങ്ക് യു.

0: മാറ്റങ്ങളുടെ മാറ്റു കൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.
1: നമസ്കാരം, ഇത് നാട്ടിലെ പാട്ടിന്റെ നേരമാണ്. നാട്ടിലെ പാട്ടിൽ നമ്മുടെ കൂടെയുള്ളത് സമീർ ഏച്ചിയാണ്. സമീർ ഏച്ചിയുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. എന്തൊക്കെയുണ്ട് വിശേഷം സമീർ ഏച്ചി?
2: സുഖം.
1: വീട്ടിലാരൊക്കെ ഉള്ളത്?
2: വീട്ടിൽ ഉമ്മ ഉണ്ട്, രണ്ട് മക്കള്. ഒന്ന് മോനും പഠിക്കാൻ പോയിന്, പിന്നെ ഭർത്താവ് ജോലിക്ക് പോയിന്.
1: അവരൊക്കെ പേര് പറഞ്ഞോളു, മക്കളുടെ പേരൊക്കെ പറഞ്ഞു.
2: മക്കളെ പേര് മുഹമ്മദ് സഹൽ, റിയാന മഹബിൻ, എന്റെ പേര് സമീറ, ഉമ്മാന്റെ പേര് ജമീല.
1: ഉമ്മ ഇപ്പൊ ഇവിടെ ഇല്ലെന്ന് തോന്നുന്നല്ലേ?
2: ഉമ്മ ഇല്ല, ഉമ്മ പിന്നെ ആളിന്റെ കൂട്ടി പോയി.
1: വീട്ടിൽ പോയിട്ട് ഭർത്താവ് എന്താ ചെയ്യുന്നത്? ഭർത്താവിന്റെ പേര്
2: ഇസ്മായിലിന്റെ പേര് ഉളിയിര്. പിന്നെ കൂലിപ്പണിയാണ്.
1: കൂലിപ്പണിയാണ്. ഓക്കെ. അപ്പൊ രാവിലെ പോവാറുണ്ട്?
2: രാവിലെ 8:30 പോവും, വൈകുന്നേരം 6 മണിക്ക്
1: തിരിച്ചു വരും. ഓക്കെ. അപ്പോ സിനിമയൊക്കെ കാണാറുണ്ടോ?
2: ഇല്ല ഇല്ല,
1: പണ്ട് കാലത്തോ?
2: പണ്ട് കാലത്ത് എങ്ങനെ ടിവി കാണാന്നല്ലാണ്ട്
1: പോയിട്ടൊന്നും
2: കാണാനില്ല.
1: ഇപ്പോഴും കുറവാണ്.
2: ഇല്ല, ഇപ്പൊ കാണാനില്ല.
1: എന്താ എന്തെങ്കിലും വൈരാഗ്യായിട്ടുണ്ടോ?
2: അങ്ങനത്തെ ഇല്ല.
1: സമയം ഉണ്ടാവായിട്ടാന്നോ?
2: അല്ല, സമയം ഇല്ല, കാണാനും ഒരു മടിയാന്ന്.
1: പണ്ട് നമ്മളൊക്കെ എവിടെയെങ്കിലും ടി വിയിലും അവിടെ പോയി കാണുന്നൊരു പതിവ് ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ
2: കണ്ടിട്ടുണ്ടായിരുന്നു. പണ്ട് അയൽവാസികളെ പോയിട്ട് അങ്ങനെയല്ല കാണാനില്ല.
1: ഏറ്റവും ലാസ്റ്റ് കണ്ട സിനിമ ഏതാന്ന് ഓർമ്മയുണ്ടോ?
2: ഓർമ്മയില്ല. പിന്നെ ഈ മമ്മൂട്ടിന്റെ മറ്റേ ഏ ഭഗന്മാരല്ലുള്ള ഒരു സീരിയലില്ലേ,
1: ഹിറ്റ്ലർ,
2: അത്
1: അതാണ് ഓർമ്മയിലുള്ളത് അല്ലേ?
2: അതെല്ലാം കണ്ടിരുന്നു. പിന്നെ പേര് കിട്ടുന്നില്ല,
1: പേര് കിട്ടുന്നില്ല. ഓക്കെ.
2: കണ്ടിരുന്നുണ്ടോ?
1: അതെന്താ ഇപ്പൊ സിനിമ കാണാൻ സമയം ഇല്ലായിട്ടാണോ, താല്പര്യം കുറഞ്ഞു പോയതാണ്?
2: അല്ല, പിന്നെ ടി വി ഉണ്ടായിരുന്നു, പിന്നെ അത് പിന്നെ പോയോണ്ട് പിന്നെ അതിന് മെനക്കെട്ട് നിക്കലുമില്ല. പിന്നെ ഒരുപാട് പണിയുണ്ടല്ലോ.
1: റേഡിയോ കേൾക്കാറുണ്ടോ?
2: ഇല്ല, അതില്ല, അതില്ല, വീട്ടിലില്ല.
1: അപ്പൊ ഈ പാട്ടൊക്കെ എങ്ങനെയാന്ന് കേൾക്കുന്നത്? ഫോണിലാണോ?
2: ഫോണില്,
1: ഫോണിൽ കേൾക്കാറുണ്ട്. ഇത് നമ്മുടെ നാട്ടിലെ പാട്ട് എന്ന പരിപാടിയാണ്. ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ വെച്ചു തരാം. ഏത് പാട്ടാണ് കേൾക്കേണ്ടത്? പാട്ട് പാടാറുണ്ടോ?
2: ഇല്ല, പാട്ടൊന്നും പാടില്ല. പിന്നെ പാട്ട് മറ്റേ
1: സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് മാപ്പിളപ്പാട്ടൊക്കെ പാടാൻ ശ്രമിക്കാറുണ്ടോ?
2: അതാ, അങ്ങനെ പാടാനില്ല, നിക്കലില്ല.
1: എവിടെ പഠിച്ചതൊക്കെ? മട്ടന്നൂരാണ്. മട്ടന്നൂർ ഹൈസ്കൂള്.
2: പാട്ട് പിന്നെ മറ്റേ മോഹൻലാല്, മറ്റേ ശ്രീനിവാസനല്ലായിട്ട്
1: നാടോടിക്കാറ്റാണോ?
2: അല്ല, ഈ തപ്പായം.
1: മനസ്സിലായി, കിളിച്ചുണ്ടൊരു മാമ്പഴ.
2: അഞ്ചൊരു പാട്ടില്ല,
1: ഒന്നാംകിളി രണ്ടാംകിളി, അതാണ് ഓർമ്മയിൽ വരുന്നത്. ഇപ്പൊ മാങ്ങയുടെ ഒക്കെ സീസൺ ആണ്, അന്നേരം ഓർമ്മ വന്നതല്ലേ?
2: നല്ല രസം ഉണ്ടാവില്ല. അതിന് രണ്ടു മൂന്ന് പാട്ടില്ല,
1: ഒരുപാട് പാട്ടുണ്ടാവുക.
2: അല്ലാതെ ഇങ്ങനെ ടി വിയിലെല്ലാം വന്നാല് അതെല്ലാം കാണാൻ നിൽക്കും. അപ്പൊ പിന്നെ ടി വി പോയോണ്ട് പിന്നെ
1: കാണലോ ഇല്ല. മോക്ക് ടി വി ഒക്കെ ഇഷ്ടമാണോ?
2: കാണാന്നല്ലേ, മോക്ക് മെയിനായിട്ട് ഫോണ് ഇപ്പം കൊടുക്കലില്ല.
1: ഫോണാന്ന് മെയിനായിട്ട്.
2: ഇപ്പൊ രാവിലെ വൈകുന്നേരം വരുവാണോ? ഇത് തന്നെ, ഇത്
1: ഫോൺ ഉള്ളത് കൊണ്ട് ടി വിയുടെ ആവശ്യമൊന്നും ഇല്ല അല്ലെ, കുറഞ്ഞു പോയി.
2: ഇല്ല.
1: അപ്പൊ നമുക്ക് കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന ചിത്രത്തിലെ അതിമനോഹരമായ പാട്ട് കേൾക്കാം. ഇത് ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ?
3: ആർക്കില്ല, സമീർ വെച്ച് കേൾക്കാൻ വേണ്ടിട്ട്.
1: ഓക്കെ, താങ്ക് യു ചേച്ചി.

0: ഗാന തരംഗം. ഒരേ സിനിമയിലെ ഗാനങ്ങൾ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ ഗാനതരംഗത്തിലേക്ക് സ്നേഹസ്വാഗതം. ഇന്ന് അനുരാഗ കൊട്ടാരം എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഗാനതരംഗത്തിലൂടെ കേൾക്കാൻ പോകുന്നത്. വിനയൻ സംവിധാനം ചെയ്ത 1998 പുറത്തിറങ്ങിയ മലയാള ചിത്രമാണ് അനുരാഗ കൊട്ടാരം. ദിലീപ്, സുബലക്ഷ്മി, ജഗദീഷ് ശ്രീകുമാർ, കൽപ്പന എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇപ്പം മണിൻപിള്ള രാജു, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, കൊച്ചിൻ ഹനീഫ, സുബൈദർ സാദിഖ്, കോട്ടയം നസീർ, ഷിജു, ബോബി കൊട്ടാരക്കര, അഗസ്റ്റിൻ, മനു വർമ്മ, ശിവജി, സത്യപ്രിയ, ശ്രീജയ നായർ എന്നിവരും അഭിനയിച്ചിട്ടുണ്ട്. നിർമ്മിച്ചത് കെ ജി രമേഷ് കുമാരും. ചിത്രത്തിലെ ഗാനങ്ങൾ രചിച്ചത് കൈതപ്രം. സംഗീതവും ചിത്രത്തിന് പശ്ചാത്തല സംഗീതവും ഒരുക്കിയത് ഇളയരാജയാണ്. ബിജു നാരായണൻ, യേശുദാസ്, ചിത്ര, എം ജി ശ്രീകുമാർ, ശ്രുതി എന്നിവരാണ് ഗാനങ്ങൾ ആലപിക്കുന്നത്. കേൾക്കാം ആദ്യ ഗാനം, യേശുദാസും ചിത്രയും ആലപിച്ചത്.

ചാൾസ്, ശോഭാരാജ് എന്നീ രണ്ട് ചെറുപ്പക്കാർ തങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുപെടുന്നവരാണ്. ഇതിൽ ചാൾസ് ആയിട്ട് ദിലീപും ശോഭാരാജായിട്ട് ജഗതി ശ്രീകുമാറുമാണ് എത്തുന്നത്.

ചാൾസിന്റെ സഹോദരിയുടെ അടിയന്തര ശസ്ത്രക്രിയക്കായി അവർക്ക് വലിയൊരു തുക ആവശ്യമായി വരുന്നു. ഈ അവസരത്തിലാണ് പാലാ പൗലോസ് എന്ന ധനികനായ ബിസിനസ്സുകാരൻ അവരെ സമീപിക്കുന്നത്. കന്യാസ്ത്രീയാകാൻ തീരുമാനിച്ചിരിക്കുന്ന തന്റെ മകൾ അന്നയെ, അന്നയായിട്ട് സുവലക്ഷ്മി എത്തുന്ന പ്രണയത്തിലാക്കി ആ തീരുമാനം മാറ്റാൻ പൗലോസ് അവരോട് ആവശ്യപ്പെടുന്നു. ഈ ജോലി ചെയ്താൽ സഹോദരിയുടെ ചികിത്സയ്ക്കുള്ള പണം നൽകാമെന്ന് അയാൾ വാഗ്ദാനം ചെയ്യുന്നു. ഇതിനായി ശ്രമിക്കുന്നതിനിടയിൽ ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നു. ചാൾസ് അന്നയ്ക്ക് പകരം അതേ കോൺവെന്റിലുള്ള മറ്റൊരു പെൺകുട്ടിയുമായി, ആ കുട്ടിയുടെ പേരും അന്ന എന്നാണ്, പ്രണയത്തിലാകുന്നു. പണത്തിന് വേണ്ടി വീട്ടിൽ പീഡനം അനുഭവിക്കുന്ന ഒരു പണക്കാരി പെൺകുട്ടിയായിരുന്നു അവൾ. തുടർന്നുണ്ടാകുന്ന രസകരമായ സംഭവ വികാസങ്ങളും പോലീസും ഗുണ്ടകളും ഒക്കെയുള്ള പ്രശ്നങ്ങളെ അതിജീവിച്ച് ചാൾസ് തൻ്റെ പ്രണയം എങ്ങനെ വിജയിപ്പിക്കുന്നു എന്നത് ചിത്രത്തിൻ്റെ പ്രധാന പ്രമേയമാണ്.

0: ഇന്ന് ഗാനതരംഗത്തിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അനുരാഗ കൊട്ടാരം എന്ന 1998 വിനയൻ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ചിത്രത്തിലെ ഗാനങ്ങളാണ്. ഗാനങ്ങൾ രചിച്ചത് കൈതപ്രം, സംഗീതമൊരുക്കിയത് ഇളയരാജ, ബിജു നാരായണൻ, യേശുദാസ്, ചിത്ര, എം ജി ശ്രീകുമാർ, ശ്രുതി എന്നിവരാണ് ഗാനങ്ങൾ ആലപിച്ചത്. മറ്റൊരു ചിത്രത്തിലെ ഗാനങ്ങളുമായി അടുത്ത ഗാനതരംഗത്തിലൂടെ കേൾക്കാം. നന്ദി, നമസ്കാരം.
1: ഗാനതരംഗം. ഒരേ സിനിമയിലെ ഗാനങ്ങൾ.

0: പാട്ടും ഒന്നായി ചേരും. താളം, ലയം, ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം.
1: ഇപ്പോൾ ആർദ്രഗീതങ്ങൾ കേൾക്കാം.

ആർദ്രഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചാന്ദ് പൊട്ട് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് ജയചന്ദ്രൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം രാവണപ്രഭു,

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അയാൾ എന്ന ചിത്രത്തിൽ സുധീപ് കുമാർ ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജലോത്സവം എന്ന ചിത്രത്തിനായി വേണുഗോപാൽ ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചാന്ദ് പൊട്ട് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് ജയചന്ദ്രൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം രാവണപ്രഭു.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്വേത ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ഒരേ കടൽ.

0: എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം. ചിത്രം വെൽക്കം ടു കൊടൈക്കനാൽ.
1: സ്വയം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അയാൾ എന്ന ചിത്രത്തിൽ സുധീപ് കുമാർ ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജലോത്സവം എന്ന ചിത്രത്തിനായി വേണുഗോപാൽ ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചാന്ദ് പൊട്ട് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് ജയചന്ദ്രൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം രാവണപ്രഭു.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്വേത ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ഒരേ കടൽ.

0: എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം. ചിത്രം വെൽക്കം ടു കൊടൈക്കനാൽ.
1: സ്വയം

റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1201, എടവം 20. ഹിജറാവർഷം 1447, ദുൽഹജ് 17. ശകവർഷം 1948, ജ്യേഷ്ഠം 13. 2026 ജൂൺ 3, ബുധനാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റ്.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ പ്രഭാത ഗീതങ്ങൾ കേൾക്കാം.